ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ശ്രാവണം 15, കൊല്ലവർഷം 1201, കർക്കടകം 21, 2026 ഓഗസ്റ്റ് 6 തീയതി വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 36 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം സാഹിത പ്രമുഖൻ അവതരിപ്പിക്കുന്നു.
1: സ്നേഹത്തിന്റെ മാസ്മരിക ശക്തി എന്തെന്നു തിരിച്ചറിയാതെ വൈരാഗ്യബുദ്ധിയോടെ പ്രതിയോഗികളെ നേരിടുന്നവർ എത്ര ശക്തരാണെങ്കിലും അവർ പരാജയം നേരിടേണ്ടി വരും എന്നതാണ് അനുഭവങ്ങളിലൂടെ നാം പഠിച്ചിട്ടുള്ളത്. എല്ലാ മതദർശനങ്ങളുടെയും കേന്ദ്രഭാവം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ആത്മദാനമാണ് പരമമായ ധർമ്മമെന്ന് പഠിപ്പിച്ച ശ്രേഷ്ഠരായ മുൻഗാമികളാണ് ഭാരതത്തിൻ്റെ പൈതൃക സമ്പത്തിനെ ഇത്രമേൽ പരിപോഷിപ്പിച്ചിട്ടുള്ളത്. വാങ്ങുന്നതിൽ മാത്രമല്ല കൊടുക്കുന്നതിലും നിർവൃതിയടയാൻ നമുക്ക് സാധിക്കണം. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ ഒരു ഭാഗത്തിൻ്റെ പ്രതിപാദ്യം തന്നെ അതിന് തെളിവാണ്. സന്ധ്യാസമയത്ത് വിജനമായ രാജവീഥിക്കരികിൽ വിശന്നു തളർന്ന് അവശനായ ഒരു യാചകൻ കാത്തിരിക്കുന്നു. അന്നത്തെ അത്താഴത്തിനുള്ള അരിമണികൾ പോലും തൻ്റെ ഭിക്ഷാപാത്രത്തിൽ എത്തിയിട്ടില്ല. പ്രഭാതം മുതൽ ഭിക്ഷയാചിച്ചാലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും തികയുന്നില്ലല്ലോ എന്നോർത്തയാൾ സങ്കടപ്പെട്ടു. അപ്പോൾ അകലെ നിന്നൊരു രഥത്തിൻ്റെ കൊടിക്കൂറ പാറുന്നത് അയാൾ കാണുന്നു. ഒരു സ്വർണരഥം തൻ്റെ നേർക്ക് പാഞ്ഞു വരികയാണ്. അയാൾ പ്രതീക്ഷയോടെ ഇരു കൈകളും രഥത്തിനു നേരെ നീട്ടി ആദരവോടെ നിന്നു. എന്നാൽ പ്രതീക്ഷയ്ക്കു വിപരീതമായി രഥത്തിനുള്ളിലിരുന്ന ചക്രവർത്തി തുല്യനായ ആൾ കൈക്കുമ്പിൾ നീട്ടി യാചകനോട് അപേക്ഷിച്ചു, എനിക്കെന്തെങ്കിലും തരൂ. ഒരു നിമിഷം പകച്ചുപോയെങ്കിലും ആ രാജകീയമായ തമാശയിൽ അമ്പരന്നുപോയ യാചകൻ ഉള്ളിലൂറിവന്ന ചിരിയോടെ തൻ്റെ സഞ്ചിയിൽ നിന്നൊരു ധാന്യമണിയെടുത്ത് പൂപോലെ മൃദുലമായ രാജാവിൻ്റെ കൈവെള്ളിയിലേക്ക് വെച്ചുകൊടുത്തു. രാജാവ് നന്ദിയോടെ അയാളെ നോക്കി മന്ദഹസിച്ചതിനു ശേഷം പൂർവാധികം വേഗത്തിൽ മുന്നോട്ടു പോയി. ഒരു മായക്കാഴ്ച പോലെ അത് നോക്കി അത്ഭുതസ്തബ്ധനായി അയാൾ നിന്നു. യാചിക്കുന്ന രാജാവിനെ അയാൾ ആദ്യമായി കാണുകയായിരുന്നു. പിന്നീട് തൻ്റെ കുടിലിനുള്ളിൽ ചെന്ന് സഞ്ചിക്കുള്ളിലെ അവശേഷിച്ച ധാന്യമണികൾ മുറത്തിലേക്ക് കുടഞ്ഞിടുമ്പോൾ അതിലൊരു സ്വർണധാന്യം കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. എവിടെ നിന്നാണ് ഈ സ്വർണധാന്യം? ഒരു ഞെട്ടലോടെ അയാൾ തിരിച്ചറിഞ്ഞു. തൻ്റെ മുന്നിൽ കൈനീട്ടിയത് സാക്ഷാൽ ഈശ്വരൻ തന്നെയായിരുന്നു. താൻ ദാനം ചെയ്ത ധാന്യമണി സ്വർണമായി തിരിച്ചു തന്നിരിക്കുന്നു. മുഴുവൻ ധാന്യവും കൊടുക്കാൻ തോന്നാത്ത തൻ്റെ സ്വാർത്ഥതയോർത്തയാൾ കരഞ്ഞുപോയി. കൊടുക്കുന്നതിൻ്റെ സുഖമറിഞ്ഞ ഇതിഹാസപുത്രനാണ് കർണൻ. കർണൻ്റെയുള്ളിലെ സകല മാലിന്യങ്ങളും കഴുകിക്കളഞ്ഞത് ആ ദാനശീലമാണ്. തൻ്റെ ആത്മാഭിമാനം വ്രണപ്പെടുന്നു എന്ന് ബോധ്യമായിടത്തെല്ലാം അതിനെതിരെ ശക്തമായ പിന്തുണയുമായി ഒപ്പം നിന്ന ഹസ്തിനപുരിയിലെ രാജകുമാരനായ ദുര്യോധനനു വേണ്ടി ജീവൻ പോലും ബലികഴിക്കാൻ സന്നദ്ധനാവുന്നിടത്ത് കർണൻ്റെ മഹത്വം അതിൻ്റെ പാരമ്യതയിലെത്തുന്നു. സ്നേഹിതനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ ധർമ്മമില്ല എന്ന യേശുവചനത്തെ ജീവിതത്തിൽ പകർത്തിയ മറ്റൊരു ധന്യാത്മാവാണ് മാക്സ് മില്യൻ കോൾബേ എന്ന സന്യാസ വൈദികൻ. നാസി ഭരണകൂടത്തിൻ്റെ കൊടും ക്രൂരതകൾക്കിരകളായി ഔഷ്വിറ്റ്സിലെ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ട നിരപരാധികളുടെ കൂട്ടത്തിൽ ഈ വൈദികനുമുണ്ടായിരുന്നു. പീഡനം ഭയന്ന് ജയിലിൽ നിന്ന് ചാടിപ്പോകുന്ന ഒരാൾക്കു പകരം അന്ന് കൂടെയുള്ള 10 പേരാണ് വധിക്കപ്പെടുക. പകരക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ട 10 പേരിൽ ഫ്രാൻസിസ് ഗെജോ നിഷക് എന്നൊരു സാധുവുമുണ്ടായിരുന്നു. എന്നെ കൊല്ലരുതേ, എന്റെ രോഗിയായ ഭാര്യയ്ക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഞാനല്ലാതെ ആരുമില്ല എന്ന ഫ്രാൻസിസിന്റെ നിലവിളി കേട്ട് മനസ്സു തകർന്ന മാക്സ് മില്യൻ അയാളെ മോചിപ്പിച്ചിട്ട് പകരം തന്നെ കൊന്നോളൂ എന്നു പറഞ്ഞ് സ്വയം വധശാലയിലേക്കു നടന്നു നീങ്ങി ഉദാത്തമായ മനുഷ്യസ്നേഹത്തിനുദാഹരണമായി ചരിത്ര സ്മൃതികളിൽ ഇന്നും മരണമില്ലാത്തവനായി നിലകൊള്ളുന്നു. നമിക്കലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. കൊടുക്കുമ്പോൾ നേടുകയാണെന്ന സത്യദർശനമാണ് ഈ വരികളിലൂടെ ഉള്ളൂരും ഉത്ബോധിപ്പിക്കുന്നത്. സ്നേഹത്തിന് പല ഭാവങ്ങളുണ്ട്. സമ്പത്തുകൊണ്ട് നേടാൻ കഴിയാത്തത് ജീവൻ കൊടുത്തു നേടുന്ന ത്യാഗത്തിലധിഷ്ഠിതമായ സ്നേഹത്തിൻ്റെ ദൈവീക ഭാവം. പ്രവൃത്തികളിലൂടെ പ്രകടമാകാത്ത സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. അത്തരം നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ അഭാവമാണ് ഇന്ന് കലാപങ്ങളായും യുദ്ധങ്ങളായും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിടിച്ചടക്കുന്നതല്ല വിട്ടുകൊടുക്കുന്നതാണ് ധർമ്മമെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ലോകം എന്നും ഒറ്റ രാഷ്ട്രമായി നിലനിൽക്കുമായിരുന്നു.
0: സുഭാഷിതം അവതരിപ്പിച്ചത് സാഹിത പ്രമുഖൻ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയ്ക്ക് സമ്പന്നമായ കഥപറച്ചിൽ പാരമ്പര്യവും അസാധാരണ സർഗാത്മക പ്രതിഭകളുടെ വൻ ശേഖരവുമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നെറ്റ്ഫ്ലിക്സ് സഹ സിഇഒ ടെഡ് സറോണ്ടസുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ആഫ്രിക്കയുടെ ദേശീയ മുൻഗണനകളെ പിന്തുണയ്ക്കുന്നതിന് പ്രാദേശിക ശേഷി വർദ്ധിപ്പിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസന സഹകരണമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ആഫ്രിക്ക ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പഠിതാവിനെ ശാക്തീകരിച്ച് വികസിത ഭാരത ദർശനത്തിന് സംഭാവന നൽകാൻ കഴിയുന്ന വിദ്യാഭ്യാസം രാജ്യത്ത് കെട്ടിപ്പടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താൻ ന്യൂഡൽഹിയിൽ ചേർന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ അപേക്ഷകളും നിവേദനങ്ങളും നൽകുന്നത് പെറ്റീഷൻ മാനേജ്മെന്റ് സിസ്റ്റം പോർട്ടൽ വഴിയാക്കി. മന്ത്രി എൻ ഷംസുദ്ദീൻ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബ്യൂറോ കമ്മ്യൂണിക്കേഷൻ കണ്ണൂർ ഫീൽഡ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ സംഘടിപ്പിച്ച സംയോജിത ബോധവൽക്കരണ പരിപാടി ഇന്ന് സമാപിക്കും. രാവിലെ നശാമുക്ത ഭാരത അഭിയാൻ, ഹർ ഘർ തിരംഗ എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. കേരള പോലീസിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജ് 2 മില്യൺ ഫോളോവേഴ്സ് എന്ന ചരിത്ര നേട്ടം കൈവരിച്ചു. ലോകത്ത് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇൻസ്റ്റാഗ്രാം പേജാണ് കേരള പോലീസിന്റേത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. 16-ാമത് ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനലിൽ ഇന്ന് ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. കോയമ്പത്തൂരിലാണ് മത്സരം. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ്എം 101.9. ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഒളപ്പമണ്ണയുടെ ഓണപ്പടി എന്ന കവിത ആലാപനം ഗൂഗിൾ വിബി. തുടർന്ന് അധ്യാത്മ രാമായണ പാരായണം 21-ാം ദിവസം കാവലം ശ്രീകുമാർ പാരായണം ചെയ്തത്. ഉദയഗീതം ഡോക്ടർ ബി അരുന്ധതി പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരു എം വി നടേശൻ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ, 7:15 ആരണ്യകം ആയുരാരോഗ്യം, ചരിത്രത്തിലിന്ന് തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 12:00 ഹലോ സന്ദേശഗാനം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, കാർഷിക രംഗത്തെ ഇതിഹാസം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ, പ്രത്യേക പരിപാടി, രചന ഡോക്ടർ ടി ആർ ജയകുമാരി. 12:40 പ്രകാശധാര, കർക്കടകത്തിൽ കഴുത്തുവേദന കൂടുമോ, കർക്കടക മാസത്തിലെ ആരോഗ്യചര്യകൾ, ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു.

ഉച്ചയ്ക്ക് 1-2 ഒരു വട്ടം കൂടി. 2-2 നാടകം തൂലിക ഒന്നാം ഭാഗം, രചന എസ് വി വേണുഗോപൻ നായർ, സംവിധാനം രവീന്ദ്രൻ ചെന്നല്ലൂർ. ഉച്ചയ്ക്ക് 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി, 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 അധ്യാത്മരാമായണ പാരായണം, 21-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, കിഴങ്ങുവർഗ വിളകളിലെ പ്രധാന രോഗങ്ങളും കീടങ്ങളും, ഡോക്ടർ എസ് എസ് വീണയുമായി അഭിമുഖം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസേഡ് പരിപാടി, രാത്രി 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ തഞ്ചാവൂർ എസ് കല്യാണരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി ചലച്ചിത്ര ഗാന പരിപാടി, 11:00 സുഭാഷിതം സാഹിത പ്രമുഖൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചില സ്ഥലങ്ങളിൽ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C. കുറഞ്ഞ താപനില 24.2°C. പെയ്ത മഴ 1 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5°C. കുറഞ്ഞ താപനില 25°C. പെയ്ത മഴ 2 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ശുഭദിനാശംസകളോടെ നമസ്തേ അനന്തപുരിയിലേക്ക് സ്വാഗതം. പരിപാടിയുമായി ഒപ്പമുള്ളത് ഗായത്രി ദേവി. എന്നാദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഒളപ്പമണ്ണയുടെ കവിത ഓണപ്പടി പാരായണം ചെയ്യുന്നത് ഗോകുൽ വി.ബി.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 9495653 1. മറ്റൊരു നമ്പർ 9496593 1. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനി അധ്യാത്മ രാമായണ പാരായണം 21-ാം ദിവസം.
1: രാമായണ പാരായണം 21-ാം ദിവസമായ ഇന്ന് നമ്മൾ സുന്ദരകാണ്ഡത്തിലേക്ക് കടക്കുകയാണ്.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: സമുദ്രലംഘനം, മാർഗവിഘ്നം, ലങ്കാലക്ഷ്മി മോക്ഷം തുടങ്ങിയ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഉദയഗീതം, ഡോക്ടർ ബി അരുന്ധതി പാടിയത്. കുങ്കുമമേഘങ്ങൾ കാവടിയാടും എന്നാരംഭിക്കുന്നു.

0: നമസ്തേ അനന്തപുരിയിൽ. ഇനി പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ഫെയ്സ്ബുക്കിൽ നിന്ന് താൽക്കാലികമായി നീക്കിയ സംഭവത്തിൽ മാപ്പ് പറഞ്ഞ മെറ്റ. നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള ജിഇഇ പരീക്ഷാ മാതൃകയിൽ നീറ്റും കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി രണ്ട് ഘട്ടങ്ങളിലായി നടത്തുന്നതാണ് പരിഗണിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് തമിഴ്നാട്ടിലെ വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ നീന്തൽ പരിശീലനം നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അക്വാഹിറ്റ് പദ്ധതിക്ക് തുടക്കം. ഉദ്ഘാടനം ജിമ്മി ജോർജ് അക്വറ്റിക് കോംപ്ലക്സിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. അധ്യാപകരെ അടക്കം നിർമ്മിത ബുദ്ധി പഠിപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ എഐ ഗുരു പദ്ധതി തുടങ്ങുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ വർഷം 100,000 പേർക്ക് പരിശീലനം നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 16-ാമത് ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനലിൽ ഇന്ന് ഒഡീഷ പഞ്ചാബിനെയും ഝാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. കോയമ്പത്തൂരിലാണ് മത്സരം.
1: സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയിൽ വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയും തീരദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമായി തുടരുമ്പോൾ ജനജീവിതം സ്തംഭിച്ച അവസ്ഥയിലാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന അതിശക്തമായ മഴയാണ് പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്നത്. റവന്യൂ, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, സന്നദ്ധ സേനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പൊതുജനങ്ങൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും സർക്കാർ തലത്തിൽ പുരോഗമിക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദുരന്ത നിവാരണ സേനയെ സജ്ജമാക്കി നടപ്പിലാക്കുന്ന മുൻകരുതലുകളെക്കുറിച്ചും വിശദീകരിക്കുന്നു റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ.
2: സ്വാഭാവികമായും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളതിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ ആരംഭിക്കാറുണ്ട്. ഇത്തവണ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് യോഗം വളരെ നേരത്തെ ചേർന്ന് മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാലവർഷത്തെ നേരിടാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു. ആ മീറ്റിംഗ് എല്ലാ വിഭാഗം, അതായത് മൺസൂൺ ആരംഭിച്ച് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഫീൽഡ് ഉണ്ടാവേണ്ട എല്ലാ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് ആർമി, BSF, NDRF, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാ വിഭാഗം ഇങ്ങുകളുടെയും ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവര് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ ജില്ലകളിലും പ്രത്യേകം ട്രൂപ്പുകൾ നീങ്ങാൻ വേണ്ടി മെസ്സേജ് കൊടുത്തു. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പും നടത്തി. മാത്രമല്ല റവന്യൂ വകുപ്പിന് ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും താഴെ തട്ടിൽ വരെ, വില്ലേജ് ഓഫീസർമാർ വരെ നമുക്ക് എന്തെങ്കിലും പെടുന്ന ക്യാമ്പുകൾ ഉണ്ടാക്കേണ്ടി വന്നാൽ അതിനാവശ്യമായ കെട്ടിടങ്ങൾ കണ്ടെത്താനുള്ള നിർദ്ദേശങ്ങൾ, മറ്റു കാര്യങ്ങൾ, എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തുക പതിവാണ്. അതൊക്കെ നടത്തിയിരുന്നു. നമുക്ക് ഇത്തവണ 31-ാം തീയതി രാത്രിയാണ് വലിയ രീതിയിലുള്ള മഴയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഒക്കെ 2-3 ജില്ലകളിൽ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ കൂടുതലായിട്ടുണ്ടായത്. മറ്റുള്ള സ്ഥലങ്ങൾ താരതമ്യേന കുറവായിരുന്നു. പക്ഷെ അവിടെ ആണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം സംഭവങ്ങളുണ്ടായ ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടത്തുവാനും മണ്ണിനടിയിൽപ്പെട്ട് പോയവരൊക്കെ പെട്ടെന്ന് കണ്ടെത്തുവാനും നമുക്ക് കഴിഞ്ഞ 4 പേരാണ് അന്ന് മരണപ്പെട്ടത്. ആ 4 പേരുടെയും മൃതദേഹം പെട്ടെന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞു. അതോടനുബന്ധിച്ച് തന്നെ മറ്റു കാര്യങ്ങളിലും എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. എല്ലാ രീതിയിലും നമുക്ക് ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ആകെ കുറഞ്ഞ സമയം മാത്രമാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു ഫ്ലഡ് ഉണ്ടായത്. പക്ഷെ ആ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നേരിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവരാണ് തീരുമാനിക്കുക എന്തെല്ലാം അലർട്ട് കൊടുക്കണം എന്നുള്ളത്. അത് ഗവൺമെന്റിന് പ്രത്യേകിച്ച് റോളില്ല. ആ അലർട്ട് കൊടുക്കുമ്പോൾ അതിന്റെ തയ്യാറെടുപ്പ്, മറ്റ് സുരക്ഷാ നടപടിക്രമങ്ങൾ

0: അത് ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരിക്കലും 14 ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ കൃഷിഭവനിൽ നിന്നുള്ള സ്റ്റാഫ് വന്നിട്ട് ഫീൽഡ് പരിശോധനകൾക്ക് സാധിക്കൂ. ഫീൽഡ് പരിശോധന പൂർത്തിയായതിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള കണക്ക് എത്തുന്നതിനും അതിനനുസരിച്ചുള്ള ഫണ്ട് തയ്യാറാക്കുന്നതിനും സാധിക്കുകയുള്ളൂ. അപ്പൊ കർഷകർ എത്രയും പെട്ടെന്ന് അപേക്ഷ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിഭവനെ സമീപിച്ച് നൽകേണ്ടതാണ്. നിലവിലെ ഉണ്ടായിരുന്ന നാശനഷ്ടം സംബന്ധിച്ച് പറയുമ്പോൾ നെൽകൃഷിയും മറ്റും വെള്ളത്തിനടിയിലായിപ്പോഴുള്ള സാഹചര്യമുണ്ട്. പൂർണ്ണമായിട്ട് നെല്ല് നശിച്ചു പോകുന്ന സാഹചര്യമാണെങ്കിൽ അതിന് പകരം വിത്ത് കൊടുക്കാനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും അതിന്റെ അപേക്ഷ കിട്ടിയിരിക്കണം. അതോടൊപ്പം തന്നെ വാഴ പോലെയുള്ള വിളകൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ നാശനഷ്ടം നമ്മൾ പ്രത്യക്ഷത്തിൽ ആദ്യം നമുക്ക് ബോധ്യപ്പെടുകയില്ല. പക്ഷെ നമുക്കത് തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ബോധ്യപ്പെടും. അപ്പൊ ആ സാഹചര്യങ്ങളിൽ തുടർ പരിശോധന ആവശ്യമാണെങ്കിൽ തന്നെ കൃഷി ഉദ്യോഗസ്ഥന്മാരത് ചെയ്യേണ്ടതാണ്.
1: വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടിവന്ന അനുഭവം പങ്കുവയ്ക്കുകയാണ് PR വിനോദ്.
2: പല പരിമിതികൾ ധാരാളം എല്ലാ വാർഡിൽ നിന്നുള്ള മെമ്പർമാരുടെ ഒരു അഭിപ്രായം വെച്ചും നമ്മുടെ നേരിട്ടുള്ള അനുഭവം വെച്ചും ധാരാളം പരിമിതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല വാർഡുകളിലും മെഡിസിൻ പലതും, അത്യാവശ്യ മെഡിസിൻ BP അല്ലെങ്കിൽ ഡയബറ്റിക്കിന്റെ പോലും മെഡിസിൻ പലതും ലഭിക്കുന്നില്ല എന്നുള്ള പരാതി മറ്റുള്ള പല മെമ്പർമാരും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തന്നെ പരാതി പറയുന്നുണ്ട്. ബോട്ടിലാണ് അവിടെ വരുന്നത്, നമുക്കറിയാമല്ലോ. അവിടെ ഏറ്റവും യാത്രാ സൗകര്യം കുറവുള്ള കുട്ടനാട് മേഖലയിലെ ഒരു പഞ്ചായത്താണ് കേന്ദ്ര പഞ്ചായത്ത്. ഒന്നോ രണ്ടോ വാർഡുകളിൽ മാത്രമാണ് വാഹന സൗകര്യം ഉള്ളത്. ഇപ്പം പക്ഷേ ബോട്ടിലാണ് ഈ ഡിസ്പെൻസറി വർക്ക് ചെയ്യുന്നത്. അവർക്ക് പലർക്കും തന്നെ മെഡിസിൻ, അത്യാവശ്യമുള്ള മെഡിസിൻ പോലും പല വാർഡുകളിൽ ലഭിക്കുന്നില്ല എന്ന പരാതിയുണ്ട്. വെള്ളപ്പൊക്കം അതിരൂക്ഷമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം പല പാടശേഖരങ്ങളെല്ലാം ഇങ്ങനെ തൽക്കാലം പിടിച്ചിരിക്കുകയാണെങ്കിലും വെള്ളം കയറി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കിഴക്കൻ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കിഴക്ക് വല്ലപ്പോഴും പല സ്ഥലങ്ങളിലും വെള്ളം കുറയുന്നു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ കേന്ദ്ര പോലുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും വേമ്പനാട്ടുകാരോട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളം വളരെ ബുദ്ധിമുട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പലതും, പല ഐലൻഡുകൾ പലതും ഉണ്ട്. അവിടെ കഞ്ഞുവെട്ടൽ കേന്ദ്രങ്ങൾ പലതും തുറങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അത്യാവശ്യം വേണ്ട ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിനുള്ള പല കാര്യങ്ങളും നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. അത്യാവശ്യം മെഡിസിൻ ആയാലും ഇതുപോലുള്ള ആവശ്യങ്ങളും കഞ്ഞുവെട്ടൽ എന്നതിലേക്കുള്ള ആവശ്യങ്ങളും എല്ലാം നമുക്ക് അത്യാവശ്യം ലഭിക്കേണ്ടതായിട്ട് പലതും ഉണ്ട്. താല്പര്യക്കുറവല്ല, കിട്ടുന്നതിലൊരു കാലതാമസം നേരിടുന്നതായിട്ടാണ് അന്ന് പൊതുവായിട്ട് ചർച്ച വന്നിരിക്കുന്നത്.
1: ശക്തമായ മഴയിലും കാറ്റിലും കടലാക്രമണം രൂക്ഷമായതോടെ വഞ്ചികളും വലകളും സംരക്ഷിക്കാൻ പാടുപെടുന്നതിനെ കുറിച്ച് തീരദേശവാസിയായ ജാക്സൺ പൊള്ളയിൽ.
3: മൺസൂൺ കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് തീരദേശ മേഖല. ഞങ്ങളുടെ തൊഴിൽ മത്സ്യബന്ധനമാണ്. സ്വാഭാവികമായിട്ട് ലക്ഷങ്ങൾ മുതൽ മുടക്കുള്ള പഴയ കാലഘട്ടം പോലുള്ള പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾ എന്ന് പറയുമ്പോൾ പോലും ഈ കാലയളവിൽ ഒരു യൂണിറ്റ്, പലതരത്തിലുള്ള യൂണിറ്റ് ഉണ്ട്. ഒരു യൂണിറ്റ് ഏതാണ്ട് 10 ലക്ഷം മുതൽ 1 കോടി വരെ മുതൽ മുടക്ക് വരുന്നുണ്ട് വ്യത്യസ്തങ്ങളായ ഓരോ യൂണിറ്റിന്. പ്രത്യേകിച്ച് മൺസൂൺ ആരംഭത്തിലാണ് ഞങ്ങൾ സീസൺ ആരംഭിക്കുന്നത്. അപ്പൊ ഈ സീസൺ പ്രതീക്ഷകളിൽ വെച്ച് ബാങ്കുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ലോണും കടവും ഒക്കെ എടുത്താണ് നമ്മൾ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മൺസൂൺ സമയത്ത് നമുക്കറിയാം ഇതെല്ലാം സുരക്ഷിതമായിട്ട് ഈ വഞ്ചിയും വലയും എഞ്ചിനുകളും ഒക്കെ സുരക്ഷിതമായിട്ട് ഇടുവാൻ നമ്മൾ ഒരു ഹാർബറിൽ ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 24 ഫിഷിംഗ് ഹാർബറുകളുണ്ട്. പക്ഷേ ഈ ഫിഷിംഗ് ഹാർബറിന്റെ ഒക്കെ ശോചനീയാവസ്ഥ കാണണമെന്നുണ്ടെങ്കിൽ പൊതുസമൂഹം നേരിട്ട് ചെല്ലണം. ഇത്രയ്ക്ക് ദയനീയമാണ് ഈ കോടികൾ മുടക്കി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫിഷിംഗ് ഹാർബറിന്റെ ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ. അപ്പൊ ഇത് പരിഹരിക്കണം. കാര്യം ഒരു മത്സ്യം ബന്ധനത്തിന് പോകുന്ന ഒരു വള്ളം മത്സ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ, മത്സ്യവിപണനം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് സുരക്ഷിതമായിട്ട് ഇടുവാനുള്ള സാഹചര്യവും അതുപോലെ സംവിധാനങ്ങളും ഒരുക്കി തരേണ്ട ഉത്തരവാദിത്തം അതാത് ഗവൺമെന്റുകൾക്കുണ്ട്. പക്ഷെ ഒരിക്കലും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗവും ഒന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ജാഗ്രതയും കാട്ടുന്നില്ല.
1: മലയോര മേഖലകളിലും വനമേഖലകളിലും ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ സാധ്യതകളെയും മണ്ണൊലിപ്പ് തടയാൻ സ്വീകരിക്കേണ്ട പ്രകൃതിദത്ത മാർഗങ്ങളെയും കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകനായ ആർ ശ്രീധർ.
4: മലയോര മേഖലകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല മേഖലകളും വൾണറബിൾ ആണ്. ലാൻഡ്സ്ലൈഡ് പോസിബിലിറ്റീസ് ഉള്ളതായിട്ട് നമ്മൾ ഡോക്യുമെന്റഡ് ആണ്. അത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയാലും നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി ആയാലും ഒക്കെ തന്നെ സെന്റർ ഫോർ സ്റ്റഡീസ് ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരുപാട് മേഖലകൾ അങ്ങനെയാണ്. പലപ്പോഴും അങ്ങനത്തെ മേഖലകളിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. അത് കൂടുതലും കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് കുറച്ച് കണ്ണൂർ, പിന്നെ നമ്മുടെ വയനാടിലെ വലിയ രീതിയിൽ മലപ്പുറത്ത്, പത്തനംതിട്ട, കോട്ടയം, ഇവിടെയെല്ലാം തന്നെ, ഇടുക്കി, ഇവിടെയെല്ലാം തന്നെ ഈ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒരു മഴയുടെ ഒരു പാറ്റേൺ വെച്ചിട്ട് അതിന്റെ രീതികൾ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ മണ്ണൊലിപ്പ് ഒരു സാധാരണ മഴ എന്ന് പറയുന്ന ഒരു 50 mm അല്ലെങ്കിൽ 100 mm ഒക്കെ പെയ്താൽ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ വരാൻ അങ്ങനെ സാധ്യതയില്ലാത്ത മേഖലകളിൽ ഒക്കെ തന്നെ ഇപ്പൊ 200, 250, 300 mm റെയിൽ മഴയൊക്കെ ഒറ്റ ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും 500 mm ഒക്കെ പെയ്യുന്ന ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ആ മണ്ണ് സാച്ചുറേറ്റഡ് ആവുകയും ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ ഉണ്ടാവുകയും ചെയ്യുന്നു. മഴയെ നമുക്ക് തടയാൻ പറ്റില്ല, നമുക്ക് പ്രവചിക്കാനേ പറ്റുള്ളൂ, ഒരു പരിധി വരെ പ്രവചിക്കാം. അപ്പൊ പ്രവചനം വരുമ്പോൾ നമ്മൾ ചില പ്രവർത്തനങ്ങൾ അവിടെ നിർത്തി വയ്ക്കണം, അതേപോലെ ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം. അപ്പോൾ മരണങ്ങളെങ്കിലും കാഷ്വാലിറ്റീസ് എങ്കിലും സംഭവിക്കാതിരിക്കുന്നതാണ്. പക്ഷേ ഉരുൾപൊട്ടൽ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ മഴയൊക്കെ വരുമ്പോൾ ഉരുൾപൊട്ടലും അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ തടയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പറ്റണമെന്നില്ല.

0: അതിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞത് ചെറുതല്ല, അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളിത് പ്രതീക്ഷിക്കണം, ആൾക്കാരെ അവിടെ താമസിക്കുന്നതും അല്ലെങ്കിൽ അവിടെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതും അത് അപകടാവസ്ഥയിലേക്ക് ആൾക്കാർ കാഷ്വാലിറ്റീസിലേക്ക് എത്തുന്നതും നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ഏർലി വാർണിംഗ് സിസ്റ്റം വെച്ചിട്ട് തടയാൻ നമുക്ക് നേരത്തെ വാർണിംഗ് കിട്ടുന്നത് പോലെ ചെയ്യാം. ഈ വൾണറബിൾ ഹോട്ട്സ്പോട്ട്സിലും ഈ പഠനങ്ങൾ നടത്തണം. എത്ര കുടുംബങ്ങളാണ് അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിൽ താമസിക്കുന്നത്, എത്ര സ്കൂളുകളുണ്ട്, എത്ര ട്യൂഷൻസ് ഉണ്ട്, പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്, ഇതെല്ലാം അന്വേഷിക്കുകയും പഞ്ചായത്ത് ഓഫീസുകളൊക്കെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അവിടെ എല്ലാം പഠിക്കുകയും അവിടെ ഘട്ടം ഘട്ടമായിട്ട് ഒരു ലോങ് ടേമിൽ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യേണ്ടി വരും.
1: തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് KCB ഡാം സേഫ്റ്റി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ബി ജയലക്ഷ്മി.
2: നമ്മളെ എല്ലാ നിർദ്ദേശങ്ങളും ഡാം ഓപ്പറേഷനുസരിച്ച് അലേർട്ടുകൾ പാലിച്ചുകൊണ്ട് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങളും വെള്ളത്തിനെ കണക്കാക്കി നമ്മൾ കളക്ടറെ അറിയിക്കാറുണ്ട്. അതനുസരിച്ച് കളക്ടറുടെ അവിടെ നിന്ന് ഡിസാസ്റ്ററിനെ അറിയിക്കാറുണ്ട്. അതുപോലെ എല്ലാ നിർദ്ദേശവും പാലിച്ചാണ് വെള്ളം തുറന്നുവിടുന്നതൊക്കെ എല്ലാം മുൻകൂട്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിക്കാറുണ്ട്. പ്രോപ്പർ രീതിയിലാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നു പോകുന്നത്. ഡാമിന്റെ ഓപ്പറേഷൻസ് ആയാലും വെള്ളം തുറന്നുവിടുന്നായാലും ഈ കളക്ടറുടെ നിർദ്ദേശത്തെ കൂടിയാണ് എല്ലാ കാര്യങ്ങളും മുൻകരുതലായിട്ട് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ ഡാമുകളിലെ ഓപ്പറേഷൻ അങ്ങനെയാണ് നമ്മളിപ്പം ചെയ്യുന്നത്.
1: പ്രകൃതിയുടെ പ്രകോപനങ്ങൾക്ക് മുന്നിൽ ജാഗ്രതയും പരസ്പരമുള്ള കൂട്ടായ്മയും മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധം. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സന്നദ്ധ സംഘടനകളുടെയും പൊതുസമൂഹത്തിന്റെയും സഹകരണത്തോടെ ഈ മഴക്കെടുതിയെയും പ്രതിസന്ധികളെയും നാം അതിജീവിക്കുക തന്നെ ചെയ്യും.
3: പ്രഭാതഭേരി ഇനി നാളെ രാവിലെ 6:30 നമസ്തേ അനന്തപുരിയിൽ.
4: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: കർക്കടകത്തിൽ കഴുത്തുവേദന കൂടുമോ? കർക്കടക മാസത്തിലെ ആരോഗ്യ ചര്യകളെ കുറിച്ച് ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
7: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 പ്രക്ഷേപണം ചെയ്യുന്നു.
8: ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബിൽഡിംഗ്, കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ്, അതൊരു ജീവനുള്ള വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ അധ്യാപകരോടൊപ്പം തന്നെ നമുക്കൊരു അമാനുഷികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മുടെ അടുത്തൊരു കരുതൽ കാണോ.
7: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ? ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിൻ്റെ പ്രഖ്യാപനം കേരളം അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. CM സംരംഭകത്വ വികസന പദ്ധതി ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനൽ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ നിലപാട് സുവ്യക്തമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് അടിസ്ഥാന നിലപാടെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും തമിഴ്നാടിന് ആവശ്യമായ ജലം ലഭ്യമാക്കാനും കഴിയുന്ന വിധത്തിൽ ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ നിലപാടാണ് കേരളം മുന്നോട്ട് വെച്ചതെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാടിന്റെ പ്രഖ്യാപന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മന്ത്രി മോൻസ് ജോസഫ് കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് കേരളത്തിന്റെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 142 നിജപ്പെടുത്തിയ നിലപാടാണ് സുപ്രീംകോടതി ഇതുവരെ സ്വീകരിച്ചതെന്നും ജലനിരപ്പ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ആവശ്യമുന്നയിച്ചപ്പോൾ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഹൈസ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക്സിന്റെയും പഠന പരീക്ഷണ സാധ്യതകൾ വിപുലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ആശയങ്ങൾ രൂപപ്പെടുത്താനും പരീക്ഷണങ്ങൾ നടത്താനും പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിക്കാനും എറൈസ് പദ്ധതി അവസരം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. 4th മുതൽ കോഡിംഗും 7th മുതൽ AIയും 10th റോബോട്ടിക്സും ഉൾപ്പെടുത്തിയ ICT പാഠ്യപദ്ധതിയുടെ തുടർച്ചയായാണ് പദ്ധതി നടപ്പാക്കുന്നത്. KFC നടപ്പാക്കുന്ന CM സംരംഭകത്വ വികസന പദ്ധതിയും ഗുണഭോക്താക്കളുടെ ആദ്യ വായ്പാ വിതരണവും മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. സംരംഭകരെ ശാക്തീകരിക്കുക, സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുക, സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് നവീകരിച്ച പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ സംരംഭങ്ങൾക്കും നിലവിലെ സംരംഭങ്ങൾക്കും 6% പലിശ നിരക്കിൽ പരമാവധി 5 crore വരെ വായ്പ ലഭ്യമാക്കുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ വായ്പാ പരിധി 50 crore നിന്ന് 100 crore സംസ്ഥാന ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന അതിർത്തിയിൽ കബനി നദിക്ക് കുറുകെ ഭൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിന് കർണാടക ഗവൺമെന്റിന്റെ NOC ലഭിച്ചതായി മന്ത്രി PK ബഷീർ അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി മന്ത്രി നേരത്തെ നടത്തിയ ചർച്ചയെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. കേരളത്തിനും കർണാടകയ്ക്കും ഇടയിൽ വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന ഈ അന്തർ സംസ്ഥാന പാലം വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടകയിലെ കുടക് ജില്ലയിലെ ഭൈരക്കുപ്പയെയും ബന്ധിപ്പിക്കുന്നതാണ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ വരെ സംസ്ഥാനത്ത് മഴ തുടരും. മണിക്കൂറിൽ 60 km വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വകുപ്പുകളും 24 hours ജാഗ്രത പുലർത്തുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ക്യാമ്പുകളിൽ 7674 പേർ കഴിയുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ വരെ വൈകിട്ടത്തെ കണക്കനുസരിച്ച് 2 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 35 പേരാണ് കഴിയുന്നത്. തൃപ്പങ്ങോട്ടൂർ, കോളയാട് ഗ്രാമപഞ്ചായത്തുകളിലാണ് ക്യാമ്പുകൾ. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും കൂടാതെ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി നൽകി. മുൻ നിശ്ചയിച്ച പ്രകാരം പരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ മറ്റ് താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ ചേതൻകുമാർ മീണ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി നൽകി. ക്യാമ്പ് അവസാനിക്കുന്നതുവരെയായിരിക്കും അവധി. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കോഴഞ്ചേരി തിരുവല്ല താലൂക്കുകളിലെ അങ്കണവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കളക്ടർ എ നിസാമുദ്ദീനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പ് അവസാനിക്കുന്ന ദിവസം വരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കേരള പോലീസിൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജ് 2 മില്യൺ ഫോളോവേഴ്സ് എന്ന ചരിത്ര നേട്ടം കൈവരിച്ചു. ലോകത്ത് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇൻസ്റ്റഗ്രാം പേജാണ് കേരള പോലീസിൻ്റേത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: ജനങ്ങളുമായുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുക, സുരക്ഷാ സന്ദേശങ്ങൾ അതിവേഗം ജനങ്ങളിലെത്തിക്കുക, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേരള പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചു വരുന്നത്. കാലാനുസൃതമായി മാറുന്ന ആശയവിനിമയ രീതികളെ ഉൾക്കൊണ്ട് പൊതുജനങ്ങളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞെന്നതാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകം. സാമൂഹ്യ മാധ്യമങ്ങളിലെ കേരള പോലീസ് ശൈലി മറ്റു സർക്കാർ സംവിധാനങ്ങളും പിന്തുടർന്ന് തുടങ്ങിയിട്ടുണ്ട്. ട്രാഫിക് സുരക്ഷ, സൈബർ സുരക്ഷ, വനിതാ ശിശു സംരക്ഷണം, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, ദുരന്ത നിവാരണ സന്ദേശങ്ങൾ, നിയമബോധവൽക്കരണം, പൊതുജന സേവന വിവരങ്ങൾ, റിക്രൂട്ട്മെന്റ് അറിയിപ്പുകൾ തുടങ്ങിയ വിഷയങ്ങൾ ലളിതവും ജനകീയവുമായ രീതിയിൽ പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് നിരവധി ആരാധകരുണ്ട്. പുതിയ സാമൂഹ്യ മാധ്യമ ട്രെൻഡുകൾ പ്രയോജനപ്പെടുത്തി സന്ദേശങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിലും കേരള പോലീസ് ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തുന്നത്.
1: കാലാവസ്ഥാ വ്യതിയാന വെല്ലുവിളികൾ നേരിടാനും ഊർജ്ജ ഉപഭോഗം കുറച്ച് സുസ്ഥിര നഗരവികസനം ഉറപ്പാക്കാനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി ഇടപെടണമെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കിളയും ഗ്ലോബൽ ബിൽഡിംഗ്സ് പെർഫോമൻസ് നെറ്റ്വർക്ക്സും സംഘടിപ്പിച്ച സംസ്ഥാനതല പരിശീലന പരിപാടിയിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ ഷൂട്ടിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന തോക്കുകളുടെ ലൈസൻസ് പുതുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. ഇന്നലെ വൈകിട്ട് മന്ത്രി കെ മുരളീധരനൊപ്പം ഷൂട്ടിംഗ് റേഞ്ച് സന്ദർശിച്ച ശേഷമാണ് കായിക വകുപ്പ് ഡയറക്ടർ റിജിലിന് നിർദ്ദേശം നൽകിയത്. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനലിൽ ഇന്ന് ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. കോയമ്പത്തൂരിലാണ് മത്സരം. പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ രൂക്ഷമായ സാഹചര്യത്തിൽ മുഴുവൻ പാർട്ടി സംവിധാനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും സജീവമാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തുണ്ടാകുന്ന അതിതീവ്ര മഴയുടെ ഭാഗമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിനും നാശനഷ്ടത്തിനും പ്രധാന കാരണം നദികളിലും പുഴകളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയ മണലാണെന്നും അതിനാൽ മണൽ വാരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കേരള മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. മുൻ ഗവൺമെന്റിന്റെ കാലത്തെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ ആത്മാർത്ഥത കാണിച്ചില്ലെന്നും അതിന്റെ ദുരന്തഫലമാണ് അച്ചൻകോവിൽ, പമ്പ, ചാലിയാർ ഉൾപ്പെടെ സ്ഥലങ്ങളിലെ വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കാസർകോട്ട് മൈലാട്ടിയിൽ KSEB നിർമ്മിക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിക്കായി ഇറക്കുമതി ചെയ്ത ബാറ്ററി കണ്ടെയ്നറുകൾ ഗുജറാത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പദ്ധതി നിർവഹണ ചുമതല വഹിക്കുന്ന JSW എനർജി ലിമിറ്റഡ് വ്യക്തമാക്കി. മാധ്യമ റിപ്പോർട്ടുകളെ തുടർന്ന് KSEB വിശദീകരണം തേടിയതിന് മറുപടിയായാണ് കമ്പനിയുടെ പ്രതികരണം. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറി പ്രവർത്തനം നിർത്തിവെക്കാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടു. ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രോഡക്ട്സ് കോഴിമാലിന്യ സംസ്കരണ കമ്പനി അടച്ചുപൂട്ടാനെടുത്ത നടപടി സംസ്ഥാന ഗവൺമെന്റിൽ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് MA റസാഖ് MLA പറഞ്ഞു. 5 പഞ്ചായത്തിലെ 4000 കുടുംബങ്ങളാണ് ഫ്രഷ് കട്ടിന്റെ ദുരിതം അനുഭവിച്ചത്. ജീവിക്കുന്നതിന് ജനങ്ങളുടെ അവകാശമാണ് ഗവൺമെന്റ് ഉൾക്കൊണ്ടതെന്നും തീരുമാനം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് ആർമി പബ്ലിക് സ്കൂളിന്റെ 2026-27 അധ്യയന വർഷത്തെ സ്ഥാനാരോഹണ ചടങ്ങും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ആർമി പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവിയും ആർമി പബ്ലിക് സ്കൂൾ ചെയർമാനുമായ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. CM സംരംഭകത്വ വികസന പദ്ധതി ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇന്നും ശക്തമായ

0: മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 16-ാമത് ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമി ഫൈനൽ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇനി പണിതീരാത്ത വീട് എന്ന ചിത്രത്തിനായി PJ ചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം MS വിശ്വനാഥൻ.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റബ്ബർ മരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റബ്ബർ മരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമസ്തേ അനന്തപുരിയിൽ 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
3: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് എം ബി നടേശൻ.
4: വൈധവ്യദുഃഖം വനിതമാർക്കില്ലോരു വ്യാധിഭയവും ഒരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രി ദസ്യ.

0: എല്ലാവർക്കുമേ, ഇത് യുദ്ധകാണ്ഡത്തിലെ രാമരാജ്യം എന്ന സങ്കല്പം. ഒരു ക്ഷേമരാജ്യത്തിൽ എങ്ങനെയാണ് അവിടുത്തെ സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി രാമരാജ്യത്തെക്കുറിച്ച് ഒട്ടേറെ തവണ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാതലായ വിചാരം എന്ന് നോക്കിയാൽ, വൈധവ്യ ദുഃഖം വനിതമാർക്കില്ല എന്നാണ്. വൈധവ്യം വരുന്നത് ഭർത്താക്കന്മാര് നഷ്ടപ്പെടുമ്പോഴാണ്. അങ്ങനെ നഷ്ടപ്പെടുന്നത് മരണത്തിലൂടെയാണെന്ന് നമുക്കറിയാം. മരണം സഹജമാണ്. പക്ഷേ അക്രമത്തിലൂടെ മരിക്കുമ്പോൾ, അപകടത്തിലൂടെ മരിക്കുമ്പോൾ, അകാലത്തിൽ മരിക്കുമ്പോൾ, അത്തരത്തിലുള്ള ഒരു രാജ്യം ഒരിക്കലും ക്ഷേമരാഷ്ട്രമെന്ന് പറയാൻ സാധ്യമല്ല. ഈ ക്ഷേമരാജ്യത്തിൽ വൈധവ്യ ദുഃഖം ഉണ്ടായിരുന്നില്ല അത്രേ. വ്യാധിഭയവും ആർക്കും ഉണ്ടായിരുന്നില്ല. വ്യാധി എന്നാൽ രോഗമാണ്. എന്തെല്ലാം സമ്പത്ത് നേടിയാലും നമുക്ക് ആരോഗ്യം നശിച്ചുപോയാൽ എന്ത് നേടിയിട്ടും കാര്യമില്ല. വീണ്ടും പറയുന്നു, സസ്യപരിപൂർണയല്ലോ ധരിത്രി. സസ്യപരിപൂർണ എന്നാൽ കാർഷിക സമൃദ്ധമായ ഒരു രാജ്യമാണ് ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യം. ആ രാജ്യത്ത് ദസ്യുഭയവും ഒരിടത്തുമില്ല. ദസ്യുക്കൾ എന്ന് പറഞ്ഞാൽ കള്ളന്മാരും കൊള്ളക്കാരുമാണ്. കള്ളന്മാരും കൊള്ളക്കാരും ഇല്ലാത്ത ഒരു രാജ്യത്താണ് യഥാർത്ഥത്തിലുള്ള ക്ഷേമരാജ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അവിടെ സജ്ജനങ്ങൾക്ക് സമാധാനത്തിലും ശാന്തിയിലും കഴിയാൻ സാധിക്കുമെന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബാലമരണവും അകപ്പെടാറില്ല അത്രേ. ശിശുക്ഷേമം, ശിശുക്കളുടെ ആരോഗ്യം, അവരുടെ പരിചരണം, അവരുടെ വിദ്യാഭ്യാസം, ഈ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ കൊടുത്തിരുന്നു. മാത്രമല്ല, കാലേ വർഷിക്കുമല്ലോ ഘനങ്ങളും കാലാകാലങ്ങളിൽ മഴ പെയ്യും. ഇതും ഭരണാധിപന്മാരും തമ്മിൽ എന്തു ബന്ധമെന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ഈ പ്രകൃതിയുടെ താളത്തിനൊത്ത് മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് പ്രകൃതി അതിൻ്റെ താളത്തിനനുസരിച്ച് വർഷിക്കുന്നത്. അത് ആണിവിടെ വിവരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാകുന്ന മനുഷ്യന് പലപ്പോഴും അഹങ്കാരമാണ് വരാറുള്ളത്. പക്ഷേ ഈ ക്ഷേമരാജ്യത്തിലെ മനുഷ്യൻ എല്ലാവനുമുണ്ട് അനുകമ്പ മാനസേ, എല്ലാവരുടെയും മനസ്സിൽ അനുകമ്പയുണ്ട്. അരുള്, അൻപ്, അനുകമ്പ, ഇതുള്ളവനാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യനെന്ന് ശ്രീനാരായണ ഗുരുദേവൻ തന്റെ അനുകമ്പ ദശകത്തിൽ പറഞ്ഞ കാര്യം ഇവിടെ ഓർമ്മ വരികയാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാവരും നന്മയെ കാണാൻ ശ്രമിക്കുന്നു. പരദാരങ്ങളെ, മറ്റുള്ളവരുടെ ഭാര്യമാരെ ബഹുമാനത്തോട് നോക്കുന്ന ഒരു സംസ്കാരമാണ്. പരദ്രവ്യം, അന്യന്റെ മുതലെ അനർഹമായി സമ്പാദിക്കാനുള്ള ഒരു പരിശ്രമവുമില്ല. ഇവിടെയാണ് ഒരു രാജ്യം എങ്ങനെയാണ് സമ്പൽ സമൃദ്ധിയിലേക്ക്, ക്ഷേമ ഐശ്വര്യങ്ങളിലേക്ക് മുന്നേറുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചനകൾ എന്നിവിടെ പറയുകയാണ്. ഇങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, കൃഷിയും വിദ്യാഭ്യാസവും തൊഴിലും ആരോഗ്യപരിരക്ഷയും സംസ്കാരവും എല്ലാം തന്നെ ഒരു സമ്പൽ സമൃദ്ധമായ ക്ഷേമരാജ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ് എങ്കിൽ ആ ഘടകത്തെക്കുറിച്ചാണ് രാമായണത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മഹാത്മാഗാന്ധി രാമരാജ്യം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ വാൽമീകി മഹർഷി നമുക്ക് മുമ്പാകെ വെച്ചിട്ടുള്ള ഈ ക്ഷേമരാജ്യ സങ്കല്പം? അതറിയാനും പഠിക്കാനുമുള്ള ഒരു പരിശ്രമം ആവാം നമ്മുടെ ഓരോ രാമായണ വായനയും പഠനവും.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MB നടേശൻ.

0: ഗീതാഞ്ജലി എന്ന ചിത്രത്തിനായി എസ് വി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് കേട്ടത്. രചന മണി അന്തിക്കാട്, സംഗീതം ഇളയരാജ.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ. 9495964321 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. അതിഥി ഗായിക.

0: നായിക അപർണ രാജീവ്. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: കാർഷിക മേഖലാ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കുട്ടനാട് FM 90.0 കുട്ടനാടിന്റെ കൃഷി സമൃദ്ധി, കർഷകരുടെ സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന പരിപാടിയിൽ പ്രകൃതിക്ഷോഭം, പ്രളയം, മുൻകരുതലുകൾ എന്നിവയ്ക്ക് കർഷകർക്ക് ചോദിക്കാം. നാളെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ആലപ്പുഴ രാമങ്കരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജഫ്രി മറുപടി നൽകുന്നു. 9995 21 95 23 എന്ന നമ്പറിൽ വിളിക്കാം. കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഗോട്ട് ആൻഡ് ഷിപ്പ് ഫാം മണ്ണുത്തി പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 18 രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ നൂതന സാങ്കേതിക വിദ്യകളെയും രോഗപ്രതിരോധ മാർഗങ്ങളെയും പരിചയപ്പെടുത്തുന്ന ആട് ഫാമിംഗ് ഭാവിയുടെ ബിസിനസ് എന്ന വിഷയത്തെക്കുറിച്ച് ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 25 പേർക്ക് മാത്രമാണ് അവസരം. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9447 79 62 19 88 91 98 04 65. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദുര കൃഷിഭവൻ മികച്ച കർഷകരെ ആദരിക്കുന്നു. മികച്ച ജൈവ കർഷകൻ, മികച്ച SC/ST വിഭാഗം കർഷകൻ, കർഷക, വനിതാ കർഷക, കർഷക തൊഴിലാളി, കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗത്വമുള്ളവർക്ക് മുൻഗണന, വിദ്യാർത്ഥി കർഷകൻ, കർഷക, മുതിർന്ന കർഷകൻ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർ, സമ്മിശ്ര കർഷകൻ, കർഷക, ക്ഷീരകർഷകൻ, കർഷക, തേനീച്ച കർഷകൻ, കർഷക എന്നീ വിഭാഗങ്ങളിലാണ് കർഷകരെ ആദരിക്കുന്നത്. കർഷകരിൽ നിന്നും അപേക്ഷ നേരിട്ടും വാർഡ് മെമ്പർമാർ മുഖേന നോമിനേഷനായും നാളെ വരെ കൃഷിഭവനിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9383 47 01 67. നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിൻതൈ 1 ഇനി മുതൽ 350 രൂപ വരെ ധനസഹായം ലഭിക്കും. പരമാവധി 2 ഹെക്ടറിന് കൃഷിയിടങ്ങളിൽ തുറസായ സ്ഥലത്ത് പുതിയ തെങ്ങിൻതൈകൾ ശാസ്ത്രീയമായി നട്ട് കൃഷി വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതി. 1 ഹെക്ടറിൽ പുതുകൃഷിക്ക് 56,000 രൂപ വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻതൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിനുശേഷം നിർദ്ദിഷ്ട ഫോമിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. പദ്ധതികളുടെ വിശദവിവരങ്ങളും അപേക്ഷാ ഫോമും നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04-84-2-3-7-7-7-6-6 04-84-2-3-7-7-7-6-7. ബാലരാമപുരം കൃഷിഭവനിൽ നിന്ന് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ, കുരുമുളക് കട്ടിംഗ് എന്നിവ വിതരണത്തിനായി എത്തിയിട്ടുണ്ട്. താൽപര്യമുള്ള കർഷകർ കരമടച്ച രസീത്, ആധാർ കാർഡ് എന്നിവയുടെ കോപ്പി സഹിതം കൃഷി ഓഫീസിൽ നേരിട്ടെത്തി വാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9383-47-01-31. കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ സ്റ്റേഷൻ അല്ലെങ്കിൽ കോളേജുകളിൽ RF മോഡലിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, PG ഡിപ്ലോമ ഇൻ ഹൈടെക് ഹോർട്ടിക്കൾച്ചർ, PG ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ്, PG ഡിപ്ലോമ ഇൻ ഇന്റഗ്രേറ്റഡ് ഫാം മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 11 രാവിലെ 10:30 തൃശൂർ വെള്ളാനിക്കരയിലെ പഴയ ഹെഡ്ക്വാർട്ടേഴ്സിലെ റൂഫ് ടോപ്പ് ഹാളിൽ വച്ച് നടക്കും. യോഗ്യത, ഒഴിവുള്ള സീറ്റുകൾ, ഫീസ് എന്നിവ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ KAU അഡ്മിഷൻ പോർട്ടൽ സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 04-87-2-43-81-39 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വിളിക്കാവുന്നതാണ്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കിളിമാനൂർ പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തും പഴയ കുന്നുമേൽ കൃഷിഭവനും സംയുക്തമായി മികച്ച കർഷകരെ ആദരിക്കുന്നു. മികച്ച നെൽകർഷകൻ, മികച്ച കേര കർഷകൻ, മികച്ച വാഴക്കർഷകൻ, യുവകർഷകൻ, മികച്ച പച്ചക്കറി കർഷകൻ, മികച്ച വിദ്യാർത്ഥി, മികച്ച പുഷ്പ കൃഷി കർഷകൻ, മികച്ച സമ്മിശ്ര കർഷകൻ, മികച്ച ക്ഷീര കർഷകൻ, മികച്ച തേനീച്ച കർഷകൻ, മികച്ച വനിതാ കർഷക, മുതിർന്ന കർഷകൻ, മികച്ച SC/ST കർഷകൻ, കർഷക തൊഴിലാളി, കുരുമുളക് കൃഷി എന്നീ വിഭാഗങ്ങളിലാണ് കർഷകരെ ആദരിക്കുന്നത്. അപേക്ഷകൾ ഇന്ന് വൈകുന്നേരം വരെ പഴയ കുന്നുമേൽ കൃഷിഭവനിൽ സമർപ്പിക്കാം.

0: കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: നമസ്തേ, അനന്തപുരി തുടരുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് കർക്കിടക കഞ്ഞിയെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
4: കേരളത്തിന്റെ സംസ്കാരത്തോടും ആരോഗ്യ പരിപാലന രീതിയോടും കർക്കിടക കഞ്ഞിക്ക് അഭേദ്യമായ ബന്ധമാണുള്ളത്. കർക്കിടക മാസത്തിലെ പ്രത്യേക കാലാവസ്ഥയും ശരീരത്തിലെ ദൌർബല്യവും പരിഗണിച്ചുകൊണ്ട് കേരളീയ വൈദ്യന്മാർ രൂപപ്പെടുത്തിയ ഈ കഞ്ഞിക്കൂട്ടുകൾ ഇന്ന് ഒരു ആരോഗ്യ ചിന്താവിഷയമായി മാറിയിട്ടുണ്ട്. കർക്കിടക കഞ്ഞിയുടെ ചരിത്രത്തിലേക്ക് പോകുന്നതിനു മുൻപായി കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ചൊരു സാമാന്യ ധാരണ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പൊതുവായി പറയുന്ന 6 ഋതുക്കളും അനുഭവപ്പെടുന്ന ഒരു ഭൂപ്രദേശമല്ല നമ്മുടെ കേരളം. പ്രധാനമായും 2 വർഷകാലം, ഇടവപ്പാതിയും തുലാവർഷവും, 1 വേനൽ, മീനം, മേടം, അത്ര പ്രസക്തമല്ലാത്തൊരു മഞ്ഞുകാലം, മകരം, കുംഭം. ഇത്രയുമാണ് കേരളത്തിൽ വരുന്ന ഋതുഭേദങ്ങൾ. ഈ പറഞ്ഞ മഴക്കാലങ്ങളിൽ തോരാതെ മഴ പെയ്യുന്ന ഇടവപ്പാതിയിൽ ഉൾപ്പെടുന്നതാണ് കർക്കിടകം. തൊഴിൽ, ഭക്ഷണം, ആരോഗ്യം മുതലായ അടിസ്ഥാന സൗകര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക സ്വാഭാവികം. ഇവിടെയാണ് പ്രകൃതിയോടിണങ്ങിക്കഴിഞ്ഞിരുന്ന നമ്മുടെ പൂർവികരുടെ യുക്തിബോധം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദഹനശക്തിയും ശാരീരിക ബലവും കുറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി എളുപ്പത്തിൽ ദഹിക്കുന്നവയും സാമ്പത്തിക ശേഷിയെ ബാധിക്കാത്തതുമായ ആഹാര വസ്തുക്കൾ അവർ ഉപയോഗിച്ചു പോന്നു. പത്തായത്തിലെ ഉണക്കലരിയും കൊട്ടത്തേങ്ങയും വീട്ടിന് ചുറ്റുവട്ടത്ത് നിന്ന് ശേഖരിച്ച ഇലകളും ചേർത്ത് അവർ കഞ്ഞിക്കൂട്ടുകൾ ഉണ്ടാക്കി. ചുരുക്കത്തിൽ പറഞ്ഞാൽ കാലാവസ്ഥയോടുള്ള ഒരു ഒത്തുപോകൽ ആയിരുന്നു പഴമക്കാർക്ക് കർക്കിടക കഞ്ഞി. മാറി വന്ന സാഹചര്യങ്ങൾ ഇന്നതിനെ കച്ചവട ചരക്കാക്കി മാറ്റിയിട്ടുണ്ട്. അനേകം മരുന്നുകൾ ചേർന്നൊരു വിൽപ്പന വസ്തുവായി അവ മാറി. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ഇന്ന് ആരോഗ്യ സംരക്ഷണത്തിന്റെ പേരും പറഞ്ഞ് വളരെയധികം പണം ചിലവാക്കി പുറത്തുനിന്നും മരുന്നുകൂട്ടുകൾ വാങ്ങി ഉണ്ടാക്കുകയും കുടിക്കുകയും ചെയ്തു വരുന്നു. കഞ്ഞിയുടെ പേരിൽ പ്രസിദ്ധമായ മാസം കൂടിയാണ് കർക്കിടകം. സ്വന്തമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ലളിതമായ കഞ്ഞിക്കൂട്ടുകൾ ഉണ്ട്. നവരേരിയും ഉലുവയും 50 ഗ്രാം വീതം എടുക്കുക. എള്ള്, ജീരകം, അയമോദകം, ചുക്ക്, പുളിയാറില, കുടകപ്പാലയരി ഇവ 10 ഗ്രാം വീതം പൊടിച്ചു ചേർത്ത് കഞ്ഞി ഉണ്ടാക്കാം. ഇതിൽ ശർക്കര, നെയ്യ്, ചിരകിയ നാളികേരം എന്നിവ ചേർക്കാം. ഇത് പ്രധാനമായും വാതരോഗങ്ങൾക്ക് ഉചിതമാണ്. എന്നാൽ പ്രമേഹമുള്ളവർ ശർക്കരയും നെയ്യും ഒഴിവാക്കാവുന്നതാണ്. മറ്റൊരു കഞ്ഞി പനിക്കായി പറഞ്ഞിരിക്കുന്നതാണ്. കൊത്തമല്ലി, ചുക്ക്, ഇന്ദുപ്പ് കൂടെ പൊടിച്ച നവരേരി ചേർത്ത് കഞ്ഞി വെച്ച് കുടിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന പനിക്ക് നല്ലതാണ്. ഉഴിഞ്ഞുകൊണ്ടും ഇടിഞ്ഞിൽ കൊണ്ടും നവരയോടൊപ്പം തേങ്ങാപ്പാലും ചേർത്ത കഞ്ഞി നടുവേദനയ്ക്ക് ആശ്വാസമാണ്. 9 ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന നവധാന്യ കഞ്ഞി ക്ഷീണം മാറാൻ നല്ലതാണ്. ഉലുവ പല കഞ്ഞികളിലെയും പ്രധാന ചേരുവയാണ്. പഞ്ചകോലചൂർണം എന്ന ആയുർവേദ കൂട്ടുചേർന്ന കഞ്ഞി ഇക്കാലത്ത് ശരീരബലം വർദ്ധിപ്പിക്കുവാൻ മികച്ചതാണ്. കർക്കിടക കഞ്ഞിയുടെ പ്രയോജനങ്ങൾ: ദഹനശക്തി മെച്ചപ്പെടുത്തുന്നു. കഞ്ഞിയിൽ ചേർക്കുന്ന ഇഞ്ചി, ജീരകം, കുരുമുളക്, ഉലുവ എന്നിവ ദഹനത്തിന് നല്ലതാണ്. വാതദോഷം സാധാരണഗതിയിൽ എത്തിക്കുന്നു. രക്തശുദ്ധി വരുത്തുന്നു. പ്രതിരോധ ശേഷി കൂട്ടുന്നു. ഉറക്കക്കുറവിന് വളരെ നല്ലതാണ്. മനസ്സിന് ശാന്തി നൽകുന്നു. വൈദ്യനിർദ്ദേശപ്രകാരം 7, 14, 28 ദിവസം വരെ സേവിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ, കർക്കിടക കഞ്ഞി എന്നത് നമ്മുടെ ആയുർവേദ പാരമ്പര്യത്തിൽ പിറന്ന ഒരു ആഹാര രൂപമാണ്. അസുഖങ്ങൾ പ്രതിരോധിക്കാനും ശരീരശുദ്ധിക്കും മനഃശാന്തിക്കും ഇതിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണ്.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് കർക്കിടക കഞ്ഞിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
5: ഈ ഓണം കേക്ക് ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: നമസ്തേ, അനന്തപുരിയിലെ യേശുദാസ് പാടിയ ഒരു ഗാനമാണ് ചിത്രം മൃദുഭേദം. രചന തകഴി ശങ്കരനാരായണൻ, സംഗീതം ശ്യാം.

0: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ എം ആർ ടി ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
1: അവിടെ ഇപ്പൊ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
2: എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: ഓണം വരവായി.
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം നൈറ്റി ഷോപ്പ്.

0: വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
1: നമസ്തേ അനന്തപുരിയിൽ. ഇനി സർഗം എന്ന ചിത്രത്തിനായി ചിത്രപാടിയ ഒരു ഗാനം കേൾക്കാം. രചന യൂസഫ് ലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ചരിത്രത്തിൽ ഇന്ന്
3: 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ ലോകത്തിലാദ്യമായി അണുബോംബ് വർഷിച്ചതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഈ ദിവസം ഹിരോഷിമ ദിനമായി ആചരിക്കുന്നു. ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട യുറേനിയം ബോംബാണ് ഹിരോഷിമയിൽ പതിച്ചത്. എനോളാഗെ എന്ന് പേരുള്ള B-29 ബോംബർ വിമാനമാണ് ഈ ബോംബ് വഹിച്ചിരുന്നത്. ബോംബ് വീണ ഉടൻ തന്നെ ഏകദേശം 70,000 മനുഷ്യർ നിമിഷങ്ങൾക്കകം കൊല്ലപ്പെട്ടു. 1945 അവസാനത്തോടെ മരണം 140,000 കടന്നു. ബോംബ് ആക്രമണത്തെ അതിജീവിച്ചവർക്ക് അണുവികിരണം മൂലം ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ടു. ഇവരെ ജാപ്പനീസ് ഭാഷയിൽ ഹിബാകുഷകൾ എന്ന് വിളിക്കുന്നു. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കുക, യുദ്ധങ്ങൾ ഒഴിവാക്കുക, ലോകസമാധാനം നിലനിർത്തുക എന്നിവയാണ് ഹിരോഷിമ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ ജമൈക്ക 300 നീണ്ടുനിന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1962 ഓഗസ്റ്റ് 6. 1494 ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയതോടെ സ്പെയിനിന്റെ അധീനതയിലായ ഈ ദ്വീപ് പിന്നീട് 1655 ബ്രിട്ടൻ പിടിച്ചെടുത്തു. പ്രധാനമായും കരിമ്പ് കൃഷിക്കും അടിമക്കച്ചവടത്തിനുമുള്ള കേന്ദ്രമായാണ് ബ്രിട്ടീഷുകാർ ജമൈക്കയെ ഉപയോഗിച്ചത്. സ്വാതന്ത്ര്യം നേടിയ ശേഷം രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് അലക്സാണ്ടർ ബുസ്റ്റമാന്റെയാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 6 ജമൈക്കയിൽ വലിയ രീതിയിലുള്ള സാംസ്കാരിക ഘോഷയാത്രകളോടെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. ആധുനിക ഇന്റർനെറ്റ് ലോകത്തെ മാറ്റിമറിച്ച വേൾഡ് വൈഡ് വെബ് പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി പുറത്തിറക്കിയത് 1991 ഓഗസ്റ്റ് 6. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ടിം ബെർണേഴ്സ് ലീ ആണ് ഇന്റർനെറ്റിൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഈ സംവിധാനം ലോകത്തിന് സമ്മാനിച്ചത്. ഇത് മനുഷ്യരാശിയുടെ വിവരവിനിമയ ശൃംഖലയിലും ഡിജിറ്റൽ യുഗത്തിലും വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. തെക്കേ അമേരിക്കൻ രാജ്യമായ ബൊളീവിയ സ്പെയിനിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് 1825 ഓഗസ്റ്റ് 6. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രശസ്ത വിപ്ലവകാരി സിമോൺ ബൊളിവറുടെ ഓർമ്മയ്ക്കായിട്ടാണ് രാജ്യത്തിന് ബൊളീവിയ എന്ന് പേരിട്ടത്. ആഗോള കത്തോലിക്ക സഭയുടെ 262 മാർപ്പാപ്പയായിരുന്ന പോപ്പ് പോൾ 6 അന്തരിച്ചത് 1978 ഓഗസ്റ്റ് 6. കത്തോലിക്ക സഭയിൽ വലിയ നവീകരണങ്ങൾക്ക് തുടക്കമിട്ട ചരിത്ര പ്രസിദ്ധമായ 2 വത്തിക്കാൻ കൌൺസിൽ വിജയകരമായി പൂർത്തിയാക്കുകയും അതിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തത് ഇദ്ദേഹമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ പ്രധാന നീതിന്യായ വ്യവസ്ഥകളിലൊന്നായ മദ്രാസ് ഹൈക്കോടതി ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് 1862 ഓഗസ്റ്റ് 6. 1862 June 26 വിക്ടോറിയ രാജ്ഞി പുറപ്പെടുവിച്ച ലെറ്റേഴ്സ് പേറ്റന്റ് വഴിയാണ് കോടതി സ്ഥാപിതമായത്. ലണ്ടനിലെ റോയൽ കോർട്സ് ഓഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 2 കോടതി സമുച്ചയമാണ് ചെന്നൈയിലുള്ള മദ്രാസ് ഹൈക്കോടതി ഭരണകേന്ദ്രം. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ മനുഷ്യാവകാശ നിയമങ്ങളിലൊന്നായ വോട്ടിംഗ് റൈറ്റ്സ് ആക്ട് അന്നത്തെ US പ്രസിഡന്റ് ലിൻഡൺ ബി ജോൺസൺ ഒപ്പുവെച്ചത് 1965 ഓഗസ്റ്റ് 6. ആഫ്രിക്കൻ അമേരിക്കൻ വോട്ടർമാരെ മാറ്റി നിർത്താൻ ചില തെക്കൻ സംസ്ഥാനങ്ങൾ ഉപയോഗിച്ചിരുന്ന സാക്ഷരതാ പരീക്ഷകൾ, പ്രത്യേക വോട്ട് നികുതികൾ തുടങ്ങിയ എല്ലാ വിവേചനപരമായ മാനദണ്ഡങ്ങളും ഈ നിയമത്തിലൂടെ പൂർണ്ണമായി നിരോധിച്ചു. മലയാള ചലച്ചിത്ര ലോകത്ത് തനതായ അഭിനയശൈലി കൊണ്ട് വിസ്മയം തീർത്ത ഇതിഹാസ നടൻ മുരളി അന്തരിച്ചത് 2009 ഓഗസ്റ്റ് 6. 2001 നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 4 അദ്ദേഹം സ്വന്തമാക്കി. കൂടാതെ മികച്ച സഹനടനുള്ള പുരസ്കാരവും 2 ലഭിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ ഇക്കാലത്തെയും മികച്ച യാത്രാവിവരണ ഗ്രന്ഥങ്ങളുടെയും നോവലുകളുടെയും കർത്താവായ SK പൊറ്റക്കാട് അന്തരിച്ചത് ആയിരത്തി

0: ആകാശങ്ങളില്ല എന്ന ചിത്രത്തിനായി നിഖിൽ രാജ് പാടിയ ഗാനമാണ് കേട്ടത്. നമസ്തേ അനന്തപുരി തുടരുന്നു.
1: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
2: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
2: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
3: തൊഴിൽ ദർശനം.
4: ISRO കീഴിൽ തിരുവനന്തപുരം വലിയമലയിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ ഗ്രാജുവേറ്റ് ടെക്നീഷ്യൻ അപ്രന്റീസ്ഷിപ്പിന് അവസരം. 99 ഒഴിവുണ്ട്. ഗ്രാജുവേറ്റ് അപ്രന്റീസ് എഞ്ചിനീയറിംഗ് ഒഴിവ് 36. മെക്കാനിക്കൽ 12, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 3, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 3, സിവിൽ 3, കമ്പ്യൂട്ടർ സയൻസ് 3, എയ്റോസ്പേസ് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് 1, മെറ്റലർജി 3, പ്രൊഡക്ഷൻ 5, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 1, ഫയർ ആൻഡ് സേഫ്റ്റി 2. യോഗ്യത 65% മാർക്കോടെ അല്ലെങ്കിൽ 6.84 ഗ്രേഡ് പോയിന്റോടെയോ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള 4 വർഷ എഞ്ചിനീയറിംഗ് ബിരുദം. പ്രായം 28 കവിയരുത്. ഗ്രാജുവേറ്റ് അപ്രന്റീസ് നോൺ എഞ്ചിനീയറിംഗ് ഒഴിവ് 9. BA, BSc, BCom, BCA.

0: 6, BLISC 1, BSc ഹോർട്ടികൾച്ചർ 1, ഹോട്ടൽ മാനേജ്മെന്റ് 1. യോഗ്യത 60% മാർക്കോടെയോ 6.32 ഗ്രേഡ് പോയിന്റോടെയോ നേടിയ ബിരുദം. പ്രായം 28 വയസ്സ്. കവിയരുത്. ടെക്നീഷ്യൻ അപ്രന്റീസ് ഒഴിവ് 54, മെക്കാനിക്കൽ 37, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 4, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 3, സിവിൽ 1, ഓട്ടോമൊബൈൽ 3, കൊമേഴ്സ്യൽ പ്രാക്ടീസ് 4, ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി 2. യോഗ്യത 60% മാർക്കോടെയോ 6.32 ഗ്രേഡ് പോയിന്റോടുകൂടിയോ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ത്രിവത്സര ഡിപ്ലോമ. കൊമേഴ്സ്യൽ പ്രാക്ടീസ് ട്രേഡിലേക്ക് 28 വയസ്സും മറ്റു ട്രേഡുകളിലേക്ക് 35 വയസ്സും കവിയരുത്. എല്ലാ തസ്തികയിലേക്കുമുള്ള പ്രായപരിധിയിൽ ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും SC ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC ക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. യോഗ്യതകൾ 2022 അതിനുശേഷമോ നേടിയതാകണം. ഉയർന്ന യോഗ്യതയുള്ളവരും അവസാന വർഷ ഫലം കാത്തിരിക്കുന്നവരും അപേക്ഷിക്കാൻ അർഹരല്ല. അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവരും നിലവിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരും സർക്കാർ, പൊതുമേഖല, സ്വകാര്യ സ്ഥാപനങ്ങളിൽ 1 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവരും അപേക്ഷിക്കേണ്ടതില്ല. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം August 8 തിരഞ്ഞെടുപ്പിന് ഹാജരാകണം. സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. സ്ഥലം LPSSC പവലിയൻ റെയിൽ കല്യാണ മണ്ഡപം, സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എതിർവശം, തിരുവനന്തപുരം. സ്ഥലം ഒരിക്കൽ കൂടി, LPSSC പവലിയൻ റെയിൽ കല്യാണ മണ്ഡപം, സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് എതിർവശം, തിരുവനന്തപുരം. വിശദ വിവരങ്ങൾക്കും വിജ്ഞാപനത്തിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.lpssc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.lpssc.gov.in. പൊതുമേഖലാ സ്ഥാപനമായ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് RCFL മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 94 ഒഴിവുണ്ട്. ഇന്ത്യയിൽ എവിടെയും നിയമനം ലഭിക്കും. വിഷയങ്ങളും ഒഴിവും കെമിക്കൽ 32, ബോയിലർ 6, മെക്കാനിക്കൽ 4, ഇലക്ട്രിക്കൽ 10, ഇൻസ്ട്രുമെന്റേഷൻ 9, മെറ്റീരിയൽസ് 1, സിവിൽ 1, ഫയർ 1, CC ലാബ് 1, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 2, ഇൻഫർമേഷൻ ടെക്നോളജി 5, രാജ്ഭാഷ 2, ഫിനാൻസ് 10, മാർക്കറ്റിംഗ് 10. യോഗ്യത BE, BTech, BCom, BMS, BAF, BBA, CA, CMA, MBA, MMS, ബിരുദാനന്തര ബിരുദം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rcfltd.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rcfltd.com.
1: തൊഴിൽ ദർശനം.
2: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 അല്ലെങ്കിൽ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496595321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: നമസ്തേ. അനന്തപുരിലിനി യൂസഫിലെ കേച്ചേരി രചന നിർവഹിച്ച് ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം ആ നിമിഷം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: Good English.
5: Good morning. Myself, Dr. Sarita, from the Department of English, Government College for Women, Thiruvananthapuram. Have you ever introduced yourself like this? Adayathu, myself ennu thodangi peru parnittundo? Idu pole. In fact, a lot of people do this. Standard English grammaril, myself, herself, himself, itself, ivayokke reflexive pronouns ennu parayum. They are used for emphasis or reflexively, as in I hurt myself or I did the work myself. Beginning introductions with myself is however widely flagged as incorrect in formal communication. Casual situations il polum itharam usage avoid cheyan shramikkanam. So what should you say instead? You can simply say I am followed by your name. This usage is perfect for professional introductions, formal presentations, academic settings and direct statements of identity. ഇനിയിപ്പോ ടെലിഫോണിലൂടെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് വേർ യു ആർ നോട്ട് വിസിബിൾ, ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഐ ആം, യു കുഡ് സേ ദിസ് ഇസ് ആൻഡ് ദെൻ യുവർ നെയിം, ബിക്കോസ് യു ആർ ഐഡന്റിഫൈയിങ് യുവർ സെൽഫ് to someone who cannot immediately see you. For telephone calls, announcements, informal greetings or audio recordings like the one I am doing now, the best introduction is simply saying this is with your name right after. By the way, at some point in our lives we might all find ourselves in situations that require us to introduce ourselves. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ച് ഒന്നോ രണ്ടോ സെന്റൻസസ് പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതല്ല. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഡിപെൻഡ്സ് ഓൺ വേ യു ആർ, ഹൂം യു ആർ സ്പീക്കിംഗ് ടു ആൻഡ് വൈ യു ആർ ഇൻട്രൊഡ്യൂസിംഗ് യുവർ സെൽഫ്. ലെറ്റ് ഇസ് ലുക്ക് അറ്റ് എ ഫ്യൂ കോമൺ സിറ്റുവേഷൻസ്. ഇഫ് യു ആർ എ സ്റ്റുഡൻറ്, ഹൗ വുഡ് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? യു ഷുഡ് ഇൻക്ലൂഡ് ഇൻ യുവർ ഇൻട്രൊഡക്ഷൻ യുവർ നെയിം, വേ യു ആർ ഫ്രോം, വാട്ട് യു ആർ സ്റ്റഡിയിങ്, one or two interests or hobbies and so on. The idupole, good morning, I am Pallavi from Palakkad. I am a first year BA English student. I enjoy reading novels and listening to music. I am happy to be here and am looking forward to exploring and learning together. In your job interview anengilo, here the interviewer wants to know what makes you suitable for the job. Here you should include your name, educational background, work experience or internships, important skills, why you are interested in the position and so on. Oru example parayam. Good morning, I am Akash. I recently completed my MBA from the Kerala University. During my internship, I worked in digital marketing where I developed strong communication and analytical skills. I am excited about this opportunity because it matches my interests and career goals. This introduction focuses on your strengths and not your family details. When you are presenting a paper at a seminar or a conference, your audience wants to know your academic identity. Audience ne greet cheythu perum designationum parna shesham present cheyan povuna topic allengil adinte title ivayilekku kadakkam. When you are delivering a public address, keep your personal introduction brief. Someone else would have already introduced you. You can simply begin, "Good morning everyone. Thank you for that kind introduction. It's a pleasure to be here today." And then get straight to the core of your presentation. We will now discuss two moderately difficult words. First word, articulate. A R T I C U L A T E. This means

0: the ability to express ideas clearly. She is an articulate speaker. അവൾ വ്യക്തമായി സംസാരിക്കുന്ന ആളാണ്. സെക്കൻഡ് വേർഡ് ക്രിഡൻഷ്യൽസ്, CREDENTIALS. Credentials mean qualifications or achievements that make someone suitable for something. She has excellent academic credentials. അവൾ മികച്ച അക്കാഡമിക് യോഗ്യതകൾ ഉള്ളവളാണ്. Before we wind up, here is today's takeaway. A good introduction does not tell people everything about you. It tells them just what they need to know in that particular situation. That is all for today's episode of Good English. Thank you and have a wonderful day.
1: Good English.
2: ആഭിജാത്യം എന്ന ചിത്രത്തിനായി പീലീല പാടിയ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മാർ.

നോർവേ ആസ്ഥാനമായ നോമി എയ്റോസ്പേസുമായി പ്രാഥമിക ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. കെ എഫ് സി നടപ്പാക്കുന്ന സി എം സംരംഭകത്വ വികസന പദ്ധതിയും ഗുണഭോക്താക്കളുടെ ആദ്യ വായ്പാ വിതരണവും മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുതിയ സംരംഭങ്ങൾക്കും നിലവിലെ സംരംഭങ്ങൾക്കും 6% പലിശ നിരക്കിൽ പരമാവധി 5 കോടി രൂപ വരെ വായ്പ ലഭ്യമാക്കുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയത്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് ബാർ ഹോട്ടൽ മേഖലയിൽ തൊഴിൽ വകുപ്പ് പരിശോധന കർശനമാക്കി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രോഡക്ട്സ് കോഴിമാലിന്യ സംസ്കരണ കമ്പനി അടച്ചുപൂട്ടാനെടുത്ത നടപടി സംസ്ഥാന ഗവൺമെന്റിൽ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് എം എ റസാഖ് എം എൽ എ. 5 പഞ്ചായത്തിലെ 4000 കുടുംബങ്ങളാണ് ഫ്രഷ് കട്ടിന്റെ ദുരിതമനുഭവിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, കോഴിക്കോട്, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അവധി പ്രഖ്യാപിച്ചു. വെള്ളപ്പൊക്കം കാരണം തടസ്സപ്പെട്ട ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യകൾ ഇന്ന് പുനരാരംഭിക്കും. പമ്പയിൽ ജലനിരപ്പ് താഴുകയും ആറന്മുളയിലേക്ക് ഗതാഗത തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്തതോടെയാണ് വള്ളസദ്യകൾ പുനരാരംഭിക്കുന്നത്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കടകബാബ് ബലിതർപ്പണ ടിക്കറ്റിന് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം നിലവിൽ വന്നു. ഈ വർഷം മുതൽ ആദ്യമായാണ് ബലിതർപ്പണ ടിക്കറ്റിന് ഓൺലൈൻ ബുക്കിംഗ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ വൈകിട്ട് വരെ കണക്കനുസരിച്ച് 2 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 35 പേരാണ് കഴിയുന്നത്. തൃപ്പങ്ങോട്ടൂർ, കോളയാട് ഗ്രാമപഞ്ചായത്തുകളിലാണ് ക്യാമ്പുകൾ. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

നമസ്തേ, തുടരുകയാണ്. ഇനി ഇന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ആദ്യമൊന്ന് ഓർമ്മിപ്പിക്കാം. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റബ്ബർ മരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം: മ്യൂസിയം വളപ്പ്, തിരുവനന്തപുരം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ശ്രീലങ്കയിൽ നിന്ന് ലഭിച്ച റബ്ബർ മരമാണ് ഇതെന്ന് മരത്തിനരികിലെ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറക്കണ്ട, കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റബ്ബർ മരം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ മ്യൂസിയം വളപ്പിലാണ്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: നമസ്തേ. അനന്തപുരിയിൽ ഇനി കാലം സാക്ഷി.
4: മുരളി ചലച്ചിത്ര നാടക നടനും എഴുത്തുകാരനുമായ മുരളി എന്ന മുരളീധരൻ പിള്ള 1954 മെയ് 25 കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള കുടവട്ടൂരിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു. കുടവട്ടൂർ LP സ്കൂൾ, തൃക്കണ്ണമംഗലം SKV ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുരളി തിരുവനന്തപുരം MG കോളേജിൽ നിന്നാണ് പ്രീഡിഗ്രി പാസ്സായത്. തുടർന്ന് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് LLB പാസ്സായി. പഠനത്തിന് ശേഷം കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൽ ക്ലർക്കായാണ് മുരളി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് കേരള സർവകലാശാലയിൽ അസിസ്റ്റൻ്റായും ജോലി നോക്കുകയുണ്ടായി. നടൻ നരേന്ദ്രപ്രസാദ് ആരംഭിച്ച നാട്യഗൃഹം എന്ന നാടക സംരംഭത്തിലെ പ്രധാനിയായിരുന്ന മുരളി CN ശ്രീകണ്ഠൻ നായരുടെ അതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള ലങ്കാലക്ഷ്മി എന്ന നാടകത്തിലെ രാവണനെ അവതരിപ്പിച്ചതിന് സഹൃദയരുടെ മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് പാത്രമായി. ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന ചിത്രത്തിലൂടെയാണ് മുരളി സിനിമയിലെത്തുന്നത്. തുടർന്ന് ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ അരവിന്ദൻ സംവിധാനം ചെയ്ത ചിദംബരത്തിൽ ശ്രദ്ധേയമായ ഒരു വേഷം കൈകാര്യം ചെയ്തു. നായക വേഷങ്ങൾ മുതൽ വില്ലൻ വേഷങ്ങൾ വരെ വൈവിധ്യമാർന്ന വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. നീ എത്ര ധന്യ, ധനം, ദ കിങ്, ആധാരം, ചകോരം, പത്രം, കാരുണ്യം, അമരം, പുലിജന്മം തുടങ്ങി 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാളത്തിന് പുറമെ തമിഴിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2001 നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മുരളിയെ തേടി 4 പ്രാവശ്യം നല്ല നടനുള്ള സംസ്ഥാന അവാർഡും 2 തവണ നല്ല സഹനടനുള്ള അവാർഡും എത്തുകയുണ്ടായി. അഭിനയത്തിലെന്ന പോലെ സാഹിത്യത്തിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മുരളി

0: ശ്രദ്ധേയമായ അനേകം ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതിൽ അഭിനേതാവും ആശാൻ കവിതയും എന്ന പുസ്തകത്തിന് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിക്കുകയുണ്ടായി. അഭിനയത്തിൻ്റെ രസതന്ത്രം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന കൃതിയാണ്. മികച്ച കോളമിസ്റ്റ് എന്ന നിലയിലും മുരളി ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപരസാമ്യങ്ങളില്ലാത്ത ഭാവാഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ ഉള്ളിൽ ഇടം നേടി മലയാളത്തിൻ്റെ മഹാനടനായി മാറിയ മുരളി സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കെ 2009 ഓഗസ്റ്റ് 6 ഈ ലോകത്തോട് യാത്ര പറഞ്ഞു.
1: ചെറിയ വയസ്സിലെ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1962 ആദ്യമായി ഒരു നാടകത്തിൽ സ്കൂളിലെ അധ്യാപകരുടെ കൂടെ അഭിനയിച്ചതാണ് ആദ്യത്തെ ഒരു ഓർമ്മ. അത് ശ്രീമന്ദിരം KP യുടെ ഓണമുണ്ടും ഓടക്കുഴലും എന്ന് പറയുന്ന നാടകമായിരുന്നു. അതിനുശേഷം ഈ നാടകത്തോട് എന്തോ ഒരു അടങ്ങാത്ത ഭ്രമമുണ്ട്. എവിടെ നാടകം ഉണ്ടായാലും പോവും, അതിൻ്റെ റിഹേഴ്സലിൽ ഞാനില്ലെങ്കിൽ പോലും പോയി കണ്ടോണ്ടിരിക്കും, അതിനെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൻ്റെ ബാക്ക് സ്റ്റേജിലോ എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കും. പിന്നെ ഈ ഓരോ നല്ല ആൾക്കാർ, നല്ല നടന്മാർ, കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ ഇതുപോലൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. അതുമായിട്ട് ഇങ്ങനെ നടന്നു. കുറേ നാടകങ്ങളൊക്കെ നാട്ടിൽ വെച്ച് അവതരിപ്പിച്ചു. സത്യത്തിൽ ഞാൻ അക്കാലത്ത് ഒരു സ്ത്രീവേഷക്കാരനായിരുന്നു. ശരിക്കും സ്ത്രീവേഷങ്ങളാണെന്ന് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇവിടെ നരേന്ദ്രപ്രസാദ്, കടമനട്ട് രാമകൃഷ്ണൻ തുടങ്ങിയ നിരവധി എഴുത്തുകാരും കലാകാരന്മാരുമായിട്ടുള്ള സഹകരണത്തിൻ്റെ വേളയിലാണ് ഒരു നാടക ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഏകദേശം ആഴ്ചയിൽ 2 ദിവസം, എല്ലാ അവധി ദിവസങ്ങളിലും ആയിട്ട് ഒരു 6 മാസം നീണ്ടു നിന്ന നാടക പഠന ക്യാമ്പായിരുന്നത്. അപ്പോൾ ആ ക്യാമ്പിൽ വെച്ച് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവം, ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് ഇനി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നാടകം എന്താണ്, അരങ്ങെന്താണ്, അരങ്ങും നാടകവും തമ്മിലുള്ള ബന്ധം എന്താണ്, അരങ്ങും പ്രേക്ഷകനും തമ്മിലുള്ള ബന്ധം എന്താണ്, പ്രേക്ഷകനും നടനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇങ്ങനെ നാടകത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചൊരു സമയമായിരുന്നു അത്.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മുരളിയുടെ ശബ്ദം.

0: പ്രിയ നടൻ ഭരത് ഗോപിയുടെ ചരമദിനമായ ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഓർമ്മയ്ക്കായി, രചന മധു ആലപ്പുഴ, സംഗീതം ജോൺസൺ, പാടിയത് വാണി ജേറ.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം, 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
1: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
7: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
6: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
7: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
9: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25-ാം വയസ്സിലേക്ക്.
10: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.

0: 18 കാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
1: സുൽത്താന ഗോൾഡ് ഡയമണ്ട്സ് ബാലരാമപുരം. ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി നമുക്ക് ചുറ്റും. ഗവൺമെന്റ് ആർട്സ് കോളേജിൽ സ്പോർട്സ് കൌൺസിൽ 2026 റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള UGPG കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടിക്രമങ്ങൾ നാളെ 10 മണിക്ക് കോളേജ് കാര്യാലയത്തിൽ നടക്കും. ഒബ്സർവേറ്ററി ഹിൽസിലെ വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണികളിൽ ശുചീകരണം നടത്തുന്നതിനാൽ നന്ദാവനം, ഒബ്സർവേറ്ററി ഹിൽ ഏരിയ, ബേക്കറി, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, GPO, പുളിമോട്, മാഞ്ഞാലിക്കുളം റോഡ്, ആയുർവേദ കോളേജ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, മേലേതമ്പാനൂർ, വഴുതക്കാട്, തൈക്കാട്, രാജാജിനഗർ എന്നീ പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള BTech ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്ക് 7-ാം തീയതി സ്പോട്ട് അഡ്മിഷൻ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 9495207906 അല്ലെങ്കിൽ 9400102570. ഒരു നമ്പർ കൂടിയുണ്ട്, 9447900411. ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആന്റ് കേറ്ററിംഗ് ടെക്നോളജി 2026-27 കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരുടെ 1-ാം ഘട്ട പ്രൊവിഷണൽ അലോട്ട്മെന്റ് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ ഓൺലൈനായി ഇന്നുകൂടി നിർദ്ദിഷ്ട ടോക്കൺ ഫീസ് ഒടുക്കി തുടർന്ന് 2-ാം ഘട്ട അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ പുനഃക്രമീകരണം നടത്താവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ച് ടോക്കൺ ഫീസ് അടച്ചവർ അവരുടെ ഓപ്ഷനുകൾ തുടർന്നുള്ള അലോട്ട്മെന്റുകൾക്ക് പരിഗണിക്കപ്പെടേണ്ടതില്ലെങ്കിൽ അവ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. ടോക്കൺ ഫീസ് അടയ്ക്കാത്തവർ അലോട്ട്മെന്റ് നഷ്ടപ്പെടുകയും അവരുടെ ഓപ്ഷൻ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കപ്പെടുന്നതും അല്ല. ടോക്കൺ ഫീസ് അടച്ചവർ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 0401-23-24-396, 2560-3601, ഒരു നമ്പർ കൂടി 2560-327 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലെ BBA, BCA കോഴ്സുകളിലേക്കുള്ള പ്രൊവിഷണൽ പ്രവേശന പരീക്ഷാഫലം lbscenter.kerala.gov.in വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർക്ക് ഇന്ന് 4 മണി വരെ ഓപ്ഷനുകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. കോളേജുകളും സീറ്റുകളും സംബന്ധിച്ച വിവരങ്ങൾ lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-23-24-396 അല്ലെങ്കിൽ 2560-3601, ഒരു നമ്പർ കൂടിയുണ്ട്, 2560-327 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേട്ടത് നമുക്ക് ചുറ്റും.
3: ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
4: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൺ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
3: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൌസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
5: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ ഷാമി കാഞ്ഞിരമ്പാറ, 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
6: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
7: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
6: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി ചക്രമുത്ത് എന്ന ചിത്രത്തിന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MJ ചന്ദ്രൻ.

0: ഒരുക്കുവാൻ നീ പഠിച്ചോ.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
5: ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബിൽഡിംഗ്, കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ്, അതൊരു ജീവനുള്ള വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ അധ്യാപകരോടൊപ്പം തന്നെ നമുക്കൊരു അമാനുഷികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അടുത്തൊരു

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 423 0 5 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
2: സമയം 8:30. നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇനി
3: ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ്.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജ്വല്ലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: കനത്ത നിമിഷങ്ങൾ കടന്നുപോയി. കുഞ്ഞിരാമൻ തന്നെ മൗനം ഭഞ്ജിച്ചു. രാധേ, രാധയ്ക്ക് എന്നെ ഇഷ്ടമുണ്ടോ? അതിനവൾ മറുപടി പറഞ്ഞില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് വിശ്വസിക്കൂ. നമ്മുടെ രണ്ടുപേരുടെയും ഗുണത്തിനാണ് ഞാനിങ്ങനെ നിർബന്ധിക്കുന്നത്, അതെനിക്കറിയാം. എന്നാൽ ആ വാചകം മുഴുവനാക്കാൻ കുഞ്ഞിരാമന് കഴിഞ്ഞില്ല. അയാളുടെ തൊണ്ട കണ്ണീർ കൊണ്ടടഞ്ഞു. ശരി, ഞാൻ പോവാം. കുറച്ചു നേരത്തെ ചിന്തയ്ക്ക് ശേഷം രാധ സമ്മതിച്ചു. ആ സമ്മതം കുഞ്ഞിരാമനെ വേദനിപ്പിക്കുകയാണുണ്ടായത്. എന്നാലും അത് സഹിക്കാതെ പറ്റില്ല. ഞാൻ നാടുവിടണമെന്ന് ആലോചിക്കുന്നു. കുഞ്ഞിരാമൻ തൻ്റെ പരിപാടി മുമ്പിലേക്ക് നീക്കി. ഹോ, എന്നേക്കുമായുള്ള പോക്കല്ല. വല്ല തൊഴിലും തേടാതെ ഇനി നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ വിഷമമുണ്ട്, എന്നാലും പോണം. എവിടേക്ക്? പട്ടണത്തിലേക്ക്. ഞാനും സമയമായില്ല. സമയം വരുമോ? വരും, തീർച്ചയായും വരും. ഞാൻ കാത്തിരിക്കും. കാത്തിരിക്കണം. ഒരു നിശബ്ദത. കത്തയക്കാം. വരട്ടെ. വഴിച്ചെലവിന് കാശുണ്ടോ? അപ്രതീക്ഷിതമായിരുന്നു രാധയുടെ ആ ചോദ്യം. ഉണ്ടാക്കാം. എങ്ങനെ? അതിപ്പോൾ പറയാൻ വയ്യ. ഞാൻ തരാം. എവിടെ നിന്ന് കിട്ടി? എൻ്റെ കയ്യിൽ തിരിപ്പ് പൊട്ടിയ 2 കമ്മലുണ്ട്. അത് വിറ്റോളൂ. വേണ്ട. ആ നിഷേധം രാധ ശ്രദ്ധിച്ചില്ല. അവൾ വീട്ടിനുള്ളിലേക്ക് ഓടി. ഒരു പൊതി എടുത്തുകൊണ്ടുവന്ന് കുഞ്ഞിരാമന് കൊടുത്തു. അയാൾ മടിക്കാതെ അത് വാങ്ങുകയും ചെയ്തു. എന്നിട്ട് തൻ്റെ മുഖത്ത് നട്ടുനിൽക്കുന്ന ആ കണ്ണുകളിലേക്ക് ഊന്നിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വരും. തീർച്ചയായും ഞാൻ വരും. ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല. തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് കുഞ്ഞിരാമൻ പടിക്കടായ കടക്കുന്നത് രാധ കണ്ടു. അയാൾ അകന്നു പോവുകയാണ്. ആ കിളിക്ക് വിശ്രമിക്കുവാനായുള്ള കൂട് പറന്നു പോവുകയാണ്. വിസ്തൃതമായ ഈ ലോകത്തിൽ വിശ്രമിക്കാൻ ആ മനുഷ്യഹൃദയത്തിന് ഇടമില്ല.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ. 9495964321 അല്ലെങ്കിൽ 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. അതിഥി ഗായിക അപർണ രാജീവ്. അറിയിപ്പ് കഴിഞ്ഞു.
7: കർക്കടകത്തിൽ കഴുത്തുവേദന കൂടുമോ? കർക്കടക മാസത്തിലെ ആരോഗ്യ ചര്യകളെക്കുറിച്ച് ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
6: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. നമസ്തേ, അനന്തപുരി തുടരുന്നു.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
9: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
10: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: യോഗ സൗഖ്യം.
5: ഇന്നീ പരിപാടിയിൽ യോഗയും തൊഴിലിടങ്ങളിലെ ആരോഗ്യവും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
6: മനുഷ്യജീവിതത്തിന്റെ മുക്കിലും മൂലയിലും സ്പർശിക്കുന്ന ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ തീർത്തും പ്രായോഗികമായും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്നതുമായ ഒന്നാണ് യോഗാ സമ്പ്രദായം. യോഗയിലൂടെ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന നിരവധി സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് തൊഴിലിടങ്ങളിൽ ഇക്കാലത്ത് വർദ്ധിച്ചു വരുന്ന മാനസിക സംഘർഷം, അസംതൃപ്തി, അനാരോഗ്യവും. മാനസിക സമ്മർദ്ദം മൂലം തൊഴിലിടങ്ങളിൽ ദുരിതമനുഭവിക്കേണ്ടി വരുന്നവർ ധാരാളം. ടാർജറ്റ് നേടാൻ നെട്ടോട്ടമോടുകയും അതിന് കഴിയാതെ വരുമ്പോൾ ഉന്നത തസ്തികകളിൽ നിന്നും നിരന്തരം പീഡനം ഏറ്റുവാങ്ങുവാൻ നിർബന്ധിതരാവുകയും ആണ് തൊഴിലാളികൾ. അത്തരം സന്ദർഭങ്ങളിൽ തളർന്നു പോകുകയും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഭൂരിപക്ഷം തൊഴിലാളികളും അവരുടെ കുടുംബത്തിലും പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നു. തൊഴിലിടങ്ങളിലെ സ്ട്രെസ് എങ്ങനെ നേരിടാമെന്ന് മനസ്സിലാക്കാതെ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വന്തം വ്യക്തിത്വം പോലും മറന്ന് പ്രതികരിക്കുന്നവർ ഏറെയാണ്. സ്ത്രീകളിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടുമ്പോഴുള്ള

0: സ്ട്രെസ്സും വീട്ടുജോലികളിലെ അസംതൃപ്തിയുമെല്ലാം തൊഴിലിടങ്ങൾ കൂടുതൽ ദുസ്സഹമായി തോന്നാൻ കാരണമായേക്കും. സർക്കാർ ജോലികളെക്കാളും തൊഴിൽ സമ്മർദ്ദം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പ്രൈവറ്റ് അഥവാ കോൺട്രാക്ട് തൊഴിലുകൾക്കാണെന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തൊക്കെയായാലും തൊഴിലിടങ്ങളിലെ മാനസിക സംഘർഷത്തെ നിസാരമായി കാണാൻ കഴിയില്ല. കാരണം അത്തരം സന്ദർഭങ്ങൾ എല്ലാ ദിവസവും നമ്മെ മാറി മാറി വേട്ടയാടും. ശ്വസനഗതിയിൽ വ്യത്യാസമുണ്ടാക്കുകയും ജീവിതശൈലി രോഗങ്ങൾക്കും വിഷാദം, ഉത്കണ്ഠ മുതലായവയ്ക്കും കാരണമായി മാറിയേക്കാം. അതിരുകടന്നാൽ മറ്റു തൊഴിലാളികളുമായ ഊഷ്മളമായ ബന്ധത്തെ നിലനിർത്താൻ കഴിയാതെ വരികയും പതിയെ പതിയെ തൊഴിലിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന തൊഴിലാളികളിൽ നിന്നും സ്ഥാപനത്തിന് ലഭിക്കുന്ന സേവന മികവ് കുറയുകയും ക്രമേണ ഇത്തരം സംഘർഷങ്ങൾ സ്ഥാപനത്തിന്റെ തന്നെ തകർച്ചയിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു. ഓഫീസുകളിൽ മണിക്കൂറോളം ഒരേ ഇരുപ്പിൽ ജോലി ചെയ്യുന്നവരാണ് അധികവും. ഇത്തരം രീതി ദൈനംദിനം തുടരുന്നതിനാൽ ഇവരിൽ നട്ടലിന് വഴക്കമില്ലാതെയാകുകയും കഴുത്തുവേദന, നടുവേദന, തോളുവേദന, മുട്ടുവേദന എന്നീ മസ്കുലോസ്കെലിറ്റൽ രോഗങ്ങൾ കലശലായി പിടികൂടുകയും ചെയ്യുന്നു. ശരിയായ വ്യായാമമില്ലാതെയും ഈ ഒരു തുടർച്ച തൊഴിലാളിയുടെ ശാരീരിക ക്ഷമതയും ചടുലതയും നഷ്ടമാക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ യോഗ ബ്രേക്ക് അഥവാ വൈബ്രേക്ക് ശീലമാക്കുന്നത് നല്ലതാണ്. ലഘുവായ സ്ട്രെച്ചിങ്ങുകളും പ്രാണായാമവും അടങ്ങിയ ദൈർഘ്യത കുറഞ്ഞ ലഘു യോഗ ക്രമങ്ങളാണ് യോഗ ബ്രേക്കിൽ ഉൾപ്പെടുത്തി പരിശീലിപ്പിക്കാവുന്നതാണ്. പ്രാണായാമം ശീലിക്കുന്നത് വഴി അതുവരെ ഉണ്ടായിരുന്ന ശ്വാസഗതിയിലെ വിടവുകൾ പരിഹരിക്കാൻ കഴിയുകയും തലച്ചോറിലേക്ക് ശുദ്ധവായു പ്രവഹിച്ച് കൂടുതൽ പ്രവർത്തനക്ഷമത കൈവരികയും മനസ്സ് ശാന്തമാകുകയും ചെയ്യുന്നു. നിന്നുകൊണ്ട് അനായാസം ചെയ്യാൻ കഴിയുന്ന താടാസനം, കസേരയിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന കടീചക്രാസനം, അർദ്ധചക്രാസനം, പാദഹസ്താസനം എന്നിവ ദീർഘനേരം ഇരുന്ന് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവരിൽ നട്ടലിന്റെ പ്രശ്നങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. കണ്ണിന്റെ ആരോഗ്യത്തിനും വേണ്ട ലഘുവായ നേത്രവ്യായാമവും തൊഴിലിടങ്ങളിൽ അഭികാമ്യമാണ്. ഇന്ന് പല മേഖലകളിലെ തൊഴിലിടങ്ങളിലും വൈബ്രേക്ക് ശീലിച്ചു പോരുന്നു. യോഗയെ തൊഴിലിടങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും ഉദ്യോഗസ്ഥർക്കും സ്ഥാപനത്തിനും മുതൽക്കൂട്ടാണ്.
1: യോഗയും തൊഴിലിടങ്ങളിലെ ആരോഗ്യവും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി വളർത്തുമൃഗങ്ങൾ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന MT വാസുദേവൻ നായർ, സംഗീതം MB ശ്രീനിവാസൻ, ഗായിക SJ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: നമസ്തേ. അനന്തപുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസ് പാടിയതാണ്. ലിസ എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് വിജയൻ, സംഗീതം കെ ജെ ജോയ്.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
5: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
5: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
9: ഓഗസ്റ്റ് 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
8: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. 1,30,00,000 രൂപ, 2,01,00,000 രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1991 മുതൽ 2000 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഉത്സവമേളം എന്ന ചിത്രത്തിനായി ONV കുറുപ്പ് രചിച്ചത്, മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ പാടിയത് സുജാത.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഗാനോപഹാരത്തിൽ ഇനി ബിച്ചു തിരുമല രചിച്ച് രാജാമണിയുടെ സംഗീതത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിലേനി. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം. ചിത്രം മെയ്ഡ് ഇൻ യു എസ് എ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. കുസൃതിക്കുറിപ്പ് എന്ന ചിത്രത്തിനായി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ചത്, ജോൺസന്റെ സംഗീതത്തിൽ പാടിയത് യേശുദാസും ചിത്രയും.

0: ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കഴിഞ്ഞ വർഷം ഇന്ത്യ ആഫ്രിക്ക ഉഭയകക്ഷി വ്യാപാരം 93 ബില്യൺ ഡോളറിലെത്തിയതായി കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളികളിൽ ഒരാളായതിൽ ഇന്ത്യ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇലക്ട്രിക് സീപ്ലെയിൻ സാങ്കേതികവിദ്യയുടെ സഹകരണത്തിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കീഴിൽ പവൻ ഹാൻസ് ലിമിറ്റഡ് നോർവെ ആസ്ഥാനമായ നോമി എയ്റോസ്പേസുമായി പ്രാഥമിക ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ രാംമോഹൻ നായിഡുവിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. വികസിത് ഭാരത് 2047 ഉൾപ്പെടുത്തി പരിചരണ സേവനങ്ങൾ നൽകുന്നവരെ ശാക്തീകരിക്കുന്നതിന് നിതി ആയോഗ് റിപ്പോർട്ട് പുറത്തിറക്കി. രാജ്യത്തെ പരിചരണ മേഖലയെ സംഘടിതവും തൊഴിൽപരവും ഭാവിക്കും അനുയോജ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് റീ ഇമാജിനിംഗ് കെയർ എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. 2024-25 സർവേയിൽ രാജ്യത്ത് തോട്ടിപ്പണി ചെയ്യുന്ന തൊഴിലാളികളെ കണ്ടെത്തിയിട്ടില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാറാണ് ഇത് സംബന്ധിച്ച് രേഖാമൂലം മറുപടി നൽകിയത്. വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഊർജ്ജ കാര്യക്ഷമ കെട്ടിട ചട്ടങ്ങൾ ഫലപ്രദമായി നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എനർജി മാനേജ്മെന്റ് സെന്റർ, കില, GBPN ഇന്ത്യ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാനതല പരിശീലന പരമ്പര തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്യലഹരിയിൽ സഹജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ വനം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെയും സസ്പെൻഡ് ചെയ്തു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ വാണിയാംപുഴ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ടി അജികുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ടിജോ ജോസഫ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി DFO സസ്പെൻഡ് ചെയ്തത്. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി ജെറിനാണ് മരിച്ചത്. കോട്ടയം മീനച്ചിലാറിൽ ജലനിരപ്പ് കുറഞ്ഞു. ജില്ലയിൽ മഴ മാറിയെങ്കിലും പടിഞ്ഞാറ് മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്നു. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
2: ഹലോ സന്ദേശഗാനം.

ഒരു ചാറ്റൽ മഴ പോലെ മനം കവരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതുകൾക്ക് ഇമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. ഹലോ ആകാശവാണി, ഞാൻ ആർദ്ര കരുനാഗപ്പള്ളിയിൽ നിന്നും അയക്കുന്നു. എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ 3 ഓഗസ്റ്റിന്. അമ്മയുടെ പേര് സ്മിത എന്നാണ്. അമ്മ വരവൂർ HSS ടീച്ചറാണ്. അമ്മയ്ക്ക് വേണ്ടി ഒരു പിറന്നാൾ ആശംസ നേർന്നുകൊണ്ട് അമ്മയെ വിളിക്കും എന്ന് പ്രതീക്ഷയിൽ നമ്പർ

0: കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആർദ്രയുടെ അമ്മ സ്മിത ടീച്ചറിനെ വിളിച്ചു നോക്കാം. ഹലോ, സ്മിത ടീച്ചറാണോ?
1: അതെ.
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ആരായത്?
0: ഹാപ്പി ബർത്ത്ഡേ ഡിയർ സ്മിത ടീച്ചർ.
1: താങ്ക് യു. ആരാണ് മനസ്സിലായില്ല.
0: അവസാനം അത് കിട്ടി.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്നായിരിക്കും.
0: അതെന്താ ഓൾ ഇന്ത്യ റേഡിയോ ഇന്ന് സ്മിത ടീച്ചറുമായിട്ടുള്ള ബന്ധം? സ്മിത ടീച്ചറിനെ ഓൾ ഇന്ത്യ റേഡിയോ കയറി എല്ലാ ബർത്ത്ഡേയും വിളിച്ച് വിശേഷം പറയാം.
1: ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോ സർപ്രൈസുകളൊക്കെ ചിലർ തന്നിട്ടുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്.
0: ആണോ, ഓൾ ഇന്ത്യ റേഡിയോയിൽ ആരുണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ വിശേഷ ദിവസങ്ങളും വിളിച്ച് സർപ്രൈസ് തരാൻ?
1: ആരെങ്കിലും ഒക്കെ എന്റെ വേണ്ടപ്പെട്ടവർ അങ്ങോട്ട് അറിയിക്കുമ്പോ ഇങ്ങോട്ട് വിളിക്കുമല്ലോ.
0: ആണോ, അപ്പൊ അങ്ങനെ ഇപ്പൊ എത്ര വിഷയായി?
1: ഇതെന്റെ ഫസ്റ്റ് ആണ്. വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു വിഷു നേരത്തെ ഉണ്ടായിരുന്നു, അത് ഹസ്ബൻഡിനെ വിളിച്ച.
0: അപ്പൊ
1: പറയൂ, ആരാ ഇത്? അത് തന്നെയല്ലേ.
0: ഇപ്പൊ ഏതായാലും ഒരു വിഷു കിട്ടിയില്ലേ.
1: താങ്ക് യു പറഞ്ഞല്ലോ, വളരെ സന്തോഷം.
0: അത് ശരി, ഒരു വിഷയം കിട്ടി താങ്ക് യു പറഞ്ഞോടി നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു അല്ലേ. അപ്പൊ ഞാൻ ആരായി?
1: ആരാന്ന് പറഞ്ഞില്ലല്ലോ, ഇതല്ലേ ആ പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി.
0: ഈ കരുനാഗപ്പള്ളി പള്ളിയിലുള്ളവരെല്ലാം എങ്ങനെയാണോ?
1: ഞാൻ കരുനാഗപ്പള്ളി അല്ല, ബേസിക്കലി തൃശ്ശൂരാണ്. കല്യാണം കഴിഞ്ഞ അങ്ങോട്ട് വന്നത്. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ഇതാ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലാണ് ഇപ്പോ.
0: ആഹാ, പിന്നെ അല്ല, പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ വിഷയതാളുടെ നന്മയ്ക്കും കൂടി പ്രാർത്ഥിക്കണേ.
1: ഓ, ഷുവറായിട്ടും.
0: ചുമ്മാ പറയാണ്,
1: അല്ല ആരാന്ന് പറഞ്ഞില്ലേലും വിഷയം ഇതാൾക്കൂടെ നല്ലത് വരണ്ട. ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ നിൽക്കുക.
0: ആണോ, ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞേക്കു.
1: അപ്പൊ
0: അല്ല, ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചു അതിപ്പോ പുള്ളിക്ക്
1: മനസ്സിലായിട്ടുണ്ടാവും.
0: കൂടെ ആർദ്രയുണ്ടോ?
1: ആർദ്ര ഇവിടെ ഇല്ല. ആർദ്ര പഠിക്കുന്നത് മോപ്പല്ല, അവള് ക്ലാസ്സും തുടങ്ങുകയാ, അപ്പൊ പോയിരിക്കുക. അല്ലതാരായിട്ടത്
0: അവിടെ നിന്ന് വിട്ടുള്ള ഒരു കളിയില്ലല്ലേ. ഉറപ്പിച്ചിരിക്കണം, ആകാശവാണി എന്നാണ് വിളിച്ച് വിഷ് ചെയ്യുന്നത്. ആകാശവാണി എന്നല്ലാതെ വേറെ ആരും ഇല്ലേ വിഷ് ചെയ്യാൻ?
1: ഉണ്ട്, എന്നാലും ഇതുപോലെ ഒന്നും പറയുന്ന ആരും ഇല്ല. നേരിട്ട് ഇത്രയൊന്നും വിളിച്ചൊന്നുമില്ല, നേരെ അങ്ങോട്ട് കാര്യം പറയും.
0: പിന്നെ
1: ഞാൻ
0: ഇനി കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല, അപ്പൊ ഞാൻ വിട്ടു. ശരി,
1: അപ്പോ പറഞ്ഞിരുന്നോട് അറിയണായിരുന്നു.
0: അതിപ്പോ ആർദ്രല്ലേ, വേറെ ആരാ?
1: അവളില്ല ഇവിടെ,
0: ഭോപ്പാലിൽ ഇരുന്നോണ്ട് ഓപ്പറേറ്റ് ചെയ്തതാണ്.
1: ആയിരിക്കും, നാട്ടിലുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പോയിട്ടുള്ളൂ.
0: പക്ഷെ ഞാൻ വായിക്കാൻ കഷ്ടപ്പെട്ടു, ഇത് മംഗ്ലീഷിലാ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അപ്പൊ അത് കാരണം ഞാൻ ഇത് എന്താ എഴുതിയിരിക്കുന്നതെന്ന്. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ, ഏത് പാട്ടാ വെക്കണ്ടേ?
1: അറിയാ, എല്ലാ ഭാഷയിലും വെക്കുവോ?
0: പിന്നെന്താ?
1: അത് ശരിയാ. അപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിച്ചപ്പോ ഹസ്ബൻഡ് വിചാരിച്ചൊരു പാട്ട് പറ്റിയില്ല പറയാൻ. അപ്പൊ അത് ഇപ്പത്തൊരു ഫേവറേറ്റ് ദുരന്തർ എന്ന് പറഞ്ഞ സിനിമയിലത്തെ പാട്ടാ.
0: ഗഹരാഹുവാണോ? എനിക്ക് വയ്യ.
1: അത് വെക്കാൻ പറ്റുമെങ്കിൽ
0: പിന്നെന്താ, തീർച്ചയായും
1: സന്തോഷമായിരിക്കും.
0: ഇർഷാദ് കാമലിന്റെ വരികൾക്ക് ശാശ്വത് സച്ദേവ് ഇണ നൽകി. അരിജിത് സിംഗും നർമാൻ ഖാനും ശാശ്വത് സച്ദേവും പാടിയ പാട്ട് നമുക്ക് പാട്ട് വെക്കാം. ഇന്ത്യ മുഴുവൻ കൊണ്ടാടിയ പാട്ടാണല്ലോ.
1: അതെ അതെ. അപ്പൊ അന്ന് പറയാൻ നോക്കിയപ്പോ വേറെ ഏതോ പാട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് അന്നത്തെ ഒരു കടം ബാക്കി ഉണ്ടല്ലോ, ഇന്ന് ഞാനായിട്ട് കൊടുത്തേക്കാം.
0: പിന്നല്ല, അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ നന്ദി. അപ്പൊ
1: സന്തോഷം,
0: വളരെ ഐശ്വര്യ സമൃദ്ധമായ ദിവസങ്ങൾ ഉണ്ടാവട്ടെ. ആശംസകൾ.
1: താങ്ക് യു.
0: താങ്ക് യു.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: August 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
5: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
4: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
5: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
6: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ MRT ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ.
7: അവിടെ ഇപ്പൊ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
8: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: കണ്ടീഷൻസ് അപ്ലൈ.
9: ഹലോ സന്ദേശഗാനം, തുടർന്ന് കേൾക്കാം.
10: ഹലോ സന്ദേശഗാനം, ഞാൻ വെള്ളായണിയിൽ നിന്നും രഞ്ജു ഷാരാജ്. ഇവിടെ ഹസ്ബൻഡിനും അമ്മയ്ക്കുമൊപ്പം കല്ലിയൂരിൽ താമസിക്കുന്നു. ഇപ്പോ 2 മാസമായി ഞങ്ങളോടൊപ്പം എന്റെ പപ്പായും അമ്മായും സഹോദരനും ഉണ്ട്. അമ്മ ഹാർട്ടിന്റെ വാൽവ് റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞ് റെസ്റ്റിലാണ്. ശ്രീചിത്രയിലായിരുന്നു സർജറി. ഞങ്ങളെല്ലാവരും വിഷമത്തിലായിരുന്നു, പ്രത്യേകിച്ച് പപ്പ. ഇപ്പോ അമ്മ സുഖമായി വരുന്നു. അമ്മയുടെ പേര് ഉഷ. August 1 എന്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ്. പേര് രാജൻ. പപ്പ സ്കൂൾ പ്രിൻസിപ്പലായിരുന്നു. 2015 റിട്ടയറായി. പപ്പയെ വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുമോ? പാട്ട് പാടില്ല, ആസ്വദിക്കും. പപ്പയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചു നോക്കാം.
11: ഹലോ.
10: ഹലോ, രാജൻ സാറല്ലേ?
11: അതെ.
10: ആ സാറ്, തിരക്കിലാണോ?
11: അല്ല.
10: ആ, ഉഷ ചേച്ചിയുടെ കൂടെയാണോ?
11: അതെ അതെ. ആരാ വിളിക്കുന്നത്?
10: സുഖായി വരുന്നല്ലോ അല്ലേ?
11: ആ സുഖായി വരുന്നു.
10: ഒന്ന് ചെറുതായിട്ട് പേടിച്ചു.
11: ആരാ?
10: അല്ല, ആരാന്നൊക്കെ പറയാം. ഏ, ആ സമയത്ത് ചെറുതായിട്ടൊന്ന് പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാം നോർമൽ ആയില്ലേ? ആൾ ആരോഗ്യവതിയില്ലേ? അതല്ലേ വലിയ സന്തോഷം. രഞ്ജുഷ എന്ത് പറയുന്നു?
11: രഞ്ജുഷ ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല.
10: അപ്പൊ എല്ലാവരും അടുത്തുള്ളതിന്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലേ ഉഷ ചേച്ചിക്ക്? അപ്പൊ ഈ പ്രിൻസിപ്പൽ ആയിരുന്ന ആള്, പൊതുവെ അധ്യാപകർക്ക് റിട്ടയർമെന്റ് ഇല്ലെന്ന് പറയുമല്ലോ, ഈ പ്രിൻസിപ്പൽ ആയിരുന്ന ആള് പിന്നെ പഠിപ്പിച്ചൊന്നും പോയില്ല?
11: ഇല്ല, പിന്നെ റിട്ടയർമെന്റിന് ശേഷം ഒന്നും പോയില്ല.
10: സാർ, ഏതായിരുന്നു വിഷയം?
11: ഞാന് മാധുമാരി.
10: ആ, കണക്കിന്റെ കണിശതയുള്ള ആൾക്കാരെല്ലാം പിന്നെയും തുടരാറാണല്ലോ പതിവ്. പ്രത്യേകിച്ച് എന്താണ്, വിദ്യാർത്ഥികളോ വിദ്യാർത്ഥികളുടെ മക്കളോ അല്ലെങ്കിൽ പരിചയക്കാരോ ഒക്കെ അധ്യാപകരെ അന്വേഷിച്ച് വരുന്ന ഒരു വിഷയമല്ലേ. ഇപ്പൊ കല്ലിയൂരിലാണല്ലേ? അപ്പൊ എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ വിളിച്ചത് ഇതൊന്നും അല്ല, ഈ വിശേഷങ്ങളൊക്കെ ഞാൻ അമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ
11: വേണ്ടിയിട്ടാ.
10: ഹാപ്പി ബർത്ത്ഡേ ടു യു. ആകാശവാണിയിൽ നിന്ന് പപ്പയെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് രഞ്ജുഷ ഒരു സന്ദേശം അയച്ചിരുന്നു.

0: അങ്ങനെ ആകാശവാണി എന്ന്
1: ഇപ്പോ
0: വിളിച്ചതാ.
1: മനസ്സിലായി.
0: അപ്പോ ഇതൊരു പാട്ട് പരിപാടി കൂടിയാണ് സാർ, അപ്പൊ ഏത് പാട്ടാണ് നമ്മൾ ഇന്ന് വെക്കേണ്ടത്?
1: പാട്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും ഇങ്ങനെ ആലോചിച്ചില്ലല്ലോ.
0: ഏതെങ്കിലും ഒരു പാട്ട് വെക്കാം നമുക്ക്. ഏത് പാട്ട് വെക്കാം സാർ? ആലോചിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം.
1: ശരി ശരി.
0: സാർ ഒരുപാട് പാട്ടുകൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണെന്നാണ് രഞ്ജുഷ പറഞ്ഞത്. പാടാറില്ലെങ്കിലും പാട്ട് കേൾക്കും.
1: പാട്ട് കേൾക്കും,
0: അതെ,
1: പാട്ട് ഇഷ്ടമാണ്.
0: ആ അങ്ങനെ പാട്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു പാട്ട് തിരഞ്ഞെടുക്കാൻ ഇത്രയും സമയം വേണോ?
1: അല്ല, ഒരുപാട് പാട്ടുകളുണ്ടല്ലോ.
0: അതെ അതെ അതെ അതെ അതെ.
1: ചന്ദ്രകളഭം,
0: ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസ്സിൻ തൂവൽ കുഴിയും തീരം, അല്ലെ? വയലാർ ദേവരാജൻ, യേശുദാസ്, ആ മൂന്ന് പേര് ഒരുമിച്ച് വരുമ്പോൾ തന്നെ മലയാളത്തിൽ ഒരുപാട് മാജിക്കുള്ള പാട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതിലേറ്റവും മികച്ച ഗാനമെന്ന് ഒരുപക്ഷെ എല്ലാവരും വിചാരിക്കുന്ന ഒരു പാട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ രചന കൊണ്ടും ഈണം കൊണ്ടും പാട്ടുകൊണ്ടും ഒക്കെ അല്ലേ? അപ്പോൾ ഗംഭീരമായ ഈ പാട്ട് ഇതാ വരുന്നു, കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോൾ ഒന്നുകൂടി ബർത്ത്ഡേ വിഷസ്. ഉഷ ചേച്ചി കൂടുതൽ ആരോഗ്യവതിയായി, രണ്ടുപേരും കൂടി കറങ്ങാനൊക്കെ വീണ്ടും ഒക്കെ പോവുക, ജീവിതം ഗംഭീരമാവട്ടെ.
1: ശരി.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം ഡോക്ടർ

0: സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള,
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
5: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
4: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
4: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
6: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
7: ഹലോ സന്ദേശഗാനം തുടരുന്നു.
8: പ്രിയപ്പെട്ട ആകാശവാണി ഹലോ സന്ദേശഗാനത്തിന് ഞാൻ തിരുവനന്തപുരം കുറ്റിച്ചെല്ലിൽ നിന്നും സുദർശനകുമാർ. എന്റെ സഹോദരി രമ ചേച്ചിയെ വിളിക്കാമോ? ഞങ്ങൾ 6 പേരുള്ളതിൽ 3 ചേച്ചിമാരിൽ 2 പേർ കൊഴിഞ്ഞുപോയി. ഇനി 2 ചേട്ടന്മാരും ഇളയതായ ഈ ചേച്ചിയും മാത്രമേയുള്ളൂ. ചേച്ചി തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മഞ്ചാടിമൂട്ടിൽ താമസിക്കുന്നു. അനന്തപുരി FM സ്ഥിരം ശ്രോതാവാണ്. ചേച്ചിയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിക്കുമെന്ന പ്രതീക്ഷയോടെ സുദർശനകുമാർ കുറ്റിച്ചൽ. പിന്നെന്താ, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, രമചേച്ചിയാണോ?
9: അതെ.
8: രമചേച്ചി, മഞ്ചാടിമൂട്ടിൽ എന്തൊക്കെയാണ് വിശേഷം? മഞ്ചാടിമൂട്ടിൽ എന്തുകൊണ്ട് വിശേഷം ചോദിച്ചു? ഇത് ആരെന്താ?
9: മഞ്ചാടിമൂട്ടിൽ വിശേഷം ഒന്നുമില്ല. ഇങ്ങനെ മഴ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു.
8: ആ, മഴ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? മഴ പെയ്യുന്നു എന്നല്ലേ ഉള്ളൂ.
9: ഇല്ല ഇല്ല, പ്രശ്നമൊന്നുമില്ല. അത് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭ സ്വാമിയുടെ ഇതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് ആർക്കും ഒരു കുഴപ്പമില്ല.
8: അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
9: അതെ അതെ.
8: പിന്നെ കുറ്റിച്ചല് പോയിട്ട് കുറെ നാളായോ?
9: ആ, കുറ്റിച്ച പോയിട്ട് എന്റെ സഹോദരന്റെ വീടാത്, അവിടെ പോയിട്ട് കുറച്ച് ദിവസമായി.
8: പുള്ളി ഇങ്ങോട്ട് വരാറുണ്ടോ?
9: ചിലപ്പോ എല്ലപ്പോഴും വരും.
8: എന്നിട്ട്
9: എന്താ, കുറച്ചേരം ഇരുന്ന് പോവും, പിന്നെ ചിലപ്പോ ഒരു ദിവസം നിൽക്കും.
8: മഞ്ചാടിമൂട്ടിൽ ചേച്ചി ഇങ്ങനെ അനന്തപുരി FM കേട്ടോണ്ടിരിക്കും.
9: അതെ അതെ അതെ, അനന്തപുരി എന്ന് കേട്ടിനേ. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
8: പാട്ട് അങ്ങനെ ഇഷ്ടം മാത്രമുള്ള പാട്ട് പാടുന്ന ആളാണ്?
9: പാടും.
8: അപ്പൊ ആ പാട്ട് കേൾക്കണല്ലോ.
9: 3 പൂക്കളിലുള്ള പാട്ടില്ലേ?
8: ആ, ഏത് പാട്ടാ?
9: ഒന്നാനാ മറന്നും പോയി.
8: ഒന്നാനാ പൂമരത്തിൽ.
9: ഒന്നാനാ പൂമരത്തിൽ ഒരേ ഒരു നെറ്റിലെ, ഒന്നല്ല രണ്ടല്ല മൂന്ന് പൂക്കൾ, ഒന്നായി പിറന്നവർ ഒന്നായി വളർന്നവർ, ഒരു നാളും പിരിയാത്ത മൂന്ന് പൂക്കൾ, ഒരു നാളും പാടാത്ത മൂന്ന് പൂക്കൾ.
8: അത്രയുള്ളോ?
9: കാറ്റടിച്ച് പൂമരത്തെ കുലക്കിയാലും, കാലവർഷം കണ്ണുനീരിൽ മോടിയാലും, ഒന്നിനൊന്നു തുണയേക്കും മൂന്ന് പൂക്കൾ, മന്ദകാസം മാറിയാത്ത മൂന്ന് പൂക്കൾ. ഹലോ.
8: ആ, പക്ഷേ രമചേച്ചി അവിടെ 6 പൂക്കൾ ഉണ്ടായിരുന്നല്ലേ?
9: അതെ, 6 പൂക്കളുണ്ട്. അതിൽ 2 പേര് പോയി, ഇനി 4 പേരുണ്ട്.
8: രമചേച്ചി, സുദർശനൻ ചേട്ടൻ, പിന്നെ
9: പെണ്ണുങ്ങളിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി ആണുങ്ങൾ 3 പേരുണ്ട്. എന്റെ മൂത്ത അണ്ണ സഹോദരൻ, 2 കരമന ഒരു സഹോദരൻ ഉണ്ട് കാലടിയില്.
8: അവരുടെ പേരൊക്കെ പറയും.
9: ആ, മൂത്തത് ചേച്ചിയാണ്, മരിച്ചുപോയി 2 വർഷമായി മരിച്ചിട്ട്. പ്രസന്ന എന്ന് പറയും. 2 ശ്രീധരൻ നായര്, അത് ഡൽഹിയിലായിരുന്നു. ഇപ്പൊ അവിടെ കഞ്ചീർക്കോണത്ത് റിട്ടയർഡ് ആയി താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചി മരിച്ചുപോയി. ഇനി ഒരു 4 കാലടിയിൽ താമസിക്കുന്നു, മുരളീധരൻ.
8: പിന്നെ രമേശേച്ചിയും സുദർശനൻ ചേട്ടനും, അങ്ങനെ 6 പേർ അല്ലേ?
9: അങ്ങനെ 6 പേര്. അതെ അതെ.
8: ഇതേ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന അനന്തപുരി FM എന്നാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ.
9: അതല്ലേ,
8: ഹലോ സന്ദേശഗാനം പരിപാടി എന്ന് വിളിച്ചതാണ്.
9: ഞാൻ എന്നും കേട്ടോ. 6 ഞാൻ റെഡിയാണ് ചെയ്യും. എന്നിട്ട് സുപ്രഭാത, ഇപ്പൊ രാമായണം ഉണ്ടല്ലോ, അത് കേൾക്കും. പിന്നെ പാട്ട് കേൾക്കും. പിന്നെ പുളിയും വായനയും ഇതൊക്കെ എങ്ങനെ അങ്ങനെ പോകുന്നു.
8: കുട്ടിച്ചെല്ലുള്ള സഹോദരൻ ആണ് സന്ദേശം അയച്ചത്, അങ്ങനെയാണ് വിളിച്ചത്.

0: ഏത് പാട്ടാ ഇന്ന് വെക്കേണ്ടത്?
1: ഇത് എനിക്ക് വെക്കേണ്ടത് അവനും ഇഷ്ടം ഈ മൂന്ന് പൂക്കളുള്ള പാട്ട്
0: ആണോ? ഓക്കെ, അപ്പൊ ഒന്നാനാം പൂമരത്തിൽ ഒരേ ഒരു ഞെട്ടിയിൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് പൂക്കൾ എന്നുള്ള പാട്ട് വെക്കാം.
1: രണ്ടല്ല മൂന്ന് പൂക്കൾ
0: പി ഭാസ്കരന്റെ വരികളാണ്, പുകഴേന്തിയുടെ സംഗീതം, എസ് ജാനകി പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഭയങ്കര സന്തോഷം
0: സംസാരിക്കാൻ പറ്റിയാൽ എനിക്കും. താങ്ക് യു.
1: ശരി.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
5: ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബിൽഡിംഗ്, കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ്, അതൊരു ജീവനുള്ള വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ അധ്യാപകരോടൊപ്പം തന്നെ നമുക്കൊരു അമാനുഷികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അടുത്തൊരു

0: എന്താണെന്നല്ലേ? ഫോൺ എടുക്കുക 8281 4303 0305 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: കർക്കടകത്തിൽ കഴുത്തുവേദന കൂടുമോ? കർക്കടക മാസത്തിലെ ആരോഗ്യ ചര്യകളെ കുറിച്ച് ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: ഇപ്പോൾ സമയം 10:30. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഹലോ സന്ദേശഗാനം തുടർന്ന് കേൾക്കാം.
8: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില പ്രായോജകർ
9: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 265 രൂപ വർദ്ധിച്ച് 13,725 രൂപ നിരക്കിലും പവന് 2,120 രൂപ വർദ്ധിച്ച് 1,09,800 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
8: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില
9: സമർപ്പിച്ചത് റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: ഹലോ സന്ദേശഗാനം തുടർന്ന് കേൾക്കാം.
11: പ്രിയമുള്ള ആകാശവാണിക്ക്, എന്റെ മകൻ കലേഷ് ഗംഗ, അവന്റെ പിറന്നാൾ 4 ആഗസ്റ്റ്, കർക്കിടകം 19, രേവതി നക്ഷത്രം. ഇനി പുഷ്പാഞ്ജലിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് അയച്ചതാണോ? ഇത് ഹലോ സന്ദേശഗാനമാണ്. അവനെ ആശംസ അറിയിക്കുവാൻ ഒന്ന് വിളിക്കാമോ? ഞാൻ നെടുമങ്ങാട് ഉഴമലക്കൽ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ കഥ എഴുതുന്നത്. കലേഷിൻ്റെ അമ്മ ആദ്യം എഴുതാനുള്ളത് പിന്നീടായിപ്പോയി, ക്ഷമിക്കണം. കത്ത് വായിക്കുമെന്ന വിശ്വാസത്തോടെ കത്ത് നിർത്തുന്നു. എന്തായാലും നമുക്ക് കലേഷിനെ വിളിച്ച് പിറന്നാൾ ആശംസിക്കാൻ പറ്റുമോ നോക്കാം.
12: ഹലോ.
11: ഹലോ കലേഷ്, തിരക്കാണോ? ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി വിളിച്ചതാണ്. ആരാണെന്നല്ല, ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയാൻ വിളിച്ചതാണെന്ന്. അത് ശരി. ഈ സാധാരണ നിങ്ങളുടെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് ഒരാൾ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കേണ്ടി വരുന്ന ഒരു ആളുടെ ഗതികേടെ.
12: അത് ശരി, പെട്ടെന്ന് ഇങ്ങനെ ആരാണെന്നോ ഇങ്ങനെ എനിക്കൊരു അറിയില്ല.
11: അതല്ലേ, കർക്കിടകത്തിലെ രേവതി നക്ഷത്രക്കാരന് ഒരു പിറന്നാൾ ആശംസ നേരാന്ന് വിചാരിച്ചു.
12: കർക്കിടകത്തിലെ രേവതി നക്ഷത്രക്കാരൻ, അതാണ്, അതും കൂടെയാണ് ഞാൻ ചിന്തിച്ചത്. എന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുകയാണ്. പിന്നെയും
11: എന്നിട്ട് എവിടെ വരെ എത്തി ചിന്ത? ആളാരാന്നൊക്കെ പറയാം. നിങ്ങള് സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമി എന്നുള്ള പാട്ട് നന്നായി പാടുമെന്ന് എനിക്കറിയാം. പാടൂലേ?
12: പാടും.
11: അപ്പൊ ഞാൻ നിങ്ങളെ പിറന്നാൾ ആശംസിക്കുമ്പോ നിങ്ങൾ എനിക്ക് ആ പാട്ട് പാടിത്തരുമെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഒന്ന് കേട്ട് കളഞ്ഞു. ഈ പറഞ്ഞു കേട്ടത് ശരിയാണോ എന്ന് അറിയണമല്ലോ. ചുമ്മാ അങ്ങ് പാടുന്നേ, എന്തോ തന്നെ ജാട. അല്ലെങ്കിൽ ഈ പാട്ടുകാരുടെ അടുത്ത് പാടാൻ പറയുമ്പോഴെല്ലാം ഒരേ ജാടയാണ്, ചുമ്മാ പാടുന്നേ. ഇപ്പൊ ബാത്റൂം ആണെന്ന് വിചാരിച്ചങ്ങ് പാടിക്കൂ. അത് കുഴപ്പമില്ല, അവർക്കൊന്നും അറിഞ്ഞുകൂടാത്ത കാര്യമല്ലോ. ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും പാട്ട് പാടി ജോലി ചെയ്യുന്ന ആളാണ് എന്ന് അവർക്കൊക്കെ അറിയാലോ. ഛേ, അങ്ങനെ പറഞ്ഞുകൂടാ. അതെന്ത് മൂടില്ലാത്തത്? അല്ല, ഞാൻ വേറെ ഒന്നുമല്ലേ, നിങ്ങൾ നന്നായിട്ട് പാടുന്ന, ഒരുവിധം നന്നായി പാടുന്ന ഒരാളാണ് എന്നറിഞ്ഞു. അപ്പൊ ഒരു പാട്ട് നിങ്ങളെടുത്ത് ചോദിക്കണം. അപ്പൊ നിങ്ങളെടുത്ത് ഒരു കാര്യം ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കൊരു

0: കാര്യം ചെയ്തു തന്നിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾക്കൊരു ബർത്ത്ഡേ വിഷ് പറഞ്ഞു. ഉഴമലക്കിൽ വേറെ എന്താണ് വിശേഷമെന്ന്?
1: വേറെ വിശേഷങ്ങളൊന്നും ഇല്ല തൽക്കാലം.
0: ആഹാ, ഇവിടെ ഒരു സുശീല എന്ന് പേര് പറഞ്ഞ ഒരു ആളുണ്ടല്ലോ, അതാരാ?
1: സുശീലേ
0: ആ
1: വലിയമ്മ.
0: ആ
1: അതാ സുശീലനാ.
0: അമ്മയുടെ പേരെന്താ?
1: സത്യശീല.
0: ആ
1: അല്ല, വലിയമ്മയുടെ പേര് സുശീലയും
0: ആ
1: മാമന്റെ പേര് സുശീലനും.
0: ആ
1: അതാണ് ഞാൻ ചോദിച്ചത്, സുശീലയാണോ?
0: സുശീല, സുശീലൻ, സത്യശീല. ഓ, അത് ശരി, എല്ലാം കണക്കാക്കിയിട്ടുണ്ട്. സുശീല, സുശീലൻ, സത്യശീല, സത്യശീലൻ, നാലുപേരാണോ? എനിക്ക് വയ്യ, അതിനൊരു ജില്ലയായിട്ടെങ്കിൽ പ്രഖ്യാപിക്കുന്നത്. അവരെത്ര പേരുണ്ട് അപ്പോ? നാവായി കുളത്തുള്ള ചേട്ടനല്ല, ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്. ആ അപ്പൊ പാടൂലെന്ന് വാശിയാണ്, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ സത്യശീല എന്ന് പറയുന്ന ആള് കുറച്ച് സത്യം കുറച്ച് കൂടുതലുള്ള ശീലയാവാൻ സാധ്യതയുണ്ട്. ആ അമ്മ ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനത്തിന് ഒരു കത്തെഴുതി, മോനെ വിളിച്ച് പിറന്നാൾ ആശംസ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്റെ മകൻ കലേഷ് ഗംഗയെ വിളിച്ച് പിറന്നാൾ ആശംസിക്കണമെന്ന് പറഞ്ഞിട്ട് നക്ഷത്രം ഉൾപ്പെടെയാണ് എഴുതി അയച്ചിരിക്കുന്നത്. അപ്പൊ പേരില് ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചേക്കാം. ഇതൊരു ചലച്ചിത്രഗാന പരിപാടി കൂടിയാണ്, ഏത് പാട്ടാ വെക്കേണ്ടതെന്ന്? അയ്യപ്പനെ വിട്ട് കളിയൊന്നുമില്ല. എന്നാലും സാമവേദം നാവിലൂർ നിർത്തിയ സ്വാമി എന്നുള്ള പാട്ട് പാടൂല. രാജീവ് ആലിങ്കലിന്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഇടി വാങ്ങിച്ചു തരും ആ പാട്ട് പാടാത്തതുകൊണ്ട്. എന്നാലും സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഇണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: ഹലോ സന്ദേശഗാനമേ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി ധാരാളം റേഡിയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായ ഒരു ശ്രോതാവാണ് രാധാകൃഷ്ണ പണിക്കർ മണ്ണഞ്ചേരി. വ്യത്യസ്തനാണെന്ന് പറയാൻ കാരണങ്ങളുണ്ട്. നന്നായി പാടും. ഗാനരചന, സംഗീത സംവിധാനം, മൃദംഗം, വീണ, ഇത്തരം വാദ്യോപകരണങ്ങളും കൈകാര്യം ചെയ്യാറുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട രസകരമായ ഒരു സംഭവമാണ്, നന്നായി തമാശകൾ പറയാറുണ്ട്. ഒരു കൊച്ചടുർഭാസി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് ഒന്ന് സംസാരിക്കണം, ഒപ്പം ഒരു ഗാനവും വെച്ചു കൊടുക്കണം എന്ന് സ്നേഹത്തോടെ രാധാ വയലാർ. നമുക്ക് വിളിച്ച് നോക്കാം. ഹലോ,
1: നമസ്തേ.
0: എന്തുണ്ട്
1: വിശേഷം?
0: എല്ലാം നല്ല വിശേഷം. അവിടെയൊക്കെ മഴയുണ്ടോ?
1: നല്ല മഴയാണ്.
0: ആ, മഴയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
1: മഴയുടെ പ്രശ്നങ്ങളായിട്ടൊന്നും വലുതൊന്നുമില്ല.
0: ആ, പ്രശ്നങ്ങൾ ഇല്ലാതെ മഴ പെയ്തോട്ടെ, കുഴപ്പമില്ല.
1: അതെ അതെ അതെ,
0: മഴ പ്രശ്നങ്ങളാവുമ്പോഴാണ് പ്രശ്നം അല്ലേ?
1: അതെ. അങ്ങയുടെ പേരെന്താണ്?
0: അതിവിടുത്തെ വിഷയമല്ല. എപ്പോഴും ഈ റേഡിയോ ബാക്കിൽ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുമല്ലേ?
1: അതെ, ഇവിടുത്തെ റേഡിയോ എന്ന് പറയണത് ആത്മമാണ്. രണ്ട് റേഡിയോ ഉണ്ട്, അതിൽ ഒരെണ്ണം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും.
0: ഇതിനിടയിൽ എപ്പോഴാണ് ഈ മൃദംഗവും വീണയും ഒക്കെ പഠിക്കാൻ സമയം കിട്ടിയത്?
1: അത് കേട്ട് പഠിച്ചതാണ് സാർ.
0: അല്ല, എന്നാലും അതൊരു വളരെ കൗതുകമായിട്ട് തോന്നുന്നു. കാരണം മൃദംഗവും വീണയും ഒക്കെ കേട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ.
1: വീണയല്ല, തബലയും ഹാർമോണിയവും.
0: പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞയാള് മൃദംഗവും വീണയും എന്നൊക്കെയാണ് പറഞ്ഞത്.
1: അത് സ്വന്തമായിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞാൻ അല്പസ്വല്പം വായിക്കും എന്നുള്ളത് ശരിയാ.
0: ഇതിനിടയിൽ ഗാനരചന, സംഗീത സംവിധാനം ഒക്കെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്.
1: ഒരു അല്പസ്വല്പമൊക്കെ ഉണ്ട്, ഗാനരചനയൊക്കെ ഉണ്ട്.
0: രണ്ടുപേരും കേൾക്കാൻ പറ്റൂ?
1: പാട്ട് പാടാനാണോ?
0: ആ, പിന്നെ
1: ഞാന് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ പഴയ ഒരു പാട്ട്, ഒരു ലളിത ഗാനത്തിന്റെ രണ്ടുപേര് പാടാം.
0: സൂപ്പർ സൂപ്പർ.

0: ആടും അരയണ്ണത്തോണി പൂന്തോണി. എം ജി രാധാകൃഷ്ണൻ സാർ എന്ന് പറയുമ്പോഴത്തേക്ക് ലളിതഗാനത്തിലെ അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞ ഒരുപാടുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാർ തന്നെയല്ലേ എല്ലാവരും കഴിവുള്ളവരാണ് കലാകാരന്മാരെന്ന് പറയുമ്പോ എല്ലാത്തിലും ഒരു കലയുണ്ടല്ലോ സാറേ.
1: എം ജി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പാട്ട് പാടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ എല്ലാവരും ഘനശ്യാമ സന്ധ്യ ഹൃദയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശരണാന്തൽ വെളിച്ചത്തിൽ, അപ്പൊ അത്തരത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകൾ പാടും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതും പോപ്പുലർ ആണ് എങ്കിലും
0: അദ്ദേഹം തന്നെ പാടി ഒരുപാടുണ്ട്. കടലിന്റെ തിരക്കൽ പരുക്ഷത്തിലെ കടന്നൽ കൂടൊന്ന് പൊട്ടി പറന്നൊരായിരം ചിത്തി, ആ പാട്ടുണ്ട് അദ്ദേഹത്തിന്റെ.
1: അതെ അതെ അതെ അതെ.
0: ഒരു കാലത്തെന്ന് പറഞ്ഞ വളരെ വളരെ പോപ്പുലർ ആയിരുന്നു ആ പാട്ടുകളൊക്കെ.
1: അതെ അതെ.
0: അത് ലളിതഗാനമായിട്ട് അത് പഠിപ്പിക്കാനല്ല, എന്ത് രസമാണ് അതൊക്കെ കേൾക്കാൻ.
1: വളരെ സന്തോഷം. ഇത് ആകാശവാണിയിൽ നിന്നാണ് താങ്കളെ വിളിച്ചിരിക്കുന്നത്.
0: തിരുവനന്തപുരത്ത് നിന്നാണ്.
1: അതെ. ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്ന്.
0: അയ്യോ സാറേ വളരെ വളരെ വളരെ നന്ദി.
1: ഒരു രാധാ വയലാറിനറിയോ?
0: ഓ ആ രാധാ വയലാർ അറിയാം, സ്ഥിരം ശ്രോതാവാണ്. പിന്നെ ഞാൻ അതാണ് ചോദിച്ചത്, സാറിന്റെ ശബ്ദം എനിക്കറിയാം.
1: ഈ സാധാരണ ആൾക്കാര് സ്ഥിരം ശ്രോതാക്കളാണ്, രാവിലെ 5 മണി മുതൽ രാത്രി വരെ കേൾക്കും എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോൾ ഒരാള് ആകാശവാണി ലളിതഗാനം തിരിച്ചു പാടിത്തരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എത്രയാണെന്ന് അത് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
0: സാറേ ഞാനിപ്പോ അത് ചുരുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ കൊച്ചി എഫ്എമ്മിന്റെ ഇതാണിപ്പോ കേട്ടുകൊണ്ടിരുന്നത്.
1: അതെ അതെ അതെ.
0: ഇത് തന്നെയാണ് എന്റെ സ്ഥിരം എന്ന് പറയണത്.
1: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ, ഏത് പാട്ടാണ് വെക്കേണ്ടേ?
0: സഹ്യ അദ്രിയ സാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യ ദേവത, ആ പാട്ട് കിട്ടിയാൽ കൊള്ളാം. പിന്നെ ഒരു ഡെഡിക്കേഷൻ പറയുന്നതിന് വല്ല
1: തീർച്ചയായിട്ടും തീർച്ചയായും ഒരു വിരോധവും ഇല്ല.
0: കെ പി മോഹനൻ, പെരുമ്പള അക്കമ്മ ജോസഫ്, കിടങ്ങൂര്, എന്നെ ഇത്രയും സ്നേഹിച്ച രാധാ വയലാറ്, മുംതാസ് ബീഗം, മയ്യനാട്, ടി ആർ വിജയലക്ഷ്മി മാഡം, അങ്ങറിയും ചിലപ്പം വിജയലക്ഷ്മി മാഡത്തിന് സുഭാഷിതം അവതരിപ്പിക്കുന്ന,
1: മനസ്സിലായി മനസ്സിലായി,
0: അവരൊക്കെ എന്റെ ഹൃദയ ബന്ധുക്കളാണ്.
1: ഇപ്പൊ താങ്കളും ഞങ്ങളുടെ ഹൃദയ ബന്ധുവായി
0: സാറേ. ഞാൻ എല്ലാത്തിലും കത്തയക്കുന്നതാണ്, പിന്നെ രഞ്ജിനി എല്ലാത്തിലും ഞാൻ അയക്കുന്നതാണ്.
1: അതിനിടയിൽ ഇതാ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്നൊരു വിളി.
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. നമുക്ക് താങ്കൾ ചോദിച്ച പാട്ട് കേൾക്കാം, മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന സിനിമയിൽ വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട് സഹ്യാദ്രി സാനുക്കൾ എനിക്ക് നൽകിയ സൗന്ദര്യ ദേവത നീ പാട്ട് കേൾക്കാം.
0: നന്ദി, നമസ്കാരം,
1: താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
5: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
4: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
5: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
7: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
6: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
8: ഓണം വരവായി.
9: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
8: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
9: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
10: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
11: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
12: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മംഗല്യസൂത്രം എന്ന ചിത്രത്തിനായി P ജയചന്ദ്രനും സുജാതയും പാടിയത്. രചന: ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം: ബേണി ഇഗ്നേഷ്യസ്.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം. 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
3: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
2: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5,000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
3: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
4: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ MRT ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
5: അവിടെ ഇപ്പൊ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
2: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: കണ്ടീഷൻസ് അപ്ലൈ. പിക്നിക് എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനമാണ് ഇനി. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സമുദ്രാതിർത്തി ലംഘിച്ചെന്ന കേസിൽ തടവിലാകുന്ന മത്സ്യത്തൊഴിലാളികളെ എത്രയും വേഗം വിട്ടയക്കുന്നതിൽ സഹകരിക്കണമെന്ന് ഇന്ത്യ ശ്രീലങ്കയോട് അഭ്യർത്ഥിച്ചു. ദീർഘകാലമായി നിലനിൽക്കുന്ന ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ മാനുഷിക സമീപനം സ്വീകരിക്കണമെന്നും കൊളംബോയിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആവശ്യപ്പെട്ടു. മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ ഓർമ്മദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദേശകാര്യ മന്ത്രാലയത്തെ സാധാരണക്കാരുമായി ബന്ധിപ്പിച്ച അവരുടെ ലളിതമായ ജീവിതശൈലി എന്നും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോട്ടയം നാട്ടകത്തെ ട്രാവൻകൂർ സിമെന്റ്സ് ലിമിറ്റഡിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ സാധ്യതകൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും നേതൃത്വത്തിലാണ് യോഗം. മണ്ഡല പുനർനിർണയ ബിൽ അംഗീകരിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. പാർലമെന്റിൽ ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി റെയിൽവേ. ഓണാവധിക്ക് കോട്ടയത്ത് നിന്ന് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള ട്രെയിൻ ഉൾപ്പെടെ പ്രത്യേക ട്രെയിനുകൾ ഈ മാസം 12 മുതൽ സർവീസ് നടത്തും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പാട്ട് മുതൽ ഇടവ വരെ തീരമേഖലയിൽ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കടലിൽ ഇറങ്ങരുതെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കൊല്ലം ജില്ലാ കളക്ടർ അറിയിച്ചു. മഴക്കെടുതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 270 പേർ കഴിയുന്നുണ്ടെന്ന് അധികൃതർ. ഏറനാട്, കൊണ്ടോട്ടി, തിരൂരങ്ങാടി താലൂക്കുകളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ആറന്മുള പള്ളിയുടെ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യ ഇന്ന് പുനരാരംഭിക്കും. പ്രതികൂല കാലാവസ്ഥയും വെള്ളപ്പൊക്കവും മൂലം 2 ദിവസം വള്ളസദ്യ ഉണ്ടായിരുന്നില്ല. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.
2: ആകാശവാണി. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഫഹദ് മർസൂഖിനോടൊപ്പം സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ.
3: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രകൃതി ക്ഷോഭങ്ങളെക്കുറിച്ചിട്ടാണ്. നമ്മൾ പൊതുജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഇന്ന് നമ്മോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാഡ് അനലിസ്റ്റ് ശ്രീ ഫഹദ് മർസൂഖ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
4: നമസ്കാരം.
3: നമസ്കാരം. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഇന്ന് അടിക്കടിയുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2018 മഹാപ്രളയം, 500 പരം ആൾക്കാർ അന്ന് മരിക്കുകയുണ്ടായി. അതിനുശേഷം ഉണ്ടായ 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തം, പിന്നീട് 2024 വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, ഇപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ജില്ലകളിൽ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലൊക്കെ ഉണ്ടായ വെള്ളപ്പൊക്കം, അതിലും കുറേ ജീവനുകൾ നഷ്ടപ്പെടുകയുണ്ടായി. അതുപോലെ വലിയ വസ്തുവകകൾക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. എന്താണ് ഈ ഓരോ ദുരന്തങ്ങളും നമുക്കൊരു പാഠം നൽകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്തു നിന്നൊക്കെ ഓരോ പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്?
4: ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് മാറുന്നൊരു കാലാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ, അതിതീവ്ര മഴ, ചുഴലിക്കാറ്റുകൾ, ചൂട്, ഹീറ്റ് വേവ്സ്, അങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഹസാർഡ്സ് നമ്മൾ വിളിക്കും, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു എഫക്റ്റ് ആയിട്ട് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കാണുന്നതാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ ആസാമിൽ വലിയ പ്രളയമാണ്, എന്നാൽ നമ്മുടെ ഗുജറാത്തിൽ വലിയ ഒരു ചെറിയ പ്രളയം ഉണ്ടായി, നോർത്ത് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രളയമുണ്ടായി, മുന്നേ മുംബൈയിൽ പ്രളയമുണ്ടായി ഈ സീസണിൽ തന്നെ. എന്നാൽ ഈ സീസണിൽ നമുക്ക് മഴ കുറവാണ് ഇന്ത്യയിലാകെ നോക്കുകയാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റം വരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ഒരു നമ്മളൊരു സവിശേഷമായ ഭൂപ്രകൃതിയാണ് നമുക്ക്, മല നാട്, ഇടനാട്, കോസ്റ്റൽ. അപ്പോൾ ഈ ചെറിയ വിടുത്തിലുള്ള പല വൈവിധ്യങ്ങളുള്ള ഒരു പ്രകൃതി, അതും തന്നെ വളരെ ഫ്രജൈലായിട്ടുള്ളൊരു പ്രകൃതിയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള ദുരന്ത സാധ്യതയുള്ളൊരു പ്രദേശമാണ്, മൾട്ടി ഡൈമെൻഷണൽ ആയിട്ടുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ കാലാവസ്ഥ മാറുന്നു. കാലാവസ്ഥ മാറുമ്പോൾ തന്നെ മഴയുടെ സ്വഭാവത്തിൽ, മഴയുടെ പെയ്ത്ത് രീതിയിൽ മാറ്റം വരുന്നു. അപ്പോൾ നമ്മൾ ആകെ ഒരുപക്ഷെ സീസൺ കഴിയുമ്പോഴേക്കും നമ്മുടെ മഴ നോർമൽ മഴ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും, പക്ഷേ നമ്മുടെ പെയ്ത്ത് രീതി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ 4-5 മണിക്കൂറുകൾ കൊണ്ട് പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ മാറുന്നു, ആ കാലാവസ്ഥ മാറുന്നതിനോട് എങ്ങനെ നമ്മൾ അനുനയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ആലോചിച്ച് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ലേണിംഗ് എന്നുള്ളത് പറയാനുള്ളത്.
3: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ.
5: ഹലോ.
3: ആ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
5: അനിൽകുമാർ.
3: അനിൽകുമാർ ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
5: നേരത്തെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഈ അടുത്ത ഒരു 5-6 വർഷമായിട്ടാണ് ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. എനിക്കൊരു സംശയമുണ്ട്. നമ്മളിപ്പോ ഈ ആറിന്റെ തീരത്ത് താമസിക്കുന്ന നമ്മുടെ എന്റെ അമ്മയുടെ വീട് ആറിന്റെ തീരത്ത് തന്നെ അവിടെ നിന്ന് നേരത്തെ വെള്ളം പൊങ്ങിയിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഇപ്പൊ ഈ നേരത്തെ ഈ മണൽ ഊറ്റി ഊറ്റി ആൾക്കാർ ഇതിനെ ആഴം കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. അന്നേരം അതുകൊണ്ടാണ് ഇപ്പൊ ചെറിയൊരു മഴ വന്നാൽ പോലും വീടുകളിലൊക്കെ വെള്ളം കയറുന്നതിന്റെ കാരണം അത് തന്നെയാണോ അതോ വേറെ വല്ലോ ആണോ?
4: അതില്

0: അനിൽ സർ, അതിൻ്റെ അകത്തുള്ളത് പ്രധാനമായിട്ടും മഴയുടെ പെയ്ത്ത് രീതിയിൽ മാറ്റം വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, അതായത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്യുന്നു. ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്താൽ നമ്മുടെ നദികളെല്ലാം ചെറിയ വീതിയുള്ള നദികളാണ്. അപ്പോൾ ഈ നദികളിൽ പെട്ടെന്ന് അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ഓവർകം ചെയ്തുകൊണ്ട് അത് ഫ്ലഡഡ് ആവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് വലിയ മഴ, നമുക്ക് മുന്നേ തന്നെ നമുക്ക് ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം. പക്ഷേ ഇപ്പോൾ ആ മഴ പെയ്ത്ത് സാറിന് ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5-8 വർഷം വരെ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ മഴക്കാലത്തെ മഴ ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മഴ പെയ്ത ദിവസങ്ങൾ നമുക്ക് ഈ ഒരു 3 മാസത്തിനിടയിൽ ഒരു 5-7 ദിവസങ്ങളാണ്. പക്ഷേ എന്നാൽ നമ്മുടെ മഴ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സീസണൽ പെയ്യേണ്ട മഴ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ മഴയുടെ സ്വഭാവം മാറുമ്പോൾ വലിയ ഹ്യൂജ് വോളിയമാണ്, വലിയ അളവിലുള്ള വെള്ളമാണ് നമ്മുടെ മലയോര മേഖലയിലും നമ്മുടെ വനപ്രദേശങ്ങളിലൊക്കെ മഴയായിട്ട് പെയ്യുന്നത് ഈ ചെറിയ സമയത്ത്. അപ്പോൾ ആ വെള്ളം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര മണൽ മാറ്റി കഴിഞ്ഞിരുന്നെങ്കിലും നമ്മുടെ നദികൾ കരകവിഞ്ഞ് ഒഴുകാനുള്ള സാധ്യതയുണ്ട്, നമ്മളെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിന് കൂടെ തന്നെ ഇതുപോലെ ഓരോ വർഷവും നമുക്ക് ഇതുപോലെ അതിൽ കുത്തി ഒലിച്ചുള്ള പെയ്ത്ത് വരുമ്പോഴും അതുപോലെ അതിൻ്റെ കൂടെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ നദികളുടെ കാര്യങ്ങൾ കപ്പാസിറ്റി അത് ബാധിക്കുന്നുണ്ട്. അവിടങ്ങളിലും മണലും എക്കലൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ട്. പക്ഷേ അത് മാറ്റിയത് കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേക കർമ്മ പദ്ധതി രൂപം കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അധികം വൈകാതെ നദികളിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കും. പക്ഷേ അതിനേക്കാൾ പ്രധാനം ഇതൊരു പ്രകൃതിദത്തമായ പ്രോസസ്സാണ്, ഇത് കാലാകാലങ്ങളായിട്ടുള്ളതാണ്. നദികൾ മണലും കാര്യങ്ങളും കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു കാലാകാലങ്ങളായിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ നമ്മുടെ നദികളുടെ വീതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് പലപ്പോഴും നമ്മുടെ കയ്യേറ്റങ്ങളും മറ്റ് ഇടപെടലുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് വേണം നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ. എന്തായിരുന്നാലും താങ്കൾ ഉന്നയിച്ച പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതുകൊണ്ട് മാത്രം നമ്മുടെ പ്രളയം ഒഴിവാകുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം കാലാവസ്ഥ മാറുകയാണ്, മഴയുടെ പെയ്ത്ത് രീതി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മണൽ മാറ്റിയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ചെളിയൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇത്തരത്തിലുള്ള അപകട സാധ്യത പ്രതീക്ഷിക്കണം. ആറ്റിൻ്റെ കരയിൽ ജീവിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് തൊട്ടടുത്ത് ജീവിക്കുന്ന ആൾക്കാർ.
1: സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. സാറേ, ഈ ഒരു 8-9 വർഷത്തിന് മുമ്പുള്ളേക്കാട്ടിലും മഴകൾ ഇപ്പൊ കൂടുതലാണോ നമുക്കിപ്പം കിട്ടണിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണോ ഇപ്പോഴും?
0: അതെ, മഴ ആകെ പെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ കർക്കിടക മാസം ജൂലൈ മാസത്തിൽ നമുക്ക് പൊതുവെ വലിയ മഴ കിട്ടും. ഈ വർഷം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജൂലൈ മാസത്തിൽ നമുക്ക് കാര്യമായി മഴ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും മഴ പെയ്യുന്ന ജില്ലകളായിട്ടുള്ള ഇടുക്കി, വയനാട് പോലെയുള്ള ജില്ലകളിൽ പോലും വലിയ മഴ കുറവ്, 50% മഴ കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് 1 നിങ്ങൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 35% മഴ കുറവാണ് കേരളത്തിൽ. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 20% കുറഞ്ഞു. അതായത് 15% മഴക്കുറവിനെ വെറും 4 ദിവസം കൊണ്ട് മറികടന്നു. സാധാരണ ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച കിട്ടേണ്ട മഴയുടെ 400%, അതായത് 4.5 മഴയാണ് നമുക്ക് ഈ ഓഗസ്റ്റിൽ ഒരാഴ്ച കൊണ്ട് കിട്ടിയത്, 4 ദിവസം കൊണ്ട് കിട്ടിയത്. അതിൽ തന്നെ പിന്നെ പത്തനംതിട്ട ജില്ലയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ മഴ എന്ന് പറയുന്നത് 4 മണിക്കൂറിൻ്റെ ഇടയിൽ 300 മില്ലിമീറ്റർ മഴ, അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു മാസം കൊണ്ട് പെയ്യുന്ന മഴയാണ്, ആ ഒരു ശരാശരി മഴയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പം മഴയുടെ പെയ്ത്തി സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അത് വലിയ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാലാവസ്ഥ ആഗോളതലത്തിൽ തന്നെയുള്ള കാലാവസ്ഥയുടെ ഭാഗമാണ്, നമുക്ക് മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് എമൗണ്ട് വെള്ളം എത്തുന്നു. ആ വെള്ളത്തെ ക്യാരി ചെയ്യാനുള്ള നദികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നാച്ചുറലായിട്ടില്ല. ഇപ്പോൾ നഗരങ്ങളിലൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അതും വെള്ളക്കെട്ടാവും. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള മഴയുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കുറേ സൊല്യൂഷൻ ഉണ്ടാക്കാനും പറ്റില്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് ഇത്രയും വലിയൊരു മഴ പെയ്യുമ്പോൾ ആ മഴക്കനുസരിച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും കഴിയില്ല. അത് ഗ്രാജുവലായിട്ട് പതുക്കെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ അറിവ് നമുക്കുണ്ടാവണം. ഈ കാലാവസ്ഥയിൽ വരുന്ന ഈ മാറ്റത്തെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ആ മഴക്കനുസരിച്ച് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ പ്രദേശത്ത് മഴ വെള്ളം കയറാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണെങ്കിൽ താങ്കളും ഫാമിലിയും ചെയ്യേണ്ട കാര്യം, അവിടെ മഴ കൂടുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രദേശം നമ്മുടെ മുറ്റത്ത് പെയ്യുന്ന മഴവെള്ളം മാത്രമല്ല നമ്മുടെ പുഴയിലെത്തുന്നത്, അത് കടൽ നമ്മുടെ വനപ്രദേശങ്ങളിലും മലയോര മേഖലയിലൊക്കെ പെയ്യുന്ന മഴ നമ്മൾ കാണുന്നില്ല, ആ വെള്ളം കൂടി നമ്മുടെ പ്രദേശത്ത് എത്തുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായെങ്കിലും അവിടുന്ന് മാറാൻ ശ്രമിക്കണം. ഇനി അത്തരം പ്രദേശങ്ങളിൽ നമ്മൾ വീടോ കാര്യങ്ങളോ റിനോവേഷനൊക്കെ നടക്കുന്ന സമയത്ത് വെള്ളം കയറാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മാറ്റാൻ. ഇപ്പോൾ കുട്ടനാട്ടിലൊക്കെ നമ്മളിപ്പോൾ വീട് വെക്കുമ്പോൾ ഈ സ്റ്റിൽറ്റിലൊക്കെയാണ് ആൾക്കാർ വീട് വെക്കുക, അതായത് ഒരു തൂണിൻ്റെ മുകളിൽ വീട് വെക്കുന്ന രീതിയിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളും ഇടപെടലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നമ്മൾ ഇങ്ങനൊരു സാധ്യതയുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. താങ്കൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു ധാരണയുടെ പുറത്ത് വേണം നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ.
2: ഓക്കെ, അനിൽകുമാർ വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കാലാവസ്ഥ വ്യതിയാനം ഇതൊരു പ്രാദേശികമായുള്ള ഒരു പ്രശ്നമല്ല, ഒരു ആഗോള പ്രതിഭാസമാണ്.

0: അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കത്തെ നമുക്ക് പ്രാദേശികമായത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും?
1: അത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കാലാവസ്ഥ വ്യതിയാനത്തെയോ അതുപോലെ ഈ അതിതീവ്ര സ്വഭാവത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആഗോളതലത്തിൽ തന്നെ അതിനനുകൂലമായ നിലപാടുകൾ ഉണ്ടായാൽ പോലും ഒരുപാട് വർഷങ്ങളെടുക്കും അതിൻ്റെ ഇമ്പാക്റ്റ്, നമ്മൾ ഒരുപാട് കാലങ്ങൾ കൊണ്ട് ചെയ്ത കാര്യത്തിൻ്റെ ഇമ്പാക്റ്റ് കുറയാൻ. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതം തരപ്പെടുത്തുക എന്നുള്ളത്. അത് പെട്ടെന്ന് നടക്കുന്നില്ല, കാരണം നമ്മൾ നൂറ്റാണ്ടുകളെ കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ശീലം, നമ്മുടെ ജീവിതം, നമ്മുടെ കൾച്ചർ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കാലാവസ്ഥയും കൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു മലയാളിയുടെ സ്വത്തം രൂപപ്പെടുന്നതിൽ നിർണായകമാണ് നമ്മുടെ കാലാവസ്ഥ. അപ്പോൾ അതിൽ മാറ്റം വരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചില ഇടപെടലുകൾ നമ്മൾ നടത്തണം. പക്ഷെ അത് അത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു അതിന് രണ്ട് തലത്തിലുള്ള ഇടപെടൽ വേണം. ഒന്ന് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇടപെടൽ വേണം, ഒന്ന് പൊതുജനങ്ങൾ ജനങ്ങളുടെ നിലക്ക് തന്നെ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടായ, വെള്ളപ്പൊക്കം ഉണ്ടായ പ്രദേശങ്ങൾ, അപകട സാധ്യത ഉണ്ടാകുന്ന പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ 2018 വലിയ പ്രളയം ഉണ്ടായി. പക്ഷെ അതിനുശേഷവും നമ്മൾ കാര്യമായ എന്തെങ്കിലും മാറ്റം, സർക്കാരിൻ്റെ ചില സംവിധാനങ്ങളിൽ മാറ്റം വരുന്നു എന്നല്ലാതെ നമ്മളുടെ ഒരു പൊതുജനം അല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് നമ്മൾ എത്രത്തോളം മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊന്ന് സ്വയം വിമർശനപരമായി ഒന്ന് ചിന്തിച്ചാൽ, എല്ലാവരും, സർക്കാരും മറ്റ് സംവിധാനങ്ങളും എല്ലാവരും ചിന്തിച്ചാൽ അപ്പോൾ നമുക്കതിന് ഉത്തരങ്ങൾ കിട്ടും. ഇപ്പോൾ ഒരു 10 വർഷം മുന്നേ നമ്മുടെ പ്രദേശത്ത് വെള്ളം കെട്ടിക്കടന്നിരുന്ന സ്ഥലങ്ങൾ, വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ, വെള്ളം പരന്നൊഴുകിയിരുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ വലിയ കെട്ടിടങ്ങളാണ്. നമ്മുടെ വലിയ റോഡുകൾ, വലിയ കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ വരുമ്പോൾ പോലും ഇവിടെ ഒരു പ്രളയം മുന്നേ ഉണ്ടായതാണെന്നുള്ള എന്തെങ്കിലും ധാരണയുടെ പുറത്തല്ല അത്തരം നിർമ്മിതികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടനാട്ടിൽ എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതാണ്.
0: ഒരുപക്ഷെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ അവഗണിക്കുകയാണ്.
1: അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരുപക്ഷെ ആളുകൾക്ക് ഇപ്പോൾ കേരളത്തിൽ 16% പ്രളയ സാധ്യതയുള്ള സ്ഥലമാണ്, 15% ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ കോസ്റ്റലാണ് 500-500 km. അപ്പോൾ ഇവിടെ ഒന്നും ആൾക്കാർ താമസിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും വളറബിളായിട്ടുള്ള, ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കാനുള്ള പദ്ധതി സർക്കാരിൻ്റെ പദ്ധതികളുണ്ട്. തയ്യാറാവുകയാണെങ്കിൽ, അവരുടെ കൂടി തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് വീട് വെച്ച് മാറി താമസിക്കാൻ ഇപ്പോൾ 10 ലക്ഷമാണ്, അത് കൂട്ടുമെന്ന് പുതിയ മന്ത്രിസഭ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളുണ്ട്. പക്ഷേ എല്ലാവരെയും നമുക്ക് കേരളത്തിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം ചെറിയ പ്രളയ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ, വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ, അവിടെ നമ്മൾ പുതിയ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പോഴെങ്കിലും നമ്മളതിന് നമ്മളിവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്, അപ്പോൾ നമ്മൾ കുറച്ച് ഉയർത്തി ഉണ്ടാക്കണം, ആ ഒരു ധാരണയിലേക്ക് പോകണം. ഇന്ന് നമ്മുടെ പുരയിടം ഉയർത്തി ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ സ്ഥലത്തേക്ക് വെള്ളം പോകുന്ന രീതിയിലാവുകയും ചെയ്യരുത്. അപ്പോൾ ഡ്രൈനേജ് സംവിധാനം കൃത്യമായിട്ടുണ്ടാവണം. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടൽ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം, സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഈ ഒരു മാറ്റം നമുക്ക് നിർണായകമായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മറ്റു പല സംവിധാനങ്ങളും നമുക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ പറയുക എന്താ വെച്ചാൽ, നമ്മുടെ ഡേ ടു ഡേ ജീവിത രീതി മുതൽ നമ്മുടെ ആസൂത്രണം, ലോങ് ടേം പ്ലാൻ വരെയുള്ള കാര്യത്തിലേക്ക്, ആ സ്ക്രാച്ച് മുതൽ, പോയിന്റ് മുതൽ ഈ വലിയ ക്യാൻവാസ് വരെയുള്ള കാര്യത്തിൽ നമുക്ക് മാറ്റം വരണം. കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റില്ല, കുറച്ച് സമയമെടുക്കും. പക്ഷേ സ്റ്റിൽ അടുത്ത വർഷങ്ങളിലേക്ക് ഇതിൻ്റെ കൂടുതൽ കൂടുതൽ ആഘാതമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇപ്പോൾ ഒരു ദിവസത്തെ ഈ 4 മണിക്കൂറുള്ള മഴ കൊണ്ട് നമുക്ക് അവിടെ വെള്ളക്കെട്ടുണ്ടായെങ്കിൽ, ചിലപ്പോൾ അടുത്ത വട്ടം പെയ്യുന്നത് ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഈ 4 മണിക്കൂറിൻ്റെ മഴയായിരിക്കും പെയ്തത്. അപ്പോൾ ഇതിനേക്കാൾ ആഘാതം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യണം.
0: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
2: ഹലോ, നമസ്കാരം സാറെ.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ആലപ്പുഴ പുന്നപ്രയെന്നാണ്.
0: നൈനാൻ, ചോദിച്ചോളൂ, എന്താണ് അറിയാമല്ലോ, സംസാരിച്ചോളൂ അദ്ദേഹത്തോട്.
2: ചോദിക്കാൻ വന്ന സാറെ, ഇപ്പം അതിതീവ്ര മഴ നമ്മളെ പ്രകൃതി ദുരന്തം തന്നെയാണ്. അതിനെ തടയിടാനായിട്ട് ഇപ്പം വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം വളരെ കുറവാണ്. ചെളത്തോടുകൾ, ഇപ്പം നമ്മൾ താമസിക്കുന്ന കോസ്റ്റ് ഏരിയയാണ്, ധാരാളം ഇടത്തോടുകൾ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഇപ്പം നികത്തി, ഇടകാര്യത്തിലുള്ള കുളങ്ങളും തോടുകളൊക്കെ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആഴം കൂട്ടിയാലും നിലവിൽ പുനഃസ്ഥാപിച്ചാലും വെള്ളം ശരിക്കും ഒഴുകി പോകുമല്ലോ സാറേ.
1: തീർച്ചയായിട്ടും അത്
2: നിയമം സർക്കാരിനെ കൊണ്ടുവരാൻ പറ്റുമല്ലോ, തോടുകളും കുളങ്ങളും നികത്തുന്ന ഒഴിവാക്കാമല്ലോ.
1: തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് സർക്കാർ സംവിധാനങ്ങളുടെ ചുമതലയുണ്ട് തീർച്ചയായിട്ടും. അതിൻ്റെ കൂടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണയും സപ്പോർട്ടും. കാരണം ഇതൊക്കെ നികത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയല്ലല്ലോ. പൊതുജനങ്ങൾ വ്യക്തിപരമായി ഇപ്പോൾ നമ്മളിപ്പം അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലതും നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നികത്തുന്നത് പലപ്പോഴും നമ്മുടെ പുരയിടത്തിൻ്റെ ചെറിയ സ്കെയിലായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആളുകൾ, പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അവർക്കൊന്ന് വീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതിനൊക്കെ വേണ്ടി ചില നികത്തലുകളും കാര്യങ്ങളും നടത്തുമ്പോഴാണ് അതിനൊക്കെ വേണ്ടിയാണ് ചില നിയമങ്ങളിൽ ചില ഇളവുകൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് ആളുകൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓരോ ആളുകളും ഇതുപോലെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതൊരു മാസീവ് ഇതായി. ഇത് ഉപയോഗപ്പെടുത്തി ഈ ഒരു സാധ്യതകൾ കാണുമ്പോൾ അതനുസരിച്ച് അത് ദുരുപയോഗം ചെയ്യുന്ന വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും വരും. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആളുകളുടെ പൊതുജന

0: ജനങ്ങളുടെ സഹകരണം നമുക്ക് ഇക്കാര്യത്തിൽ നിർബന്ധമായും വേണം. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് അതിൽ കർശനമായ നടപടികൾ ഉണ്ടാവുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളും നയപരമായിട്ടുള്ള തീരുമാനങ്ങളും വന്നിട്ടുണ്ടാവും. അതനുസരിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഈ കുറച്ച് വർഷങ്ങൾ കൂടി നമ്മൾ ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ അപകട സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഇടപെടുന്ന, നമ്മൾ എടുക്കുന്ന നിലപാടുകൾ, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ കൂടി നമ്മൾ ചില ശ്രദ്ധകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാലപ്പുഴയിൽ നിന്ന് താങ്കൾ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടനാട്ടിൽ ചില ആളുകൾ വീട് വെച്ചു പ്രളയത്തിന് ശേഷം, അത് തൂണുകളുടെ മുകളിൽ സിൽറ്റിൻ്റെ മുകളിലാണ് വീട് വെച്ചത്. എന്നാൽ ചില ആളുകൾ അപ്പോഴും മുന്നത്തെ രീതിയിൽ തന്നെ വീട് വെച്ചു, അവരുടെ പുരയിടം കുറച്ച് ഉയർത്തി കെട്ടാൻ മാത്രം ശ്രദ്ധിച്ചു. അപ്പോൾ അത് പ്രളയത്തിൻ്റെ അവരുടെ ആഘാതം കുറയ്ക്കുന്ന സംഗതിയല്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ, നമ്മൾ വീട് വെക്കുന്നതിൽ സർക്കാരിന് നിർബന്ധ ബുദ്ധി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ തോട്, അതുപോലെ ഈ തോടുകൾ പലപ്പോഴും ഉള്ള തോടുകൾ തന്നെ അതിൻ്റെ വെള്ളം കയറിയുള്ള കപ്പാസിറ്റി പലപ്പോഴും ബുദ്ധിമുട്ടാവുന്നത് അതിൻ്റെ അകത്ത് മാലിന്യം കൊണ്ടിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് വലിയ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷം കൊണ്ട് കുറവ് വന്നിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. അപ്പോൾ അതും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടുന്ന ഒരു കരുതലാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മളിടുന്ന മാലിന്യം കൊണ്ട് പ്രശ്നം ഉണ്ടാവുക. പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പോൾ കുട്ടനാട്ടിലും ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മറ്റ് പല നാടുകളിലും ഇടുന്ന വേസ്റ്റ് വന്ന് അടിയുന്നു. ഇപ്പോൾ പ്രളയത്തിൻ്റെ ഭാഗമായൊക്കെ വന്ന് വരുന്ന വേസ്റ്റുകൾ പലതും അടിയെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ തോടോ കാര്യങ്ങളോ നമ്മളത് നികത്തുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു പക്ഷേ വേറെ ഏതൊരു സ്ഥലത്ത് നമ്മൾ കാണാത്ത മനുഷ്യരായിരിക്കും അതിൻ്റെ അപകടം അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ധാരണയും ജാഗ്രതയും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹകരണവും, നമ്മളൊരു ഒരു ഒരു നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടിയ നല്ല ബോധമുള്ള ഉയർന്ന മാനവവിഭവശേഷിയുള്ള ഒരു സമൂഹമാണ് കേരളം. അപ്പോൾ നമ്മളുടെ ആളുകളുടെ എല്ലാവരുടെയും ഒരു ബോധതലത്തിൽ നിന്നുകൊണ്ടും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നേരിടാൻ കഴിയുള്ളൂ. ഈ കാര്യത്തിൽ നമുക്ക് വേണ്ട നിലപാടുകൾ എടുക്കാനും ചെയ്യാനും പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് അപകടം പൂർണ്ണമായി ഇല്ലാതാവില്ല. ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ അപ്പോഴും ഉണ്ടാവും. അതിൻ്റെ ഇമ്പാക്റ്റ്, ആഘാതം പരമാവധി കുറയ്ക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചോദിച്ചോളൂ.
1: ഇപ്പൊ മീനച്ചിലാറിലെ കാര്യം പറയും. ഞാൻ എന്റെ തീരത്തെ വർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. 8 വർഷം 8-10 വർഷം ഉണ്ടായിരുന്നു. ഈ പുഴയിൽ മണല് വാരിക്കൊണ്ടിരുന്നപ്പോഴേ ഇത്രയും പ്രളയം വെള്ളം പൊങ്ങത്തില്ലായിരുന്നു. ഇപ്പൊ തന്നെ മണല് വാരിച്ച് നിർത്തിയല്ലോ. മണല് മാറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുഴയിൽ കൂടെ നല്ലൊരു വെള്ളമൊഴുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പ്രദേശം ഈ പുന്നപ്പുഴ കാലം മുമ്പലപ്പുഴ പാവുന്ന പറയുന്ന ഇടത്തോട് നിറയെ ഉണ്ടായിരുന്നു. ആ തോടുകളെല്ലാം നികത്തി. ആ തോടിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളപ്പൊക്കം അത്രയില്ല. ഇപ്പൊ ഒരു മഴ തന്നെ മുറ്റത്തെ വീട് വരെ വെള്ളം കയറുക. അത് കടലിലേക്ക് ഒഴുകി പോയാൽ, കടലിൽ ഇറക്കുവാണെങ്കിൽ ഒഴുകി പോകത്തില്ല, കടലിലേക്ക് ഒഴുകി പോയാലേ വെള്ളം കുറയുള്ളൂ. അപ്പൊ തോടുകൾ നികത്തുന്നതും പുഴകൾ കാലം കൂട്ടുന്നതും ഒരു പരിഹാരമാവുന്നു.
0: ഇതിൻ്റെ അകത്ത് ശാസ്ത്രീയമായ ഒരു ഇടപെടലാണ് നമുക്ക് ആവശ്യം. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മളതിന് ഇതായിരിക്കും കാരണം എന്നങ്ങ് ഉറപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് നമ്മുടെ പുഴകളുടെ ഈ മണൽ വാരിയൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് ചില സംഗതികൾ മാറ്റേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ വന്നടിഞ്ഞതും മാലിന്യങ്ങൾ വന്നടിഞ്ഞതും എക്കലുകൾ കൂടിയിട്ട് ചില മണൽത്തിട്ടകൾ രൂപം കൊണ്ടതൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റിക്കൊടുക്കണം. എന്നാൽ പുഴയുടെ മണൽ വാരൽ എന്ന് പറയുന്നത് മുന്നേ ചെയ്തതുകൊണ്ട് പ്രളയം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല. അതായത് ഇത് പുഴ എന്ന് പറയുന്നത് നമ്മൾ പുഴകളുടെ രൂപം കൊള്ളുന്നത് മുതൽ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് പുഴകൾ ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് എപ്പോഴും ഇത്തരത്തിലുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള പിന്നെ അവശിഷ്ടങ്ങൾ ഈ മണൽ കൊണ്ടുവന്ന് കൊണ്ടിരിക്കുക എന്നുള്ളത് പുഴയുടെ ഒരു പ്രോസസ്സാണ്. വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ഈ മണലും അവശിഷ്ടങ്ങളും കൊണ്ടുവന്നേയിരിക്കും. ഇത് നമ്മുടെ പ്രകൃതിതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സിവിലൈസേഷൻസ് എല്ലാം പുഴയുടെ കരകൾ, നദിക്കരകളിലാണ് നമ്മുടെ എല്ലാ സിവിലൈസേഷൻസ് ഉണ്ടായത്. നമ്മുടെ കൃഷി അവിടെ നടന്നത് ഫലഭൂയിഷ്ടമായ മണ്ണ് കൊണ്ടിരുന്നു എന്നുള്ള പ്രോസസ്സ് കാലാകാലങ്ങളായി നടക്കുന്നതാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ നാച്ചുറൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റിവർ ബെഡ് സെറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അത് ആ റിവർ ബെഡിൽ നമ്മൾ പോയി മാന്താൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി, വെള്ളത്തെ പിടിച്ചെക്കുന്ന കപ്പാസിറ്റിയൊക്കെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അല്ലാതെ ആരെങ്കിലും പിന്നെ മണൽ വാരം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ചെയ്യുക, അല്ലെങ്കിൽ മുന്നേ മണൽ വാരിക്കൊണ്ടിരുന്നത് അതിനെന്തിനു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിൽ മണൽ വാരുക ആളുകൾക്ക് പെട്ടെന്ന് എത്താൻ പെട്ടെന്ന് എടുത്തും, അതും അവർക്ക് ഉപയോഗപ്രദമാവുന്ന മണലാണ് അവർ വാരുക. കാരണം അവർക്ക് വിൽപ്പന സാധ്യതയുള്ള മണൽ ആളുകൾ വാരാൻ തയ്യാറാവുള്ളൂ. ഈ മണൽ വാരുമ്പോൾ അവിടെ കുഴികൾ രൂപപ്പെടുകയും പിന്നീട് പലപ്പോഴും അപകടങ്ങൾ അതിൻ്റെ മൂലമായിട്ട് ചുഴികൾ രൂപപ്പെടുകയും ഈ പുഴയിൽ കൂടുതൽ അപകടം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന പ്രോസസ്സുകളുടെ ഭാഗമായിട്ടാണ് ചില നിയന്ത്രണങ്ങൾ ആ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ഇത് ശാസ്ത്രീയമായി ചെയ്യേണ്ടത് വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ നമ്മൾ വെറും മുന്നേ മണൽ വാരിയത് കൊണ്ട് നമുക്ക് പ്രളയം ഉണ്ടായിരുന്നു, പക്ഷേ ആ കാലത്ത് നമുക്ക് ആ മഴ പെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് മണൽ തിട്ടകൾ രൂപം കൊടുത്തിട്ടുണ്ട്.

0: പലയിടത്തും. അതുപോലെ പുഴയുടെ മുന്നേ പുഴ ഒഴുകിയിരുന്ന സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ വാഴക്കൃഷി വ്യാപിച്ചിട്ടുണ്ടാവും. പല കൃഷി നിങ്ങൾ പലയിടത്തും പോയി നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പുഴയുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടെ ചില കൃഷിയായിരിക്കും ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞൊരു 5 വർഷം കഴിഞ്ഞ് പോകണമെങ്കിൽ അവിടെ വീട് വരും, ഈ കൃഷിയിടം മാറി വീടായി മാറും. അപ്പോൾ അങ്ങനെയുള്ള പുഴ മുന്നേ ഒഴുകിയിരുന്ന പുഴ എന്ന് പറഞ്ഞാൽ പുഴ ഒഴുകുന്ന സ്ഥലം മാത്രമല്ല, അതിന് ചില സമയങ്ങളിൽ വെള്ളപ്പൊക്കം വരാം. 1924 നമുക്ക് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് പുഴ പിന്നെ എന്താ പറയുക, സാധാരണ പുഴ ഒഴുകിയിൽ നിന്ന് പുറത്തേക്ക് പരന്നൊഴുകിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പരന്നൊഴുകുക കൂടി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജനസാന്ദ്രതയുടെയും നമ്മുടെ വികസനങ്ങൾ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് വന്നതാണ്. അതൊന്നും പൂർണ്ണമായി നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ ഇതൊരൊട്ടമൂലി സൊല്യൂഷനാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതിലൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അതിന് പ്രത്യേകമായ പദ്ധതി നമ്മൾ വെക്കുകയാണ്. ഈ ഡാമുകളിൽ വന്നടിഞ്ഞിട്ടുള്ള പിന്നെ മണലും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതും, അതുപോലെ പുഴയുടെ പിന്നെ പുഴയിൽ വന്നടിഞ്ഞിട്ടുള്ള ഇതിൻ്റെ അർത്ഥം എല്ലാവരും വന്ന് മണൽ വാരിയാൽ നമ്മുടെ സേഫ് ആവുമെന്നല്ല, ശാസ്ത്രീയമായി അതിൽ വന്ന തടസ്സങ്ങൾ, ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങൾ. അത് മനസ്സിലായി. ഞാൻ സാറിനോട് മാത്രമല്ല, ഞാൻ എല്ലാവരും നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും ആ ഒരു ധാരണ വരട്ടെ എന്ന് കരുതിയിട്ട് താങ്കളുടെ ചോദ്യം ഉപയോഗപ്പെടുത്തി പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും
1: നിലവിലുള്ള തോടുകളും കുളങ്ങളും സംരക്ഷിച്ചാൽ നമുക്ക്
0: ഉറപ്പായിട്ടും നമ്മുടെ നിലവിലുള്ള തോടുകൾ സംരക്ഷിക്കുകയും മുന്നേ ഉള്ള കയ്യേറ്റങ്ങളും കാര്യങ്ങളും ഒഴിപ്പിച്ച് അത് പുനരുജ്ജീവിപ്പിക്കുകയും വേണം. തീർച്ചയായിട്ടും അത് താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമായിട്ട കാര്യമാണ്. അത് ചെയ്യാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം വേണം. പുഴകളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ മണൽ വാരുക എന്നുള്ളതല്ല, മറിച്ച് അവിടെ മണൽത്തിട്ടകൾ രൂപം കൊണ്ടതും അത് ഒഴുക്ക് സുഗമമാക്കാൻ വേണ്ട ഇടപെടലുകളും നടത്തണം. അത് ശാസ്ത്രീയമായി ഇപ്പോൾ ഒരു പദ്ധതി അതിനുവേണ്ടി മുഖ്യമന്ത്രി ഗവൺമെൻറ് തയ്യാറാക്കുന്നുണ്ട്. അത് നടപ്പിലാക്കും. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സഹകരണവും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. പുഴക്ക് ഒഴുകാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അത്. അത് ആ അർത്ഥത്തിൽ എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് താങ്കളുടെ ചോദ്യം ഉപയോഗിച്ച് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ താങ്കൾ പറഞ്ഞത് തെറ്റാണെന്നല്ല, താങ്കൾ പറഞ്ഞ ഉന്നയിച്ച വിഷയം തീർച്ചയായിട്ടും റെലവൻ്റ് ആണ്, അത് ശരിയാണ്.
2: ഓക്കെ, നയനാൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയുന്ന അല്ലെങ്കിൽ അതിന് തടസ്സമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുഴയ്ക്ക് സ്വാഭാവികമായ അതിൻ്റെ ഒരു ഒഴുക്ക് അതിന് സ്വതന്ത്രമായി ഒഴുകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ?
0: തീർച്ചയായിട്ടും. അതെ, അത് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം പുഴ മാത്രമല്ല നമ്മുടെ വാട്ടർ ബോഡി. ഇപ്പോൾ പുഴ ഒരു പുഴ എന്ന് പറയുമ്പോൾ അതിനൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് പുഴയിലേക്ക് എങ്ങനെ വെള്ളത്തുന്നത്? ഈ വെള്ളത്തുന്ന ഇടനോടുകളിലൂടെയും അതിൻ്റെ കൈവഴികളിലൂടെയൊക്കെയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുഴയേ ഉള്ളൂ, പലയിടത്തും കൈവഴികളില്ല. അപ്പോൾ ആ കൈവഴികൾ വഴി പുഴയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ തോടുകൾ വഴി പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് പലപ്പോഴും ഇത് പരന്നൊഴുകുന്നത്. ഇനി പുഴകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുഴയുടെ വീതി എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ അതെവിടെ പോകുന്നു, അതെങ്ങനെ മാറുന്നു? അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന് ഈ മണൽത്തിട്ടകൾ പോലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് തീരെ പിന്നെ ഇതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിയെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്. അത് പ്രകൃതിയാൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ പ്രകൃതിയാൽ ഉണ്ടായതാണെങ്കിലും നമ്മളതിന് ഒരു എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഈ മണൽ വാര അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിവർ ബെഡ് എന്ന് പറയുന്നത് ഒരു സ്വാഭാവികം നാച്ചുറലി ഉണ്ടാവേണ്ടതാണ്. ആ നാച്ചുറൽ പ്രോസസ്സ് വഴി ഉണ്ടാവുന്ന കാര്യത്തെ നമ്മൾ ചിലപ്പോൾ ഇടപെടുമ്പോൾ അത് തിരിച്ച് വേറൊരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴുള്ള ക്യാരിയിങ് കപ്പാസിറ്റിയോ ഹോൾഡിംഗ് കപ്പാസിറ്റി തന്നെ പോകും.
2: അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം നമുക്ക് കൊണ്ടുവരേണ്ടി വന്നത്.
0: അതെ, കാരണം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം ഈ പ്രളയം കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അങ്ങ് വാട്ടർ ലെവൽ വളരെ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. 2018 ഓർക്കുന്നുണ്ടാവും, 2019 ആകുമ്പോഴേക്കും നമ്മുടെ വാട്ടർ ലെവൽ വളരെയധികം താഴ്ന്നു. അപ്പോൾ എല്ലാവരും ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിരുന്ന കാര്യമാണ് നമ്മുടെ റിവേഴ്സിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ, വാട്ടർ ക്യാരിയിങ് കപ്പാസിറ്റി എങ്ങനെയാണ് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിലൊരു ശാസ്ത്രീയമായ ഇടപെടലുകൾ വേണം. പക്ഷേ അപ്പോഴും ഈ നമ്മുടെ പുഴകളുടെ ഒരു പ്രത്യേകത നമ്മൾ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഒരു സാധാരണക്കാരൻ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ അപകടങ്ങൾ സംഭവിക്കുന്ന പലയിടങ്ങളിൽ നമ്മുടെ പുഴകൾ വെറുതെ ഗൂഗിൾ മാപ്പിൻ്റെ അകത്തൊന്ന് സൂം ചെയ്ത് നോക്കുക. നമ്മുടെ പുഴകളിങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഒരു പാമ്പ് പോകുന്ന പോലെയുള്ള രീതിയിൽ വളഞ്ഞു വളഞ്ഞൊഴുകുന്ന നദികളാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുമ്പോൾ അത്തരം ജംഗ്ഷൻസിലാണ് നമുക്ക് ഈ പറയുന്ന മണൽത്തിട്ടകളൊക്കെ രൂപപ്പെടുക. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കൊടുക്കണം. അത് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സുഖമായി അല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് പരന്നൊഴുകാൻ നോക്കും. അപ്പോൾ അത്തരത്തിലുള്ള ശാസ്ത്രീയമായി പരീക്ഷിച്ച് പഠിച്ച് അതിനനുസരിച്ചായിരിക്കും ചെയ്യേണ്ടി വരിക ചില കാര്യങ്ങൾ. പിന്നെ ഈ കൂടുതൽ എക്കലുകളും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ വനപ്രദേശങ്ങളായിട്ടുള്ള ചേർന്ന സ്ഥലങ്ങളായിരിക്കും, അവിടെയാണ് ഉരുൾപൊട്ടി മണ്ണൊക്കെ വന്ന് വീഴുന്നൊക്കെ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇതിന് സാങ്കേതികമായൊക്കെ കുറച്ച് നിയമപരമായ തടസ്സങ്ങളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സല്ല. ഇത് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഇനിയിപ്പോൾ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും അത് നമുക്ക് മറ്റൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ പറ്റാൻ. അതൊരു ഒരു ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അവിടെയും പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ പുഴയിലേക്ക് വെള്ളത്തുന്ന ചാലുകൾ, തോടുകൾ, നീർച്ചാലുകൾ, ഈ പറയുന്ന കൈവഴികൾ ഇതെല്ലാം തടസ്സപ്പെടുന്ന രീതി ഇപ്പോൾ ഉണ്ട്.

0: അത് മാറ്റണം. അതിന് അത് നമ്മളുടെ ഇടപെടൽ കൊണ്ടാണ് നടക്കാത്തത്. അപ്പം അത് ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കർമ്മ പദ്ധതി വരുന്നു, അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
1: ഓക്കെ, നമ്മൾ ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലെ സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
2: ഞങ്ങളിപ്പം പൊതുവായിട്ടുള്ള ചോദ്യങ്ങളുള്ള രണ്ട് ശ്രോതാക്കൾ മറുപടിയും
1: കേട്ടോണ്ടിരിക്കുകയാണ്.
2: ഇനിയുള്ള കാര്യം, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. ഒന്നാമത്തെ കാര്യം, ഇനി കുട്ടനാട് വാസയോഗ്യമാണോ, ഇനിയുള്ള തലമുറയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? തന്നെയുമല്ല, ഇനിയുള്ള വിദ്യാർത്ഥി ചെന്ന് ചട്ടങ്ങൾ വെക്കണം, അതുപോലെ വീടുകൾ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കും, ഇതിനൊക്കെ പറഞ്ഞു
1: ഉപകാരമായി. താങ്കൾ വിളിക്കുന്നത് എടത്വായിന്നാണല്ലേ? കുട്ടനാട്.
0: വെള്ളത്തിലാണ്.
2: ഞാനിപ്പോൾ അതിജീവനത്തിന്
0: തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യം, താങ്കളുടെ ആശങ്ക കൂടി അത് ആ ചോദ്യത്തിലുണ്ടെന്ന് എനിക്കറിയാം. ഈ വാസയോഗ്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കേരളത്തിൽ വലിയ ഏരിയ, ഇപ്പോൾ കുട്ടനാട് മാത്രമല്ല മറ്റു പല പ്രദേശങ്ങളും വാസയോഗ്യമല്ല യഥാർത്ഥത്തിൽ. എന്നാൽ നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വസിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ സാധ്യത ഉറപ്പുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പിന്നെ അത് അവിടെ താമസിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവിടെ താമസിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആത്മഹത്യാപരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ വാസയോഗ്യമല്ലാത്ത അത്തരം പ്രദേശങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ കോസ്റ്റൽ മേഖലയിൽ കടൽ കയറിക്കൊണ്ടിരിക്കുന്ന, കടലാക്രമണം രൂക്ഷമോ എന്നൊരു സ്ഥലത്ത്, എന്തായാലും കടലെടുത്ത് പോകുന്ന തോന്നുന്ന ഒരു സ്ഥലത്ത് താമസിക്കുന്നത് ഒരു പ്രശ്നമുള്ള സ്ഥലമായിരിക്കും. ഇപ്പോൾ കുട്ടനാട് പോലെയുള്ള സ്ഥലം ഒരു വലിയ ഏരിയയാണ്. അവിടെ കാലാകാലങ്ങളായി നമ്മൾ മനുഷ്യർ താമസിക്കുന്നുണ്ട്. അത് വാസയോഗ്യമല്ല എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ എത്തിയിട്ടില്ല. എന്നാലും അവിടെയും ചില പ്രയോറിറ്റി ഏരിയാസ് ഉണ്ടാവും. എപ്പോഴും കൂടുതൽ അപകട സാധ്യതകളുള്ള, കൂടുതൽ എപ്പോഴും, അതായത് എല്ലാ സാധാരണ മഴക്ക് പോലും വെള്ളം കയറുന്ന സ്ഥലങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ കുട്ടനാട്ടുകാരുടെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ ജീവിത രീതിയുടെ ഭാഗം കൂടിയാണ് അവിടുത്തെ വള്ളപ്പൊക്കവും വെള്ളവും അതിൽ ജീവിക്കുകയൊക്കെ. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, പിന്നെ കുട്ടനാട്ടിലെ ആളുകളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ അവർ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ള കാര്യം, തലക്കുമീത വെള്ളം വന്നാൽ അതിൻ്റെ മുകളിൽ വള്ളം ഇറക്കുന്നവരാണ് കുട്ടനാട്ടുകാർ, ആലപ്പുഴക്കാരെന്നാണ്. അപ്പോൾ അത് ആ ജീവിത രീതിയിലുള്ള ആളുകളാണ് അവർ. അവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ പുതിയ തലമുറക്ക് അത് ഉണ്ടാവണമെന്നില്ല അത്രത്തോളം, എന്നാലും അത് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്നു. ആ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോൾ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന സൗകര്യങ്ങളിൽ നിന്ന് നമ്മുടെ സൗകര്യങ്ങൾ മാറി. അപ്പോൾ ആ സൗകര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റണം. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ, ചോദിച്ച പോലെ, നമ്മളിപ്പോൾ അത്തരം വെള്ളം കയറുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആ നിർമ്മിക്കുന്ന കെട്ടിടം അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിർമ്മിക്കാൻ. അതായത് ഇപ്പോൾ കൊച്ചി ഞാൻ പറയുന്നില്ല, കൊച്ചിയും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള, പ്രളയ സാധ്യത കുറച്ച് കുറവുള്ള ഒരു സ്ഥലത്ത്, ഒരു നഗരത്തിൽ വീട് അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുന്ന രീതിയിലാവരുത്. അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലോ മറ്റെവിടെയെങ്കിലും നമ്മൾ കാണുന്ന കെട്ടിട നിർമ്മാണ രീതിയിലായിരിക്കരുത് നമ്മൾ വെള്ളം കയറുന്ന, സ്ഥിരമായി വെള്ളം കയറാൻ സാധ്യതയുള്ളൊരു സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കേണ്ടത്. അവിടെ നമ്മൾ മറ്റൊരു മാതൃക, അതിന് മാതൃകകളൊക്കെ ഉണ്ട്, കുട്ടനാട്ടുകാർക്ക് തന്നെ കൃത്യമായി ലോകത്തിന് അവർ കാണിച്ചു കൊടുത്ത മാതൃകകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മാതൃകകൾ, പുതിയ വീട്, പ്രത്യേകിച്ച് വീട് പോലെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുമ്പോൾ, പിന്നെ അതുപോലെ ഈ വെള്ളം ഒഴുകിപ്പോകുന്നത്, ഇപ്പോൾ കുട്ടനാട്ടിൽ എല്ലാവർക്കും അറിയാം എവിടെയൊക്കെയാണ് അവിടെ മുന്നേ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ആ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വന്നു, ആ മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് അതിൽ മാറ്റം വരുത്താം. ഇനിയിപ്പോൾ അവിടെ പാലങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അവിടെ കൾവെർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴുള്ള സാഹചര്യം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഉയർത്തി, അതിനനുസരിച്ചുള്ള ഹൈറ്റിലും അതിനനുസരിച്ചുള്ള ബലത്തിലും അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലും വേണം ചെയ്യാൻ. ഈ പ്രളയത്തെ അതിജീവിക്കുന്ന നിർമ്മാണം, ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ പ്രളയത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികളാവണം നമ്മൾ ആ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് സേഫായിട്ട് അതിജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം കയറും, വെള്ളം കയറില്ല, വെള്ളം കയറുക എന്നുള്ള പ്രോസസ്സ് അപ്പോഴും ഇല്ലാതാവില്ല. കാരണം ഈ പറയുന്ന വടശ്ശേരിക്കരയിലോ അല്ലെങ്കിൽ റാന്നിയിലോ പെയ്യുന്ന പെയ്ത്ത് വെള്ളം, കുട്ടനാട്ടിൽ പെയ്തിട്ടില്ലെങ്കിലും ഈ പറയുന്ന പിന്നെ അപ്പർ കുട്ടനാട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വനപ്രദേശത്തോ ആലപ്പുഴ പിന്നെ പത്തനംതിട്ടയിലൊക്കെ പെയ്യുന്ന വെള്ളം എന്തായാലും എത്താനുള്ളത് കുട്ടനാട്ടിലാണ്. ഇത് വഴിയാണ് നമുക്ക് തോട്ടപ്പള്ളി വഴിയും മറ്റു വഴിയും നമുക്ക് പിന്നെ കടലിലേക്ക് എത്താൻ. അപ്പോൾ അതെന്തായാലും വെള്ളം കയറും, വെള്ളം എത്തും. ഈ എത്തുന്ന വെള്ളം കയറി വെള്ളം ഇറങ്ങി പോകുന്ന രീതിക്ക് അത് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു, നമ്മുടെ കടകളിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു. അത് നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള നിർമ്മിതികളും നിർമ്മാണങ്ങളും നമുക്ക് ഉണ്ടാക്കണം. ഇതെല്ലാം പൂർണ്ണമായി സർക്കാരിന് ചെയ്യാൻ പറ്റില്ല. അതിൽ ജനങ്ങൾ എല്ലാവരും നമ്മൾ തന്നെ സമേധയാ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റി എന്ന നിലക്ക് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു സഹായം കൂടി ഇതിലേക്ക്, പൊതുവെ പൊതുസഹായം എന്ന നിലക്ക് വന്നാൽ നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റും. അത് നല്ല മാതൃകയായിരിക്കും. അല്ലാതെ നമുക്ക് നമ്മൾ ജീവിച്ച, നമ്മുടെ മുൻ തലമുറകളൊക്കെ ജീവിച്ച നാട് പൂർണ്ണമായും ഉപേക്ഷിച്ച് പോവുക, പലായനം ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊന്നും ഉള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെ പോകേണ്ട കാര്യം നിലവിലില്ല. ചില ഇടങ്ങളിലുണ്ട്, ഈ പറയുന്ന പോലെ ഭയങ്കര വളറബിളായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ

0: നിന്ന് മാറി താമസിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം. അത്തരത്തിലുള്ള പദ്ധതിയും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്, ആളുകൾക്ക് ഏറ്റവും വളരെ വളരെ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാൻ. പക്ഷെ അപ്പോഴും നമ്മൾ എവിടെ പോയാലും നമുക്ക് പലതരത്തിലുള്ള കാലാവസ്ഥ ദുരന്തങ്ങളുടെ സാധ്യതകളിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ ആ ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നമ്മൾ ഒരു അപകടം വരുമ്പോൾ മാത്രമല്ല ചിന്തിക്കേണ്ടത്. നമ്മളൊരു ജനുവരി മാസത്തിൽ വീട് കൂടലിന് പോകുന്ന സമയത്ത്, പിന്നെ എൻ്റെ നാട്ടിൽ വീട് കൂടലെന്ന് പറയാം, ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, നിങ്ങളുടെ നാട്ടിൽ ഹൗസ് വാമിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ അപ്പം കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അടിപൊളി വീട് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെള്ളം കയറുന്ന ഒരു സ്ഥലത്താണ് വീടുള്ളതെങ്കിൽ ഇതിങ്ങനെ ആയിരുന്നില്ല ഉണ്ടാക്കേണ്ടതെന്നില്ല. അപ്പോൾ വീടുണ്ടാക്കി ഹൗസ് വാമിങ്ങിനല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, കുറ്റിയടിക്കാൻ വരുന്ന സമയത്ത് നമ്മളത് ആലോചിക്കണം. അപ്പോൾ ഒരു പ്രളയം ഉണ്ടാകുന്ന സമയത്തല്ല, ഒരു സീസണിന് മുന്നേ അല്ലെങ്കിൽ ഒരു അപകടം ഇല്ലാത്ത സമയത്ത് നമ്മളത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് മലയാളിയുടെ സർവൈവൽ ഏറ്റവും സേഫായിട്ട് സുരക്ഷിതമായൊരു കേരളത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. താങ്ക് യു.
1: മിക്ക ഇപ്പം കുട്ടനാട്ടിലെ വീടുകളും ഈ കാലമേ പോകിയാണ് വെച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രളയത്തിനടുക്കും ശേഷമുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ള മറ്റുള്ള
0: ആൾക്കാർ
1: കാര്യങ്ങളിലൊക്കെ.
0: അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ചോദിച്ച ആളോട് പോലും മുതൽ പറയുന്നത് കുട്ടനാട് മാതൃകയാണ് നിങ്ങൾക്കെന്നുള്ളത്. കുട്ടനാട്ടിലെ ജനങ്ങൾ നമുക്ക് അത് സർക്കാരൊന്നും ചെയ്തതല്ല, കുട്ടനാട്ടിലെ ജനങ്ങൾ തന്നെ ചെയ്തതാണ്. ചില സഹായങ്ങളൊക്കെ ചില പ്രളയ ശേഷമൊക്കെ കിട്ടിയതൊക്കെ ഉണ്ടാവും, പക്ഷേ അപ്പോഴും അവിടുത്തെ ജനങ്ങളുടെ അവിടുത്തെ വ്യക്തികളുടെ തീരുമാനമാണ്, കുടുംബങ്ങളുടെ തീരുമാനമാണ് ഇങ്ങനെ മതി ഞങ്ങൾക്ക് വീട് വെക്കാൻ. നമ്മൾ ആകെ ചെയ്തത് ആളുകൾക്ക് അങ്ങനെ ഒരു മാതൃകയുണ്ട് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അത് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ വെള്ളമുണ്ട് കുട്ടനാട്ടിൽ, പക്ഷേ പലയിടത്തും മറ്റ് പല സ്ഥലങ്ങളിലും പോലെ വീടുകളിൽ വെള്ളം കയറുകയോ വീട്ടിലെ ചെളിയും വെള്ളവും വന്ന് അടിഞ്ഞു കൂടിയിട്ട് അവിടെയുള്ള പാത്രങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം നശിച്ചു പോകുന്ന സാഹചര്യം കുട്ടനാട്ടിലെ ആളുകൾക്ക് ഈ ഇത്തരത്തിൽ വീട് വെച്ചവർക്കെങ്കിലും ഇല്ല. അതെ, അപ്പോൾ അവരുടെ കടകളിലാണെങ്കിൽ അവരുടെ വീടുകളിലാണെങ്കിൽ അവരുടെ നാശനഷ്ടങ്ങൾ കുറച്ചു. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ മുതലേ പറയുന്നതാണ്, നമ്മളിനി എന്തൊക്കെ ചെയ്താലും ഈ പ്രളയജലം വരും, വലിയ മഴ പെയ്യും, ഇനിയും പെയ്യും. അത് ഇനിയിപ്പോൾ ഇപ്പോൾ ഈ പ്രളയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയൊരു വരൾച്ചയും പിന്നെ ജലക്ഷാമമൊക്കെ വരാൻ പോവാണ്. നമുക്ക് എൽനിനോ വർഷമാണ്, മഴ കുറവാണ്, ഈ പെയ്ത മഴ മുഴുവൻ ഈ ഒരു 4 ദിവസമാണ് പെയ്തത്. അപ്പോൾ ആ വെള്ളമൊന്നും നമുക്ക് സംഭരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കഴിഞ്ഞാൽ ഇനി അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത്തരത്തിലുള്ള ആവർത്തിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ ഇനിയും നമ്മൾ നേരിടേണ്ടി വരും. അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ ഇപ്പോൾ കുട്ടനാട്ടിലെ ഈ നേരത്തെ 18 പ്രളയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറി ചിന്തിച്ച കുട്ടനാട്ടുകാർക്ക് സാധിച്ചതുപോലെ മറ്റ് പ്രദേശങ്ങളിലും പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ആ രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ സാധിക്കണമെന്നാണ് നമ്മൾ സംസാരിച്ചത്. അതിന് ഗുണപരമാവട്ടെ എന്ന് വിചാരിക്കുന്നു.
2: ഓക്കെ, സജീവ് വിളിച്ചതിൽ വളരെ സന്തോഷം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്കയായിരുന്നു ഇവിടെ പങ്കുവച്ചത്. അങ്ങനെ ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഒരു പക്ഷേ തോന്നിയേക്കാം, ഈ കേരളത്തിലെ പല ഭാഗങ്ങളും ഇപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണോ എന്നുള്ളൊരു തോന്നൽ. ഇപ്പം റാന്നി അല്ലെങ്കിൽ പത്തനംതിട്ട കോട്ടയമൊന്നും അത്തരത്തിലുള്ള ഒരു വൾനറബിൾ ആയിട്ടുള്ളൊരു സ്ഥലമല്ലായിരുന്നു നേരത്തെ.
0: ഇത് ഇതിൻ്റെ കേസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. ഈ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രദേശം, നമ്മൾ വെള്ളത്തിൽ ജീവിച്ച് വളർന്ന കൾച്ചറുള്ള മനുഷ്യരാണ്. അതായത് 3000 മില്ലിമീറ്റർ മഴ എന്ന് പറയുന്നതാണ് നമ്മുടെ ആവറേജ് ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്ന മഴ. ഈ മഴ എന്ന് പറയുന്നത് മറ്റു പല രാജ്യങ്ങളുടെയും 10-20 വർഷം കൊണ്ടൊക്കെ പെയ്യുന്ന മഴയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ആ വെള്ളം ഉണ്ട്, നമ്മൾ ചെരിഞ്ഞ പ്രദേശമാണെങ്കിൽ വെള്ളവും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ പരിചിതരായിട്ടുള്ളതാണ്. പക്ഷേ നമ്മളിടയ്ക്ക് നമ്മുടെ ജീവിത രീതിയിൽ കുറച്ച് റാപ്പിഡായിട്ടുള്ള ഗ്രോത്ത് വന്നു. ആ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഒരു നഗരം പോലെയാണ് കേരളം മുഴുവൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കുറച്ച് ക്രൈസിസാണ് ഇപ്പോൾ ഉള്ളത്. ഈ ക്രൈസിസിനെ മുന്നേ പല ക്രൈസിസുകളെയും മലയാളികൾ അതിജീവിച്ച പോലെ ഒരു വിഷനോടുകൂടി നമുക്ക് നേരിട്ടാൽ, നമ്മൾ കൈകാര്യം ചെയ്താൽ, ഇപ്പോൾ നമ്മളെ പോലെ ഇപ്പോൾ കുട്ടനാടിനെ പോലെയാണ് നെതർലാൻഡ്സ്, ഹോളണ്ട് എന്ന് പറഞ്ഞ രാജ്യം കുട്ടനാടിനെ പോലെ താഴ്ന്ന ഒരു പ്രദേശം. അപ്പോൾ അവർ പക്ഷെ അവർ സർവൈവ് ചെയ്ത് അവർ ജീവിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് കുട്ടനാടും ആലപ്പുഴയൊക്കെ ഇതിനേക്കാൾ മോശപ്പെട്ട സാഹചര്യമാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ പല പ്രദേശങ്ങളിലും പ്രളയമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെയും ലോകത്തെയും വിവിധ സ്ഥലങ്ങളിൽ കേരളം അത്ഭുതമാണ് അവർക്ക്. ഇത് എത്രത്തോളം വേഗത്തിലാണ് നമ്മൾ തിരിച്ചു വരുന്നതെന്നുള്ളത്. നമ്മുടെ അതിജീവനം ലോകം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 2018 ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് പലയിടത്തും വന്ന് നമ്മളോട് പറയുമ്പോഴാണ് നമ്മൾ ആ മാതൃക. നമ്മളെപ്പോഴും വിചാരിക്കുക ലോകത്ത് പലയിടത്തും ഭയങ്കര അടിപൊളിയായിരിക്കും അങ്ങനെ. പക്ഷേ റിക്കവറിയൊക്കെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഭയങ്കര അത്ഭുതകരമായ രീതിയിൽ നമ്മൾ നടത്തി. അത് നമ്മളൊരു കമ്മ്യൂണിറ്റി എന്നുള്ളവർക്ക്, നമ്മൾ ഏതെങ്കിലും സംവിധാനമോ ആരെങ്കിലും എന്നുള്ളതൊക്കെ അല്ല, പറിച്ച് നമ്മളൊരു സമൂഹം എന്നുള്ളവർക്ക് നമുക്കുള്ള അതിജീവന ശേഷിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രൈസിസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ ക്രൈസിസ് എന്ന് പറയുന്നത് ക്രൈസിസ് വരുമ്പോൾ മാത്രമല്ല, ഒരു പ്രളയം ഒരു വർഷത്തിലൊരു 4 ദിവസം പ്രളയം ഉണ്ടാവും മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരാ. അതല്ലാത്ത സമയത്ത് നമ്മൾ അതിന് എത്രത്തോളം ചിന്തിക്കുന്നുണ്ടോ അതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ വൾനറബിൾ ആവുന്നുള്ളത് മഴയുടെ രീതിയുടെ മാറ്റം കൊണ്ടാണ്. ഈ മഴയുടെ രീതിയുടെ മാറ്റം വരുമ്പോൾ ഈ വൾനറബിൾ ആവുന്ന സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിൽ നമ്മൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളും പ്ലാനിങ്ങുകളും നടത്തണം. അപ്പോൾ കേരളം മുഴുവൻ നമ്മൾ ഇതിൽ ഈ കാര്യത്തിൽ ഒരൊറ്റ മനസ്സോടുകൂടി, ഫ്രം കാസർഗോഡ് ടു പാറശാല, നമ്മൾ ഒറ്റ മനസ്സോടുകൂടി നമ്മളൊരു സമൂഹം എന്നുള്ളവർക്ക് നമുക്കിതിൽ ഇടപെടാൻ പറ്റിയാൽ, ഈ പ്രകൃതിയെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റിനെ അത് നമുക്ക്, അപ്പോൾ ഇപ്പം നമ്മൾ

0: മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് വരും. അപ്പോൾ അതിന് ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് സർക്കാർ സമീപിക്കുന്നത്. സർക്കാർ അതിനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്ന നിലക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചർച്ചകളിൽ നമ്മൾ ഒരു വിഭാഗം മനുഷ്യരെയും വെട്ടുപോവാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിൽ അവരുടെ യഥാർത്ഥ സാഹചര്യങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പദ്ധതികൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ബാലു എന്നാണ്. ഞാൻ കല്ലിയൂരിലാണ് താമസിക്കുന്നത്.
1: കല്ലിയൂർ, തിരുവനന്തപുരം ജില്ല.
2: ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോ ഇതിന് പ്രകൃതി ദുരന്തം സംഭവിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. സാറ് സംസാരിക്കുന്നത് ആകാശവാണി സ്റ്റാഫാണോ അതോ മറ്റൊക്കെ?
1: അതെ അതെ, അദ്ദേഹത്തോട് സംസാരിച്ചോളൂ. അദ്ദേഹം താങ്കൾ നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങും.
2: ആ ശരി ശരി. ആ സാർ നമസ്കാരം. സാർ
0: നമസ്കാരം. നമസ്കാരം
2: സാർ. ഇത് ഞാൻ ഒരു ഒരു മരാമത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഞാൻ 77 വെള്ളപ്പൊക്കം, തിരുവനന്തപുരത്ത് 77 വെള്ളപ്പൊക്കം കണ്ട ആളാണ്. എനിക്കിപ്പോഴ് 65 വയസ്സായി. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഈ ഇപ്പോഴ് ചില ആൾക്കാരൊക്കെ സംസാരിക്കുന്നവർക്ക് പുഴയിലിനെ കുറിച്ചൊക്കെ പറയുന്നൊക്കെ കുറച്ചൊക്കെ ഞാൻ കേട്ടു. പക്ഷേ പണ്ട് കാലത്ത് നദികൾ ഉത്ഭവിക്കുന്ന മലമുകളിൽ നിന്നാണ് അതിലുള്ള അതുകൊണ്ട് മണ്ണും ചരലും എല്ലാം ഒഴുകി വരും, നേരെ ഒഴുകി കടലിലോട്ട് പോയി. ഇന്ന് കേരളത്തിലെ എല്ലാ നദികളിലും ഡാം നിർമ്മിച്ചിരിക്കുകയാണ്. ആ ഡാമിന്റെ നിർമ്മിച്ച സമയത്തുള്ള ഡെപ്ത് അല്ല ഇപ്പോഴുള്ളത്. ഡാമിന്റെ വളരെയധികം 40%, 60%, 60% എക്കലും മണ്ണും കൊണ്ട് കമ്പുകൾ നിറഞ്ഞു കിടക്കുകയാണ്. പണ്ട് ഈ ബാബുപോൾ സാർ ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. അതായത് കേരളത്തില് ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ട്, പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അതില് ഈ ഹൈഡ്രോഗ്രാഫിക് സർവേയിങ്ങിന് എങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് ബാബു പോൾ സാറ് ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടില് ഡ്രെഡ്ജിങ് ഒക്കെ നടത്താം, ഡാമില് ഡ്രെഡ്ജിങ് നടത്തിയ എക്കലും മണ്ണും എല്ലാം അതൊന്ന് ക്യാച്ച്മെന്റ് ഈ വെള്ളം ഇത് ഡ്രെഡ്ജ് ചെയ്ത് ഈ വെള്ളത്തിനെ ക്യാച്ച്മെന്റ് ഏരിയയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ മണല് അവിടെ അടിയും, വെള്ളം ഒഴുകി ഡാമിലേക്ക് വരും. ഈ മണലിനെ വിൽക്കുകയോ ലേലഞ്ചോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ നമ്മുടെ ഈ പുഴകളിൽ നിന്നും മണ്ണ് മണൽ വാരി നിരോധിക്കുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പുഴകളിൽ നിന്ന് മണൽ വാരി കഴിഞ്ഞാൽ ഈ പുഴകൾ കടന്നു പോകുന്ന ഭാഗത്തുള്ള പാലങ്ങളുടെയൊക്കെ ദ്വീപിന് ഇതിന്റെയൊക്കെ സ്ട്രക്ചറിനൊക്കെ ബലക്ഷയം ഉണ്ടാകും. അതുകൊണ്ട് യഥാർത്ഥത്തില് പുഴകളില് ആവശ്യത്തിനുള്ള ആഴമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ആദ്യം ചെയ്യേണ്ടത് ഈ കേരളത്തിലെ എല്ലാ ഡാമുകളിലും, അത് ഇറിഗേഷന്റെ ഡാമുണ്ട്, ഇലക്ട്രിക് KSEB ഡാമുണ്ട്, പിന്നെ വാട്ടർ അതോറിറ്റി ഡാമുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് പേപ്പർ ഡാം എന്ന് പറഞ്ഞ വാട്ടർ അതോറിറ്റിയാണ്, നെയ്യാർ ഡാം എന്ന് പറഞ്ഞ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷേ നേരത്തെ പറഞ്ഞത് സാറ് എല്ലാം ഈ പൊതുജനങ്ങളെ കുറ്റം പറയുന്ന രീതി.
1: ഹലോ, കോൾ കട്ടായോ?
0: ഓക്കെ, ഞാൻ അതിനകത്ത് ഒരിക്കലും ഞാൻ പൊതുജനങ്ങൾ കുറ്റം പറഞ്ഞതല്ല. പക്ഷേ നമ്മൾ ഒരിക്കലും പൊതുജനങ്ങൾ ഇതിൻ്റെ ഭാഗമല്ല എന്ന് ചിന്തിക്കുന്നതും ശരിയല്ല. നമ്മളെല്ലാവരും ഇതിൻ്റെ ഉത്തരവാദികളാണെന്ന് ഞാനൊരു ഉദ്യോഗസ്ഥ എന്ന നിലക്കല്ല പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലക്ക്, കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. ഞാനുൾപ്പെടെ എല്ലാവരും ഇതിന് ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. സർക്കാരിന് സ്വാഭാവികമായിട്ടും ചില ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളതിൽ ജനങ്ങളുടെ, അതും ജനങ്ങളാണല്ലോ ചോദ്യം ചെയ്യേണ്ടത്, ജനങ്ങൾക്കാണല്ലോ, നമ്മുടെ ഒരു ജനായത്ത സംവിധാനമല്ലേ. ഇതിൻ്റെ അകത്ത് സാറ് പറഞ്ഞതിലെ ഒരു കാര്യം, ഇപ്പം ഡാം എന്ന് പറയുന്നതിൽ ഈ കഴിഞ്ഞ ദിവസം അതും മുഖ്യമന്ത്രി പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാമുകളിലൊക്കെ പിന്നെ സിൽറ്റിംഗ് നമ്മുടെ ഡ്രഡ്ജിങ് നടത്തും, അതിൻ്റെ അകത്ത് വന്ന കൂടി അവശിഷ്ടങ്ങളും കാര്യങ്ങളും മാറ്റും നടത്തും. നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, അതായത് മണൽ വാരുക എന്ന് പറയുന്നത് അനിയന്ത്രിതമായ മണൽ വാരിയാൽ അതിൻ്റെ അകത്ത് ചുഴികൾ രൂപപ്പെടാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഒഴുക്ക് താളതെറ്റും, അതുപോലെ ഈ പറഞ്ഞ പാലങ്ങളെ ബാധിക്കാൻ സാധ്യത, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മണൽവാരലിൻ്റെ കാര്യം. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഡാമിലെ ക്യാച്ച്മെൻറ്റ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്, അത് നടത്തേണ്ടതാണ്. അത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി തീരുമാനിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇത് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിനുള്ള മറുപടിയല്ല, പക്ഷേ പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നൊരു തെറ്റായ കാര്യം കേരളത്തിലുള്ളത്, ഡാമാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ്. ഇപ്പോൾ മീനച്ചിൽ നദിയിൽ ഡാമില്ല, മീനച്ചിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു നദി,
1: കോട്ടയം ജില്ലയിൽ.
0: കോട്ടയം ജില്ലയിൽ ഇനിയിപ്പോൾ പമ്പയാറ്റിലാണെങ്കിൽ, പമ്പയാറ്റിൽ ഇപ്പോൾ ഉണ്ടായ അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് യഥാർത്ഥത്തിൽ കക്കിയാനത്തോട് ഡാമും പമ്പ ഡാമുമാണ്. കാരണം ഈ രണ്ട് ഡാമിലും വെള്ളം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും അവിടെ 50-60% വെള്ളമേ ആയിട്ടുള്ളൂ. പമ്പ ചെറിയ ഡാമാണ്, കക്കിയാനത്തോട് വലിയ ഡാമാണ്. ഈ ഡാമിൻ്റെ അകത്ത് നമുക്ക് ജലം സംഭരിക്കാൻ, അധികമായി വന്ന പ്രളയവെള്ളം ഡാമിൽ സംഭരിക്കാൻ സാധിച്ചതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴുള്ള

0: ഉള്ളതിനേക്കാൾ ഒന്നോ രണ്ടോ മീറ്റർ കൂടിയുമായിരുന്നു ഈ ഡാമുകൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്നാണ് ഇതിനകത്ത് പിന്നെ എന്താ പറയുക എക്സ്പെർട്ടൈസുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഡാമുകൾ എപ്പോഴും നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ മാത്രമല്ല നമ്മളെല്ലാ ഡാമിനും ഒരേപോലെയാണ്, ഡാം എന്ന് വിളിച്ചാൽ എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. അപ്പോൾ പമ്പ ഡാം 30-35 ദശലക്ഷം വെള്ളം സ്റ്റോറെ ക്യൂബിക് മീറ്റർ, അതായത് MCM എന്ന് പറയും നമ്മൾ, മില്യൺ ക്യൂബിക് മീറ്റർ. ഇപ്പോൾ 30-35 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ഡാമാണ് പമ്പ. എന്നാൽ കക്കി എന്ന് പറയുന്നത് 400-ലധികം ക്യൂബിക് മീറ്റർ ഷോറിയം കപ്പാസിറ്റി. ഇടുക്കി ഡാം 1300-1500 MCM ഉണ്ട്. ഇടമലയാർ 1000-ന് മുകളിൽ MCM ഉണ്ട്. എന്നാൽ നമ്മുടെ അരുവിക്കരയും ഈ മൂഴിയാറും 1 MCM ആണ്, 1 ദശലക്ഷം ഘനാടിയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മഴയുടെ സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലൊക്കെ നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റിമീറ്റർ മഴ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ പിന്നെ പെയ്യുന്ന മഴയിൽ അത്ര ഹൈറ്റ് കൂടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ, ഇപ്പം നമ്മൾ ഞാൻ അത്ര ടെക്നിക്കാലിറ്റിയിലേക്ക് പോകുന്നില്ല, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ മഴ നമ്മുടെ ഒരു ക്യാച്ച്മെൻറ്റിൽ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഈ മുഴിയാറാണെങ്കിലും അരുവിക്കരയാണെങ്കിലും ഒക്കെ നിറയും. അതായത് 10 സെൻറ്റിമീറ്റർ മഴ പിന്നെ ക്യാച്ച്മെൻറ്റിൽ പെയ്താൽ കൊള്ളാൻ, അത്ര വെള്ളം കൊള്ളാനുള്ള സൗകര്യം മാത്രമേ അതിൻ്റെ ഈ ഡാമുകൾക്കുള്ളൂ. അപ്പോൾ അതിന് മുകളിലേക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഡാമുകളിൽ നിന്ന് വെള്ളം, അപ്പോൾ അത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഡാം തുറന്നിട്ടുകൊണ്ട് ഇവിടെ പ്രളയം ഉണ്ടാവുന്ന അതല്ല സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ അതൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു സ്ട്രക്ചറായിട്ട് അത് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതിനൊന്നും നമ്മൾ ഡാം വിളിക്കേണ്ട കാര്യമില്ല. നമ്മൾ മൂഴിയാറിനെയും അരുവിക്കരനെയും ഒക്കെ നമ്മൾ ഡാം എന്ന് വിളിക്കുന്നത് മാറ്റാൻ മതി ശരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനൊക്കെ ഒരു ബാരേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനൊന്നും ഒരുപാട് വെള്ളം സംഭരിച്ച് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പ്രളയത്തെ കൈകാര്യം ചെയ്യാൻ അതിന് പറ്റില്ല. അതിനാകെ പറ്റുക, ആകെ പറ്റുക തടയണ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായി പോകുന്നതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പിന്നെ അത് വെള്ളം കുറച്ച് അതിൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ് മുഴിയാറ് ഉയർത്തി വെക്കുന്നതെന്ന് പറയുമ്പോൾ അത്ര വെള്ളമേ പുറത്ത് വരുന്നുള്ളൂ. അപ്പോൾ അരുവിക്കര അത്ര ഉയർത്തി വെക്കുന്നു പറയുമ്പോൾ അത്ര വെള്ളമേ, കാരണം ഇതൊക്കെ ജലസേചന പദ്ധതികൾക്കും അതുപോലെ നമ്മുടെ കുടിവെള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഡാമുകളാണ്, അല്ലാണ്ട് ഇലക്ട്രിസിറ്റി ജനറേഷനോ സ്റ്റോറേജിനോ വേണ്ടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഡാമുകളെ നമ്മൾ കുറച്ചുകൂടി യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കണം. ഡാം അല്ല നമ്മുടെ എപ്പോഴുള്ള പ്രശ്നം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ വലിയ പ്രളയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡാമിൽ നിന്ന് കൂടി വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂടി ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. അതല്ലാതെ പക്ഷെ അത് ആ സമയത്ത് അത് അങ്ങനെ മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ വളരെ വളരെ ശാസ്ത്രീയമായി നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തവണ കക്കിയും പമ്പയിലും വെള്ളമില്ലാതിരുന്നത് നമ്മുടെ ആഘാതം കുറയ്ക്കുന്നതിൽ നമുക്ക് നിർണായകമായി. മീനച്ചിലെ നമുക്ക് ഡാമേ ഇല്ല. ഒരുപക്ഷെ മീനച്ചിലും അച്ചൻകോവിലാറിലൊക്കെ ഡാം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ പറ്റുമെന്നാണ് ആ രംഗത്തെ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുന്നേയുള്ള ചില പഠനങ്ങളിലും അങ്ങനെ സൂചനയുണ്ട്. ചില സ്ഥലങ്ങളിൽ കേരളത്തിൽ ഡാം പുതിയത് നിർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ളത്. പക്ഷേ അതൊക്കെ പോളിസി ലെവലിൽ സർക്കാർ തലത്തിൽ വലിയ തലത്തിൽ പൊളിറ്റിക്കലായിട്ടൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഡാം എപ്പോഴും ഒരു പ്രശ്നമാണ് നമ്മൾ ചിന്തിക്കരുത്. ഡാം എല്ലാ ഡാമും ഒരുപോലെയല്ല. ഇടുക്കിയും ഇടമലയാറും കക്കിയും അതുപോലെ പിന്നെ നമ്മുടെ കല്ലടയും മലമ്പുഴയൊക്കെ വലിയ ഡാമുകളാണ്. ബാണാസുരയൊക്കെ 200 MCM മുകളിൽ ഡാം വെള്ളമുള്ള. പക്ഷെ മറ്റുള്ളത് പലതും കല്ലാറും കല്ലാർകുട്ടിയും ലോവർ പെരിയാറും ഈ പറയുന്ന മുഴിയാറൊക്കെ ചെറിയ ഡാമാണ്. ഒരു രാത്രി കൊണ്ട് നിറയുന്നതാണ്. 10 സെൻറ്റിമീറ്റർ വന്നാൽ നിറയും. അപ്പോൾ പിന്നെ 300 മില്ലിമീറ്റർ 30 സെൻറ്റിമീറ്റർ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം നമ്മൾ പറയണ്ടല്ലോ. ഇത് നമ്മൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഡാം മാത്രമല്ല നമ്മുടെ പ്രശ്നം മനസ്സിലാക്കണം. ഡാമിലെ മണലും എക്കലും നീക്കം ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നൊരു തീരുമാനം പറഞ്ഞു. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയകൾ ഉണ്ടാവുക വനപ്രദേശങ്ങളിലാണ്. അപ്പോൾ അതിന് ചില നിയമ തടസ്സങ്ങളും പരിസ്ഥിതി അനുമതികളൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അത്തരം അനുമതികളും കാര്യങ്ങളും എടുത്തുകൊണ്ട് അത് നീക്കം ചെയ്യുക.
1: നമുക്ക് വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാൻ റേഡിയോ
1: ചേർത്തല. എന്താണ് പേരെന്താണ്?
2: അശികുമാർ. സംസാരിച്ചേട്ടാ, നിന്നാണ് ഞാൻ നേരത്തെ നാടക ട്രൂപ്പ് നടത്തുവായിരുന്നു ചേർത്തല.
1: എന്താണ് അറിയേണ്ട കാര്യം ചോദിച്ചേട്ടാ?
2: പ്രകൃതി ദുരന്തത്തെ എങ്ങനെ തടയാവുന്നതാണല്ലോ വിഷയം.
1: അതെ അതെ.
2: അതെ. പത്തനംതിട്ട ജില്ലയിൽ കോട്ടയം ജില്ലയിലൊക്കെ വേണ്ടി പ്രകൃതിക്ഷോഭം ഉണ്ടായല്ലോ. അപ്പൊ തന്നെ കുറെ വിവരങ്ങൾ കേട്ടു നേരത്തെ ഓരോരുത്തർ പറഞ്ഞത്. അപ്പൊ അതിന്റെ വിവരങ്ങൾ അറിയാനാണ്. ഞാൻ 2.5 വർഷം മുമ്പ് ചൂഴൽമഴ മുണ്ടക്കയം ദുരന്തത്തിൽ കാണാൻ പോയി എന്ന് ആദ്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു.
1: എന്താണ് അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചാട്ടെ?
2: അതായത് പ്രകൃതി ദുരന്തം ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ, സർക്കാർ തലത്തിൽ എടുക്കേണ്ട കാര്യങ്ങൾ, കൂടാതെ മനുഷ്യരും അതിനുവേണ്ടി സഹകരിക്കണമല്ലോ.
1: അതെ അതെ.
2: ആ കാര്യങ്ങൾ ഞാനകത്ത് പേപ്പർ കാർഡ് റെഡിയെ വെച്ചിട്ടുണ്ട്. അതുവരെ അറിയാനാ വിളിച്ചത്.
1: അത് തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ. അത് തന്നെയാണ്, ആ കാര്യങ്ങൾ തന്നെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് സഹകരിക്കേണ്ടത് സർക്കാർ?

0: അവനോട് എങ്ങനെ സഹകരിക്കണമെന്നൊക്കെയാണ്.
1: താമസിക്കുന്ന ഭാഗത്തൊന്നും വലിയ കുഴപ്പമില്ല.
2: അപ്പം തങ്ങൾ സുരക്ഷിതനായിട്ടിരിക്കൂ. ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊതുവിൽ പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഉണ്ടായ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ മഴ വരുമ്പോൾ, മഴക്കാലം വരുമ്പോൾ അതിനെ നേരിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. രണ്ടാമത്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം. അപ്പോൾ അതിൽ ആണ് നേരത്തെ നമ്മൾ സംസാരിച്ച രണ്ട് രീതി. ഒന്ന്, നമ്മൾ വീട് വെക്കുമ്പോൾ മുതൽ നമ്മളൊരു അപകട സാധ്യതയുള്ള സ്ഥലത്താണോ വീട് വെക്കുന്നത്, അവിടെ എന്ത് ദുരന്ത സാധ്യതയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വീട് വെക്കാനും മറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും, സ്കൂൾ പണിയാനും, സർക്കാരാണെങ്കിൽ സ്കൂൾ പണിയാനും ആശുപത്രി പണിയാനും ഒക്കെ തീരുമാനിക്കുമ്പോൾ, ആ സ്ഥലം മുന്നേക്കാൻ നമ്മൾ അങ്ങോട്ട് ആക്സസ് ഉണ്ടോ, റോഡുണ്ടോ, റോഡ് സൈഡാണോ എന്നൊക്കെയാണ് നോക്കുന്നതെങ്കിൽ, ഇനി നോക്കേണ്ടത്, ഇപ്പോൾ നോക്കേണ്ടത് നമ്മൾ അവിടെ എന്ത് തരത്തിലുള്ള ദുരന്ത സാധ്യതയാണ് കൂടുതൽ. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണോ, പ്രളയ സാധ്യതയുള്ള സ്ഥലമാണോ, പ്രളയ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ എത്രത്തോളം പ്രളയ സാധ്യതയുള്ള സ്ഥലമാണ്. ഇത്തരം കാര്യങ്ങളായിരിക്കണം നമ്മുടെ മുൻഗണനയായിട്ട് ഇനി മാറേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, സർക്കാർ ചെയ്യുമ്പോഴും ജനങ്ങൾ ചെയ്യുമ്പോഴും. അപ്പോൾ അത് ഒരു ലോങ് ടേം പ്ലാനാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ, ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ ആദ്യം അതിൻ്റെ കൂടെ നമ്മളൊരു ഡ്രൈനേജ് ഉണ്ടാക്കണം എന്നുള്ള കാരണം ബോധ്യമുണ്ടാവണം. അപ്പോൾ റോഡിന് വലിയ ഫണ്ട് അനുവദിക്കുമ്പോൾ ഡ്രൈനേജിന് കുറച്ച് ഫണ്ട് മതി, ഇന്നത്ര ചെറുത് മതി. ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ 10 ലക്ഷം രൂപയാണുള്ളത്, 10 ലക്ഷം രൂപയ്ക്ക് ഒരു മീറ്ററാണ് നമുക്കൊരു ഡ്രൈനേജ് ഉണ്ടാക്കേണ്ടതെങ്കിൽ, അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ദൂരം കിട്ടിയാലേ നമുക്ക് ഗുണമുള്ളൂ. അതുകൊണ്ട് നമ്മൾ 1.5 മീറ്ററിൻ്റെ ഉണ്ടാക്കാം എന്നുള്ളൊരു കോംപ്രമൈസിങ് പൊസിഷൻ എടുക്കാൻ പാടില്ല. 10 മീറ്ററിന് ഒരു മീറ്റർ കൊണ്ട് എത്ര ഉണ്ടാക്കാൻ പറ്റും, അത്ര ഉണ്ടാക്കിയാൽ മതി എന്ന് തീരുമാനിക്കുകയും, അത്തരത്തിലുള്ള വെള്ളം ഒഴുകിപ്പോകുക എന്നുള്ളത് നമുക്കൊരു റോഡ് ഉണ്ടാക്കുമ്പോൾ, എന്തുണ്ടാക്കുമ്പോഴും അത് ആവശ്യമാണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യം ഉണ്ടാവണം. കാരണം മഴ നിൽക്കാൻ പോകുന്നില്ല, മഴ ഇനിയും പെയ്യും, ഈ രീതിയിൽ പെയ്യും. അപ്പോൾ ആ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ, പൂർണ്ണമായും ഒറ്റയടിക്ക് പോയില്ലെങ്കിലും പതുക്കെയെങ്കിലും പോകാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ആളുകളെ ബാധിക്കാത്ത രീതിയിലേക്ക് പോകണം. അപ്പോൾ അത്തരത്തിലൊരു ലോങ് ടേം വിഷൻ വേണം. അതുകൂടാതെ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ നേരിടാൻ വേണ്ടി, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, സർക്കാരിൻ്റെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. 2018 ഒരുപാട് മാറ്റം ഇപ്പം നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാകും. ഇത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യുമെന്നല്ല മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ നമ്മൾ എവിടെയാണ് പ്രയാസം അനുഭവിക്കുന്നത് വെച്ചാൽ, മുന്നറിയിപ്പുകൾ കിട്ടിയാലും പലപ്പോഴും ആളുകൾ മാറാൻ തയ്യാറാവാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റണം. നമുക്ക് താൽക്കാലികമായ ഒരു സമയത്തേക്ക് സുരക്ഷിതമായ ക്യാമ്പുകളിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ മാറാൻ പറ്റുന്ന, മാറി താമസിക്കാനുള്ള ഒരു വില്ലിങ്നെസ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം ഇടപെടലുകൾ നമ്മളെപ്പോഴും അതിനെ ഗൗരവത്തിൽ കാണണം. കാരണം ഇപ്പോൾ പോലും ഈ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടിൻ്റെ ഒന്നാം നിലയിൽ വെള്ളം കയറിയിട്ടുള്ള ആൾക്കാർ പോലും രണ്ടാം നിലയിൽ കയറി നിൽക്കുകയാണ്. മാറാൻ പറയുമ്പോൾ അവർ മാറാതിരിക്കുന്നു. ഭാഗ്യത്തിന് നമുക്ക് കൂടുതൽ മഴ ഉണ്ടായില്ല. മഴ കൂടുതൽ പിന്നെയും പെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ 2018 പോലെ അടുത്ത ഫ്ലോറിലെ കൂടി വെള്ളം കയറുകയും കൂടുതൽ ആളുകൾ അപകടത്തിൽ പെടുകയും ചെയ്യും. മാത്രമല്ല ആ സമയത്ത് രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് സഹായകമാവുന്ന രീതിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചതിന് ശേഷം മാറുന്നതല്ല അർത്ഥം. പണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇനി ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം അപകടം സംഭവിച്ചാൽ എന്താണ്, എന്തൊക്കെയാണ് പ്രശ്നം വരാൻ പോകുന്നത്, ഒരു പ്രളയം എന്താണെന്നും ഒരു ഉരുൾപൊട്ടൽ എന്താണെന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത്, അപകടത്തിന് മുന്നേ ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് ഒരു മുന്നറിയിപ്പ് കിട്ടുമ്പോൾ, ഒരു റെഡ് അലേർട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറോ നമ്മുടെ വില്ലേജ് ഓഫീസറോ നമ്മൾ പറയുന്നു ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്, വലിയ മഴ പെയ്യുന്നുണ്ട്, രാത്രി സമയത്തെങ്കിലും നിങ്ങളൊന്ന് മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ, അത് മാറുന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ക്യാമ്പുകൾ, നിങ്ങളെല്ലാവരും ക്യാമ്പിലേക്ക് ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് വരുമ്പോൾ ആ ക്യാമ്പുകൾ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ നമ്മളിതൊരു ശീലമാണ്. ഇപ്പോൾ ജപ്പാനിലോ അല്ലെങ്കിൽ നമ്മൾ ലോകത്ത് പലയിടത്തും അതിഗംഭീരമായി ദുരന്ത നിവാരണ സംവിധാനം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പ്രദേശങ്ങളിലെല്ലാം നടക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് ദുരന്തങ്ങളില്ലാതാവുമല്ല ചെയ്യുന്നത്, അവിടെ ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുന്ന ശീലം, അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയാൽ മാറുക എങ്ങനെയാണ്, എങ്ങോട്ടാണ് മാറേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് മാറേണ്ടത്, എപ്പോഴാണ് മാറേണ്ടതെന്ന് അറിയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഇനി മെച്ചപ്പെടേണ്ടതുണ്ട്. അത് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്ന മുന്നറിയിപ്പ് വെച്ചിട്ടും നമ്മളൊരു ആക്ഷൻ എടുക്കണം. നമ്മൾ മാറ, പ്രത്യേകിച്ച് ഏറ്റവും വളറബിൾ ആയിട്ടുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ നിർബന്ധമായും ഒരു രാത്രി ഒരു മുന്നറിയിപ്പ് കിട്ടി, മഴയും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാറണം. ഇനി പകൽ സമയത്ത് മഴ ഇല്ലെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ രാത്രി സമയത്തെങ്കിലും നമ്മൾ മാറി. ഇപ്പോൾ ക്യാമ്പിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ബന്ധുവീടുകളിലേക്കോ സുരക്ഷിതമായ മറ്റു സ്ഥലങ്ങളിലേക്കോ മാറണം. ഈ സഹകരണം എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും വേണ്ടതാണ്. ഇത് നമ്മുടെ ശീലമാക്കി മാറ്റണം. നമുക്ക് ചിലപ്പോൾ ഒരു ഓറഞ്ചോ റെഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അന്നൊന്നും സംഭവിക്കില്ലായിരിക്കും. അപ്പോൾ നമ്മളെ പരിഹസിക്കുന്നതിന് പകരം നമ്മൾ ചിലപ്പോൾ കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ, ദുരന്ത നിവാരണ വകുപ്പ് ഉരുൾപൊട്ടുന്നു പൊട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിഹസിക്കുന്നതിനും അവിശ്വാസം രേഖപ്പെടുത്തുന്നതിനും പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം അത് മാറാൻ തയ്യാറാണ്. അതൊരു ശീലമാക്കണം. അത് ചിലപ്പോൾ ഒരു വർഷത്തിൽ 4, 5, 10 ദിവസമായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. അത് 10-9 തവണ പരാജയപ്പെട്ടാലും ഒരു തവണ വിജയിക്കുന്ന, അല്ലെങ്കിൽ ഒരു തവണ മുന്നറിയിപ്പ് കറക്റ്റ് ആവുന്നതിന് വേണ്ടി നമ്മളത് പരിശീലിക്കുകയും ശീലിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു അമാന്തം ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ മുന്നേ ഇതിനു മുന്നേ 2018 പ്രളയം വന്നപ്പോൾ നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ളൊരു ഫേക്ക് കോൺഫിഡൻസ് ആളുകൾക്കുണ്ട്. ആ ഒരു മിഥ്യാധാരണയെ നമ്മൾ മാറ്റണം. മുന്നേ അപകടം സംഭവിച്ചിടത്തല്ല ഇനി അപകടം ചിലപ്പോൾ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് അപകട സാധ്യത

0: ഒരു സ്ഥലത്തു നിന്ന് മാറാനുള്ള തയ്യാറ് ഒരു സന്നദ്ധത നമ്മൾ കാണിക്കണം.
1: ഇപ്പം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി മുന്നറിയിപ്പുകളെ കുറിച്ചിട്ട്, അതുപോലെ റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ ഒരു ഈ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്?
0: പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പാണ്. ഐ എം ഡി മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് 150 വർഷത്തെ പാരമ്പര്യമുള്ളൊരു ഒരു ഈ രംഗത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്
1: കേന്ദ്ര ഗവൺമെൻറ്
0: കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഐ എം ഡി എന്ന് പറയുന്നത്. ഐ എം ഡിയുടെ മുന്നറിയിപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ എം ഡി മഞ്ഞ, ഓറഞ്ച്, റെഡ് ഇങ്ങനെ 3 കളർ കോഡുകൾ അനുസരിച്ചാണ് അവരുടെ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുക. സാധാരണ നിലക്ക് അതിനൊരു ഒരു മഴയുടെ അളവ് പറയുവാണെങ്കിൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ 64 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ, അതായത് 6.5 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ വരെയുള്ള മഴ പെയ്യുമെന്നുണ്ടെങ്കിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിക്കും. മഞ്ഞ അലേർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാച്ച് ചെയ്യൂ, നിങ്ങൾ നോക്കൂ, സൂക്ഷിക്കൂ, മഴ പെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ മഴയാണ്, നമ്മൾ കേരളത്തിൽ എപ്പോഴും സാധാരണ പെയ്യുന്ന മഴയാണ് ഈ മഴ. ഇനി വേറൊരു അടുത്ത ലെവൽ ഓഫ് മുന്നറിയിപ്പ് ഓറഞ്ചാണ്. നിങ്ങൾ പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പാണ്, അതായത് നിങ്ങൾ തയ്യാറെടുപ്പുകൾ ആരംഭിക്കൂ എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പാണ്. അത് 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ 24 മണിക്കൂറിലാണ് ഈ പറയുന്ന മഴയൊക്കെ പ്രതീക്ഷിക്കേണ്ടത്. ഈ അളവിലുള്ള മഴ പ്രതീക്ഷിക്കുമ്പോഴാണ് ഓറഞ്ച് അലേർട്ട്, വെരി ഹെവി, ഹെവി ടു വെരി ഹെവി, അതിശക്തമായ മഴ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതും കഴിഞ്ഞ് 204 മില്ലിമീറ്ററിൻ്റെ മുകളിൽ 24 മണിക്കൂറിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ റെഡ് അലേർട്ടാണ്, നിങ്ങൾ ആക്ഷൻ എടുത്തേ മതിയാകൂ എന്നുള്ള നിലവിലുള്ള അലേർട്ടാണ്. അത് 204, അതായത് 24 മണിക്കൂറിൽ 20 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ പെയ്യുന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മഴ പെയ്ത്ത് ഇതൊക്കെ മുന്നേ കേരളത്തിലുള്ളതാണ്, അതായത് 18 മുന്നേ ഒക്കെ നമുക്ക് ഈ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഒരുപാട് 200 മുകളിൽ വരുന്ന അതിതീവ്ര മഴകൾ നമ്മൾ പെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ അന്ന് നമുക്കത് കുറേ സമയം എടുത്ത് പെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 3-4 മണിക്കൂറിലാണ്, 4 മണിക്കൂർ കൊണ്ട് 300 മില്ലിമീറ്റർ മഴ, അതായത് അതിതീവ്ര മഴയേക്കാളും അതിൻ്റെ പകുതി, അതിൻ്റെ 1.5 ഇരട്ടി മഴ നമുക്ക് 4 മണിക്കൂർ കൊണ്ട് പെയ്തു. ആ അതാണ് നമുക്ക് ക്രൈസിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ നൗകാസ്റ്റിംഗ് എന്ന് പറയും അടുത്ത 3 മണിക്കൂറിലേക്ക് എന്താണെന്ന് പ്രത്യേകമായിട്ട്. ഇത് നമ്മൾ ആളുകളിലേക്ക്, അതാത് ജില്ലകൾക്ക് പ്രഖ്യാപിക്കുമ്പോൾ അത് നമുക്ക് ആളുകളിലേക്ക് SMS ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണത്, ക്യാപ് അലേർട്ട് എന്നാണ്. അപ്പോൾ SMS ആയിട്ട് അതിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ത്രെട്ട് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഫോണ് നിശ്ചലമായിട്ട് ഈ അലേർട്ട് പുഷ് ചെയ്യുന്നൊരു പ്രോസസ്സ്, സെൽബാസ് എന്നാണ് നമ്മൾ പറയുന്നത്, സെൽ ബ്രോഡ്കാസ്റ്റ്. ഇത്തരം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നമ്മളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 126 സ്ഥലങ്ങളിൽ സൈറൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല പല സാങ്കേതിക സംവിധാനങ്ങളോടുകൂടി, മാധ്യമങ്ങളിൽ, ആകാശവാണി വഴി, ഇതെല്ലാം വഴി നമ്മൾ ഇപ്പോൾ റേഡിയോയുടെ ഒരു പ്രാധാന്യം കൂടി ഞാൻ ഈ സമയത്ത് പറയാം. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കടൽ. കടൽ നമുക്ക് പലപ്പോഴും മൊബൈൽ നെറ്റ്വർക്കുകൾ കിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും ആശ്രയിക്കുന്ന റേഡിയോ നെറ്റ്വർക്കുകളാണ്. ഈ റേഡിയോ നെറ്റ്വർക്കുകൾ കടലിൽ വലിയൊരു ദൂരം വരെ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ എല്ലാ മത്സ്യത്തൊഴിലാളികളോടും നമ്മൾ എപ്പോഴും പറയും, നിങ്ങളൊരു റേഡിയോ കയ്യിൽ കരുതണം നിങ്ങൾ പോകുമ്പോൾ. നമ്മൾ ഏത് എമർജൻസി കിറ്റ് പറയുമ്പോഴും റേഡിയോ കയ്യിൽ കരുതണം എന്ന് പറയും. കാരണം മറ്റെല്ലാ സംവിധാനങ്ങളും, മാധ്യമങ്ങളും എല്ലാം നമുക്ക് നിന്നുപോകും. കാരണം ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടുത്തെ പവർ സപ്ലൈ പോകും, നെറ്റ്വർക്ക് പോകും, ഒക്കെ പോകും. അതെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹായമാകുന്ന ഒരു കാര്യമാണ് റേഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഡിയോ, അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പല പല മാർഗങ്ങളിലൂടെ മുന്നറിയിപ്പുകൾ ഡിസിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ മുന്നറിയിപ്പുകൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഒരു ജില്ലക്കാണ് ഇപ്പോൾ നമ്മൾ മുന്നറിയിപ്പ് പറയുന്നതെങ്കിൽ ഇനി ഒരു പഞ്ചായത്തിന് പറയാൻ പറ്റണം. അതിന് ചില പരിമിതികൾ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ മറികടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലോക്ക് ലെവൽ ഫോർകാസ്റ്റുകളൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് അക്യുറേസി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയാലും നമ്മൾ ആളുകൾക്ക് കൊടുത്തു തുടങ്ങും. പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മുന്നറിയിപ്പുകൾ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, എന്ത് ആക്ഷൻ എടുക്കുന്നുള്ളതാണ്. അത് നമ്മുടെ ഓറഞ്ച് ബുക്കിനകത്ത്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിനകത്ത് ഓരോ മുന്നറിയിപ്പും എന്താണ് അർത്ഥമാക്കുന്നത്, ഇതനുസരിച്ച് എന്തൊക്കെ നിലപടികളാണ് സർക്കാരിൻ്റെ ഓരോ സംവിധാനങ്ങളും ചെയ്യേണ്ടത്, പൊതുജനങ്ങൾ എന്താണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കൃത്യമായതിൻ്റെ രേഖ.
1: ഇപ്പോഴത്തെ നമ്മുടെ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു, ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു?
0: ആൾക്കാരുടെ റെസ്പോൺസ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് ആളുകൾ മാറിയില്ല. എന്നാൽ അതിനുശേഷം ആളുകൾ മാറാൻ തയ്യാറായി. പക്ഷേ അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം പകൽ സമയത്ത് നമുക്ക് മഴ മാറി നിന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആ ഒരു ഫേക്ക് കോൺഫിഡൻസ് വരും. കാരണം മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു, എല്ലാവരും വലിയ ഗൗരവത്തിലൊക്കെ പറഞ്ഞു, പക്ഷേ മഴ പെയ്യുന്നില്ല പകൽ. അപ്പോൾ ഇവർ പറഞ്ഞു, സാധാരണ പലപ്പോഴും നമുക്ക് നമ്മുടെ മുന്നറിയിപ്പുകൾ പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആയി പോകുമോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, നമ്മുടെ മുറ്റത്ത് മഴ പെയ്യുമ്പോൾ മാത്രമല്ല ഈ വെള്ളം മാത്രമല്ല നമ്മൾ അപകടത്തിൽപ്പെടുന്നത്. വനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ മറ്റേതെങ്കിലും സ്ഥലത്ത്, ഇപ്പോൾ നോക്കൂ, ആലപ്പുഴ ജില്ലയിലെ പ്രശ്നം ഉണ്ടാക്കുന്നത് കുട്ടനാട്ടിൽ മഴ പെയ്തിട്ടില്ല അത്രത്തോളം. പക്ഷേ ആ പെയ്ത വെള്ളം 4 ദിവസം മുന്നേ ഈ വടശ്ശേരിക്കരയോ അല്ലെങ്കിൽ ആ റാന്നിയിലോ ഒക്കെ പെയ്ത വെള്ളമാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം എത്തും. അപ്പോൾ നമ്മുടെ മുറ്റത്ത് പെയ്തിട്ടില്ലെങ്കിൽ അലേർട്ട് പരാജയപ്പെട്ടു, കാലാവസ്ഥ വകുപ്പ് റെഡ് അലേർട്ട് പറഞ്ഞിട്ടൊന്നും മഴ പെയ്തില്ല, നമുക്ക് ഇന്ന് പിന്നെ ഡ്രസ്സ് അലക്കി ഉണക്കാനിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രോൾ, അതൊക്കെ നമ്മുടെ സന്തോഷത്തിൻ്റെ കാര്യമാണെന്ന് നല്ലതാണ്. പക്ഷേ അത് മാത്രമല്ല, ഒരു ജില്ലയിൽ

0: പറയുമ്പോൾ ആ ജില്ലയിലെ മലയോര മേഖലയിൽ പെയ്യുന്ന മഴവെള്ളം നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റെവിടെയെങ്കിലും പെയ്യുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ, പ്രത്യേകിച്ച് ഏറ്റവും വളറബിളായിട്ടുള്ള സ്ഥലത്തുള്ള ആളുകൾ മാറി താമസിക്കുക. അപകടം സംഭവിച്ചതിന് ശേഷമല്ല, സംഭവിക്കുന്നതിന് മുന്നേ മാറി താമസിക്കാൻ തയ്യാറായാൽ നമുക്ക് വലിയ രീതിയിൽ കാഷ്വാലിറ്റി കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് റെസ്പോൺസ് ആണ്. മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലത്തുനിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്ന ഒരു പ്രൊജക്ട് പ്രപ്പോസൽ അല്ല, പ്രൊജക്ട് ഓൾറെഡി ഉണ്ട്. അതിൽ 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ ആളുകൾ കൊടുക്കുന്നത്. അത് വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പുതിയ പദ്ധതിയായിട്ട് നമുക്ക് പ്രഖ്യാപിച്ച് അതും കൂടി നടപ്പിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടി സേഫറാകാൻ പറ്റും. അത് നമ്മൾ നടത്തേണ്ട കാര്യമാണ്.
1: ഓക്കെ. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടയാൻ കഴിയില്ല, അതിനെ നമുക്ക് നേരിടാൻ അങ്ങ് നമുക്ക് അതിനെ അതിജീവിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ളൊരു സഹകരണവും പിന്തുണയും അവരുടെ ഒരു ബോധം ഇതിനെക്കുറിച്ചുള്ളൊരു അതും ആവശ്യം അത്യാവശ്യമാണ്. അപ്പോൾ വളരെ നല്ല കാര്യങ്ങൾ ഈ ഒരു മണിക്കൂറുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ അവസരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഫഹദ് മർസൂഖിനോടുള്ള നന്ദി ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നന്ദി. നമസ്കാരം.
2: ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ്. അദ്ദേഹത്തോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്. സ്റ്റുഡിയോയിൽ സൊഹറ മമ്പു, മമു നന്ദിത രമേശ്.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
7: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പൂട്ടിൻ ചിങ്ങം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5000 സ്വർണ്ണ മോതിരങ്ങളും.
10: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 12 മണി.
12: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച് 2 സൈനികർക്ക് പരിക്കേറ്റു. പെട്രോളിംഗ് സംഘം കണ്ടെത്തിയ ലാൻഡ് മൈൻ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജാഗ്രത തുടരണമെന്നും മന്ത്രി എ പി അനിൽകുമാർ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല ഉൾപ്പെടെ അപ്പർ കുട്ടനാട് ഭാഗങ്ങളിൽ നിന്ന് വെള്ളക്കെട്ട് ഒഴിയുന്നു. തിരുവല്ല താലൂക്കിലെ പ്രളയബാധിത പ്രദേശങ്ങൾ ഉച്ചയ്ക്ക് മന്ത്രി എ പി അനിൽകുമാർ സന്ദർശിക്കും. ടിക്കറ്റ് ബുക്കിംഗ് സുഗമമാക്കുന്നതിന് KSRTCയുടെ വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. തിരുവനന്തപുരത്ത് മന്ത്രി സി പി ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന്റെയും അനന്തശയന മാതൃകയിൽ ശ്രീ പത്മനാഭസ്വാമിയുടെയും ചിത്രം പതിപ്പിച്ച തപാൽ മുദ്ര പ്രകാശനം തിങ്കളാഴ്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് പ്രകാശനം ചെയ്യുന്നത്. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവിന് ബലിതർപ്പണ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്ന സംവിധാനം നിലവിൽ വന്നു. ഈ മാസം 12-നാണ് കർക്കിടക വാവ്. സ്വർണവില ഉയർന്നു. പവന് 2120 രൂപ ഉയർന്ന് 1,09,800 രൂപയിലെത്തി. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനലിൽ 2nd മത്സരത്തിൽ ജാർഖണ്ഡ് മധ്യപ്രദേശുമായും ഏറ്റുമുട്ടും. കോയമ്പത്തൂരിൽ വൈകിട്ട് 4-നാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

0: ശാസ്ത്രലോകം.
1: കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. രചന ഡോക്ടർ ടി ആർ ജയകുമാരി.
2: ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഭാരതം നേരിട്ട രൂക്ഷമായ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ശാശ്വത പരിഹാരമായി ഹരിതവിപ്ലവം എന്ന കാർഷിക സമ്പ്രദായം നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുത്ത കൃഷിശാസ്ത്രജ്ഞനാണ് മങ്കൊമ്പ സദാശിവൻ സ്വാമിനാഥൻ എന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അമേരിക്കയിൽ നിന്ന് ഉയരം കുറഞ്ഞ ഗോതമ്പിനങ്ങളും ഫിലിപ്പീൻസിൽ നിന്ന് അത്തരം നെല്ലിനങ്ങളും കൊണ്ടുവന്ന ഡോക്ടർ സ്വാമിനാഥൻ അവയിൽ നിന്ന് ഭാരതത്തിലെ സാഹചര്യങ്ങൾക്കിണങ്ങുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും രാസവളങ്ങളും രാസകീടനാശിനികളും മികച്ച ജലസേചന സൗകര്യങ്ങളും ഉപയോഗിച്ചുള്ള ആധുനിക കൃഷി സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ലോക ഹരിതവിപ്ലവത്തിന്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ നോർമൻ ബോർലോഗുമായി സഹകരിച്ച് നടത്തിയ ഈ പ്രവർത്തനങ്ങളാണ് ഭാരതത്തിലെ ഹരിതവിപ്ലവത്തിന് വഴിയൊരുക്കിയത്. ഭക്ഷ്യധാന്യോൽപാദനം ഇരട്ടിയിലധികമാക്കിയത് വഴി ഭാരതീയരെ ഭക്ഷ്യക്കമ്മിയിൽ നിന്നും പട്ടിണിയിൽ നിന്നും കരകയറ്റിയ ഈ കാർഷിക വിപ്ലവമാണ് ഭാരതത്തിലെ ഹരിതവിപ്ലവത്തിന്റെ പിതാവെന്ന ഖ്യാതി അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. ഭക്ഷ്യവിളകളിലെ ജനിതക സംഗ്രഹണം, കാർഷിക പഠനങ്ങൾ, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നീ മേഖലകളിൽ സ്വാമിനാഥൻ നൽകിയ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. ഭാരതീയരുടെ മുഖ്യ ആഹാരമായ ഗോതമ്പിന്റെയും നെല്ലിന്റെയും ജേംപ്ലാസം ശേഖരിക്കുന്നതിലും പഠനങ്ങൾ നടത്തുന്നതിലും സ്വാമിനാഥൻ നിസ്തുലമായ പങ്കുവഹിച്ചിട്ടുണ്ട്.
3: ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ മങ്കൊമ്പ് സ്വദേശിയായ പ്രശസ്ത സർജൻ ഡോക്ടർ സാംബശിവന്റെയും പാർവതി തങ്കമ്മാളിന്റെയും നാലു മക്കളിലെ രണ്ടാമനായി 1925 ഓഗസ്റ്റ് 7 സ്വാമിനാഥന്റെ ജനനം. കുടുംബം പിതാവിന്റെ ജോലിസ്ഥലമായ തമിഴ്നാട്ടിലെ കുംഭകോണത്തായിരുന്നതിനാൽ സ്വാമിനാഥൻ ജനിച്ചത് അവിടെയാണ്. അവിടത്തെ ഒരു സാധാരണ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പഠനത്തിൽ മിടുക്കനായിരുന്ന ആ ബാലന് ശാസ്ത്ര വിഷയങ്ങളോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. 11 വയസ്സായപ്പോൾ പിതാവ് അന്തരിച്ചത് കുടുംബത്തിൽ വലിയ വിഷമതകൾ ഉണ്ടാക്കിയെങ്കിലും സ്വാമിനാഥന്റെ സ്കൂൾ പഠനം പൂർത്തിയാകുന്നതുവരെ കുടുംബം അവിടെ തന്നെ തങ്ങി. പിന്നീട് കേരളത്തിലേക്ക് മടങ്ങിയ അവർ കഴിഞ്ഞത് മങ്കൊമ്പിലുള്ള പിതൃസഹോദരന്റെ സംരക്ഷണത്തിലാണ്. അതിനാൽ തുടർ പഠനങ്ങൾ ഇവിടെയായിരുന്നു.
2: പഠനത്തിൽ, വിശേഷിച്ചും ശാസ്ത്ര പഠനത്തിൽ മിടുക്കനായ മകൻ അച്ഛന്റെ പാത പിന്തുടർന്ന് ഡോക്ടറായി തീരണമെന്നാണ് കുടുംബം ആഗ്രഹിച്ചത്. കുഞ്ഞായിരുന്നപ്പോൾ സ്വാമിനാഥനും അതുതന്നെയായിരുന്നു മോഹം. എന്നാൽ കുടുംബത്തിന്റെ കാർഷിക പശ്ചാത്തലം അദ്ദേഹത്തെ കാർഷിക വൃത്തിയിൽ ആകൃഷ്ടനാക്കി. വിളനാശവും കാലാവസ്ഥാ ഭേദങ്ങളും മറ്റും മൂലം കർഷകർക്കുണ്ടാവുന്ന വിഷമതകൾ നേരിട്ട് കണ്ട് വിഷണ്ണനായ സ്വാമിനാഥൻ കാർഷിക ശാസ്ത്രം പഠിക്കാനും കർഷകർക്ക് സഹായങ്ങൾ ചെയ്യാനും ആഗ്രഹിച്ചു. സമൂഹത്തിലെ സാധുക്കളോട് കുടുംബാംഗങ്ങൾ കാണിച്ചിരുന്ന പരിഗണനയും അനുകമ്പയും അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു. ദരിദ്ര കുടുംബങ്ങൾക്ക് വരുമാന മാർഗമാകുന്ന തരത്തിൽ കൃഷിയെ മാറ്റിയെടുക്കണമെന്ന ചിന്ത അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോഴാണ് 1943 അരിയുടെയും മറ്റു ഭക്ഷ്യവസ്തുക്കളുടെയും ദൌർലഭ്യം മൂലം ലക്ഷങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ബംഗാൾ ക്ഷാമമുണ്ടായത്. പട്ടിണി മൂലം മനുഷ്യർ കൂട്ടമരണത്തിനിരയായ സംഭവം ജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിന് തന്നെ മാറ്റം വരുത്തി. ഏത് വിധേനയും കാർഷികോൽപാദനം വർദ്ധിപ്പിച്ച് ഭക്ഷ്യക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. പിതാവിന്റെ സേവന മനോഭാവവും സമൂഹത്തോടുള്ള പ്രതിജ്ഞാബദ്ധതയും ചെലുത്തിയ സ്വാധീനമായിരിക്കാം ഇത്തരമൊരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് ഉൾക്കരുത്ത് പകർന്നത്.
3: തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ, അതായത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ജന്തുശാസ്ത്രത്തിൽ ബിരുദ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമിനാഥന് കൃഷിശാസ്ത്രത്തിൽ താല്പര്യം വർദ്ധിച്ചതും സ്വന്തം ഭാവിയെപ്പറ്റി പുതിയ തീരുമാനങ്ങളെടുത്തതും. അങ്ങനെ ബിരുദം നേടിയ ശേഷം

0: കോയമ്പത്തൂരിലെ കാർഷിക സർവകലാശാലയിൽ ചേർന്ന് കൃഷിശാസ്ത്രത്തിൽ കൂടി ബിരുദം സമ്പാദിച്ചു. തുടർന്ന് ജനിതകശാസ്ത്രവും പ്ലാന്റ് ബ്രീഡിംഗ് അഥവാ സസ്യപ്രജനനവും പ്രധാന വിഷയങ്ങളായി. ഭാരതീയ കാർഷിക ഗവേഷണ സ്ഥാപനത്തിൽ നിന്ന് കൃഷിശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം സമ്പാദിച്ചു. തുടർന്ന് 1952 കേംബ്രിഡ്ജിൽ നിന്ന് സൈറ്റോജനറ്റിക്സ് എന്ന വിഭാഗത്തിൽ ഗവേഷണ ബിരുദവും സ്വന്തമാക്കി. പിന്നീട് നെതർലൻഡ്സിലെ വാജനിൻ ജെൻ കാർഷിക സർവകലാശാലയിൽ യുനെസ്കോയുടെ ഫെലോഷിപ്പോടെ ഉരുളക്കിഴങ്ങിൻ്റെ ജനിതകശാസ്ത്ര ഗവേഷണത്തിൽ വൈദഗ്ധ്യം നേടാൻ കിട്ടിയ അവസരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി.
1: ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഡോക്ടർ സ്വാമിനാഥൻ 1954 IARI ശാസ്ത്രജ്ഞനായി ചേരുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഇന്ത്യൻ ജനതയുടെ പട്ടിണിയും ദാരിദ്ര്യവും നിർമ്മാർജ്ജനം ചെയ്യുകയെന്ന പരമമായ ലക്ഷ്യത്തോടെ അദ്ദേഹം സുസ്ഥിര ഭക്ഷ്യസുരക്ഷയ്ക്ക് സുസ്ഥിര കൃഷിരീതി എന്ന ആശയത്തിന്റെ പ്രചാരകനായി മാറി. അങ്ങനെ ഭാരതത്തിലെ കാർഷിക സാഹചര്യങ്ങൾക്കിണങ്ങുന്ന അത്യുൽപാദന ശേഷിയുള്ള വിളയിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗവേഷണങ്ങളിൽ വ്യാപൃതനായി. ഉരുളക്കിഴങ്ങിലും നെല്ലിലും ഗോതമ്പിലും മറ്റും നടത്തിയ ഗവേഷണങ്ങളിലൂടെ അദ്ദേഹം തന്റെ ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്തു. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സൊണോറ 64, കല്യാൺ സോണ, സൊണാലിക്ക എന്നീ മുന്തിയ ഗോതമ്പിനങ്ങളെയും ഫിലിപ്പീൻസിൽ നിന്നുള്ള ഉൽപാദനക്ഷമത കൂടിയ 5R8 പോലുള്ള നെല്ലിനങ്ങളെയും ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പരിഷ്കരിച്ച് മെച്ചപ്പെട്ട വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള IARI ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു. ഉത്തരേന്ത്യയിലെ പാടങ്ങളിൽ അവ പ്രചരിപ്പിച്ചതോടൊപ്പം രോഗകീടബാധ ചെറുക്കാൻ രാസകീടനാശിനികളും വിളവ് കൂട്ടാൻ രാസവളങ്ങളും മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള ആധുനിക കൃഷി സമ്പ്രദായങ്ങളും ആവിഷ്കരിച്ചു. വിളവ് 10 times വർദ്ധിക്കാൻ ഇത് കാരണമായി. ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന രാജ്യം അങ്ങനെ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമായി തീർന്നു.
0: ക്രമേണ ഹരിത വിപ്ലവത്തിന് ഹിതകരമല്ലാത്ത ഒരു മറുവശമുണ്ടായി. രാസവളങ്ങളുടെ തുടർച്ചയായ പ്രയോഗം മൂലം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറഞ്ഞു വന്നു. കീടനാശിനി പ്രയോഗം മലിനീകരണം മുതലായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമായി. കാർഷിക രാസവസ്തുക്കളുടെ അമിതമായ ഉപയോഗം ജൈവ വൈവിധ്യ ശോഷണത്തിനും വഴിതെളിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ സ്വാമിനാഥൻ നിത്യഹരിത വിപ്ലവം അഥവാ എവർഗ്രീൻ റവല്യൂഷൻ എന്ന ആശയം അവതരിപ്പിച്ചത്. പ്രകൃതിയെ സുസ്ഥിരമായി നിലനിർത്തിക്കൊണ്ടുള്ള കാർഷിക ഉൽപാദന വർധനവാണ് ഈ പദം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഉൽപാദന വർധനവിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം മണ്ണിനെയും ജലത്തെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കാനും പരിസ്ഥിതി നാശം കുറയ്ക്കാനും നിത്യഹരിത വിപ്ലവം സഹായകമാകുമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു.
1: കൃഷി വികസനത്തിനും പരിസ്ഥിതി സുസ്ഥിരതയ്ക്കും വേണ്ടി അക്ഷീണം അഹോരാത്രം അവിരാമം പ്രയത്നിച്ച ഡോക്ടർ സ്വാമിനാഥന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 20th century ഏഷ്യൻ ജനതയെ ഏറ്റവും സ്വാധീനിച്ച 20 ടൈം മാഗസിൻ പട്ടികയിൽ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി എന്നിവർക്കൊപ്പം സ്വാമിനാഥനും ഇടം നേടി. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സമിതി അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇക്കണോമിക് ഇക്കോളജി എന്ന് വിശേഷിപ്പിക്കുന്നു. ചരിത്രത്താളുകളിൽ അപൂർവ മേന്മകളുള്ള ലോകോത്തര ശാസ്ത്രജ്ഞനെന്ന് രേഖപ്പെടുത്തിയേക്കാവുന്ന അദ്ദേഹത്തെ ജീവിക്കുന്ന ഇതിഹാസം എന്നാണ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ജാവിയർ പെരേസ് പ്രകീർത്തിച്ചത്.
0: 1961 ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും ഉന്നത പുരസ്കാരമായ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1966 പത്മശ്രീയും 1972 പത്മഭൂഷണും 1989 പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരവും നൽകപ്പെട്ടു. ഏഷ്യയുടെ നൊബേൽ എന്നറിയപ്പെടുന്ന മാഗ്സസെ അവാർഡ് 1971 അദ്ദേഹത്തെ തേടിയെത്തി. യുനെസ്കോയുടെ മഹാത്മാഗാന്ധി ഗോൾഡ് മെഡൽ, ഗ്ലോബൽ എൻവയോൺമെന്റ് ലീഡർഷിപ്പ് പുരസ്കാരം, ആൽബർട്ട് ഐൻസ്റ്റീൻ വേൾഡ് സയൻസ് അവാർഡ്, ചാൾസ് ഡാർവിൻ ഇന്റർനാഷണൽ സയൻസ് ആൻഡ് എൻവയോൺമെന്റൽ

0: മെഡൽ, ഇന്ദിരാഗാന്ധി പ്രൈസ്, വേൾഡ് അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുരസ്കാരം തുടങ്ങി ദേശീയവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ ഡോക്ടർ സ്വാമിനാഥനെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുടെ കാറ്റുവീശുന്നതിന് സാഹചര്യമൊരുക്കിയ ഡോക്ടർ സ്വാമിനാഥൻ ഈ വിഷയങ്ങളിൽ അനേകം പ്രബന്ധങ്ങളും ലേഖനങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആൻ എവർഗ്രീൻ റവല്യൂഷൻ, ഫാർമേഴ്സ് റൈറ്റ്സ് ആൻഡ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ്, അഗ്രോ ഡൈവേഴ്സിറ്റി ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്സ്, ജെൻഡർ ഡയമെൻഷൻസ് ഇൻ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് തുടങ്ങിയവയാണ് പ്രധാന പുസ്തകങ്ങൾ.
1: ലോകത്താദ്യമായി ലോക ഭക്ഷ്യസമ്മാനം ലഭിച്ചത് ഇദ്ദേഹത്തിനാണ്. കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നായ ലോക ഭക്ഷ്യസമ്മാനം കാർഷിക മേഖലയിലെ നൊബേൽ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മാനവ സമൂഹത്തിന്റെ വികസനത്തിനായി ഭക്ഷ്യവസ്തുക്കളുടെ ഗുണവും ലഭ്യതയും അളവും വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെ അംഗീകരിക്കാനായി നൊബേൽ ജേതാവായ കൃഷിശാസ്ത്രജ്ഞൻ നോർമൻ ബോർലോഗ് 1986 ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം 1987 സ്വാമിനാഥന് ലഭിച്ചത്. ഇതിന്റെ സമ്മാനത്തുകയായ $200,000 പ്രദേശവാസികൾക്ക്, പ്രത്യേകിച്ചും ദരിദ്രരായ സ്ത്രീകൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഊന്നൽ നൽകുന്ന ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനാണ് സ്വാമിനാഥൻ ഉപയോഗിച്ചത്. ശാസ്ത്രം സുസ്ഥിര വികസനത്തിന് എന്ന ആദർശവാക്യവുമായി 1988 ചെന്നൈ ആസ്ഥാനമായി സ്ഥാപിക്കപ്പെട്ട MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന ഈ സ്ഥാപനം കാർഷിക മേഖലയിൽ പുതിയ സാങ്കേതിക വിദ്യകളും പരിപാലന മുറകളും ആവിഷ്കരിക്കുകയും പുതിയ വിള ഇനങ്ങളോടൊപ്പം സ്വാഭാവിക ജൈവ വൈവിധ്യം കൂടി സംരക്ഷിക്കാൻ മുൻകൈയെടുക്കുകയും ചെയ്യുന്നു.
0: ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസിന്റെ ചെയർമാൻ, ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ, ഫിലിപ്പീൻസിലെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏഷ്യക്കാരനായ ആദ്യ ഡയറക്ടർ ജനറൽ തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഡോക്ടർ സ്വാമിനാഥൻ 2007 മുതൽ 2013 വരെ രാജ്യസഭാ അംഗമായും പ്രവർത്തിച്ചു. ഇക്കാലത്ത് രാജ്യത്ത് കൃഷിയും ഭക്ഷ്യസുരക്ഷയും സംബന്ധിച്ച നയങ്ങളും നിയമങ്ങളും രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. കൂടാതെ കൃഷിയിൽ സ്ത്രീകളുടെ പങ്ക് അംഗീകരിക്കണമെന്ന് നിരന്തരം വാദിക്കുകയും സ്ത്രീ കർഷകരെ അംഗീകരിക്കുന്നതിനുള്ള ഒരു ബില്ലിന് രൂപം കൊടുക്കുകയും ചെയ്തു. ഓരോ പൗരനും ഭക്ഷണം കിട്ടാൻ നിയമപരമായ അവകാശമുണ്ടെന്ന് വാദിച്ച അദ്ദേഹം 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിൽ രാജ്യസഭയിൽ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. ഉൽപാദന വർധനവിനൊപ്പം പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സുസ്ഥിരമായി നിലനിർത്തുന്ന നിത്യഹരിത വിപ്ലവമാണ് നാടിന്റെ സുസ്ഥിതിക്കാവശ്യമെന്ന ആശയത്തിന് കൂടുതൽ പ്രചാരം നൽകാനും ഈ കാലയളവിൽ അദ്ദേഹത്തിന് സാധിച്ചു.
1: വിദ്യാഭ്യാസ വിദഗ്ധയായിരുന്ന ഡോക്ടർ മീന സ്വാമിനാഥനാണ് ഡോക്ടർ സ്വാമിനാഥന്റെ ജീവിത പങ്കാളി. ലോകാരോഗ്യ സംഘടനയുടെ രണ്ടാമത്തെ ഉന്നത പദവിയായ ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിതയായ ആദ്യ ഭാരതീയ വനിത എന്ന ഖ്യാതി നേടിയ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ, ബംഗളൂരു IIM പ്രൊഫസറായ ഡോക്ടർ മധുര സ്വാമിനാഥൻ, UKയിലെ ഈസ്റ്റ് ആംഗ്ലിയ സർവകലാശാല പ്രൊഫസറായ ഡോക്ടർ നിത്യ സ്വാമിനാഥൻ എന്നിവരാണ് മക്കൾ. പിതാവിന്റെ നിത്യഹരിത വിപ്ലവം എന്ന ആശയം സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങൾ അവരവരുടെ മേഖലയിൽ നടത്തിവരുന്നു പ്രകൃതിസ്നേഹികളായ ഈ മക്കൾ. ആരോഗ്യം അനുവദിച്ച കാലം വരെ നാടിന്റെ സുസ്ഥിര വികസനത്തിനായി വാക്കും പ്രവൃത്തിയും സമർപ്പിച്ച് ലളിത ജീവിതം നയിച്ച ഡോക്ടർ MS സ്വാമിനാഥൻ 2023 സെപ്റ്റംബർ 28 98 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു.
2: കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന ഡോക്ടർ TR ജയകുമാരി, ആഖ്യാനം NJ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ, തിരുമുല്ലവാരം, നിർവഹണം MS ആശ.
3: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: ഒരറിയിപ്പ്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9495964321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. അതിഥി ഗായിക അപർണ രാജീവ്.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പുട്നിക് ചിഹ്നം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
6: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
5: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
6: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: ഇനി ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി MG ശ്രീകുമാർ പാടിയത് കേൾക്കാം.

വിതരണ വിഗുണ ചരണ കാമിദാത്ത വിതരണ വിഗുണ ചരണ കാമിദാത്ത വിതരണ വിഗുണ ചരണ കാവ്യനാദ കാലങ്കാര ഭരണ കാമിദാത്ത വിതരണ വിഗുണ ചരണ കാവ്യ

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം, 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിൽ ജി ശ്രീറാം പാടിയ ഗാനത്തിലേക്ക് റഫീഖ് അഹമ്മദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
1: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: 18 കാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
1: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
2: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കൂ. ഗാനരചന ബിച്ചു തിരുമല, ഈണം നൽകിയത് SP വെങ്കടേഷ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രകാശധാരയ്ക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർക്കടകത്തിൽ കഴുത്തുവേദന കൂടുമോ? കർക്കടക മാസത്തിലെ ആരോഗ്യ ചര്യകളെ കുറിച്ച് ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു.
2: ജൂൺ മുതൽ ഏകദേശം 3 മാസം വരെ മഴക്കാലമാണ്. കർക്കിടക മാസം ഇതിൽ ഉൾപ്പെടുന്നു. ജലവും വായുവും ദേശവും ദുഷിച്ച് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള കാലം. കൊതുക് കാരണം മലമ്പനി, ഡെങ്കിപ്പനി, സിക്ക രോഗം, ചിക്കൻ ഗുനിയ എന്നിവയും ജന്തുജീവികൾ കാരണം എലിപ്പനി, വിരശല്യം തുടങ്ങിയവയും വായുജന്യ രോഗങ്ങളായ പകർച്ചപ്പനി, ചെങ്കണ്ണ്, അഞ്ചാം പനി എന്നിവയും ജലജന്യമായി മഞ്ഞപ്പിത്തം, വയറിളക്കം തുടങ്ങിയവയുമാണ് ഇക്കാലത്തുണ്ടാവുന്ന പ്രധാന രോഗങ്ങൾ. കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് ഒരു പകർച്ചപ്പനിയെങ്കിലും ബാധിക്കാത്തവർ കുറവായിരിക്കും. അലർജി കാരണമുള്ള തുമ്മൽ, സൈനസൈറ്റിസ്, ശ്വാസം മുട്ട് എന്നിവയും വർദ്ധിക്കുന്ന കാലമാണിത്. വളരെ ബുദ്ധിപൂർവം ഇടപെട്ടാൽ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാം. ചുവരുകൾ ഈർപ്പരഹിതമായി വയ്ക്കുക. തുണികൾ നന്നായി ഉണക്കി ഉപയോഗിക്കണം. തണുപ്പേൽക്കാത്ത വസ്ത്രധാരണം നിർബന്ധം. രാത്രിയിൽ പ്രത്യേകിച്ചും അക്കാര്യം ശ്രദ്ധിക്കണം. എയർ കണ്ടീഷൻ, ഫാൻ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കണം. തണുത്ത കാറ്റ് ഏൽക്കുന്ന വിധമുള്ള യാത്രകൾ ഒഴിവാക്കണം. കുടിക്കാനും കുളിക്കാനും ചൂടുവെള്ളമാണ് നല്ലത്. കുടിക്കുവാൻ ശുദ്ധജലം ഉറപ്പാക്കുക. പകൽ ഉറക്കം നല്ലതല്ല. കൈകാലുകളിൽ മുറിവുള്ളവർ, എലിയുടെ വിസർജ്യം കലരാൻ സാധ്യതയുള്ള വെള്ളം തുടരരുത്. മുൻകരുതലുകൾ സ്വീകരിക്കാതെ ചാലുകളിൽ ഇറങ്ങി ജോലി ചെയ്യരുത്. കുറുക്കൻ, വളർത്തുമൃഗങ്ങൾ എന്നിവയും എലിപ്പനി പകർത്താൻ കാരണമാകും. കൊതുകുകളുടെ പ്രജനനം തടയുവാൻ കൂട്ടായ പരിശ്രമം നടത്തണം. മധുരം, പുളി, ഉപ്പ്, തണുപ്പ് എന്നിവ കുറയ്ക്കണം. രാമച്ചം, പതിമുഖം, നറുനീണ്ടി ഇവയിട്ട് തിളപ്പിച്ച വെള്ളമോ കരിക്കിൻ വെള്ളമോ മഴക്കാലത്ത് കുടിക്കാൻ നല്ലതല്ല. തണുപ്പിച്ചവ ഒഴിവാക്കണം. ജീരകം, ചുക്ക്, അയമോദകം ഇവയിട്ട് തിളപ്പിച്ച വെള്ളമോ ചൂടുവെള്ളമോ കുടിക്കാൻ ഉപയോഗിക്കണം. തേനും ചുക്ക് കാപ്പിയും നല്ലത്. അല്പം ശ്രദ്ധിച്ചാൽ രോഗം ഒഴിവാക്കാം. പ്രത്യേകിച്ചും കാലാവസ്ഥ പെട്ടെന്ന് മാറുന്ന സാഹചര്യങ്ങളിൽ. കർക്കിടക മാസത്തിൽ വളരെ ശ്രദ്ധ അനിവാര്യമാണ്. അതിനാൽ കർക്കിടകത്തിലെങ്കിലും ഇവയൊക്കെ കൃത്യമായി പാലിക്കണം. കഴുത്തുവേദനയും കർക്കിടകവും. എല്ലാ വേദനകളും കൂടുന്ന കാലമാണ് കർക്കിടകം. പ്രത്യേകിച്ചും കഴുത്തുവേദന, തോൾവേദന, പിടലുകഴപ്പ്, കൈകൾക്ക് തരിപ്പും പെരിപ്പും, തലവേദന, ചിലപ്പോൾ തലകറക്കം, ഓക്കാനം, കൈകളുടെ ബലക്കുറവ് തുടങ്ങിയ അനുബന്ധ ബുദ്ധിമുട്ടുകളുമായി കഴുത്തുവേദന ഉള്ളവരുടെ എണ്ണം പെരുകി വരുന്നു. പെട്ടെന്ന് ഇത്തരം ബുദ്ധിമുട്ടുകൾ തോന്നുന്നവരുടെ കാര്യത്തിൽ കൃത്യമായ രോഗനിർണയം കൂടിയേ തീരൂ. എന്നാൽ സ്ഥിരമായി ഇത്തരം ബുദ്ധിമുട്ടുകൾ പറയുന്നവരും അതിനായി വേദനാസംഹാരികൾ ഉൾപ്പെടെ കഴിക്കുന്നവരുമുണ്ട്. താൽക്കാലിക സമാധാനമല്ലാതെ സ്ഥിരമായ ശമനം ഇത്തരം ചികിത്സ കൊണ്ട് പ്രതീക്ഷിക്കേണ്ട. അതിനാൽ രോഗിക്ക് തോന്നുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ, എത്രനാൾ വരെ ചികിത്സ തുടരേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടറും രോഗിയും കൂടി തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സ്ഥിരമായ തുമ്മൽ, തലനീരിറക്കം, രാത്രി കുളി, തണുത്ത വെള്ളം ഉപയോഗിച്ചുള്ള കുളി, രാത്രിയിൽ വളരെ താമസിച്ചുള്ള ഭക്ഷണം, AC അമിതമായ ഉപയോഗം, ശരിയായ രീതിയിൽ അല്ലാത്ത കിടത്തവും ഉറക്കവും, പ്രത്യേകിച്ചും തലയിൽ ഒരിടത്ത് തന്നെ ഏൽക്കുന്ന തണുപ്പ്, സൈനസൈറ്റിസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കഴുത്തിന് പ്രയാസമുണ്ടാക്കുന്നു. ക്രമേണ കഴുത്തിന് വേദനയും തേയ്മാനമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരം അവസ്ഥകൾ യഥാസമയം ചികിത്സിക്കാതെ

ഉപേക്ഷിക്കപ്പെടുകയോ കുറെയൊക്കെ സഹിച്ച് മുന്നോട്ടു പോകാമെന്ന് തീരുമാനിക്കുകയോ ചെയ്താൽ നേരത്തെ പറഞ്ഞ പല ലക്ഷണങ്ങളും ഒന്നിനു പുറകെ ഒന്നായോ ഒരുമിച്ച് വരികയും ചികിത്സിച്ചാലും പൂർണ്ണമായും മാറാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ മൊത്തത്തിലുള്ള പ്രവർത്തനക്ഷമതയെ വളരെയേറെ കുറച്ചു കളയുന്ന ഒരവസ്ഥയാണ് കഴുത്ത് വേദനയോടെ ആരംഭിക്കുന്നതെന്ന് മനസ്സിലാക്കി തുടക്കത്തിലേ തന്നെ ശരിയായ ചികിത്സ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. പഞ്ചകർമ്മ ചികിത്സയ്ക്കാണ് ഇത്തരം രോഗങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളത്. രോഗശമനം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിനും പഞ്ചകർമ്മ ചികിത്സ അനിവാര്യമാണ്. രോഗലക്ഷണം മാത്രം കുറഞ്ഞാൽ പോരെന്നും രോഗം തന്നെ കുറയേണ്ടതുണ്ടെന്നും മനസ്സിലാക്കി കർക്കിടകത്തിലും മഴക്കാലത്തും പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നതിന് ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശം തേടണം. പഞ്ചകർമ്മ ചികിത്സയെ ശോധന ചികിത്സ എന്നും പറയുന്നു. രോഗങ്ങൾ വീണ്ടും ഉണ്ടാകാത്ത വിധം രോഗകാരണങ്ങളെ ശരീരത്തിൽ നിന്നും മാറ്റുകയും ശരീരാരോഗ്യം പൂർവാധികം ശക്തിയോടെ വീണ്ടെടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടായത്. രോഗങ്ങളെ വേരോടെ പിഴുതെറിയുന്നതാണ് ആയുർവേദ ചികിത്സയെന്ന് പറയുവാൻ കാരണമായത് പഞ്ചകർമ്മ ചികിത്സയുടെ ഫലം മനസ്സിലാക്കിയിട്ടാണ്. വമനം, വിരേചനം, നസ്യം, കഷായവസ്തി, സ്നേഹവസ്തി എന്നിവയാണ് പഞ്ചകർമ്മ ചികിത്സകൾ. രോഗത്തിന് കാരണമായ ദോഷങ്ങളെ ഏറ്റവും സമീപസ്ഥമായ ശരീര സുഷിരത്തിലൂടെ പുറത്തേക്ക് കളയുകയാണ് പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ശിരസിലുള്ള അവയവങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദോഷത്തെ മൂക്കിലൂടെ മരുന്നൊഴിച്ച് പുറത്തേക്ക് കളയുന്നതാണ് നസ്യം. ഓരോ പഞ്ചകർമ്മ ചികിത്സയും ഫലപ്രദമാകണമെങ്കിൽ അവ കൃത്യമായി ചെയ്യുവാനും ചില വിധികളുണ്ട്. അത് എങ്ങനെയാണെന്നും അതിനാവശ്യമായ മരുന്നിന്റെ അളവും ഓരോ വ്യക്തിയിലും ചികിത്സയിലും വരുത്തേണ്ട വ്യത്യാസങ്ങളും അതിനായി ഉൾപ്പെടുത്തേണ്ട പ്രാരംഭ ചികിത്സകളും ആയുർവേദം കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പഞ്ചകർമ്മ ചികിത്സയുടെ യഥാർത്ഥ ഫലം ലഭിക്കണമെങ്കിൽ അത് കൃത്യമായി പഠിച്ച് പരിശീലിക്കുന്ന ഒരാളിൽ നിന്ന് തന്നെ സ്വീകരിക്കണമെന്ന് പറയുന്നത്. എന്നാൽ രോഗിക്ക് സുഖം തോന്നുന്ന ചികിത്സകൾ മാത്രമാണ് ചിലർ ചെയ്യുന്നത്. കർക്കിടകത്തിൽ കൂടുപോലെ മുളച്ചു പൊന്തുന്ന സ്ഥാപനങ്ങൾ എല്ലാം അറിവുള്ള ചികിത്സകന്റെ സ്ഥാപനങ്ങളാകണമെന്നില്ല. ആരോഗ്യത്തെ ആഗ്രഹിക്കുന്നവർ അത്തരം ചികിത്സകൾ സ്വീകരിക്കരുത്. പ്രധാന ചികിത്സയുടെ പ്രാരംഭ ചികിത്സകളായ എണ്ണതേപ്പ്, ആവിക്കുളി, ഇലക്കിഴി, പൊടിക്കിഴി, നാരങ്ങാക്കിഴി തുടങ്ങിയവയാണ് പലരും പഞ്ചകർമ്മ ചികിത്സകളായി തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഇവയൊന്നും പഞ്ചകർമ്മ ചികിത്സയുടെ ഫലം തരുന്നവയല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരം ചികിത്സകളിൽ ഏർപ്പെടുന്നവർ നിർബന്ധമായും പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വിധേയമായില്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ കൂടി ക്ഷണിച്ചു വരുത്തുവാൻ ഇടയാകും എന്ന് തിരിച്ചറിയണം. രോഗത്തിന് കാരണമായ ദോഷങ്ങൾ ശരീരത്തിൽ നിന്നും നിർഹരിച്ച് കളയാവുന്ന വിധത്തിൽ ക്രമീകരിക്കുക എന്നതാണ് പ്രാരംഭ ചികിത്സകൾ വഴി ചെയ്യുന്നത്. അവയെ സുഖകരമായ രീതിയിൽ പുറത്തേക്ക് കളയുന്നത് പഞ്ചകർമ്മ ചികിത്സയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാണ്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചികിത്സകളും വേണ്ടി വരാറുണ്ട്. അതുകൊണ്ടാണ് തേച്ചുകുളി തുടങ്ങിയ പ്രാരംഭ ചികിത്സകൾ ചെയ്യുന്നവരെ നിർബന്ധമായും വമനം, വിരേചനം തുടങ്ങിയ പഞ്ചകർമ്മ ചികിത്സകൾക്ക് കൂടി വിധേയമാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. കർക്കിടകക്കഞ്ഞി. പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ളവർ ഒരു നേരത്തെ സാധാരണ ഭക്ഷണത്തിന് പകരം കർക്കിടകക്കഞ്ഞി ഉപയോഗിക്കാം. 7, 14, 21 എന്നിങ്ങനെ ദിവസങ്ങൾ വരെയാണ് കർക്കിടകക്കഞ്ഞി ഉപയോഗിക്കാവുന്നത്. ഒരു നേരമാണ് കഴിക്കുന്നതെങ്കിൽ പ്രഭാതത്തിലായിരിക്കുന്നതാണ് നല്ലത്. രണ്ടു നേരമായാൽ അത്രയും നല്ലത്. പോഷണം ആവശ്യമുള്ളവർ ഞവര അരിക്കൊപ്പം, അല്ലാത്തവർ ഉണക്കലരിക്കൊപ്പവും ചെറുപയറും ആഷാളിയും കൂടാതെ പഞ്ചകോല ചൂർണമോ ദശപുഷ്പമായ മുക്കുറ്റി, ചെറുള അഥവാ ബലിപ്പൂവ്, ഉഴിഞ്ഞ, തിരുതാളി, പൂവാങ്കുറുന്നൽ, കറുക, നിലപ്പന, വിഷ്ണുക്രാന്തി, കയ്യുണ്യം അഥവാ കയ്യോന്നി, മുയൽച്ചെവിയൻ ഇവ ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി ഉപയോഗിക്കാം. ദശപുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വീതം ചേർത്ത് കഞ്ഞി വയ്ക്കുന്നവരും ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ചേർക്കുന്നവരും 10 എണ്ണവും ചേർത്ത് കഞ്ഞി വയ്ക്കുന്നവരുമുണ്ട്. ഇതിന് സൗകര്യമില്ലാത്തവർക്ക് മാർക്കറ്റിൽ റെഡിമെയ്ഡായി പാക്കറ്റിൽ ലഭിക്കുന്നതും അതിലുള്ള നിർദ്ദേശമനുസരിച്ച് ഉപയോഗിക്കാം. ചിലയിടങ്ങളിൽ കഞ്ഞി തന്നെ റെഡിമെയ്ഡായി കിട്ടാറുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തോ അല്പം നെയ്യ് താളിച്ച് ചേർത്തോ ചെറു ചൂടോടെ വേണം കഞ്ഞി കുടിക്കുവാൻ. ചുവന്ന ഉള്ളി, ജീരകം തുടങ്ങിയവ കൂടി ചേർത്താൽ ദഹനം വർദ്ധിക്കും. കർക്കിടക കഞ്ഞിക്കൊപ്പമോ അവ സേവിക്കുന്ന ദിവസങ്ങളിലോ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കർക്കിടകത്തിൽ കഴിക്കുന്നതെന്തും എളുപ്പം ദഹിക്കുന്നതും ക്രമേണ നമ്മുടെ ദഹനശേഷി വർദ്ധിപ്പിക്കുന്നതും അതിലൂടെ രോഗങ്ങളെ അകറ്റി ആരോഗ്യമുണ്ടാക്കുന്നതും ആയിരിക്കണം. കേരളത്തിൽ കർക്കിടക മാസത്തിൽ ഇലകൾ കൊണ്ടുള്ള കറി, തോരൻ തുടങ്ങിയവ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. കർക്കിടകത്തിലെ പഥ്യമെന്ന നിലയിലാണ് ഇലക്കറികൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ചില ഔഷധഗുണമുള്ള ഇലകൾ നിർബന്ധമായും ഉപയോഗിക്കണമെന്ന് കേരളീയ ആയുർവേദ ചികിത്സകർ ഉപദേശിക്കുന്നു. അതിനായി ഉപയോഗിക്കുന്ന ഇലകളെ പൊതുവെ 10 ഇലകൾ എന്ന് പറയുന്നു. കേരളത്തിൽ പലയിടത്തും 10 ഇലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരേ തരം ഇലകളല്ല. എന്നാൽ എല്ലായിടത്തും 10 ഇലകൾ ഇതിനായി ഉപയോഗിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ കേരളത്തിൽ ആകമാനം ഉപയോഗത്തിലിരിക്കുന്ന ഇലകൾ 10 എണ്ണത്തിലധികം വരുമെന്ന് മനസ്സിലാക്കണം. നമുക്ക് ചുറ്റും പ്രാദേശികമായി സാധാരണയായി കാണുന്ന കുമ്പളം, മത്തൻ, ചേമ്പിൻ്റെയും ചേനയുടെയും താള്, തകര, തഴുതാമ, പയർ, ചുവന്ന ചീര, വെളുത്ത ചീര, കോവൽ, ഐവിരലിക്കോവൽ, വെള്ളരി തുടങ്ങിയ ഇലകൾ തോരൻ

0: വെച്ച് ഉപയോഗിക്കാം. ഇവയാണ് പത്തിലകൾ എന്നറിയപ്പെടുന്നവയിൽ പ്രമുഖയായിട്ടുള്ളവ. ഭക്ഷണത്തിന് രുചി കിട്ടുന്നതിനും നന്നായി വിശപ്പുണ്ടാക്കുന്നതിനും കഴിക്കുന്നതിനും ദഹിക്കുന്നതിനും ഗ്യാസിൻ്റെ അസുഖം കുറയുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ശരിയാകുന്നതിനും മലശോധന ശരിയായി ലഭിക്കുന്നതിനും സന്ധികൾക്ക് അയവുണ്ടാകുന്നതിനും ശരീരത്തിലെ നീര് കുറയുന്നതിനും ശരിയായ ഉറക്കം ലഭിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇലകൾ ചേർത്ത ആഹാരം നല്ലതാണ്. തളിരിലകളാണ് ഉപയോഗിക്കേണ്ടത്. കട്ടിയുള്ള ഇലകൾ വെള്ളത്തിൽ പുഴുങ്ങി അല്പം പിഴിഞ്ഞ ശേഷം ചെറുതായി നുറുക്കി തേങ്ങയും ജീരകവും പച്ചമുളകും ചേർത്ത് തോരൻ വെച്ച് കഴിക്കാം. ചൊറിയണം അഥവാ ആനക്കൊടിത്തൂവ സൂക്ഷിച്ച് പറിച്ചെടുത്ത് വെള്ളത്തിൽ പുഴുങ്ങിയാൽ പിന്നെ ചൊറിയുകയില്ല. ഏറ്റവും പോഷണവും രുചികരവുമാണ് ചൊറിയണത്തിൻ്റെ ഇല. വാതരോഗമോ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരോ സ്ഥിരമായി ഇലകൾ കഴിക്കേണ്ടതില്ല. തോരനും കറിയും മാത്രമല്ല അട, കട്ട്ലറ്റ്, പായസം തുടങ്ങി പലതും ഉണ്ടാക്കി കഴിക്കാം. വില കൂടിയ മറ്റെന്തു വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും ഗുണമേന്മയുള്ള ഇലകളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുവാനായി വീട്ടിൽ തന്നെ മുതിർന്നവരോട് പഴയകാല അറിവുകളെക്കുറിച്ച് അന്വേഷിച്ചാൽ മതിയാകും.
1: കർക്കടക മാസത്തിലെ ആരോഗ്യചര്യകൾ ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: അനന്തപുരി എഫ് എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇത് നമ്മുടെ കഥ എന്ന ചിത്രത്തിൽ സന്തോഷ് വർമ്മ വരികളെഴുതി സുന്ദർ സി ബാബു ഈണമിട്ട് ശങ്കർ മഹാദേവൻ പാടിയത്.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, അല്ലെങ്കിൽ 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, അല്ലെങ്കിൽ 9495964321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. അതിഥി ഗായിക അപർണ രാജീവ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: വയലാറിന്റെ വരികൾക്ക് സലിൽ ചൌധരി സംഗീതം നൽകി. നെല്ല് എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയ ഗാനമിതാണ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമം ആരോപിച്ചും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം. ഹിരോഷിമ നാഗസാക്കി ആണവ ദുരന്തത്തിനിരയായവരുടെ 81-ാം വാർഷിക ദിനത്തിൽ ദുരന്തത്തിന് ഇരയായവർക്ക് ലോക്സഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ദുരന്തബാധിതരുടെ ഓർമ്മയ്ക്ക് സഭാംഗങ്ങൾ മൌനപ്രാർത്ഥന നടത്തി. ജനാധിപത്യ പോലീസ് എന്ന സങ്കല്പത്തിലേക്ക് ചുവടുവയ്പ്പാണ് എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ണൂർ ഫീൽഡ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ നടന്നുവരുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി ഇന്ന് സമാപിക്കും. രാവിലെ നശാമുക്ത ഭാരത് അഭിയാൻ, ഹർ ഘർ തിരംഗ എന്നീ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. പി ജി ചെറുകിട ജലവൈദ്യുത നിലയത്തിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെ ട്രയൽ റൺ നടത്തും. പവർ ഹൌസിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം ഒഴുക്കിവിടും. പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മഴയിൽ ദുരിതബാധിതർക്ക് സഹായമെത്തിക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ ദുരിതപ്പെയ്ത്തിന് കൈത്താങ്ങ് വാഹനം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു. നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടുക്കിയിൽ 5-അംഗ കുടുംബം സഞ്ചരിച്ച കാർ പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി ഏണസ്റ്റാണ് മരിച്ചത്. 16-ാമത് ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഒഡീഷയ്ക്ക് ജയം. കോയമ്പത്തൂരിൽ പഞ്ചാബിനെ 4-6 ഗോളിനാണ് ഒഡീഷ പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

ഒരു വട്ടം കൂടി. ഈ പരിപാടിയിൽ കേൾക്കാം 1980 മുതൽ 2010 വരെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിൽ യേശുദാസും ലതികയും പാടിയ ഗാനമാണ് പോച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ആരാന്റെ മുല്ല കൊച്ചുമുല്ല എന്ന ചിത്രത്തിൽ ആലപ്പി രംഗനാഥിന്റെ സംഗീതത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം, വരികൾ എഴുതിയത് മധു ആലപ്പുഴ.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
2: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
3: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. മുത്തോട് മുത്ത് എന്ന ചിത്രത്തിൽ യേശുദാസും S. ജാനകിയും പാടിയ ഗാനമിതാണ്.

0: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
0: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: എന്റെ പൊന്നു തമ്പുരാൻ എന്ന ചിത്രത്തിൽ യേശുദാസും ലേഖ ആർ നായരും പാടിയ ഗാനം കേൾക്കാം.

0: അങ്ങനെയല്ല, സ്വരം പാടൂ.
1: മാ പാദവ മാമ ഗാമഗ ഗ
2: പാദവ മാമഗ ഗാമഗ ഗ.
0: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.

ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496593321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9496593321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്.

0: അതിഥി ഗായിക അപർണ രാജീവ്.
1: 5000 വിജയികളുമായി പെണ്ണാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെണ്ണാപ്പിള്ളിൽ ഏജൻസീസ്.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: എസ് പി വെങ്കിടേഷിന്റെ സംഗീതത്തിൽ കിലുക്കം എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ ചിത്ര എന്നിവർ പാടിയത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല.
4: ചിങ്ങിച്ച കിടി ചിങ്ങിച്ച കിടി ചിക്കാൻ ചാഞ്ചാ ആ ചിങ്ങ

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
1: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: 18 ക്യാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
1: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
2: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: അനിൽ പനച്ചൂരാൻ വരികൾ എഴുതി, ബിജുബാലൻ സംഗീതം നൽകി, വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയത് ചിത്രം അറബിക്കഥ.

0: ടി ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ ഷാമി കാഞ്ഞിരമ്പാറ 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി. കൈതപ്രത്തിന്റെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പോലീസ്?
4: മിസ് സീമ?
3: അതെ.
4: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
4: 100,000 തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
5: ഹലോ മമ്മ.
3: ഹായ്.
6: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: എങ്ങനെയുണ്ട് ആശാനെ എന്ന ചിത്രത്തിനു വേണ്ടി ബാലു കിരിയത്ത് വരികളെഴുതി രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസിനൊപ്പം പാടിയ ഗാനം കേൾക്കാം.

0: കോവിൽ നട മണ്ണന്തല.
1: ബിജു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമിതാണ്.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496596321. ഓർക്കുക, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. അതിഥി ഗായിക അപർണ രാജീവ്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക്.

0: ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബിൽഡിംഗ്, കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ്, അതൊരു ജീവനുള്ള വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ അധ്യാപകരോടൊപ്പം തന്നെ നമുക്കൊരു അമാനുഷികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മുടെ അടുത്തൊരു കരുതൽ കാണോ.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. ഒരു വട്ടം കൂടിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മയിൽപീലിക്കാവ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: 1980 മുതൽ 2010 വരെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ഒരു വട്ടം കൂടി പൂർണ്ണമാകുന്നു. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകൾ ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഉച്ചയ്ക്ക് 2 വരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. സർഗാത്മക സമ്പദ് വ്യവസ്ഥയ്ക്ക് അന്താരാഷ്ട്ര വിപണന വേദിയായ ബ്രിക്സ് വേവ്സ് ബസാർ മുംബൈയിൽ ആരംഭിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നും 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ മറ്റന്നാൾ എറണാകുളം കലൂരിൽ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഓണമേള സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ 63 പോലീസ് സ്റ്റേഷനുകളിൽ SHOമാരാകാൻ പോകുന്നത് വനിതാ സബ് ഇൻസ്പെക്ടർമാരായിരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സബ് ഇൻസ്പെക്ടർമാരെ SHOമാരായി നിയമിക്കുമ്പോൾ അവർക്ക് മാർഗ്ഗനിർദ്ദേശം നൽകാനും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കീഴിൽ 200 പോലീസ് സർക്കിളുകൾ സൃഷ്ടിക്കുമെന്ന് രമേശ് ചെന്നിത്തല. ജനാധിപത്യ പോലീസ് എന്ന സങ്കല്പത്തിലേക്ക് ചുവടുവയ്പ്പാണ് എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 600,000-ത്തിലധികം AAY കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ 16 സൌജന്യ കിറ്റുകൾ നൽകും. 1,000 രൂപയ്ക്ക് 21 ഇനങ്ങൾ അടങ്ങിയ അത്തം ഓണസമ്മാന കിറ്റ്, 1,500 രൂപയ്ക്ക് 25 ഇനങ്ങൾ അടങ്ങിയ ഉത്രാടം കിറ്റ്, 2,000 രൂപയ്ക്ക് 30 ഇനങ്ങൾ അടങ്ങിയ തിരുവോണം കിറ്റ് എന്നിവയും സപ്ലൈകോ ലഭ്യമാക്കും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ചും ബാക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഈ മാസം 30 മുതൽ സെപ്റ്റംബർ 13 വരെ ചൈനയിലെ മോഖിയിൽ നടക്കുന്ന AHF ജൂനിയർ ഏഷ്യ കപ്പിന് 18-അംഗ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ പ്രഖ്യാപിച്ചു. മിഡ്ഫീൽഡർ കൈതം ശിലൈമ ചാനു നയിക്കുന്ന ടീമിൽ 2 പകരക്കാരെ കൂടി ഉൾപ്പെടുത്തി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക് കേൾക്കാം.

0: തൂലിക, നാടകം ഒന്നാം ഭാഗം.
1: നാടകരചന എസ് വി വേണുഗോപൻ നായർ. പങ്കെടുക്കുന്നവർ കരമന ജനാർദ്ദൻ നായർ, കെ പി എസ് സി സണ്ണി, വില്യം ഡിക്രൂസ്, പി ഷൺമുഖംപിള്ള, എം സോമശേഖരൻ നായർ, മള്ളൂർ രാമകൃഷ്ണൻ, തൃശൂർ വിജയരാജ്, ജി ഗോപാലകൃഷ്ണൻ, അമ്പാടി തങ്കപ്പൻ, മന്നൂർക്കോണം മോഹൻരാജ്, രാജൻ തഴക്കര, എസ് എ സ്വാമി, തോമസ് പട്ടാഴി, മല്ലപ്പള്ളി മോഹനൻ, ആന്റണി തറയിൽ, കാട്ടാക്കട പ്രേംകുമാർ, ലീല പണിക്കർ, ടി ആർ ഓമന. സാങ്കേതിക സഹായം ആർ രാജപ്പൻ നായർ. സംവിധാനം രവീന്ദ്രൻ ചെന്നിലോട്. തൂലിക.
2: ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ.
3: രാജ്യം എന്ന് പറയുമ്പോൾ അതിൽ പ്രജകളും രാജാവും അവർ

0: കാക്കുന്ന രാജ്യവും ഉൾപ്പെടുന്നു. അതിനാൽ രാജ്യഭക്തി രാജഭക്തിയേക്കാൾ ശ്രേഷ്ഠതരമായ വാക്കാണ്. രാജാവിനും പ്രജകൾക്കും ഒരുപോലെ ആവശ്യമാണ് രാജ്യഭക്തി. ജനങ്ങളിൽ നിന്നും അന്യമായിട്ട് രാജാവ് ഒരു ശക്തിയേയല്ല. തിരുവിതാംകൂർ സ്ഥാനമേ, നിന്റെ അവസ്ഥ ഈ സ്ഥിതിയിലായല്ലോ. ഉത്തമന്മാരായ മന്ത്രിവരന്മാരാൽ അയൽ രാജ്യക്കാർക്ക് ഭീതിയെയും അതിശയത്തെയും ജനിപ്പിക്കത്തക്കവണ്ണം ഉത്കൃഷ്ടമായ ആദർശത്തോടുകൂടി ഭരിക്കപ്പെട്ടു പോന്ന നീ ഇപ്പോൾ കേവലം പെൺകൂത്തുകൾക്ക് വശപ്പെട്ടുപോയ ഒരു ദുർമന്ത്രിയുടെ ഭരണത്തിന് കീഴിൽ അകപ്പെടുന്നതിന് നിന്നാൽ എന്തു പാപമാണ് കൃതമായിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
1: കൊമ്പിച്ച പത്രാപ്പീസ് പോലും ഒരെണ്ണത്തിന് പുറത്ത് കാമാനില്ല. സാറേ, പത്രാധിപര് സാറേ, ആവിയില്ല, അനക്കവും ഇല്ല സാറേ.
2: എന്താ വെമ്പറന്നോരെ കടന്ന് വാ തുറക്കണത്?
1: വെമ്പറന്നോരോ? ഞാനോ? എന്നെ അറിയില്ലയോ?
2: ഇല്ല,
1: അതുമല്ല. കുര്യാത്തി ഭാർഗവി എന്ന് പറഞ്ഞാല് പൊന്നു തിരുമേനിക്ക് പോലും അറിയാം. കഴിഞ്ഞ തിരുനാളിന് തിരുവാതിരക്കളിക്ക് കൽപ്പിച്ച് കസവും കവണിയും തന്നത് എനിക്കല്ലയോ?
2: അതിന് ഞാനെന്ത് വേണം?
1: എന്റെ ആ കളിയൊന്ന് കാണേണ്ടതായിരുന്നു. കണ്ടവരൊക്കെ ഇളകിപ്പോയില്ലയോ? ദിവാസ്വാമി ആ രാത്രി തന്നെ എന്റെ കുരയിൽ വന്നു. മേപ്പടിയാന് എന്റെ തിരുവാതിര ഒന്നുകൂടി കാണണമെന്ന്. സ്വാമിക്ക് മാത്രമായിട്ട് ഞാൻ കളിക്കണമെന്ന്.
2: ഇതെന്തു മാരണം? നിങ്ങൾ വന്ന കാര്യം പറയണം.
1: കേട്ടോ ദിവാസ്വാമി, പാണ്ടി ആയാലെന്ത്? രസിയ കുഴമ്പൻ. ഞാൻ നാല് ചുവട് വെച്ചപ്പോഴേ തുള്ളിച്ചാടിപ്പോയെന്നേ. കളി തുടങ്ങിയ പിന്നെ കണ്ണമ്മ പൂട്ടിയിട്ടില്ല.
2: എനിക്ക് വേറെ പണിയുണ്ട്.
1: ഈ ബനിയനും കൈലിയായിട്ട് നിക്കണതാണോ പത്രാധിപര്?
2: അല്ല, അദ്ദേഹം അകത്തുണ്ട്, എഴുതിക്കൊണ്ട് നിൽക്കുക.
1: നിന്നാണോ എഴുത്ത്?
2: അതാ അദ്ദേഹത്തിന്റെ ശീലം.
1: അപ്പോ നമ്മൾ ഇവിടുത്തെ
2: കമ്പോസിറ്റർ.
1: ഞാനീ പറയണതൊക്കെ പത്രാധിപര് കേക്കൂ?
2: ഇല്ല.
1: ഇല്ലയോ?
2: ഇല്ല. എഴുതിക്കൊണ്ട് നിൽക്കുമ്പോ കതിനാ പൊട്ടിയാലും അദ്ദേഹം കേക്കൂല. വല്ലതും പറയാനുണ്ടെങ്കില് എന്നോട് പറഞ്ഞിട്ട് പോണം.
1: കേട്ടോന്നാ, ഞാൻ ആ പെൺപള്ളി കൊടുത്തില്ലേ തിരുവാതിര വാദ്യാനിയാ. പത്രാധികാരുടെ ഭാര്യ കല്യാണിക്കുട്ടി ഇല്ലയോ? അവരും അവിടുത്തെ സാറ് തന്നെയാ. കുര്യാത്തിയാണെങ്കിലും ഞാനിപ്പോ താമത അങ്ങ് പടിഞ്ഞാറക്കോട്ടയിൽ, തമ്പി അങ്ങുന്നെന്റെ മാളികയുടെ അങ്ങ് കിഴക്ക്. തമ്പി അങ്ങുന്നും അമ്മച്ചിക്കും കുര്യാത്തി ഭാർഗവി എന്ന് വെച്ചാലേ ഉയര. അല്ലേ അണ്ണാ, നമുക്കൊക്കെ ഈ തമ്പി അങ്ങുന്നല്ലാതെ ആരാ ഒരു തോണ? മേൽക്കതി വേണോ? അവിടെ സേവിക്കണം. കവിടിയായിരിക്കണ പൊന്നു അമ്പുരാനെ തോന്നുമ്പോ തോന്നുമ്പോ ചെന്ന് കാണുമാൻ പറ്റുമോ? അന്നെ വല്ലതും സാധിപ്പാനുണ്ടാ? നേരെ ഇനി പറഞ്ഞേരേ.
2: പിന്നെ നിങ്ങൾ ഈ തൊണ്ണ തുറക്കണത് പത്രാധിപർക്ക് രസിക്കൂല.
1: സാറേ, ഈ പത്രാധിപര് ആ ബാലാമണിയെ പറ്റി എഴുതിയത് വായിച്ചില്ലയോ? ഓ കടുപ്പം കടുപ്പം.
0: ബാലാമണിയും വന്നു ചേർന്നു. തിരുവനന്തപുരത്തിന്റെ ഏതാനും ഭാഗം ക്ഷുദ്രപ്രയോഗത്തിനോ ഇന്ദ്രജാലത്തിനോ അധീനമായതുപോലെ ഭാവം മാറിക്കഴിഞ്ഞു. ബാലാമണിയെ കുറിച്ചുള്ള വാർത്ത കാറ്റിലെങ്ങും പറക്കുന്നു. ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതുകൂടെ വളരെ സൂക്ഷിച്ചു വേണ്ടിയിരിക്കുന്നു. ശ്വസിക്കുന്ന വായുവിനുള്ളിൽ അടങ്ങിയിട്ടുള്ളത് എന്തെന്ന് നോക്കുക. ബാലാമണി വായുവിന് പോലും തന്റെ ചേരുവ വസ്തുക്കളിലൊന്നായി അവരെ സ്വീകരിപ്പാൻ തോന്നിപ്പോയി. അവരുടെ വല വീശിക്കഴിഞ്ഞു.
1: നിങ്ങളുടെ സാറ് അവളെ കുച്ചിപ്പൊടി ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ എഴുതൂല. ഓ, ആ ഉടമ്പ് വളഞ്ഞൊടിഞ്ഞ് നിവർന്ന് വരണതൊന്ന് കാണണം. പഴയ ദിവാഞ്ചി അത് കണ്ടു മനവിളകി അവിടെ കഴുത്തിലൊരു മാലയിട്ടു. കലയെ സ്നേഹിക്കുന്നവരങ്ങനെ ചെയ്തു പോവില്ലയോ അണ്ണാ? അയ്യോ, അതിനിങ്ങനെ കണ്ണിച്ചോരയില്ലാതെ എഴുതാമോ? പുതിയ ദിവാൻ വന്നപ്പോഴോ ബാലാമണിയെ ചടേന്നൊന്ന് കാണുമെന്ന് കൽപ്പിച്ചില്ലയോ? ഞങ്ങള് കലാകാരിയൊക്കെ ഒരു കാലത്ത് അഴിവില്ലണ്ണാ. പിന്നെ ആ പെണ്ണിന് ഇദ്ദേഹത്തെ ഒരു വലിയ അരിമ. ഒന്ന് കാമാൻ കൊതിച്ചു ഒരാളയച്ചു. ഇദ്ദേഹത്തിനൊന്നവിടെ പോയി കൂടിയോ? അതിന് കല്യാണി കുട്ടി പിണങ്ങും പോലും. പിണങ്ങിയാ തന്നെ ഇപ്പോ
2: ഒന്ന് വായ അടയ്ക്കൂ. ദാ സാറ് വരുന്നു.
3: രാഘവ, അതാരാ?
1: ഞാൻ കുര്യാത്തി.
3: എന്തു വേണം?
1: അത് പിന്നെ തമ്പി അദ്ദേഹം.
3: ആ പോകാം.
1: എന്തൊരു നോട്ടം, ഇങ്ങനെയുണ്ട് വരാൻ പറപ്പ്.
0: രാഘവ, രണ്ടു കോളം മാത്രമല്ലേ വേണ്ടത്? ഇതാ ഉത്സവ മഠത്തിലെ

0: തേമാനങ്ങൾ വായിച്ച് തമ്പ് അദ്ദേഹത്തിനും ശിങ്കിടികൾക്കും കലി ഇളയിരിക്കുകയാണ്.
1: നാം ജനങ്ങളെ അറിയിക്കുന്നത് പരമാർത്ഥം മാത്രം. ആളുകളുടെ മുഖം നോക്കി എഴുതാൻ നിന്നാൽ സത്യത്തിൻ്റെ മുഖം കരുവാളിക്കും. ആ സി വി കുഞ്ഞിരാമൻ്റെ ലേഖനം എത്തിയിട്ടുണ്ട്, അസലായിരിക്കുന്നു. ഈ ലക്കത്തിൽ എത്ര കവിത ചേർത്തു?
0: രണ്ടെണ്ണം, ഉള്ളൂർ സ്വാമിയുടെയും മൂലൂരിൻ്റെയും.
1: കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കവിത അടുത്തതിൽ ഡബിൾ സ്പേസ് ഇട്ട് കൊടുക്കണം.
0: ശരി.
2: നമസ്കാരം പത്രാധിപരെ.
3: ഇതാര് കുറിപ്പോ, കണ്ടിട്ട് കുറെ നാളായല്ലോ. എന്തൊക്കെ വിശേഷം?
2: അടൂരും പുനലൂരും കിടക്കുന്ന ഞങ്ങൾക്ക് എന്ത് വിശേഷം? ആ വടശ്ശേരി കേസിനെ പറ്റിയുള്ള എഴുത്ത് കസറി. പത്രാധിപരായാല് ഈ നട്ടല്ലുറപ്പ് വേണം.
3: സ്വദേശാഭിമാനി അതിന്റെ ധർമ്മം നടത്തുന്നു, അത്രേ ഉള്ളൂ.
2: ഞാനൊരു എഴുത്ത് അയച്ചിരുന്നു മണക്കാലയിലെ ആ കുഞ്ഞൻ ജോവന്റെ നെകളിപ്പിനെ പറ്റി. അവനെ കൊണ്ട് നായന്മാർക്ക് കിടക്ക പൊറുതിയില്ല. പത്രാധിപർ അവനെ പറ്റി എഴുതിയേ തീരൂ. വിവരമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അവന്റെ തലയ്ക്കിട്ടൊരു അടി കൊടുക്കണം.
3: തലയ്ക്കടിക്കാൻ പത്രം വേണോ?
2: ഞാൻ പറയണത് സ്വാർത്ഥത്തിനല്ല, നമ്മുടെ സമുദായത്തിന്റെ.
3: കുറുപേ, ഈ വഞ്ചിഭൂമിയിൽ നായരും ഈഴവരും ക്രിസ്ത്യാനിയും ഒക്കെ സഹോദര ഭാവത്തിൽ കഴിയണം, എങ്കിലേ ഐശ്വര്യം ഉണ്ടാവും. ഇവിടെ ജാതിസ്പർദ്ധം മുളച്ചതും വളർന്നതും പരദേശികളായ ദിവാന്മാർ ഭരിപ്പേറ്റതു മുതലാണ്. പിന്നെ വ്യക്തികളെ അധിക്ഷേപിക്കുക, അവരുടെ സ്വകാര്യ ജീവിതം അങ്ങാടിപ്പാട്ടാക്കുക, ഇതൊന്നും പത്രധർമ്മമല്ല.
2: എങ്കിൽ ആ വടശ്ശേരി കേസിനെ ആനക്കാര്യമായി എഴുതിവിട്ടതോ?
3: വടശ്ശേരിയിൽ തൻ്റെ വീട്ടിന് മുന്നിലുള്ള അമ്പലം മാറ്റാൻ ഒരുവൻ ഒരുമ്പെട്ടതല്ല പ്രധാനം. അയാൾ ദൂതൻ മുഖേന പാലസ് മാനേജർ ശങ്കരൻ തമ്പിക്കും ശരവണയ്ക്കും കക്യൂലി കൊടുത്തിരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് വിധിന്യായത്തിൽ എഴുതി. പൂഞ്ഞാറ്റടവകയും നമ്മുടെ സർക്കാരും തമ്മിൽ അഞ്ചുനാട് സംബന്ധിച്ച് നടന്ന വഴക്ക് തീർന്നതും തമ്പിക്ക് കക്യൂലി കൊടുത്തിട്ടാണ് എന്ന വാസ്തവം സ്വദേശാഭിമാനി പുറത്തുകൊണ്ട് വന്നില്ലേ? പ്രജകളുടെ പ്രയത്നത്തിന്റെ ഓഹരി ശമ്പളമായി പറ്റുന്ന സർക്കാർ സേവകന്മാർ കൈക്കൂലി പിശാചിന്റെ ഉപാസകന്മാരായാൽ ഈ ധർമ്മരാജ്യത്തിന്റെ ഗതി എന്താകും? തമ്പി വ്യക്തിയല്ല, സർക്കാർ സേവകനാണ്. അയാളെ പറ്റി എഴുതുന്നത് വ്യക്തി നിധനമല്ല. താങ്കളുടെ അപേക്ഷ സ്വീകരിക്കാൻ നിർവാഹമില്ല കുറുപ്പേ. ദാ മൗലവി വരുന്നു, അറിയില്ലേ? വക്കം മൗലവി, സ്വദേശാഭിമാനിയുടെ ഉടമ.
2: നമസ്കാരം. കേട്ടിട്ടുണ്ട്, കണ്ടതിൽ സന്തോഷം. എനിക്ക് ലേശം ധൃതിയുണ്ട്, ഞാൻ ഇറങ്ങട്ടെ.
3: മൗലവി വക്കത്തു നിന്ന് തന്നെയല്ലേ വരുന്നത്?
4: അതെ. ആ പ്രജാസഭാഷ്കാരം കണ്ടില്ലേ? ഈ ദിവാൻ നേർവഴിക്ക് പോകുന്ന ലക്ഷണമില്ല.
3: ഞാൻ പ്രജാസഭയ്ക്ക് അയച്ച ചോദ്യങ്ങൾ കണ്ടിട്ടാവണം എന്നെ അവിടെ കയറ്റാതിരിപ്പാനുള്ള നിയമനിർമ്മാണമൊക്കെ നടത്തിയത്.
4: നെയ്യാറ്റം കരയിൽ നിന്ന് എതിരില്ലാതെ ജയിച്ച താങ്കൾ അസംബ്ലിയിൽ കയറിക്കൂടുന്നു, കൊള്ളാം. പിന്നെ എന്തിനീ ഇലക്ഷൻ?
3: ശ്രീമൂലം തിരുനാൾ ഭരണമേറ്റ് 25 വർഷം തികയുകയല്ലേ. ആ ജൂബിലി ആഘോഷിക്കുന്നതോടൊപ്പം ശങ്കരൻ തമ്പിയുടെയും ശരവണയുടെയും അഴിമതിക്കും ഒരു ജൂബിലി കൊണ്ടാടാം എന്ന് നാം എഴുതിയില്ലേ? വെള്ളക്കാർക്ക് വനം പതിച്ചു കൊടുക്കുന്നതിനെ പറ്റിയായിരുന്നു മറ്റൊരു ചോദ്യം. ഈ വകയൊന്നും സഭയിൽ ചർച്ച ചെയ്തു കൂടെന്ന് പുതിയ നിയമം വിലക്കുന്നു. ഇളം കാറ്റിൽ ഒലയുന്ന പുൽക്കൊടിയാണ് ഈ ആചാരി.
4: ആചാരി ഭരണമേറ്റപ്പോൾ ഇനി ഈ മഹാരാജ്യം രക്ഷപ്പെടുമെന്നല്ലേ താങ്കൾ എഴുതിയത്?
3: ചാലലഹളക്കേസോടെ ആ പ്രതീക്ഷ തകർന്നു. പോലീസുകാരുടെ അഴിമതിയും ഭീഷണിയും സഹിക്കവയ്യാതെ ആയപ്പോ സംഘടിച്ച പാവപ്പെട്ട കച്ചവടക്കാരെ എത്ര നീചമായിട്ടാണ് അയാൾ അടിച്ചമർത്തിയത്. ഹൈക്കോടതി വിധിയാണ് ആ സാധുക്കളെ രക്ഷിച്ചത്.
4: പെരുന്താന്തിയിൽ രണ്ട് വീടുകൾ തീവച്ചതിൽ തമ്പിക്ക് കൈയുണ്ടോ?
3: തമ്പി പണിയിച്ച ആ മാളിക മൗലവി കണ്ടോ?
4: കണ്ടില്ല.
3: ചിന്ന കൊട്ടാരമല്ലേ ചിന്ന കൊട്ടാരം. കൊട്ടാര വളപ്പിന് വിസ്തൃതി പോരാ എന്ന് തമ്പിക്ക് തോന്നി. തൊട്ടപ്പുറവും ഇപ്പുറവും ഉള്ള കുടിയുടപ്പുകാരെ നയത്തിൽ ഒതുക്കാൻ നോക്കി, അവര് വഴങ്ങിയില്ല.
4: ഓഹോ, അതാണ് ആ വീടുകൾ പട്ടാപ്പകൽ കത്തിയടങ്ങിയത്.
3: പോലീസ് വാ പൂട്ടി കൈകെട്ടി നിൽപ്പാണ്. നാം എല്ലാം വിളിച്ചു പറയുന്നു, ജനങ്ങൾക്കെല്ലാം ബോധ്യമാവുന്നുമുണ്ട്. വിവേകമുള്ള ഓരോ പൗരന്റെയും മനസ്സിൽ ഓരോ നെരിപ്പോടെരിയുകയാണ്. പക്ഷേ ദുഷ്ടന്മാർ പനപോല വളരുന്നു.
4: മഹാരാജാവ് ഇതൊന്നും അറിയുന്നില്ലേ?
3: അറിഞ്ഞാൽ എന്റെ മൗലവി, നമ്മുടെ മഹാരാജാവ് ഒരു അലങ്കാര വസ്തു മാത്രമായിട്ട് കാലം അത്രയായി. ബ്രിട്ടീഷുകാർക്ക് അഭിമതരായ പാണ്ഡിപ്പട്ടന്മാരെയും വെങ്കല റാവുമാരെയും അല്ലേ ദിവാന്മാരായി ഇവിടെ ഇറക്കുതി ചെയ്യുന്നത്. അവറ്റയ്ക്ക് ചോറിഞ്ഞും കൂറങ്ങും. വെള്ളക്കാരനെ കക്ഷത്ത് വെച്ചോണ്ടാ മതി, എന്ത് കൂത്തു ആടാം. തമ്പിക്കും അറിയാം ആ ലൈൻ.
4: കഴിഞ്ഞ ആഴ്ച ഒരു മാന്യൻ വക്കത്ത് വന്നിരുന്നു.
3: എന്തിന്?
4: എന്നെ ഗുണദോഷിക്കാൻ.
3: ഓഹോ,
4: സ്വദേശാഭിമാനിയുടെ നേരെ തിരുവുള്ളക്കടുണ്ടാകുമെന്നും സ്വരമൊന്നും അയപ്പെടുത്തുന്നതാണ് നന്നെന്നും അപ്രകാരം നടന്നാൽ എനിക്ക് സർവാഭീഷ്ട സിദ്ധി ഉണ്ടാകുമെന്നും അറിയിച്ചു.
3: തമ്പിയുടെ ദൂതനായിരിക്കും.
4: അതെ.
3: മൗലവി എന്ത് പറഞ്ഞു?
4: അന്ന് വക്കത്ത് വെച്ച് നാം തമ്മിൽ ആദ്യമായി കണ്ട രംഗം ഓർമ്മയുണ്ടോ? ചെന്നപ്പിള്ള ആദിഭൂഷണം പത്രാധിപരായി പോയത് മുതൽ ഞാൻ സ്വദേശാഭിമാനിക്ക് സ്വാഭിമാനമുള്ള ഒരു പത്രാധിപരെ തേടി വലയുകയാണ്. ഒരു പേര് മാത്രമേ എന്റെ മനസ്സിൽ തടഞ്ഞുള്ളൂ, താങ്കളുടെ. താങ്കൾ ഈ പത്രത്തിന്റെ ആധിപത്യം കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
1: സ്വന്തമായി ഒരു പത്രം തുടങ്ങാൻ ശേഷിയുണ്ടാകുന്ന കാലത്ത് മതി പത്രാധിപ പണി എന്ന് നിശ്ചയിച്ച് അടങ്ങിയിരിക്കുകയാണ് ഞാൻ.
4: കാരണം
1: അനുഭവങ്ങൾ തന്നെ. കേരള ദർപ്പണത്തിലും കേരള പഞ്ചികയിലും മലയാളിയിലും നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നത് മൗലവിക്ക് അറിയാമല്ലോ. കടവും മാനക്കേടും നിരാശയും മാത്രമാണ് എനിക്ക് കിട്ടിയ മിച്ചം. ആ പത്ര ഉടമകളൊക്കെ എൻ്റെ ബദ്ധവിരോധികളുമായി. ഇനി വക്കത്തും കൂടി ഞാനൊരു ശത്രുവിനെ ഉണ്ടാകണോ?
4: മൗലവി എന്ന് വിളിക്കുന്ന ഈ എം അബ്ദുൽ ഖാദർ പത്രം തുടങ്ങിയത് ഒരു ബിസിനസ്സായിട്ടല്ല, ആരുടെയും പ്രീതി നേടാനുമല്ല.
1: മലയാളി ഉണ്ണിത്താനും ആദ്യം ഇങ്ങനെയാണ് പറഞ്ഞത്. ഒടുവിൽ എന്തുണ്ടായെന്ന് അറിയാവോ? എന്റെ ആദ്യ ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ ചെന്ന ദിവസം
2: ശങ്കരൻ തമ്പിയെ കുറിച്ച് വന്ന ചില പരാമർശങ്ങൾ നമ്മുടെ സമുദായത്തിന് തീരെ രസിച്ചിട്ടില്ല.
1: ഓഹോ, അവരുടെ രസം നോക്കി എഴുതാമെന്ന് ഇവിടെ ആരും ഏറ്റിട്ടില്ലല്ലോ. ഞാൻ നാണിക്കുട്ടിയെ കെട്ടിയതും അവർക്കത്ര രസിച്ചിട്ടില്ല. അവൾ ഏതോ ഉപജാതിയാണ് ആ എന്ന് പറയുന്നു.
2: ഇതിൽ സമുദായത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമുണ്ട്.
1: അന്തസ്സ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വേട്ടയ്ക്കും മറ്റും മതിൽക്കകൻ സംബന്ധക്കാര് എന്ന് വിളിക്കുന്ന നായർ സ്ത്രീകൾ മാറുമറയ്ക്കാതെ എഴുന്നള്ളത്തിന് ഹാജരാകണം എന്നൊരാചാരം ഉണ്ടായിരുന്നു. കേരള പഞ്ചികയിൽ ഞാൻ ആ നാണം കെട്ട ദുരാചാരത്തിലേക്ക് മഹാരാജാവിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതി. തമ്പുരാൻ കനിഞ്ഞ ആ പതിവ് നിർത്തി. പക്ഷേ ലേഖനം വായിച്ച് ചില മൂത്ത നായന്മാര് ചന്ദ്രഹാസവും ഇളകി വന്നു. സത്യം പറയാമല്ലോ, എനിക്ക് അവരെ പറ്റി ആശേഷം ബഹുമാനമില്ല.
2: കൊട്ടാരത്തിലും ഹജൂരിലും എല്ലാവർക്കും നമ്മുടെ സമയം ഇഷ്ടപ്പെടുന്നില്ല.
1: വേണ്ട, പത്രം ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനഹിതമേ നാം നോക്കേണ്ടതുള്ളൂ.
2: പത്രാധിപർ സ്വരമൊന്ന് മയപ്പെടുത്തണം.
1: സ്വരം മയപ്പെടുത്താനാവാത്തത് കൊണ്ടാണ് ഞാൻ കേരള പഞ്ചിക വിട്ടു പോകുന്നത്.
2: പത്രത്തിന്റെ നയം പത്രാധിപരുടെ മാത്രം കാര്യമാണോ?
1: എന്താ സംശയം?
2: പത്രത്തിന്റെ ചെലവുകൾ ഞാനല്ലേ വഹിക്കുന്നത്?
1: ഓഹോ, ഞാൻ ശമ്പളം നൽകുന്നവനാണ്, എന്നെ അനുസരിക്കണം എന്ന് അല്ലേ മിസ്റ്റർ ഉണ്ണിത്താൻ? പൊതുജന സേവകൻ എന്ന നിലയിൽ പൊതുജനങ്ങൾ നൽകുന്ന വരിസംഖ്യയിൽ നിന്നാണ് എന്റെ വേതനം പറ്റുന്നത്. അവരാണ് യഥാർത്ഥ മുതലാളി. ഉണ്ണിത്താന്റെ ശൗര്യവും ഇത്രേ ഉള്ളൂ അല്ലേ? പത്രത്തിന്റെ നയത്തെപ്പറ്റി രണ്ടാമതൊരു ചിന്തയില്ല. ഈ ജോലിയിൽ തുടരണമോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കാം.
4: സ്വദേശാഭിമാനിയുടെ ഒന്നാം ലക്കത്തിൽ ഞങ്ങളുടെ പത്രനയത്തെ പറ്റി പറഞ്ഞിരുന്നത് ഇദ്ദേഹം കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾക്കുണ്ടാകാവുന്ന വല്ല ആപത്തുകളെയും ഭയന്ന് പൊതുജന സങ്കടങ്ങളെ ഞങ്ങൾ മറച്ചുവെക്കുന്നതല്ല നിശ്ചയം. ഇത് ഇളക്കമില്ലാത്ത നിശ്ചയമാണ്. ആയിരിക്കാൻ താങ്കൾ സഹായിക്കണം.
1: നമ്മുടെ നാട്ടുകാർ പാവങ്ങളും അജ്ഞരുമാണ്. തങ്ങളുടെ അവകാശങ്ങളെ പറ്റിയോ ശക്തിയെ പറ്റിയോ ഒരു ബോധവും ഇല്ലാത്തവർ. അവരെ ബോധവാന്മാരാക്കണം.
4: പ്രപഞ്ച ശക്തിയെ മുൻനിർത്തി ഞാൻ പറയുന്നു, കെ രാമകൃഷ്ണക്ക് വേണ്ടി ഒരു കൂച്ചുവിലങ്ങും മൗലവിരുക്കുകയില്ല.
1: അഴിമതിക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിന് തന്നെ ഞാൻ ഒരുങ്ങിയാൽ.
4: വലിയ കഴിവുള്ളവനല്ലെങ്കിലും ഒരു പാത്രസാരഥിയായി ഞാൻ നിൽക്കാം. എന്റെ ഉപമ കടന്നുപോയെങ്കിൽ ക്ഷമിക്കണം. എന്റെ സർവസ്വമായ സ്വദേശാഭിമാനിയെ യഥേഷ്ടം ഉപയോഗിച്ചുകൊള്ളുവാനായി പൂർണ്ണ മനസ്സോടെ ഞാൻ നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഉറപ്പിന്റെ ഉൾക്കരുത്ത് കാലം തെളിയിക്കും.
1: ഇതാ ഇവിടെ ആദ്യമായി എന്റെ വാക്കുകൾ പതറുന്നു.
4: അരുത്, ആ മനസ്സും നാവും ഒരു കാലവും പതറരുത്.
1: വക്കത്ത് അഞ്ചലാഫീസ് ഉണ്ടോ?
4: ഇല്ല. എന്താണ്?
1: നമ്മൾ അടിച്ചിറക്കുന്നത് ചൂടാറാതെ വായനക്കാരുടെ കയ്യിലെത്തണ്ടേ?
4: ഓഹോ, അത്രയുള്ളൂ. സ്വദേശാഭിമാനി തുടങ്ങിയത് അഞ്ചുതെങ്കിലാണ്. സൗകര്യക്കൂടുകൾ നോക്കി വക്കത്ത് മാറ്റി. നാളെ തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്ന് തോന്നിയാൽ അങ്ങോട്ട്.
1: മൗലവി,
4: പത്രാധിപരെ ആത്മവിശ്വാസത്തോടെ കൈവീശി തല ഉയർത്തി മുന്നോട്ട് പോകണം. എന്നെ തിരിഞ്ഞു നോക്കണ്ട, ഞാൻ ഒപ്പമുണ്ടാവും രോമാഞ്ചത്തോടെ ആ പൂക്ക് നോക്കിക്കൊണ്ട്. ഭൗതികമായ ഒന്നും നമുക്ക് വിലമേറിയാവുകയില്ല. പമ്പിയുടെ ദൂതനോട് പത്രത്തിന്റെ സ്വരം പത്രാധിപ നിശ്ചയിച്ചു കൊള്ളുമെന്ന് ഞാൻ പറഞ്ഞയച്ചു. എനിക്ക് വേണ്ടത് പടച്ചവൻ തന്നിട്ടുണ്ട്. അതിൽ കവിഞ്ഞ കൃപാകടാക്ഷം ആവശ്യം.

0: ഇല്ലെന്ന് അറിയിച്ചു. പത്രധർമ്മം അറിയുന്ന ഒരു പത്ര ഉടമയെങ്കിലും ഇവിടെ ഉണ്ടായത് ഈ നാടിന്റെ സുഹൃതം.
1: പത്രധർമ്മം മാത്രമല്ല, കെ രാമകൃഷ്ണപിള്ള ആരാണെന്നും മൗലവിക്കറിയാം. പത്രാധിപരെ, താങ്കൾ രണ്ടു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കേണ്ടവനായിരുന്നു. ഇന്നത്തെ തിരുവിതാംകൂറിന് താങ്കളെ മനസ്സിലാക്കാൻ ത്രാണി പോരാ. ആട്ടെ, കഴിഞ്ഞ തവണ വന്നപ്പോൾ ലേശം സാമ്പത്തിക ഞെരുക്കുണ്ടെന്ന് മനസ്സിലായി.
0: അതൊക്കെ ഒരു വിധം ശരിയായി.
1: ഏതായാലും ഇത് വച്ചോളൂ, പണത്തിന് പണം തന്നെ വേണ്ടേ?
0: മൗലവി, താങ്കളെ മനസ്സിലാക്കാൻ ചില നേരങ്ങളിൽ വിഷമം തോന്നുന്നു. എന്റെ സൗകര്യത്തിന് താങ്കൾ പത്രം ആഫീസ് തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഇത്രയും മുതൽ മുടക്കിയിട്ട് ഇതേവരെ സർക്കുലേഷനെ പറ്റി ഒരു വാക്ക് ചോദിക്കാത്തതെന്ത്? ആ കണക്ക് ബുക്കുകൾ ഒരു വട്ടം ഒന്ന് മറിച്ചു നോക്കാത്തതെന്ത്?
1: ഇതൊരു ബിസിനസ് സ്ഥാപനം അല്ലാത്തതുകൊണ്ട് ലാഭക്കൊതി ഉള്ളവന് പത്രമല്ല കൊപ്ര കച്ചവടമായിരിക്കും ഉത്തമം. എനിക്ക് വേണ്ടത് ഇതുമാത്രം, പത്രം മുടങ്ങാതെ ഇറങ്ങണം. ഏത് ശബ്ദമേളത്തിനിടയിലും സ്വദേശാഭിമാനിയുടെ ശബ്ദം തിരിച്ചറിവാൻ കഴിയണം.
0: ഒരു ശങ്കരദൂതൻ വിയർത്തൊലിച്ച് വരുന്നുണ്ട്.
1: ആരാണോ?
0: എഡ്യൂക്കേഷൻ സെക്രട്ടറി അയ്യപ്പൻപിള്ള.
2: ആ മൗലവി എപ്പോ വന്നോ?
1: ആ കുറച്ചു നേരമായി, ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. പത്രാധിപരെ, ഞാൻ ഇറങ്ങുന്നു.
0: അങ്ങനെയാട്ടെ. സാർ വിശേഷിച്ച്?
2: രാമകൃഷ്ണ പിള്ളയെ കാണാൻ വിശേഷിച്ച് വല്ലതും വേണമെന്നുണ്ടോ? പണ്ടോ നമ്മൾ നിത്യവും ഒത്തുകൂടിയിരുന്നല്ലേ?
0: അന്ന് ഒരു തമ്പിയുടെയും ആശ്രിതത്വം ഉണ്ടായിരുന്നില്ല.
2: അല്ല, അന്നും ഇന്നും ഞാൻ രാജ്യസേവകൻ മാത്രമാണേ.
0: തിരുവിതാംകൂറിൽ ഇപ്പോ രാജസേവ എന്ന് വെച്ചാൽ ശങ്കരസേവയല്ലേ?
2: രാമകൃഷ്ണ പിള്ള വെറുതെ തമ്പി അദ്ദേഹത്തെ പഴിക്കുക. അദ്ദേഹം മഹാഭാഗ്യവാൻ, വലിയ സമുദായ സ്നേഹി. എത്ര വായന്മാരെ ഉന്നത സ്ഥാനങ്ങളിൽ അദ്ദേഹം കയറ്റിവിട്ടു. സമുദായത്തിന് ഗുണമുണ്ടാകുന്ന എന്തെല്ലാം പൊന്നുതിരുമേനിയെ കൊണ്ട് സാധിപ്പിച്ചു.
0: ഈ നായന്മാർ മാത്രമാണോ ശ്രീമൂലം തിരുനാളിന്റെ പ്രജകൾ? സാറേ, ചവറക്കാരൻ ശങ്കരന് മഹാരാജാവിന്റെ മേൽ ഇത്ര വലിയ സ്വാധീനം എങ്ങനെ ഉണ്ടായി? ബുദ്ധി വൈഭവം കൊണ്ടോ, കുടുംബമഹത്വം കൊണ്ടോ, അതോ പാണ്ഡിത്യം കൊണ്ടോ?
2: ഇപ്പറഞ്ഞതെല്ലാം തലക്കുറിയിലെ ഭാഗ്യത്തിന് കീഴേ നിൽക്കൂ.
0: ആ ഭാഗ്യം വന്ന വഴി പറഞ്ഞാൽ വായി നാറും. പെൺവാണിഭത്തിന്റെ വൈഭവം
2: നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാ. തമ്പി അദ്ദേഹത്തോടുള്ള വൈരം ദോഷം ചെയ്യും.
0: ആർക്ക്?
2: രണ്ടുപേർക്കും.
0: പക്ഷെ ഈ രാജ്യത്തിന് നന്മ ചെയ്യും.
2: കഴിഞ്ഞ ദിവസവും അദ്ദേഹം രാമകൃഷ്ണ പിള്ളയെ പറ്റി വ്യസനിച്ച് സംസാരിച്ചു.
0: വ്യസനമോ?
2: അതെ, നിങ്ങളെ ഒന്ന് കാണണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട്.
0: പണ്ടൊരിക്കൽ സാറ് നിർബന്ധിച്ചിട്ട് സാറിന് ദോഷം ഉണ്ടാകാതിരിക്കാൻ ഞാൻ അയാളെ ചെന്ന് കണ്ടു. എനിക്ക് പഠിക്കാൻ പണം തരാമെന്നും ജയിച്ചു വന്നാൽ ഉദ്യോഗം തരാമെന്നും ഒക്കെ പറഞ്ഞു. എച്ചിൽ വീഴുന്നതും കാത്തു നടക്കുന്ന നായല്ല ഞാനെന്ന് ആ മോന്തയിൽ നോക്കി പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്.
2: ഇപ്പോ നിങ്ങൾ ബി എ പാസ്സായല്ലോ, കുടുംബസ്ഥനുമാണ്. സ്ഥിര വരുമാനമുള്ള ഒരു ഉദ്യോഗം ഉണ്ടാകുന്നതാണ് ഭാവിക്ക് നല്ലത്.
0: ചവറക്കാരൻ ശങ്കരൻ തരുന്ന ശോഭന ഭാവി നെയ്യാറ്റിങ്കര രാമകൃഷ്ണപിള്ളയ്ക്ക് വേണ്ട.
2: അല്ല, ശാന്തമായി കേൾക്കണം. വിദ്യാഭ്യാസ ഡയറക്ടറുടെ പോസ്റ്റ് ഒഴിവുണ്ട്, നിങ്ങളെ അതിൽ നിയമിക്കാൻ പോലും.
0: അപ്പോ താഴെയെങ്ങും അല്ല. സാറേ, പണ്ട് ഞാൻ രാജകീയ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ സാർ അവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ആ ഗുരുത്വം ഓർത്ത് നാവിൽ വന്ന മറുപടി ഞാൻ വിഴുങ്ങുകയാണ്. അധമൻ വിളിച്ചു തന്നാലും വാങ്ങരുതെന്ന് കാളിദാസൻ പറഞ്ഞത് സാർ വായിച്ചിട്ടുണ്ടാവുമല്ലോ.
2: നിങ്ങളുടെ ഭാര്യ ഒരു സർക്കാർ ജീവനക്കാരിയാണെന്ന് ഓർക്കണം.
0: സാർ വിചാരിച്ചാൽ തെറിക്കുന്ന മൂക്കാണ് അത് എന്നല്ലേ? സാമവും ദാനവും ഒക്കെ വിട്ട് ഭേദമായി അല്ലേ?
2: അയ്യോ, അങ്ങനെയല്ല രാമകൃഷ്ണ പിള്ളേ. നിങ്ങൾക്ക് സർക്കാർ ജീവനം വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു പ്രൊമോഷൻ നൽകാനും.
0: അർഹിക്കാത്തടത്ത് ആരും വലിച്ചു കയറ്റണ്ട.
2: ഒരു ജ്യേഷ്ഠന്റെ നിലയിൽ പറയുകയാണ്, നമ്മൾ നായന്മാർ ഒരിക്കലും രാജ്യം നിന്ന് ചെയ്യാത്തവരാണ്.
0: ഞാൻ ഇന്നോളം മഹാരാജാവിനെ നിന്നിച്ചിട്ടില്ലല്ലോ.
2: അല്ല, ഞാൻ പറഞ്ഞത്
0: മനസ്സിലായി. ഇപ്പോ തമ്പുരാൻ തമ്പിയാണ്, തമ്പി നിന്ന രാജൻ നിന്നെയാണെന്ന്. ശുദ്ധാത്മാവായ തിരുമേനിയെ ഇങ്ങനെ സേവിച്ച് അപകീർത്തിപ്പെടുത്തരുതെന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ ശരവണ ആരാണ്? ഹരിശ്രീ തൊട്ട് നീണ്ടാത്ത ഒരു അരിവെപ്പുകാരൻ, പാണ്ഡി പണ്ടാരം. അവന്റെ പുത്രിയുടെ കല്യാണത്തിന് തിരുവിതാംകൂർ വാഴുന്ന മഹാരാജാവ് രാജ്ഞി സമേത എഴുന്നള്ളിയത് സാറ് മറന്നില്ലല്ലോ. അന്നേരം മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിന്റെയും ചുടലച്ചാമ്പൽ തിളച്ചു കാണും. കുലശേഖര പെരുവാളായ തിരുമേനിയെ അദ്ദേഹം ചെന്നു വീണിരിക്കുന്ന ഈ പന്നിക്കുഴിയിൽ നിന്ന് രക്ഷിക്കാനാണ് സ്വദേശാഭിമാനി ശ്രമിക്കുന്നത്.
2: അപ്പോ തമ്പി അദ്ദേഹത്തോട് ഞാൻ എന്തു പറയണം?
0: അയാളെ ചെന്ന് കാണത്തക്ക

0: വലിപ്പം അയാൾക്കോ ഇളപ്പം എനിക്കോ ഇല്ലെന്നറിയിച്ചേക്കണം. സാറ് ഈ നാണം കെട്ട ദല്ലാളി വേഷത്തിൽ ഇനി ഇങ്ങോട്ട് വരരുത്.
1: ശങ്കരൻ തമ്പിക്ക് നാലക്കത്തി കുറഞ്ഞൊരു കച്ചവടമില്ല. സസ്പെൻഷൻ പോണോ? വാങ്ങിയത് മുഴുവൻ ഇവിടെ വെക്ക്.
2: 750 രൂപയ്ക്ക് തൊലഞ്ചു പൊട്ടും അന്ത ദരിദ്രവാസി പയ്യലെ ഇന്നും എട്ട് മലമാറടിക്കാതെ.
1: പട്ടരെ, നായി നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കും. മേലാൽ ഇങ്ങനെ നച്ചാപ്പിച്ചയും വാങ്ങി വരരുത്.
2: കാട്ടുവകുപ്പുകാരനോട് സംഗതി,
1: ആനമലയിലെ തോട്ടയ്ക്ക് കൊള്ളാവുന്ന തേക്കും കമ്പ് വരെ ആ കഴിവേറി വിറ്റു. 10,000 കണ്ടാൽ കണ്ണുവഞ്ചിക്കുന്നവനാണ് ഈ തമ്പി. രണ്ട് ചാർത്ത് വിടേണ്ടതായിരുന്നു.
2: തുക എന്നെ വേണം, അതേ ചൊല്ലും.
1: ഒരു 60 വാങ്ങും, 10 താൻ എടുത്തോളൂ.
2: 60,000 രൂപയാ?
1: ഇല്ല, 60 തേങ്ങ.
2: ഇന്ത മൊരട്ട് പിടി പിടിച്ച എപ്പടി കൊഞ്ചാവത്?
1: തന്റെ കൊഞ്ചവും ലഞ്ചവും.
2: അതെ തമ്പി, നീ കൊട്ടാരത്തുക്ക് വരുമ്പോൾ ഞാപകമിരിക്ക, വെറും 10 പണം രായസം. രായസം ശങ്കരൻ അണ്ണും താൻ ഹൗസ് പാരി കമ്മീഷൻ ഈ അനന്തരാമനാക്കും. ചീഫ് സെക്രട്ടറി ആയിരുന്ന ദാണുപിള്ള ഉനക്ക് ചിന്ന ചിന്ന ബുദ്ധികൾ രാജ്യവിഷയത്തിലെ ചൊല്ലിത്തന്നത്. നീ തമ്പുരാൻ ചെവിയിലെ ഖുശു ഖുശുത്ത് അവൾ പാർവയിലെ പെരുകിയ ബുദ്ധിശാലിയാച്ച് കെട്ടിക്കാരനാച്ച് എന്നുടെ മേലെ കേറി കൊട്ടാരം മാനേജരാച്ച്. ഞാൻ അന്നും ഇന്നും ബുദ്ധികെട്ട കോവേറുകളെ.
1: അനന്തസ്വാമി, താൻ ചെയ്ത ഉപകാരം മറക്കാത്തത് കൊണ്ടല്ലേ എല്ലാ ഇടപാടിനും തന്നെ ഇടനിലയാക്കിയിരിക്കുന്നത്. പക്ഷേ താൻ എന്റെ അന്തസ് നോക്കാതെ വില പേശുന്നു. ഈ നിലാവ് എന്നും കാണൂല.
3: വന്നൂട്ടാളേ, അന്തസ്സൂർപ്പണകൈ.
1: ആര്? ഭാർഗവിയോ? അവള് കേട്ടാ തന്റെ മോന്ത ചമ്മന്തി.
4: ഈ ശരവണ സ്വാമിക്ക് ചാക്കാലി ഇല്ലയോ? വല്ല കോളം കാണും.
2: ഇപ്പോ ഇന്ന് വഞ്ചി രാജ്യത്തിലെ കോളല്ല മിന്നി മിനുത്ത പെമ്പിള്ളൈകൾക്ക് താനേ.
4: കൈവശം രണ്ട് പെമ്പിള ഉണ്ടായാലും മതി അല്ലയോ തമ്പി? അങ്ങനെ
1: നീ അവിടെ പോയോ?
4: അങ്ങന്നിന്റെ കൽപ്പന ഭാർഗവിക്ക് സുഗ്രീവ ആജ്ഞ അല്ലയോ? എന്റെ അങ്ങന്നെ ഇങ്ങനെ ഉണ്ടാ ഒരുത്തൈനി. ഞാൻ അടവ് 18 ചവിട്ടി, തിരുവാതിര ആടി, കാക്കാരശി കളിച്ചു, സ്വല്പം ശൃംഗരിച്ചു നോക്കി. അയാൾ കുനിഞ്ഞു നിന്ന് എഴുത്തോടെഴുത്ത്.
2: എനക്ക് അപ്പമേ തെരിയും ഇന്ന പെൺപിത്തലാട്ടം എല്ലാം അങ്ങേ വില പോകാതെ.
1: തെരിയും തെരിയും, വാ മൂട്. നിന്റെ രംഭയാട്ടവും ഇത്ര തന്നെ.
4: ആ വായാമണിയുടെ പേരും പറഞ്ഞു നോക്കി. എന്നിട്ട് ഏഹേ, പിന്നെ അല്ലയോ അറിഞ്ഞത്? പെണ്ണുങ്ങളെ കാണുമ്പോഴേ അയാൾ തല തിരിച്ചു കളയുന്നു. ആ കല്യാണക്കുട്ടിയുടെ മോത്തെങ്കിലും ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ എന്തോ? പറഞ്ഞു പറഞ്ഞ് ഞാൻ തമ്പി അങ്ങുന്നൊന്ന് ഉരിയാടി. അയാളൊരു നോട്ടം, ശിവൻ തൃക്കണ്ണു തുറന്ന പോലെ. നേരെ പറയാല്ലോ, ഞാൻ ഇഞ്ചിയും കടിച്ചിങ്ങി പോന്നു. എന്തരായാലും ആ മുഖത്തൊരു കലയുണ്ട്.
1: ചീ, നിർത്ത്. തമ്പി തോൽക്കാൻ പിറന്നവനല്ല, വേണ്ടി വന്നാൽ ബ്രഹ്മശിരോസ്ത്രം.
5: തൂലിക നാടകം 1 സമാപിക്കുന്നു.
6: രചന എസ് വി വേണുഗോപൻ നായർ. പങ്കെടുത്തവർ കരമന ജനാർദ്ദനൻ നായർ, കെ പി എസ് സി സണ്ണി, വില്യം ഡിക്രൂസ്, പി ഷൺമുഖംപിള്ള, എം സോമശേഖരൻ നായർ, മള്ളൂർ രാമകൃഷ്ണൻ, തൃശൂർ വിജയരാജ്, ജി ഗോപാലകൃഷ്ണൻ, അമ്പാടി തങ്കപ്പൻ, മന്നൂർ കോണം മോഹൻരാജ്, രാജൻ തടക്കര, എസ് എ സ്വാമി, തോമസ് പട്ടാഴി, മല്ലപ്പള്ളി മോഹനൻ, ആന്റണി തറയിൽ, കാട്ടാക്കട പ്രേംകുമാർ, ലീല പണിക്കർ, ടി ആർ ഓമന. സാങ്കേതിക സഹായം ആർ രാജപ്പൻ നായർ. സംവിധാനം രവീന്ദ്രൻ ചെന്നിലോട്.

0: ഈ നാടകത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2-2 കേൾക്കാം.
1: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
2: ഓഗസ്റ്റ് 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം.

0: നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചൈന ടൗൺ എന്ന ചിത്രത്തിൽ അനിൽ പനച്ചുരാൻ വരികളെഴുതി, ജാസ്തി ഗിഫ്റ്റ് ഈണമിട്ട് അഫ്സൽ, പ്രദീപ് പള്ളുരുത്തി എന്നിവർക്കൊപ്പം പാടിയത്.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: മൊഹബത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും മഞ്ജരിയും പാടിയ ഗാനം കേൾക്കാം. വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾ, എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: July 4 എന്ന ചിത്രത്തിൽ വിധു പ്രതാപും ജോത്സ്നയും പാടിയത് കേൾക്കൂ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: പ്രിയ ശ്രോതാക്കളെ, മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് ഹലോ പ്രിയ ഗീതത്തിൽ കേൾക്കാം.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന ചിത്രത്തിൽ ചിന്മയി, പി ജയചന്ദ്രൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

0: ഇവിടുത്തെ നമ്മള് BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
1: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
0: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
1: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
0: അതെങ്ങനെ?
1: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW, പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
2: മൈജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഹരിഹരനും അനുരാധ ശ്രീരാമം സംഘവും കുഷി എന്ന ചിത്രത്തിൽ പാടിയ ഗാനം.

0: ഇതുവരെ കേട്ടത് തിരൈപ്പൂക്കൾ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ചേട്ടാ, ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
4: ഓണം ഷോപ്പിംഗ്
3: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
4: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
5: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
6: ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബിൽഡിംഗ്, കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ്, അതൊരു ജീവനുള്ള വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ അധ്യാപകരോടൊപ്പം തന്നെ നമുക്കൊരു അമാനുഷികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അടുത്തൊരു കരുതൽ കാണോ.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ? ഫോൺ എടുക്കുക 8281

0: 4203 0305 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: സമയം 3 മണി.

0: ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ദുലേഖ. എന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും എന്റെ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കാനും അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, എന്റെ പേര് ബിന്ദു സതീഷ്.
1: ബിന്ദു, ബിന്ദു മാഡം എവിടുന്നാ വിളിക്കുന്നത്?
2: ഞാന് നാലാംതുറയിൽ നിന്നാണ് വിളിക്കുന്നത്. നേരത്തെ ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പൊ കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല, ഇങ്ങനെ കേട്ടപ്പം ഡയൽ ചെയ്തപ്പോ എനിക്ക് കിട്ടി.
1: സന്തോഷം.
2: എനിക്ക് സന്തോഷം.
1: എന്തൊക്കെയാണ് മാഡത്തിന്റെ ഹോബീസ്, എന്തൊക്കെയാ ചെയ്യാറുള്ളത്?
2: നേരത്തെ വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ ഞാൻ വീട്ടില് സ്വസ്ഥം ഗൃഹപരണമാണ്. എനിക്കൊരു മോളുണ്ട്, മോളുടെ പേര് ആഷ്ന, മോളുടെ ഹസ്ബൻഡിന്റെ പേര് നിതിൻ, അവർക്ക് കുഞ്ഞുണ്ട്, യാമിക എന്നാണ് പേര്. ഹസ്ബൻഡ് ഞങ്ങൾ ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഒന്നും പ്രസന്റി ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അങ്ങ് പോകുന്നു. ഇവരെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പൊ എല്ലാരും കൂടെ വർക്ക് ചെയ്യണ്ടല്ലോ എന്ന്
1: വിചാരിച്ചു.
2: സന്തോഷം. പുതിയ സീരിയലും എല്ലാം ചെയ്യുന്നുണ്ടോ?
1: ഉണ്ട്, ഇപ്പൊ രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്.
2: ഇനി ഒരുപാട് സീരിയലും സിനിമയും ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ.
1: താങ്ക് യു വെരി മച്ച്. പാട്ടുകളൊക്കെ സ്ഥിരം കേൾക്കാറുണ്ടോ?
2: പാട്ട് കഴിയോ, അടുക്കളയിലോട്ട് പോയാൽ അവിടെ റേഡിയോ വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉറങ്ങുന്നവരെയും പാട്ട് ചിലപ്പം ഇപ്പോഴല്ലേ മൊബൈലൊക്കെ ഇങ്ങനെ വന്നേ, സമയം അറിയാൻ പറ്റും നമുക്കേ.
1: ഏതുതരം പാട്ടുകളാണ് കേൾക്കാൻ ആഗ്രഹം?
2: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
1: പഴയ പാട്ടുകളാണ്?
2: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
1: അതില് മെലഡീസ് ആണോ?
2: എനിക്ക് തോന്നുന്നത് മെലഡീസ് ആണ് ഇഷ്ടം. മെലഡി ആണ്. ഒരുപാട് ബഹളമുള്ള പാട്ടൊന്നും ഇഷ്ടമല്ല. പുതിയ സിനിമയിലെയും നല്ല പാട്ടുകളൊക്കെ എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറയാൻ പറഞ്ഞാൽ ഞാൻ പഴയ പാട്ടൊക്കെ തന്നെ പറയുള്ളൂ.
1: പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പാട്ട് ഏതാണ്?
2: അത് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പൊ എനിക്ക് വേണ്ടത് വീണേ നിന്നെ നീട്ടാം. വീണേ
1: ഒരു വരിയും കൂടെ പാടിക്കോളൂ.
2: എന്നെ പാടുമൊന്നുമില്ല, പക്ഷെ പാട്ട് ഒരുപാട് കേൾക്കും. ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഞാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോ അതൊരു പുതുമയില്ല. പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്.
1: ഓക്കേ, ശരി മാഡം, സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
2: എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.
1: അപ്പൊ ഈ പാട്ട് തന്നെ വെച്ചുതരാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.

0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ
1: ഹലോ,
0: സംസാരിക്കുന്നത്?
1: എന്റെ പേര് ലളിത.
0: ലളിത മേഡം, എവിടുന്നാ വിളിക്കുന്നത്?
1: കണ്ണൂർ ജില്ലയിലെ പെർളശ്ശേരി സംസ്ഥാനത്ത് നിന്നാണ്.
0: കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ, മേഡത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പറയൂ, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു?
1: ഇന്നത്തെ ദിവസം അടിപൊളി തന്നെ. മഴയു
0: മഴയാണോ?
1: വീട്ടിലില്ല, എല്ലാരും മഴയുണ്ട്. മക്കളൊന്നും ഇല്ല, എല്ലാം വീട്ടിൽ പണിക്ക് പോയിന്. മോന്റെ മോനുണ്ട്, ചെറിയ മോനെ, ഓന സ്കൂൾ പറഞ്ഞേക്കിനി. ഓൻ വരാൻ 4 മണിയാകുമ്പോഴത്തേക്ക് ഓൻ വരും.
0: ഓ,
1: വിശേഷങ്ങൾ അങ്ങനെ.
0: അപ്പൊ ഒഴിവ് സമയങ്ങളിൽ എന്താ ചെയ്യാറുള്ളത്?
1: ഒഴിവുണ്ടാവില്ല മേഡം, റേഡിയോ എന്റെ പോയി പോയി. എന്നിട്ട് ഞാൻ ടി വിയിൽ റേഡിയോ കണക്ട് ചെയ്തിട്ട് അതാണ് ടി വിയിൽ നിന്നാണ് റേഡിയത്തിന്റെ പാട്ട് കേൾക്കുക.
0: ആണോ? പാട്ട് കേൾക്കാൻ
1: റേഡിയോ
0: അത്രയ്ക്ക്
1: പോയി
0: ഇഷ്ടമാണല്ലേ.
1: പാട്ട് കേൾക്കിട്ടേ വരെ എന്തുള്ളൂ.
0: പണ്ട് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടായിരുന്നോ കുട്ടിക്കാലത്ത്?
1: കണ്ണൂർ FM ൽ ഞാൻ പാട്ടിനുള്ള ആവശ്യപ്പെടലുണ്ട്.
0: അവിടെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് മഴക്കാലമാണോ അതോ വെയിലുള്ള സമയമാണോ ഇഷ്ടം?
1: വെയിലാ നല്ലത്.
0: ആണല്ലേ.
1: മഴയത്ത് പകർച്ചവ്യാധികളും അങ്ങനെ ഓരോ ഇതെല്ലാം ഉള്ളതുകൊണ്ടല്ലോ. വെയിലാകുമ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ, കുറച്ച് ചൂടുണ്ട് എന്നല്ലേ ഉള്ളു.
0: അപ്പൊ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോവാൻ ഇഷ്ടല്ലേ?
1: പോക്കുണ്ട്, ടൂറെല്ലാം പോക്കുണ്ട്.
0: ആണോ?
1: 18 നമ്മള് കൊടൈക്കനാലെല്ലാം പോയതാണ്.
0: ഓക്കെ. അപ്പൊ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
1: ഹൃദയമൊരു ക്ഷേത്രത്തിലെ മംഗളം നേരുന്നു.
0: മാഡം പാടുന്ന
1: മംഗളം
0: കൂട്ടത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഈ പാട്ട് ഒരു രണ്ടു പേരി പാടാമോ?
1: അങ്ങനെ പാടുന്നില്ല, പാട്ട് കേൾക്കാനാ ഇഷ്ടം.
0: സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പാടാറുണ്ടായിരുന്നോ?
1: ഇല്ലപ്പ, നമ്മൾ അങ്ങനെ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല.
0: കൂട്ടുകാരികളൊക്കെ ഉണ്ടോ അവിടെ അടുത്ത്?
1: കൂട്ടുകാരികളുണ്ടപ്പാ, നമ്മള് കമ്പനിയിൽ നിന്ന് തിരക്കും, കൂട്ടമായിട്ട് കമ്പനിയിൽ നിന്ന് തിരച്ചതിന് 40 വർഷം ഒരു കമ്പനിയിൽ നിന്ന് ജോലി ചെയ്തതാണ്. അതിനുശേഷം അവിടുന്ന് റിട്ടയർഡ് ആയതാണ്. എനിക്ക് റിട്ടയർഡ് ആയിട്ട് 5 വർഷമായി.
0: മാഡത്തിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണ്?
1: ഇതന്നെ പാട്ട് കേൾക്കുന്നത്. എത്ര വിഷമമായി കഴിഞ്ഞാൽ ആ വിഷമത്തിൽ ഒരു പാട്ട് കേട്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്നു
0: പോകും. വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഏത് പാട്ട് കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് സന്തോഷം വരുന്നത്, അല്ലെങ്കിൽ ആ വിഷമം മാറുന്നത്?
1: പഴയ പാട്ട്.
0: ഓക്കെ,
1: പഴയതാണ് കൂടുതൽ ഇഷ്ടം. പഴയ പാട്ടാണ് ഒരുപാട് ഇഷ്ടം. ഈ മംഗളം നേരുന്ന പറഞ്ഞിട്ടുള്ള പാട്ട് ഒരുപാട് ഇഷ്ടമാണ്.
0: ശരി, അപ്പൊ ഈ പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ. സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ശരി.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഞാൻ അഭിനേത്രി എന്നുള്ള നിലയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. അപ്പോൾ അഭിനയം എന്ന് പറയുന്നത് എൻ്റെ ഒരു തൊഴിലായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. ഇതൊരു സ്ഥിരം ജോലിയല്ല, അതിൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു സ്ഥിര വരുമാനമല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബി കോം കഴിഞ്ഞ് എം കോം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാങ്കിലെ ജോലിക്ക് കയറിയത്. അങ്ങനെ ബാങ്കിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എം ബി എയും കൂടെ ചെയ്താൽ അത് ബാങ്ക് ജോലിക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് ജോലിക്കിടയിൽ തന്നെ ഞാൻ എം ബി എയും ചെയ്തു. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ ആ ബാങ്ക് ജോലിയുടെ ഒരു പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അതായത് ആ ജോലി മോശമായതുകൊണ്ടല്ല, ഞാൻ അതിന് പറ്റിയ ഒരാളല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ജോലി വേണോ ജീവിതം വേണോ എന്ന് ഉടനെ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഘട്ടത്തിൽ എനിക്ക് എൻ്റെ ബാങ്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ അടുത്തത് എന്താണ് എന്ന് ആലോചിച്ചു ഇരുന്ന സമയത്താണ് എനിക്ക് ട്രാൻസ്ലേഷൻ വർക്ക് കിട്ടിയത്. അത് ചില മൊഴിമാറ്റം നടത്തുന്ന സീരിയലുകളുടെ സ്ക്രിപ്റ്റ് ഹിന്ദിയിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യാൻ അവസരം വന്നു. അപ്പോൾ അത് ചെയ്തു തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ വീണ്ടും അഭിനയിക്കാനുള്ള അവസരങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ ഓരോ സീരിയലുകൾ തുടർന്നും ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. അങ്ങനെ ആണ് ഈ കല തന്നെയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ള മേഖല എന്ന് ഞാൻ ഉറപ്പിച്ച് വീണ്ടും സജീവമായി ഇതിൽ നിൽക്കാൻ തുടങ്ങിയത്. നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: എന്റെ പേര് പ്രസന്നകുമാരി.
1: പ്രസന്നകുമാരി, മാഡം എവിടുന്ന വിളിക്കുന്നത്?
2: വിദുരാനപ്പാറ മണലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്.
1: ഓക്കെ, വിദുരയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മഴയുണ്ടോ?
2: ആ, ഭയങ്കര മഴയാ.
1: മഴയാണ്.
2: ഞാനിപ്പോ വിദുര വീട്ടിലല്ല, ഞാൻ വിദുരോണ്ടോടുത്തുണ്ട്.
1: ആ,
2: ജോലിക്ക് നിൽക്കുക വീട്ടില്.
1: ആ,
2: അമ്മയെ നോക്കാനായിട്ട് രാസ്തമംഗലത്ത്.
1: ആ,
2: അവിടെ നിന്ന് വിളിക്കുക.
1: ആ,
2: റേഡിയോയില് പാട്ട് വെച്ചപ്പോ ഒരു പാട്ട് കേട്ടായിരുന്നു. റേഡിയോ അല്ല, ഞാൻ ഫോണിൽ കണക്ട് ചെയ്താ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ കേട്ടപ്പോ ഇന്നലെ ഇത് ഓണാക്കിയപ്പോ ഒരു പാട്ട് കേട്ടായിരുന്നു. അപ്പൊ അവന്റെ വരിയൊന്നും ഓർമ്മയില്ല. ഇതാ ഇവിടം വരെ എന്നുള്ളൊരു സിനിമ, അതിനുള്ള ജയിച്ചതിന് സംഘവും പാടിയ ഒരു സംഘഗാനമാണ്. മാഡം ഇപ്പൊ അഭിനയിക്കുന്നുണ്ടോ?
1: ആ, ഞാൻ അഭിനയിക്കുന്നുണ്ട്. സീരിയലുകളിൽ ഇപ്പൊ അഭിനയിക്കുന്നുണ്ട്, ഇടയ്ക്ക് ചില സിനിമകളിലും അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ ഒന്ന് സ്നേഹപൂർവം ശ്യാമ, പിന്നെ ഒന്ന് ചട്ടമ്പി പാറു.
2: ചട്ടമ്പി പാറുണ്ടോ?
1: ചട്ടമ്പി പാറുവില് പ്രിയന്റെ അമ്മ.
2: ഇവിടെ വന്നേശം കാണുന്ന സീരിയലാ, പ്രിയന്റെ നായികയാ. പാറു
1: അല്ല, പാറുവിന്റെ അമ്മായിയമ്മ ശോഭ.
2: ഓ, അമ്മായിയമ്മ. ഞാൻ ഇതുമ്പോ കാണുന്നതാ മാഡം, ഇവിടെ വന്നേശം അതാ കാണണത്. ഇന്ന് ശ്രദ്ധിക്കാം.
1: ഓക്കെ, യാത്രകളൊക്കെ ചെയ്യുന്നതാണോ?
2: ഇല്ല ഇല്ല ഇല്ല.
1: അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എവിടെ പോകണമെന്ന് ആഗ്രഹം?
2: അങ്ങനെയൊന്നും ഒരു ആഗ്രഹം ഇല്ല മാഡം, പോവാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടി നടക്കല്ലേ, ഇങ്ങനെ ജോലി കുറെ പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവിടെ അമ്മയെ നോക്കാനായിട്ട് ഇവിടെ നിൽക്കുക.
1: അപ്പൊ വിഷമങ്ങൾ മാറ്റാനായിട്ട് പാട്ട് കേൾക്കുന്നതാണോ ഒരു ശീലം?
2: ഈ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ. ഞാൻ സമയം ഇവിടെ അങ്ങനെ രാത്രി അമ്മ ടി വി വെക്കത്തുള്ളൂ. അപ്പം ഞാൻ സമയം പോവാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റേഡിയോ കേൾക്കും. അങ്ങനെ ഇപ്പൊ വെച്ചപ്പോഴും ഞാൻ കൊറേ പ്രാവശ്യം കൊണ്ട് ശ്രമിക്കുക, കിട്ടുന്നില്ല.
1: അപ്പൊ ഏതായാലും ഇന്ന് കിട്ടിയല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട ഈ പാട്ട് തന്നെ വെച്ചത്?
2: 3 വർഷത്തിന് മുമ്പ് ഞാൻ എനിക്ക് കിട്ടിയായിരുന്നു, അതിനുശേഷം ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല, ഇനി ഇപ്പോഴാ കിട്ടിയത്. ഭയങ്കര സന്തോഷം എനിക്ക്, എനിക്ക് പറയണമെന്ന് അറിയത്തില്ല.
1: ഏതായാലും മാഡത്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പോ ഇഷ്ടപ്പെട്ട ഈ പാട്ട് തന്നെ വെച്ചത്.
2: ഓ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
6: എന്റെ മകളിപ്പോ വിദേശത്ത് MBBSന് പഠിക്കുകയാണ്. അപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു സിംഗിൾ മദർ എന്നുള്ള നിലയിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നോ, അതെങ്ങനെ നേരിട്ടു എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള കരുത്ത് എവിടുന്ന് കിട്ടി എന്നും ചോദിക്കാറുണ്ട്. അതിന് ഒറ്റ വരിയിൽ ഒരു ഉത്തരം നൽകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഓരോ അവസരങ്ങൾക്കനുസരിച്ച് എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ വഴിതിരിച്ചു വിടുകയായിരുന്നു. ഓരോ അവസരത്തിലും എനിക്ക് സ്ട്രോങ് ആയി നിന്നേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ പല കാര്യങ്ങളും അങ്ങനെ ചെയ്തു പോയതാണ്. മകളോട് എപ്പോഴും അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കാറുണ്ട്. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ കൂടുതലും അച്ഛനമ്മമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മളുടേതായിട്ടുള്ള ഓരോ തീരുമാനങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് അധികം ഒരു ഇത് കൂടുതലും അച്ഛനമ്മമാർ തരാറില്ല. പക്ഷേ അങ്ങനെയല്ല വേണ്ടത് എന്ന് ഞാൻ വളരെ നേരത്തെ തന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവളെ വിട്ടുകൊടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവള് ചെറുപ്പം മുതലേ എനിക്ക് ഡോക്ടറാവണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വലുതായപ്പോഴും ഞാൻ വീണ്ടും അവളുടെ ഇഷ്ടങ്ങൾ മാറുമോ എന്ന് നോക്കി, പക്ഷേ അത് നടന്നില്ല. അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവളെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ് ചെയ്യാറുള്ളത്.

0: ഒരു ശ്രോതാവ് വിളിക്കുന്നുണ്ട്. ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഗാനം എന്ന് നോക്കാം.
1: ഹലോ
0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: ഞാൻ സിനിയാണ് സംസാരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ
0: ആണോ? എന്താ ഇത്ര സന്തോഷം?
1: എല്ലാ പരിപാടിയിലും വിളിക്കും, ഹലപ്രിയത്തിലും വിളിക്കും, അല്ലാതെ വ്യാഴാഴ്ച 4 മണിക്ക് ഒരു പരിപാടി ഉണ്ട് അതിൽ വിളിക്കും. എന്നാലൊന്നും എനിക്ക് കിട്ടൂല, പക്ഷെ എന്റെ കൂട്ടുകാരിക്ക് കിട്ടും. അവള് പാട്ടും ചോദിക്കും, ഞങ്ങള് മനസ്സരിച്ച് വിളിക്കും, പക്ഷെ അവക്ക് കിട്ടും. അപ്പള പേര് ലക്ഷ്മി എന്നാണ്. പിന്നെ ഞങ്ങൾക്ക് നെയ്ത്താണ് ജോലി. ഞങ്ങള് ഇവിടെ 3-4 പേരുണ്ട്, 7-8 പേരുണ്ട് നെയ്യാൻ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, മേടത്തിന് വേണ്ടി എനിക്കിപ്പോ പാട്ട് പറയാൻ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഏതാണെന്ന് പറയാറില്ല, മേടത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് തന്നാ മതി.
0: ഓ, വെച്ചു തരാലോ. ഒഴിവ് സമയങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? കൂട്ടുകാരിയുടെ കൂടെ കറങ്ങാനൊക്കെ പോവാറുണ്ടോ?
1: ഇല്ല, നമുക്ക് നെയ്ത്തല്ലേ, ഞായറാഴ്ച ഒരു ദിവസം അവധി ഉള്ളു.
0: ആ ദിവസം വീട്ടിലെ ജോലികൾ ഉണ്ടാവും അല്ലേ?
1: ജോലികളുണ്ട്. ഓ, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ റേഡിയോ വെച്ചാൽ വൈകിട്ട് 5 മണിയാവും നമ്മള് പോകും. അതുവരെ റേഡിയോ പാട്ടുകൾ കേട്ടോണ്ടിരിക്കും, എല്ലാ പരിപാടിയും കേൾക്കും.
0: വേറെ സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: സന്തോഷം തരുന്ന, എനിക്ക് 2 മക്കളുണ്ട്, അവരെ കാര്യങ്ങളൊക്കെ നോക്കും, പിന്നെ ജോലി, അത് തന്നെ.
0: അതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം.
1: അതെ.
0: ആഹ്, ശരി. അപ്പൊ ഇന്ന് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ശരി.

0: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
1: BMW ആദ്യം കിട്ടട്ടെ.
0: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
1: എങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
1: എന്ന ഞാനും വരും എന്റെ സ്വന്തം BMW.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
7: ഓഫർ കണ്ടിട്ട്.
6: ഡിസ്കൗണ്ട് ഉണ്ടോ?
7: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
6: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
9: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, രാജേഷ് ആണ്.
1: രാജേഷ്
2: തിരുമലയിൽ
1: നിന്ന്.
2: അതെ അതെ.
1: പറയൂ രാജേഷ്, എന്തൊക്കെയാ വിശേഷങ്ങള്? പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? എപ്പോഴും പാട്ട് കേൾക്കുന്ന ആളാണോ അതോ ഒഴിവ് സമയങ്ങളിൽ മാത്രം പാട്ട് കേൾക്കുന്ന ആളാണോ? ഏതുതരം പാട്ടുകളാണ് ഇഷ്ടം? മെലഡിയാണ്. പാട്ട് പാടാറുണ്ടോ? സിനിമകൾ കാണുന്ന ആളാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? പെട്ടെന്ന് ഒരു സിനിമയുടെ പേര് പറയുമെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന പേര് ഏതാണ്? ഇഷ്ടപ്പെട്ട നടനോ?
2: മോഹൻലാൽ.
1: ആഹാ, മോഹൻലാലിന്റെ ഒരു സിനിമ പറയൂ എന്ന് പറഞ്ഞാലോ? ദൃശ്യം. മോഹൻലാലിന്റെ പഴയ സിനിമകൾ ഇഷ്ടമാണോ?
2: ഇപ്പൊ
1: രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്നേഹപൂർവം ശ്യാമയും പിന്നെ ചട്ടമ്പി പാറു എന്ന് പറയുന്ന രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാണ്? അതിരടി. ഓക്കെ, ഇന്ന് ആവശ്യപ്പെടുന്ന പാട്ട് ഏതാണ്? എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇത്ര ഇഷ്ടം?
2: പാട്ട്.
1: ഓക്കെ, അപ്പൊ ഈ പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.

ഹലോ പ്രിയഗീതം, ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും പലരുടെയും വിശേഷങ്ങൾ കേൾക്കാനും എന്റെ വിശേഷങ്ങൾ അവരുമായി പങ്കുവയ്ക്കാനുമുള്ള അവസരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇന്നും ഈ മേഖലയിൽ എനിക്ക് തുടരാൻ കഴിയുന്നത്. ഇനി തുടർന്നും എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ പ്രിയഗീതത്തിൽ നിന്നും തൽക്കാലം വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.

0: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
1: എങ്ങനെ പോവാതിരിക്കും.
0: അതെന്താ,
1: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൻ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
0: അപ്പോ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ആകാശവാണി അനന്തപുരി FM 101.9.
4: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
5: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം പൊതുവെ രോഗാതുരതയുടെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആരോഗ്യപരമായി ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. മഴക്കാലവും ഭക്ഷണരീതിയും ആയുർവേദത്തിലൂടെ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി GP. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
6: നമസ്കാരം
5: മാഡം. മഴക്കാലത്ത് ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
6: ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് അയാൾ ശീലിച്ചു വന്ന ആഹാരം, അയാളുടെ ജീവിത രീതി ഇതൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഒരു വ്യക്തി ശീലിക്കേണ്ട, അതായത് ആയുർവേദം എന്നതൊരു ജീവിതശാസ്ത്രമായതുകൊണ്ട് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചര്യകൾ പറയുന്നുണ്ട്. അതിൽ ഋതുചര്യയിൽ ഓരോ ഋതുവിലും ഒരു വ്യക്തി ശീലിക്കേണ്ട ആഹാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും മഴക്കാലം എന്ന് പറയുന്നത് ഒരു വർഷ ഋതുചര്യയിൽ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക, ദഹിക്കാൻ കൂടുതൽ അധികം സമയമെടുക്കുന്ന ഭക്ഷണം ഒഴിവാക്കുക, പൊതുവെ വിശപ്പ് കൂടിയൊരു സമയമായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണ രീതി ഒഴിവാക്കുകയും വേണം. മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരം ചെറു ചൂടോടെ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ പൊതുവെ മധുരം, പുളി, എരിവ് ഇതൊക്കെ കൂടിയ ആഹാരം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ചൂടോടുകൂടിയ പാനീയ രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് ആയുർവേദത്തിൽ പൊതുവെ ഈ സമയത്ത് പറയുന്നത്. അതിൽ ഔഷധ കഞ്ഞികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഔഷധം കഴിക്കുന്ന സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരം നന്നായി പാകം ചെയ്ത് കഴിക്കാനും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും മാംസാഹാരം കഴിക്കുമ്പോൾ നന്നായി കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കുക. മുട്ടയുടെയും ഈ റെഡ് മീറ്റിൻ്റെ ഉപയോഗം ഈ സമയത്ത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. തൈര് കഴിക്കുന്നതിന് പകരം തൈര് മോരാക്കി കഴിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് മോര് കാച്ചി ഉപയോഗിക്കുക ഈ സമയത്ത്. പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അധികം പഴകാത്ത പഴം കഴിക്കുന്നതായിരിക്കും നല്ലത്. പഴവർഗ്ഗങ്ങൾ പാകം ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ഫ്രഷ് ആയിട്ട് കഴിക്കുക. പഴ ജ്യൂസ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയത് തന്നെ ആയിരിക്കണം. ഈ സമയത്ത് വളരെയധികം രോഗം വരാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ വെള്ളത്തിന്റെ ഉപയോഗത്തിലൂടെ. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയതല്ല എങ്കിൽ ജലജന്യ രോഗങ്ങൾ വരാൻ സാധ്യത ഉള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ മഴക്കാലം എന്ന് പറയുന്നത് ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കൃത്യമായ ശുചിത്വം, വിശപ്പുള്ളപ്പോഴും തന്നെ ആഹാരം കഴിക്കുക, കഴിക്കുന്ന ആഹാരം ഫ്രഷ് ആയിരിക്കണം എന്നും ചിന്തിക്കുക. ചെറു ചൂടോടുള്ള ആഹാരവുമാണ് ഈ സമയത്ത് കഴിക്കേണ്ടത്. കഞ്ഞികളുടെ ഉപയോഗവും ഈ ഒരു വർഷകാലത്ത് ആയുർവേദം വിധിക്കുന്നുണ്ട്.
5: ശരിക്കും ഏത് തരത്തിലുള്ള ഔഷധ കഞ്ഞിയാണ് ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക?
6: ഔഷധ കഞ്ഞികൾ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ, ഔഷധ കഞ്ഞി എന്ന് പറയുമ്പോൾ അത് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞവരയരിയാണ് സാധാരണ ആയുർവേദത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞവരരി ഇല്ല എങ്കിൽ നമ്മൾ നെല്ല് കുത്തിയ അരി ഉപയോഗിച്ചാലും മതിയാവും. നന്നായി വേവിച്ച് പഞ്ചകോലം എന്ന് പറഞ്ഞൊരു ചൂർണം, അതായത് 5 ഔഷധങ്ങൾ മാത്രം, തിപ്പലി, കുരുമുളക്, ഏലത്തരിയൊക്കെ അടങ്ങിയ 5 ഔഷധങ്ങൾ അടങ്ങിയ പഞ്ചകോലം എന്ന് പറഞ്ഞൊരു ചൂർണവും ഞവരയരിയും കൂടെ ഇട്ട് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം വെന്ത് വന്നതിന് ശേഷം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നേർത്ത പാലോ ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ച് അതിനകത്ത് ചെറിയ ഉള്ളിയോ നെയ്യോ ഇട്ടിട്ട് താളിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഒരു നേരത്തെ ആഹാരമാക്കി ഉപയോഗിക്കുക. പലപ്പോഴും ഒരു ശീലമുള്ളത് ഈ ഒരു സമയത്ത് ഔഷധ കഞ്ഞി ഉപയോഗിക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ പലരും രാത്രിയായിരിക്കും ഉപയോഗിക്കുന്നത്. രാത്രിയത്തെ ഒരു ഫുഡ് കഴിക്കും, അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ഔഷധ കഞ്ഞിയും കൂടി ഉപയോഗിക്കും. പക്ഷെ അങ്ങനല്ല, ഒരു നേരത്തെ ആഹാരമായിട്ട് ഔഷധ കഞ്ഞി ഉപയോഗിക്കാവുന്നതാണ്. ഇത് ജനറലി പറഞ്ഞതാണ്. ഇല്ലാതെ നമുക്ക് മറ്റു പല ഔഷധങ്ങളും അരിയാർ ഇട്ട് ഉപയോഗിക്കാവുന്നുണ്ട്. വിഴാലരി, കുടകപ്പാല അരി ഒക്കെ പോലുള്ള ഔഷധങ്ങൾ ഇട്ടിട്ട് ഔഷധ കഞ്ഞി ഉപയോഗിക്കാം.

0: ഉലുവ ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ പ്രമേഹ രോഗികളാണെങ്കിൽ അവർക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഞവരയരിക്കും കുത്തിയ നെല്ലരിക്കും പകരം നമുക്ക് ഗോതമ്പിന്റെ നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് കഞ്ഞിയാക്കിയിട്ട് കുറച്ച് കലോറി കുറവാണ്, ഒരു നേരം പക്ഷെ ഞവരരി ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അതിനകത്ത് ഉലുവയോ അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ പഞ്ചകോല ചൂർണമോ ഒക്കെ ഇട്ട് വെള്ളം വേവിച്ചിട്ട് കഞ്ഞിയാക്കി അതിനെ കുറച്ച് നെയ്താളിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പലതരം, അതായത് പല സ്ഥലങ്ങളിൽ പലതരം കഞ്ഞികൾ പ്രചാരത്തിലുണ്ട്. പയർ, നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളെല്ലാം കടല, മുതിര ഇതൊക്കെ അരിയോടുകൂടി ചേർത്തോ അല്ലെങ്കിൽ ചേർക്കാതെയോ കഞ്ഞി പ്രിപ്പയർ ചെയ്തിട്ട് അതിനോടൊപ്പം ദഹനത്തിന് വേണ്ടിയിട്ട്, അതായത് ദഹനശക്തി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹനം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചകോല ചൂർണമോ അല്ലെങ്കിൽ വെറും ചുക്കുപൊടിയോ മാത്രം ചേർത്തിട്ട് കഞ്ഞി ഉണ്ടാക്കി ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ടത് ഒരു നേരത്തെ ആഹാരമാക്കി കഞ്ഞി കഴിക്കുക, അല്ലാതെ നമ്മുടെ അഡീഷണൽ ഫുഡായിട്ട് കഞ്ഞി കഴിക്കുന്നത് നല്ലതല്ല.
1: മാഡം, മഴക്കാലം പൊതുവേ വിശപ്പ് കൂടിയ കാലം കൂടിയാണല്ലോ. മഴക്കാലത്ത് ആഹാരകാര്യത്തിൽ പാലിക്കേണ്ട ഇടവേളകളെക്കുറിച്ച് ഒന്ന് പറയാമോ? അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
0: തീർച്ചയായും, അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിശപ്പ് തോന്നുമ്പോൾ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. വിശപ്പാണ് നമ്മുടെ ഒരു ഭക്ഷണ രീതിയുടെ ഇൻഡിക്കേറ്റർ. ഇപ്പോൾ ഒരു 3 പ്രാവശ്യം ആഹാരം കഴിക്കണം, ദിവസം 4 നേരം ആഹാരം കഴിക്കണം, അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് എപ്പോൾ വിശക്കുന്നു അപ്പോഴും വേണം ആഹാരം കഴിക്കാൻ. സാധാരണ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ രാവിലെ പ്രാതൽ, ഉച്ചഭക്ഷണം, രാത്രിയത്തെ ആഹാരം, അങ്ങനെയാണ്. അതിപ്പോൾ ഒരാൾക്ക്, ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും വിശപ്പ് തോന്നുന്ന സമയം. ചിലർക്ക് ഒരു എങ്ങനെയൊക്കെ ആയാലും ഒരു 4 മുതൽ 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം അടുത്ത ആഹാരം കഴിക്കേണ്ടത്. പ്രാതൽ നമ്മൾ നന്നായി നല്ല ഹെൽത്തി ഫുഡ്, എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ പ്രാതൽ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ മലയാളിയുടെ ഇത് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല, ഏറ്റവും ന്യൂട്രീഷ്യസും ഏറ്റവും ഊർജ്ജദായകവുമായിട്ടുള്ളൊരു പ്രാതലായിട്ട് നമുക്ക് പറയാം പുട്ടും കടലക്കറിയും. എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പുട്ടും കടലക്കറിയും ഒരാൾക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ആഹാരം കഴിക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ മഴക്കാലത്ത് വിശപ്പ് കൂടുതൽ തോന്നുന്നു എങ്കിൽ ഒരു പഴം പുഴുങ്ങിയതോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ എണ്ണ കടികൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയാഹാരം എന്ന് പറയുമ്പോൾ ചോറിൻ്റെ അളവ് കുറച്ച് പച്ചക്കറികൾ, മഴക്കാലത്ത് കഴിവതും ഈ സാലഡ്, റോ സാലഡ് ഉപയോഗിക്കാതെ വേവിച്ച പച്ചക്കറികൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മാംസാഹാരം കഴിക്കുന്നവർക്ക് നന്നായിട്ട് മീൻ വേവിച്ച് ഉപയോഗിക്കാം, മാംസാഹാരവും വേവിച്ച് ഉപയോഗിക്കാം. മുട്ടയുടെയും ഈ റെഡ് മീറ്റിൻ്റെ ഉപയോഗം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സമയത്ത് മഴക്കാലത്ത് മധുരം ആഹാരത്തിലും കുറച്ച് ഒഴിവാക്കുക. തൈരിൻ്റെ ഉപയോഗം വളരെയധികം സംശയമുള്ളതാണ്. പക്ഷെ തൈര് നമുക്ക് വളരെ ന്യൂട്രിയൻറ്റും തൈരിനകത്തുള്ള ലാക്ടിക് ആസിഡും പ്രോബയോട്ടിക്കും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ നല്ലതാണ്. അപ്പോൾ തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ പച്ച തൈര് ഉപയോഗിക്കാതെ അതിന് മോര് കാച്ചി ഉപയോഗിക്കാവുന്നതാണ് മഴക്കാലത്ത്. പിന്നീട് നമുക്ക് ഒരു രാത്രിത്തെ ഫുഡ് വരികയാണെങ്കിൽ ഒരു കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ എങ്കിലും രാത്രിത്തെ ഫുഡ് കഴിച്ചിരിക്കണം. രാത്രിത്തെ ഫുഡ് ദഹിക്കാൻ എളുപ്പമുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ 7:30-8 മണിയാകുമ്പോൾ തന്നെ കഴിച്ചിരിക്കണം. രാത്രി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഒരു ഫുൾ സ്റ്റൊമക്ക്, ഇപ്പോൾ വർക്കിംഗ് ഒരു പോപ്പുലേഷനൊക്കെ ആണെങ്കിൽ രാവിലെ എന്തെങ്കിലും കഴിക്കും, ഉച്ചയ്ക്ക് കഴിച്ചാലായി ഇല്ലെങ്കിലായി, രാത്രിയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുകയും നന്നായി ഭക്ഷണം കഴിക്കുന്ന സമയം. പക്ഷെ അതൊരു അൺഹെൽത്തി രീതിയാണ്. ഈവൻ മഴക്കാലത്തും ഒരു അൺഹെൽത്തി രീതിയാണത്. രാത്രി ലൈറ്റായിട്ടുള്ള ഫുഡ് തന്നെ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഔഷധ കഞ്ഞികൾ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് രാത്രിയത്തെ ഒരു നേരത്തെ ആഹാരമാക്കാം. പക്ഷേ ഉറപ്പുവരുത്തുക നമ്മൾ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നേ അല്ല എങ്കിൽ ആ നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും നമ്മുടെ കാർഡിയാ ഹെൽത്തിനെയൊക്കെ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ട ഒരു ഗ്യാപ്പ്. ആ വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റിയും കഴിക്കുന്ന രീതിയും ഒക്കെ ഓരോ വ്യക്തിക്കനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഇനി കുടിക്കുന്ന വെള്ളമാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 2 മുതൽ 2.5 ലിറ്റർ വെള്ളം വരെ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് കുടിക്കാം. പക്ഷെ നമ്മുടെ ഈ ഒരു മഴക്കാലം എന്ന് പറയുമ്പം ഒരു ത്രൂ ഔട്ട് മഴക്കാലം അല്ല, ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരികയും ഡീഹൈഡ്രേഷനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഒരു 3 ലിറ്റർ വെള്ളം വരെ നമുക്കൊരു വ്യക്തിക്ക്, 2.5 മുതൽ 3 ലിറ്റർ വെള്ളം വരെ നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയതായിരിക്കുക. 20 മിനിറ്റ് എങ്കിലും ചുക്കോ കൊത്തമല്ലിയോ ഒക്കെ ഇട്ട് നമുക്ക് സാധാരണ വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇല്ല എങ്കിൽ ഷടങ്ക പാനീയം, ഷടങ്കം എന്ന ഔഷധം ഇട്ട് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ശുദ്ധജലത്തിന്റെ ലഭ്യത തീർച്ചയായും ഉറപ്പുവരുത്തേണ്ടതാണ്. ഫ്രഷ് ജ്യൂസ് ഉപയോഗിക്കുന്നതിനേക്കാളും പഴങ്ങൾ അങ്ങനെ കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ വൃക്കരോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ഫ്ലൂയിഡ് ഇൻടേക്ക് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം റെഗുലേറ്റ് ചെയ്യണം. ഒരു 3 ലിറ്റർ വെള്ളമൊക്കെ നമുക്ക്, വൃക്കകളുടെ ആരോഗ്യം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അത്രയും ഒരു വെള്ളം കൂടി അവർക്ക് സാധ്യമായിരിക്കില്ല. അതുകൊണ്ട് വൃക്കകളുടെ ആരോഗ്യവും കൂടി നമ്മൾ പരിഗണിച്ച് വേണം ഒരു വ്യക്തിയുടെ മീൻ വൃക്കരോഗമുള്ളവരാണെങ്കിൽ വെള്ളം കുടിയുടെ അളവ് നമ്മൾ അതിനെ ഒന്ന് റെഡിയാക്കേണ്ടത്, ഒരു കൃത്യത വരുത്തേണ്ടത്.
1: മഴക്കാലത്ത് കുട്ടികളുടെ ഭക്ഷണകാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്?
0: സ്കൂൾ കുട്ടികളുടെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും ഒരു ഹോംലി ഫുഡ് ഹാബിറ്റ്സ് അവർക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. പുറത്തുള്ള ആഹാരം ഈ ഒരു വല്ലപ്പോഴും വൺസ് ഇൻ എ വൈൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ മഴക്കാലത്ത് ഈ ഭക്ഷ്യവിഷബാധ പോലുള്ള കണ്ടീഷൻസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടും രോഗം അതുമൂലം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടും ഹോംലി ഫുഡ് ശീലിക്കാൻ അവരെ ശീലിപ്പിക്കുക. രാവിലെ പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ രാവിലെ ഒരു എണീറ്റുടനെ കുട്ടിക്ക് നല്ലൊരു ഗ്ലാസ് പാൽ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് സ്കൂളിൽ പോകേണ്ട കുട്ടിക്ക് 6 മണിക്ക് പാല് കുടിച്ച കുട്ടിയെ വീണ്ടും ഒരു 7:30-8 മണിയാകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയും. പക്ഷെ പാലിന് ദഹിക്കാൻ കുറച്ച് സമയം വേണം, അത് ദഹിച്ചു കഴിഞ്ഞാലേ കുഞ്ഞിന് വിശപ്പ് വരുള്ളൂ. അതിൻ്റെ മേളിലൂടെ ഒരു ഹാർഡായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ കുട്ടിക്ക് തീർച്ചയായും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കുന്നതിനേക്കാളും കൊടുക്കുന്ന ശീലമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 4 മണിക്കൂർ ഗ്യാപ്പിട്ട് കൊടുക്കുക, നേരത്തെ കഴിച്ച ആഹാരം ദഹിച്ചു എന്ന് ഉറപ്പ് വരുത്തുക, കട്ടിയുള്ള പാല് രാവിലെ എണീറ്റുടനെ കൊടുക്കുന്നത് ഒഴിവാക്കാം കുഞ്ഞുങ്ങൾക്ക്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വേണമെങ്കിൽ അവർക്ക് നേർപ്പിച്ച പാല് കൊടുക്കാവുന്നതാണ്. അന്നന്ന് കുക്ക് ചെയ്ത ആഹാരം തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ശ്രദ്ധിക്കുക. ആഹാരം നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 3 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന ആഹാരം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അധിക ദിവസം ഫ്രിഡ്ജിൽ ഇരുന്ന ആഹാരം വീണ്ടും വീണ്ടും ചൂടാക്കി കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഓരോ ആഹാരത്തിനും നമുക്കൊരു ഫ്രിഡ്ജിലും ഫ്രീസറിലും വെക്കാനൊക്കെ ഒരു ഡ്യൂറേഷനുണ്ട്. അപ്പം അതിൽ കൂടുതൽ ഈ തൈരായാലും പാലായാലും ഒക്കെ ഒരു ദിവസത്തിൽ കൂടുതൽ പഴകിയത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് കുട്ടികൾക്ക് കൊടുത്തയക്കുന്ന ബോട്ടിലിന്റെ ശുചിത്വം, പാത്രത്തിന്റെ ശുചിത്വം, പല ബോട്ടിൽ നെക്കിലൊക്കെ കുട്ടികളുടെ ഭക്ഷ്യവസ്തുവിന്റെ അവശിഷ്ടം ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഫുഡ് പോയ്സണിങ്ങിന് സാധ്യത കൂട്ടുന്നതാണ്. എന്നും ക്ലീൻ ചെയ്ത വാട്ടർ ബോട്ടിൽ തന്നെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുക. കുട്ടികളുടെ ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികളുടെ ഭക്ഷണത്തിന്റെ ശുചിത്വവും കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അതോടൊപ്പം തന്നെ സമയം, ഈ 3 കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: മഴക്കാലത്തെ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായും മഴക്കാലത്ത് പലതരം രോഗസാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രതിരോധത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജീവിതശൈലി അതോടൊപ്പം തന്നെ ആഹാര രീതി, ശുചിത്വശീലങ്ങൾ ഇവ ശ്രദ്ധിച്ചാൽ ആരോഗ്യവകുപ്പ് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് രോഗകാരകമായ ഘടകങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കാതെ നമ്മുടെ വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഒരുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ആരോഗ്യകരമായ ഒരു മഴക്കാലത്തിലൂടെ നമുക്ക് തീർച്ചയായും കടന്നുപോകാം. എല്ലാവരും ആരോഗ്യപ്രദരായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: മഴക്കാല ഭക്ഷണങ്ങളും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി പി സിദ്ധിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: പാമ്പുകടി ഏൽക്കാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക. വിടവുകൾ അടയ്ക്കുക. വീടിന് പുറത്തുകിടന്ന് ഉറങ്ങാതിരിക്കുക. നിലത്ത് കിടന്ന് ഉറങ്ങുന്നത് കഴിവതും ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുകുവല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും ഒപ്പം പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളുടെ മുകളിലൂടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം മൂടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും കുടഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്തുക. പാമ്പുകടി ഏറ്റാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടി ഏറ്റയാളെ ശാന്തനാക്കുക. അയാളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കിക്കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തി

0: ഇരിക്കുകയാണ് പ്രധാനം. ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് നേരം പാഴാക്കരുത്. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കാതിൽ ഒരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും നിങ്ങളുടെ ഇഷ്ടഗാനം തത്സമയം കേൾക്കാനുമായി ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496559631. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി ഉണ്ട്, 9496596321. 5 മണിവരെയാണ് ഈ പരിപാടിയുടെ സമയം. കാതിൽ ഒരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പമുള്ളത് ആര്യ പ്രസന്നൻ.

0: കാതലൊരു പാട്ടിലേക്ക് വിളിച്ച ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാ നോക്കാം. ഹലോ, നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഹലോ, ഇത് കൊല്ലം കുടിക്കോല് സദാശിവനാണ്.
0: സദാശിവൻ,
1: കൊല്ലം കുടിക്കോല് സദാശിവൻ.
0: സദാശിവൻ, ഓക്കെ, പറഞ്ഞോളൂ, ഏത് പാട്ടാണെന്ന് കേൾക്കേണ്ടത്?
1: എനിക്ക് പണിനീരാത്തി വരില്ലാത്ത എം എസ് വിശ്വാസം പാടിയ കണ്ണുനീർക്കുള്ളിയ സ്ത്രീയോട് വന്നിട്ടുള്ള
0: ആ പാട്ട് വേണം. ഈ ഗാനത്തിന് സംഗീതം നൽകിയതും എം എസ് വിശ്വനാഥൻ തന്നെയാണ്. വരികൾ എഴുതിയത് ആരാന്നറിയോ?
1: എം എസിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്.
0: ഓക്കെ, ആ ഇനി വരികൾ എഴുതിയത് ആരാന്നറിയോ?
1: വരികൾ ഓർമ്മയില്ല,
0: വയലാറാണ്. കണ്ണുനീർ തുള്ളി സ്ത്രീയോട് ബിമ്പിച്ച ആ പാട്ടല്ലേ?
1: പാട്ടും സംഗീതവും എം എസ് ആണെന്നറിയാം.
0: അറിയാം. പിന്നെ സുഖമായിട്ടിരിക്കുന്നോ?
1: അവിടെ
0: കോഴി പോകുന്ന ശബ്ദമൊക്കെ ഇവിടെ കേൾക്കാം.
1: കൊല്ലക്കാർക്ക് മഴയൊന്നുമില്ലല്ലോ.
0: അവിടെ മഴയില്ലേ?
1: കൊല്ലക്കാർക്ക് മഴയൊന്നുമില്ല.
0: അത് ശരി, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഴയാണല്ലോ. അവിടെ മഴയില്ലേ?
1: കേരളത്തിൽ എല്ലാവരും തിരുവനന്തപുരത്തും മഴയുണ്ട്, കൊല്ലം മാത്രം ഒഴിച്ചിട്ടേക്കാണ്.
0: അത് ശരി,
1: കൊല്ലം ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയ്ക്കും മഴയുണ്ട്.
0: ചിലപ്പോ ആ ഭാഗത്ത് ഇല്ലാത്തതായിരിക്കും, ബാക്കി കൊല്ലത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പെയ്യുന്നുണ്ടാവും.
1: കൊല്ലത്തിന്റെ വനമുള്ള ഭാഗങ്ങളിലൊക്കെ കാണും, പക്ഷേ ഉള്ളിലോട്ടൊന്നും മഴയില്ല.
0: അത് ശരി. അപ്പൊ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വേറെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടുന്നു, പ്രായമൊക്കെ ആയി, വീട്ടിലേക്ക് ഒത്തിരിക്കുകയാണ്, റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണ്.
0: റേഡിയോ കേട്ടോണ്ടിരിക്കും അല്ലേ, അത് തന്നെ നല്ലൊരു ആക്ടിവിറ്റി അല്ലേ, നമുക്ക് സമയം പോവാൻ അല്ലേ, നല്ല പാട്ടുകൾ കേൾക്കാം,
1: സമയം പോകാം, വാർത്തകൾ കേൾക്കാം.
0: അതെ,
1: അങ്ങനെ പല പല പരിപാടികളാണ്.
0: അറിവും വിനോദവും എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു മാധ്യമമാണ് റേഡിയോ എന്ന് പറയുന്നത്. അപ്പം അത് നല്ലൊരു നേരം പോക്കല്ലേ? പണ്ട് മുതലേ കേൾക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ പാട്ട് കേൾക്കാവോ? ഈ ചോദിച്ച പാട്ട് നമുക്ക് കേൾക്കാവോ? പണിതീരാത്ത വീട് എന്ന ചിത്രത്തിൽ എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി പാടിയതാണ്, വരികൾ എഴുതിയത് വയലാർ. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ.
1: ശരി.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പൂട്ടിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
7: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം.
9: നമസ്കാരം.
8: പേര് പറയാമോ?
9: എന്റെ പേര് ബിജു.
8: എവിടെന്നാ വിളിക്കുന്നേ?
9: ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ.
8: കടയ്ക്കൽ നിന്ന്? ഓക്കെ. ഇപ്പൊ കൊല്ലം ജില്ലയിൽ നിന്ന് മറ്റൊരാൾ
9: വിളിച്ചിട്ടുണ്ടായിരുന്നു.
8: നേരത്തെ പറഞ്ഞ
9: കൊളത്തൂപ്പുഴ സൈഡ് ഇങ്ങി വരും,
8: അങ്ങോട്ട് മഴയുണ്ട് അല്ലേ? ശരി. അപ്പൊ മഴയെത്തും മുൻപേ എന്ന് പറഞ്ഞ സിനിമയിൽ ഏത് പാട്ടാ വേണ്ടത്?
9: ചിറ്റാ ചിറ്റാന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ,
8: എസ് ജാനകി പാടിയ ഗാനം അല്ലേ? അത് കേൾപ്പിക്കാം. പിന്നെ വേറെ എന്തൊക്കെയാണ്? വീട്ടിലാരൊക്കെ ഉണ്ട്?
9: വീട്ടില് പിന്നെ ഭാര്യ ദീപ, മക്കള് ബിബിൻ ബിബിൻ, പിന്നെ അമ്മയുണ്ട്. അമ്മയുടെ പേര് ഭാനുമതിയാണ്.
8: മക്കള് പഠിക്കുവാണോ?
9: അല്ല, ഇപ്പൊ പഠിക്കുന്ന ഒരാള് ദുബൈയിലാണ്, മറ്റാള് ബിബിൻ. പിന്നെ നമ്മളെ ജ്യേഷ്ഠന്മാര് രാജു, ജയസിംഗ്, പിന്നെ ചേച്ചി വിമല, പിന്നെ വിമല ശിവൻ ശിവൻ, പിന്നെ നമ്മളെ കുടുംബത്തിലെ കൊച്ചുമക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.
8: എല്ലാവർക്കും വേണ്ടി പാട്ട് സമർപ്പിക്കാണ്.
9: സമർപ്പിക്കുന്നു.
8: ഈ പാട്ടിന്റെ വരികൾ എഴുതിയത് കൈതപ്രമാണ്, ഈണം നൽകിയത് രവീന്ദ്രൻ.
9: കൈതപ്രസ്താവ് രവീന്ദ്രമാഷ. നമ്മളെ കുളത്തൂപ്പുഴത്തെ ആളല്ലേ രവീന്ദ്രമാഷ്.
8: വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ എഫ്എമ്മിന്റെ പരിപാടികളൊക്കെ സ്ഥിരം കേൾക്കാറുണ്ടോ?
9: ഓ, കേൾക്കാറുണ്ട്, കേൾക്കാറുണ്ട്.
8: അവിടെ എങ്ങനെയാണ്, റേഡിയോയിൽ തന്നെയാണോ കേൾക്കുന്നത്?
9: സിനിമവിളയിലുള്ള ഒരു ശത്രുക്കനൻ രാവിലെ എന്നും 6 മണിക്ക് കൂടെ ഓണാക്കും വാർത്തകൾ. എല്ലാം പരിപാടി ഉണ്ടല്ലോ,
8: എല്ലാം കേൾക്കും. അപ്പൊ സന്തോഷം,
9: എല്ലാവർക്കും ഇഷ്ടമാണ്.
8: ഈ പരിപാടിയിലേക്ക് നേരത്തെ വിളിച്ചിട്ടുണ്ടോ?
9: ഞാൻ ഒരു 1.5 മാസം മുമ്പ് ഞാൻ
8: വിളിച്ചിട്ടുണ്ട്. വീട്ടിലെ എല്ലാവരോടും ഞങ്ങളുടെ സുഖാന്വേഷണങ്ങൾ അറിയിക്കണം.
9: അതുപോലെ ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കണം.
8: ശരി, പാട്ട് കേൾക്കാമോ?
9: ഓ, കേൾക്കാം.
8: വിളിച്ചതിൽ സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ.
9: ശരി, ഓക്കെ ഓക്കെ.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണ.

0: സായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
2: ഓഫാവണ്ട, മൈജി ഉണ്ടല്ലോ.
1: എന്താ അവിടെ സ്പെഷ്യൽ?
2: മൈജി ഓണം മാസ് ഓണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: കാതലൊരു പാട്ടിലേക്ക് വിളിച്ച അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ, നമസ്കാരം.
4: ഹലോ, ഹലോ, നമസ്കാരം. ഞാൻ ജിജോ, കൊല്ലം ജില്ല പുളത്തപ്പുഴ.
1: ഇന്ന് വിളിക്കുന്ന എല്ലാവരും കൊല്ലത്തു നിന്നാണല്ലോ. നേരത്തെ വിളിച്ച രണ്ടാൾക്കാരും കൊല്ലം ജില്ലയിൽ നിന്നാ വിളിച്ചത്.
4: അത് ഒരാള് കേതരയില്, ഒരാള് കൊല്ലത്തവിടെ.
1: എന്നാലും കൊല്ലംകാർക്കാണല്ലോ കോള കിട്ടുന്നത്.
4: അതെ, പിന്നെ ഞാനിവിടെ ടിവി റിപ്പയറിംഗ്.
1: ടിവി റിപ്പയറിംഗ് ഷോപ്പാണോ? സർവീസിംഗ് ഷോപ്പ് നടത്തുവാണ്. ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? റേഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ പാട്ട് കേൾക്കണം. പിന്നെന്താ, പാടിക്കോളൂ.
4: മൃദുമതമോടെ മൃദുമന്ത്രം അന്നെന്നരികിൽ വന്നുവെന്നപ്പോ എന്റെ ഞാനറിഞ്ഞില്ല.
1: എന്നാ ഈ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം?
4: ഇത് കേൾക്കാനുള്ള പ്രകൃതി, മഴ ഇവിടുത്തെ പെയ്തോണ്ടിരിക്കുക.
1: ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് കേൾക്കാൻ സുഖമുള്ള ഒരു പാട്ടാണല്ലേ.
4: കാലാവസ്ഥയും പിന്നെ പനി ജലദോഷമൊക്കെ പിടിക്കുമ്പോൾ പ്രത്യേക ക്ലൈമറ്റ് ആയിട്ട് തോന്നുന്നു.
1: അതെ അല്ലേ.
4: കൂടാതെ രവീന്ദ്രമാസ രാഗ സരോവര സ്മാരകം ഇവിടെ ഉണ്ട്. കുളത്തൂർ സ്മാരകം,
1: വീട്ടില് ആരൊക്കെയുണ്ട് ചേട്ടന്റെ?
4: വീട്ടില് മമ്മി ഉണ്ട്. മമ്മി ഔട്ട്സൈഡാണ്, തൊഴിലിടത്തിന് പോകുന്നില്ല, മഴ ആയതുകൊണ്ട്. പപ്പ കൃഷിപ്പണി. സോമു എന്നാ പേര്. ലിസി, ലിസി എന്നാ പേര്. ചേട്ടൻ പുറത്ത് പോയിരിക്കുന്നു, പെങ്ങളുടെ വീട് വരെ പോയിരുന്നു. ജോളി, പിന്നെ ചേട്ടന്റെ പേര് ജോമോൻ.
1: അപ്പൊ ഈ പാട്ട് നമുക്ക് കേൾക്കാവോ?
4: ഈ പാട്ട് കേൾക്കാം. പിന്നെ ഞങ്ങൾ നേരത്തെ ഇപ്പൊ പുതിയ വീട്ടിലാ താമസിക്കുന്നത്. നേരത്തെ മൊട്ടലിമൂട എന്ന് പറയുന്ന ചതുപ്പിലാണ്
1: താമസിക്കുന്നത്.
4: അത് അവിടെ ഇപ്പൊ കുറച്ചാളേ ഉള്ളു മാറിയിട്ടുണ്ട്. ടെമ്പർ ഡിപ്പോ, അതാ ഡിപ്പോ. അവിടെ ആദിവാസി കോളനികളാണ്. അപ്പൊ രണ്ടാം മൈല്, പെരുവഴിക്കാല, വട്ടക്കരിച്ച്, കുളത്തി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ ഈ പാട്ട് റേഡിയോ എപ്പോഴും കേൾക്കാൻ സൗകര്യമുണ്ട്. തിരുവനന്തപുരം നിർമ്മല ഹോസ്പിറ്റലിലെ ഐ സി കിരാൻ സാർ എന്ന് പറയുന്ന സാറാ ഈ വീട് വെച്ച് തന്നത്, ഡിപ്പോസിഷനിൽ തിരുവനന്തപുരത്തുള്ള.
1: അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രത്തിലെ യേശുദാസും സുജാതയും പാടിയ ഗാനമാണിത്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രനാണ് ഈണം നൽകിയത്. പാട്ട് കേൾക്കാമോ?
4: ശരി.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
4: ഓണോ ഷോപ്പിംഗ്.

0: ഓഫറിനെ ആ സമ്മാനങ്ങളാണ് മനസ്സിലേക്ക് കയറിയത്.
1: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ
4: ഹലോ മാഡം, ഞാൻ ഇവിടെ നാലാഞ്ചിറയുന്ന ചിത്രലേഖ.
3: ചിത്രലേഖ, ഏത് പാട്ടാ കേക്കേണ്ടത്?
4: കടൽ എന്ന് പറയുന്ന സിനിമയില് ജാനകി അമ്മ പാടിയ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിടൽ മാത്രം.
3: ആ പാട്ട് കേക്കണം. അപ്പൊ എന്ത് ചെയ്യാണ് ചേച്ചി?
4: ഞാൻ, എനിക്ക് തയ്യക്കടയാ, തയ്യല.
3: അവിടെ വീടിനോട് ചേർന്നാണോ അതോ അല്ലാതെ?
4: അല്ല അല്ല, പ്രത്യേക റോഡ്. ഇവിടെ വീട് വന്നിട്ട് തട്ടിനകം എന്ന് പറയും, അവിടെയാണ്. കട വന്നിട്ട് പാറോട്ടോണത്തിനും പാണൻവിളയ്ക്ക് ഇടയില്ല.
3: അപ്പൊ ഇനിയിപ്പോ ഓണക്കാലൊക്കെ വരുന്നോണ്ട്.
4: ആ അപ്പൊ കുഴപ്പമില്ല, പണിയുണ്ട്.
3: പണിയുണ്ട്,
4: ആ കുഴപ്പമില്ല. ഞാനൊരു കുടുംബശ്രീ പ്രവർത്തകയായിരുന്നു, 23 വർഷം ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കാര്യവുമില്ല, ഇപ്പൊ ഞാനത് ഒരു കാര്യവും ഇല്ലാതല്ല, എന്നെ മാനസികമായിട്ട് എന്റെ കുടുംബശ്രീക്കാര് എന്നെ ഇത് ട്രോർച്ചർ ചെയ്ത് എനിക്ക് ഞാൻ അതിൽ നിന്ന് അങ്ങ് മാറിക്കൊടുത്തു. വിഷമമുണ്ട്, വിഷമമുണ്ടെന്ന് വെച്ചാ വേറെ ഒന്നുമല്ല, 23 വർഷമാണ് ഞാൻ കൊണ്ടുപോയത് മാഡം.
3: അപ്പോഴും
4: എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും പറയണം, ഒന്നും ചെയ്തിട്ടില്ല.
3: നിലവിലെ ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറി സന്തോഷകരമായ ഒരു അവസ്ഥ വരട്ടെ കേട്ടോ.
4: വേണ്ട വേണ്ട, അയ്യോ, ഇനി ആ എന്റെ ആ പ്രവർത്തകരെടുത്ത് എനിക്ക് ഒരിക്കലും, എന്റെ സ്വഭാവം അങ്ങനെയാണ്, ഞാൻ വേണ്ടെന്ന് വെച്ചാ വേണ്ടതന്നെ. അയ്യോ, എനിക്ക് ഇഷ്ടമേ ഇല്ല അവരെ കാണുന്നത് പോലും. എനിക്ക്
3: കേൾക്കാറുണ്ടോ?
4: ആ കേൾക്കാറുണ്ട്, പിന്നെ രാവിലെ റേഡിയോ കേൾക്കും, രാവിലെ തൊട്ട് വീട്ടിൽ നിന്നേ വെക്കുന്നത്.
3: ഏറ്റവും ഇഷ്ടമുള്ള പ്രോഗ്രാം ഏതാ?
4: ഏറ്റവും ഇഷ്ടമുള്ളത് ശാസ്ത്ര ലോകം ഇഷ്ടമുണ്ട്, പക്ഷികളെ കുറിച്ച് പറയുന്നത് ഇഷ്ടമുണ്ട്. അതിലെ ഒരു ഇവിടുത്തെ നമ്മളെ ഹോട്ടൽ സ്കൂളിലെ ടീച്ചർ, ഒരു സോഫിയ ടീച്ചർ പറഞ്ഞല്ലോ, ലൈലോൺ എങ്ങനെയാ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്.
3: എനിക്ക്
4: അറിയത്തില്ലായിരുന്നു, പിന്നെ അത് കേട്ടപ്പോ എനിക്കങ്ങ് ഭയങ്കര അയ്യോ ഇങ്ങനെയാണോ എന്ന് കരുതായി. അതേപോലെ തന്നെ ഒരിക്കൽ മരം കൊത്തിയവിടെ ഇതിനെ കുറിച്ച് ഒരു സാറ് പറഞ്ഞായിരുന്നു, അതൊക്കെ ഭയങ്കര
3: പുതിയ അറിവുകളായിരുന്നു അല്ലേ.
4: പിന്നെ പുതിയ അറിവുകൾ, ഒരുപാട് അറിവുകൾ തരുന്നുണ്ട് കേട്ടോ.
3: അപ്പൊ സന്തോഷം, ഇനിയും റേഡിയോ തുടർന്ന് കേൾക്കുക, നമ്മുടെ ചാനൽ തുടർന്ന് കേൾക്കുക
4: കേട്ടോ. ഇന്നത്തെ നാടകവും
3: അതെ അല്ലേ. സന്തോഷം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമോ? കടൽ എന്ന ചിത്രത്തിലെ എസ് ജാനകി പാടിയതാണ്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം വി ശ്രീനിവാസിന്റെ സംഗീതം. വിളിച്ചതിൽ സന്തോഷം, ഇനിയും വിളിക്കണം കേട്ടോ.
4: എഴുത്തുകാരനെ. ഓക്കെ ഓക്കെ.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ?
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: മെലിഞ്ഞവർക്ക് PMOS വരുമോ? പ്രസവശേഷം PMOS മാറുമോ? PMOSനെ കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അശ്വതി ജീനാഥ് സംസാരിക്കുന്നു.
0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
4: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്ക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
7: നമസ്കാരം മാഡം, ഞാൻ സതീഷ് നെടുമങ്ങാടുന്ന് വിളിക്കുന്നത്.
6: പേര് ഒന്നുകൂടെ പറയാമോ?
7: സതീഷ്.
6: സതീഷ് നെടുമങ്ങാടാണ് അല്ലേ?
7: എന്തോ
6: സ്ഥലം സ്ഥലം ഏതാ പറഞ്ഞത്? നെടുമങ്ങാട്.
7: നെടുമങ്ങാട്.
6: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
7: എനിക്ക് അന്തിക്കടപ്പുറത്ത് എന്നുള്ള പാട്ടാണ്.
6: ചമയത്തിലെ അല്ലേ? അപ്പൊ നമ്മുടെ സ്ഥിരം ശ്രോതാവാണോ?
7: ആ, സ്ഥിര ശ്രോതാവാണ്. ആകാശവാണിയെ എല്ലാ രീതിയിലും സ്നേഹിക്കുന്ന കൂട്ടത്തിലും.
6: നേരത്തെ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
7: ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല.
6: ഫസ്റ്റ് ടൈം വിളിക്കുകയാണല്ലേ? ആദ്യമായിട്ട് വിളിച്ചു, കിട്ടുകയും ചെയ്തു.
7: അപ്പോ എനിക്ക് സാറിനാൽ വിളിക്കാൻ സമയം കിട്ടില്ല, ഞാൻ ജോലിക്ക് പോകും. ഇപ്പോ എനിക്കൊരു ആക്സിഡന്റ് ആയി ഞാനിങ്ങനെ ഒരു പ്ലാസ്റ്റർ ഇട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോ ആണ് ഞാൻ 4 മണിക്കൊക്കെ എനിക്കല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല. അപ്പോ ഇന്ന് നമ്മുടെ ആരാധ്യനായ മഹാനടൻ മുരളിയുടെ ഓർമ്മ ദിനമാണല്ലോ.
6: അതെ അതെ അതെ. അപ്പൊ അദ്ദേഹത്തിന്
7: വേണ്ടി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ പാട്ട്
6: സമർപ്പിക്കാം. അപ്പോ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ കാലൊടിഞ്ഞിരിക്കുന്നത് കാരണം മൊത്തത്തില് റേഡിയോ ആയിരിക്കും അല്ലേ ആകെ ഉള്ളൊരു കൂട്ട്?
7: അതെ അതെ അതെ.

0: ബെഞ്ചിന്റെ ഒരു സൈഡിലായിട്ട് വെച്ച് വായനയും പത്രവും ഇതൊക്കെ
1: ആയിട്ടാണ്.
0: അതെ അതെ, മിക്കവാറുള്ളവർക്കൊക്കെ അറിയാം. പിന്നെ ഭൂരിപ്പം സജീവ് സാറ് ഞാനൊക്കെ ഇരിക്കുന്നതാണ്, പരിസരമായിട്ട്
1: അറിയാം.
0: അപ്പൊ ഞാൻ കോടതിയിലായിരുന്നു, കോടതിയിൽ വർക്ക് ചെയ്തായിരുന്നു. എട്ടേർത്തി ചെയ്തതിന് ശേഷം നെടുമങ്ങൽ ദർശനം പറഞ്ഞ സ്കൂളുണ്ട്, അവിടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് അങ്ങനെ കഴിഞ്ഞു
1: പോകുമായിരുന്നു.
0: ചെറുതായിട്ട് ബൈക്കൊന്ന് സ്കിൻ ചെയ്തപ്പോ ഒരു ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായി. ഇങ്ങനെ ഫുള്ള് റേഡിയോ കേട്ടിരിക്കുകയാണ്.
1: അപ്പൊ ഈ റേഡിയോ പരിപാടികളൊക്കെ കേട്ടപ്പോ എങ്ങനെയുണ്ട്?
0: വേറെ ആരുടെ ആരോടോ ചോദിച്ചു ഏത് പരിപാടി കൊള്ളാൻ, അങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കാൻ പറ്റില്ല.
1: എല്ലാ പരിപാടികളും കൊള്ളാം അല്ലേ?

0: പരിപാടികൾ കേൾക്കണ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പാട്ട് കേൾക്കാമോ? ഇത് ചമയം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ജോളി എബ്രഹാം ചേർന്ന് പാടിയതാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ശരി, അപ്പൊ വേഗം സുഖമാവട്ടെ കേട്ടോ.
1: ശരി, നന്ദിയുണ്ട്.
0: ശരി ശരി.

കിളി നാക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരമൊത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ആകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട സുമൃത്തി ക്കിടി നാക്കിളി മുക്കിളി തൊട്ടു കളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്കും

കാലികളുടെ കാലിത്തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലെറപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലിത്തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പെർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 1,00,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: കാതറിന്റെ പാട്ടിലേക്ക് വിളിച്ച അടുത്ത കോളർ ആരാ നോക്കാം. നമസ്കാരം.
8: ഹലോ, നമസ്കാരം. നമസ്കാരം.
7: കാന്തരുടെ പാട്ടിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
8: അനീഷാണ്, മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കൊല്ലമ്പടിയിൽ നിന്ന്.
7: മലപ്പുറത്തുനിന്ന് വിളിക്കുകയാണല്ലേ?
8: അതെ അതെ അതെ.
7: ഇതെങ്ങനെ കേൾക്കുന്നത്? ആപ്പിലാണോ കേൾക്കുന്നത്? റേഡിയോ
8: ആപ്പ്? ആപ്പ് വഴിയാണ് കേൾക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ തന്നെ അനന്തപുരിയുടെ ഒറ്റമിക്ക പരിപാടികളും കേൾക്കാറുണ്ട്.
7: കേൾക്കാറുണ്ട്. സന്തോഷം.
8: അതെ.
7: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
8: എനിക്ക് അകലത്തകലത്തൊരു പുഷ്പ യുവാനം എന്ന് പറയുന്നത് സ്നേഹസാഗരം. ഞാനിപ്പോ കോഴിക്കോട് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ബസ്സിൽ നിന്നാണ്, യാത്രയിലാണ്. ഇങ്ങനെ
7: പരിപാടി കേട്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു അല്ലേ?
8: അതെ അതെ അതെ.
7: അവിടെ എങ്ങനെയാണ്, മഴ നല്ലോണം ഉണ്ടോ?
8: ഇല്ലല്ല, ഇന്ന് മഴയില്ല. ഒന്ന് പൊതുവെ മഴയില്ല. മലപ്പുറം ജില്ലയിലും ഇല്ല, കോഴിക്കോടും ഇല്ല. ഇന്ന് മഴ.
7: അപ്പൊ വേറെന്തൊക്കെയാണ്?
8: വേറെന്താണ്? ഇപ്പൊ സന്തോഷാണ്, അങ്ങനെ പോകുന്നുണ്ട്.
7: ആദ്യമായിട്ടാണോ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്?
8: അല്ല, കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു. കുറച്ചായി ഇതിലേക്ക് വിളിച്ചിട്ട്. അപ്പൊ അങ്ങനെ വിളിച്ച, അപ്പൊ കഴിഞ്ഞ ആഴ്ചയില് തിരുവനന്തപുരം എറണാകുളത്ത് വെച്ചിട്ട് ഒരു പ്രമുഖ ടെലിവിഷൻ ചാനലിന്റെ വഴി പ്രവചന മത്സരത്തിന് സ്കൂട്ടി അടിച്ചിരുന്നു. അപ്പൊ കോഴിക്കോടേക്കാണ് അത് വണ്ടി
7: വന്നിട്ടുണ്ട്.
8: ബമ്പർ പ്രൈസ് അടിച്ചിരുന്നു സ്കൂട്ടി ന്യൂസ് മലയാളം എന്ന ചാനലിന്റെ കീഴിലെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കോഴിക്കോട്ടേക്കാണ് വണ്ടി വന്നിട്ടുണ്ട്.
7: ആ യാത്രയിലിടയിൽ മറ്റൊരു സന്തോഷം കൂടെ ഉണ്ടായല്ലേ? വിളിച്ചു കിട്ടി, ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ.
8: അതെ അതെ അതെ. നമ്മളെ ജീവിതത്തിലെ ജീവിതത്തിന്റെ ഭാഗമാണ് റേഡിയോ എന്നുള്ളത്. അതൊരിക്കലും ഒഴിവാക്കാൻ കഴിയുന്നതല്ല. നിരവധി സ്റ്റേഷനൊക്കെ കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് അടുത്ത് മഞ്ചേരി നിലയാണ്, ഞങ്ങളെ തൊട്ടടുത്തുള്ളത്. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളെ നിലയത്തിലേക്ക് ഒരാൾ വന്നിട്ടുണ്ട്, സന്ദീപ് സാറ്.
7: അറിയാലേ, സന്ദീപ് സാറിന് പരിചയമുണ്ടോ?
8: ആ, ഉണ്ട്. ഒരിക്കല് കഴിഞ്ഞ വേൾഡ് കപ്പില് തിരുവനന്തപുരത്ത് വന്നിരുന്നു. ഇതാ ഒരു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് സമ്മാനം അടിച്ചിരുന്നു, മിക്സ് സമ്മാനം അടിച്ചിരുന്നു.
7: എല്ലായിടത്തും സമ്മാനം അടിക്കുന്ന ആളാണല്ലേ?
8: അങ്ങനല്ല, ഒരു വഴി കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്.
7: ഭാഗ്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? നമ്മുടെ സമയം ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
8: ആ, പാട്ട് നമുക്ക് എന്നും മുരളി സാറിന്റെ ചരമവാർഷിക ദിനമല്ലേ,
7: അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണല്ലേ. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നമുക്ക് ഈ പാട്ട് കേൾക്കാം. സ്നേഹസാഗരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. പാട്ട് കേട്ടാലോ?
8: മറ്റൊരു ഡെഡിക്കേഷൻ ഉണ്ട്.
7: പറഞ്ഞോളൂ.
8: നമ്മുടെ കൊല്ലത്തുള്ള നമ്മുടെ സുഹൃത്തുണ്ട്, ലങ്കേഷ് അഗസ്ത്യകൂട് എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്ത്.
7: ശരി, അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു അല്ലേ.
8: പിന്നെ രാജി മരത്തംകോട്, പിന്നെ അതുപോലെ തന്നെ പി മുഹമ്മദ് വടക്കേ ഭവൻ, ഇവരൊക്കെ സ്ഥിര ശ്രോതാക്കളാണ് പിന്നെ തിരുവനന്തപുരം നിലയത്തിന്റെ. ഇവർക്കൊക്കെ
7: പാട്ട് സമർപ്പിക്കാം. സന്തോഷം.
8: തിരുവനന്തപുരം നിലയത്തിന്റെ അനന്തപുരി അഹമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും, നിലയത്തിന്റെ എല്ലാ അവതാരകർക്കും, അണിയറ പ്രവർത്തകർക്കും വേണ്ടിയിട്ട് പാട്ട് സമർപ്പിക്കുകയാണ്.
7: ശരി, സന്തോഷം. അപ്പൊ വിളിച്ചിട്ട് സന്തോഷം, ഇനി വിളിക്കണം.
8: ഓക്കെ, ശരി.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കാതൃഡ് പാട്ടിലെ ഇന്നത്തെ അവസാനത്തെ കോളർ ആരാ നോക്കാം. ഹലോ, നമസ്കാരം.
3: നമസ്കാരം മാഡം.
2: കാതൃഡ് പാട്ടിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: കൊല്ലം ജില്ല നിലമേൽ കൈതോട് എന്ന യൂസഫ്.
2: യൂസഫ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറും അവസാനത്തെ കോളറും കൊല്ലം ജില്ലയിൽ നിന്നാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
3: ഞാൻ മുമ്പ് ഒരുപാട് കിട്ടിയാലോ, വലിയ സന്തോഷമായിരുന്നു. 2 മാസമായി കിട്ടി
2: വിളിച്ചിട്ടല്ലേ. സുഖമായിട്ടിരിക്കുന്നു?
3: ഇതൊക്കെ തന്നെ നമ്മള് പാട്ടൊക്കെ തന്നെ. എനിക്ക് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഗൾഫിലൊക്കെ ആയിരുന്നു. അത്ര പ്രശ്നമൊക്കെ
2: ഇപ്പൊ റെസ്റ്റിലാണോ?
3: റെസ്റ്റിലാണ്. അപ്പൊ പാട്ടൊക്കെ കണ്ടെത്തി വേദനയും കുറെ, മനസ്സിന്റെ വേദനയും കുറെ.
2: അതെ, പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുകയാണല്ലേ. എല്ലാവർക്കും പാട്ടാണ് ആശ്വാസം.
3: പാട്ട് നമ്മൾ ഗൾഫിലൊക്കെ ആയിരുന്നപ്പോ അവിടെ കാസറ്റും കൊണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ യൂട്യൂബ് ഒക്കെ ഉള്ളത് പണ്ടപ്പോ ഉള്ളോട്ട് അവൻ കേൾക്കാം.
2: അതെ, ഇപ്പൊ നമുക്ക് പാട്ടൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണല്ലോ.
3: അതാണ് മുമ്പ് നമ്മള് കാസറ്റ് നേരത്തെ ഗൾഫിൽ നിന്നൊക്കെ വരാൻ നേരം കാസറ്റ് കടയിൽ പോയി നമ്മളെ പാട്ട് പിടിച്ചു.
2: പക്ഷെ ഒരു പ്രത്യേകത, റേഡിയോയ്ക്ക് അന്നും ഇന്നും ഒരേ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്.
3: റേഡിയോ ഉണ്ട്. എന്റെ മൂത്ത ശേഷം 10 കൊല്ലം ഗൾഫ് പോയതിന് മുമ്പേ കേട്ടിട്ട് പിന്നെ റേഡിയോ നമ്മളെ ചെയ്യും. നമ്മള് TV ഇല്ല, റേഡിയോ വാർത്തയും പിന്നെ പേപ്പർ ന്യൂസും തന്നെ.
2: അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ.
3: അച്ചാണി എന്ന സിനിമയിലെ എന്റെ സ്വപ്നത്തിൽ,
2: എന്റെ സ്വപ്നത്തിൻ താമര പോയി ആ പാട്ടല്ലേ.
3: താമര.

0: യേശുദാസ് പാടിയ
1: ആ
0: ഗാനമാണ്. അപ്പൊ നമ്മുടെ സമയം ഏതാണ്ട് തീരാറായി, നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
1: ആ ശരി മാഡം,
0: സംസാരിക്കാൻ
1: ശരി
0: കഴിഞ്ഞാൽ സന്തോഷം കേട്ടോ.
1: ആ ശരി മാഡം, ശരി.
0: ഈ
1: എല്ലാം
0: ഈ
1: നന്മാണ്
0: ഗാനത്തിന്റെ
1: മാഡം.
0: വരികൾ എഴുതിയത് പി ഭാസ്കരനാണ്, ഈണം നൽകിയത് ജി ദേവരാജൻ.
1: ആ ശരി.
0: ശരി.
1: ആ

അതിൽ ഒരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി പൂർണ്ണമാകുകയാണ്. ഇന്നീ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും അനന്തപുരി എഫ്എമ്മിന്റെ നന്ദി അറിയിക്കുന്നു. ഇതുവരെ ഒപ്പമുണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗരമാലിന്യങ്ങൾ എന്നിവയിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ട് ഗോബർധൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപയുടെ പദ്ധതി 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ മാർഗമൊരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. നീറ്റ് വിഷയത്തിലുൾപ്പെടെ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു.

ധനവിനിയോഗ ബിൽ 3 പാർലമെന്റ് ഇന്ന് പാസാക്കി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 8 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. കേരളത്തിലെ പോലീസ് സംവിധാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായി മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി ഈ മാസം 15 മുതൽ സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാനും തീരുമാനം. KSRTCയുടെ വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ഗതാഗതമന്ത്രി CP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ചരിത്രപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആദരവായി തപാൽ മുദ്രയും പ്രത്യേക കവറും പുറത്തിറക്കാൻ ഒരുങ്ങി തപാൽ വകുപ്പ്. പ്രകാശനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ മാസം 10 നിർവഹിക്കും. കുന്നംകുളത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു, 8 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ബസ് 5 വാഹനങ്ങളെ ഇടിച്ചു. പാറയമ്പാടത്തിന് സമീപത്താണ് അപകടം ഉണ്ടായത്. എറണാകുളത്തെ കാലടി പുതിയ പാലത്തിന്റെ നിർമ്മാണം 15 ജനുവരി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി റോജി എം ജോൺ. പഴയ പാലം ഓണത്തിന് മുൻപ് ഗതാഗത യോഗ്യമാക്കും. അമേരിക്കയിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ജാവലിൻ ത്രോ താരങ്ങളായ ആശിഷ് യാദവും ടി ധരണീധരനും ഡിസ്കസ് ത്രോ താരം അമാനത്ത് കംബോജും ഫൈനൽ റൌണ്ടുകളിൽ ഇടം നേടി. ചൈനയിൽ ഈ മാസം 30 ആരംഭിക്കുന്ന ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ ജൂനിയർ ഏഷ്യാകപ്പിനുള്ള 18 ഇന്ത്യൻ ജൂനിയർ വനിതാ ടീമിനെ പ്രഖ്യാപിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. പൂനില മഴ. ഈ ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്, രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ലക്ഷ്മികാന്ത് പേരേലാൽ.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: നയൻ വൺ സിക്സ് ഹാൾ മാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
4: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
3: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
4: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ സിംഗം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: നമ്മള് BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
10: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
9: നിങ്ങൾ ഈ ഓണത്തിൽ ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാം.
10: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
9: അതിങ്ങനെ
10: മൈ ജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW ആ. പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
3: മൈ ജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
11: എസ് രമേശ് നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. ചിത്രം പാടിയത് ചിത്രം അനിയത്തിപ്രാവ്.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക് കർട്ടൻ ഫർണിഷിംഗ് ക്ലോത്ത് മാട്രസ്. ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
7: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
8: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
11: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
10: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
12: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
10: അതെങ്ങനെ?
12: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
13: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
14: എന്നും രാവിലെ 10:30
13: പ്രായോജകർ.
14: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
13: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
15: ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയത് ചിത്രം അക്കച്ചിയുടെ കുഞ്ഞുവാവ. ഈ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ.

0: ഒരു സ്മാർട്ട് ടി വി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടി വി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്ക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
4: BMW ആദ്യം കിട്ടട്ടെ,
0: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
4: എങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്.
4: എന്നാ ഞാനും വരും എന്റെ സ്വന്തം BMW.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ?
4: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ജയചന്ദ്രനും മനോയും പാടിയതാണ്, ചിത്രം തൊമ്മനും മക്കളും. ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം നൽകിയത് അലക്സ് പോൾ.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം എസ് ബാലകൃഷ്ണന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. ചിത്രം ഇഷ്ടമാണ് 100 വട്ടം. രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക്
2: പോവാം.
3: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
4: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
3: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
4: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ, ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
6: എങ്ങനെ പോവാതിരിക്കും?
5: അതെന്താ,
6: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
5: അപ്പൊ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ?
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
8: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.

0: രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
1: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
0: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: യേശുദാസ് പാടിയത് ചിത്രം ചതുരംഗം. ഗാനത്തിന്റെ വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം MG ശ്രീകുമാർ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് മെജോ ജോസഫ് സംഗീതം നൽകി.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്രഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇനി ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ഉദ്യാനങ്ങൾ നമുക്ക് മാനസിക ഉല്ലാസം നൽകുന്നതോടൊപ്പം ആകർഷകങ്ങളായ ചുറ്റുപാടുകളും സമ്മാനിക്കുന്നു. ഒരു സെന്റായാലും ഫ്ളാറ്റായാലും ചെറിയ ഉദ്യാനമെങ്കിലും ഒരുക്കുക എന്നത് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പാഷനായിരിക്കും. ഉദ്യാനങ്ങളിലെ ചെടികളെപ്പോലെ തന്നെ ബോൺസായികളെയും സ്നേഹിക്കുന്ന നിരവധി പേരുണ്ട്.

0: വൻമരങ്ങളെ ചെറിയ ചട്ടികളിലാക്കി വളർത്തി ഇന്നും കൈക്കുമ്പിളിൽ നിൽക്കുന്ന ഇത്തരം മരങ്ങളുടെ രൂപഭംഗി തികച്ചും ആകർഷകമാണ്. പ്രത്യേക രീതിയിലുള്ള പരിചരണവും വളർച്ചയ്ക്കനുസരിച്ചുള്ള പ്രൂണിങ്ങുമെല്ലാം കൃത്യമായി ചെയ്ത് മുന്നോട്ടു പോകുന്ന ബോൺസായികൾ വളരെ കാലം നിലനിൽക്കുന്നു. ഞാറ്റുവേലയിൽ ഇന്ന് 77 വയസ്സിലും ബോൺസായികളെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ശ്രീമതി ഡോളി ജോസഫിന്റെ വിശേഷങ്ങൾ ശ്രദ്ധിക്കാം.
1: ഈ വീട്ടിൽ താമസിക്കാൻ വന്നപ്പം ചുറ്റും വീടുകളൊന്നുമില്ല. അപ്പം ഹസ്ബൻഡ് രാവിലെ പോവും, ഭയങ്കര ബോറടിയായി, ഒരാളും ഇണ്ടാനുമില്ല. അങ്ങനെ വന്നപ്പം അടുത്ത് താമസിക്കുന്ന ഒരു ആൻറ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കുറേ ബോൺസായി നട്ടുവെച്ചിരിക്കണം. ചെടിച്ചട്ടിയിൽ നിന്നെല്ലാം അത്ര ഭംഗിയായിട്ട് വർഷങ്ങളോളം. അപ്പം അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റായി. ആ ഇടയ്ക്കാണ് 93 കേരള ബോൺസായി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേഷൻ തുടങ്ങി. പിന്നെ അതിലും മെമ്പറായി. പിന്നെ 2 കൂടുമ്പോൾ ക്ലാസ്സുണ്ട്, എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് ചെടികൾ കിട്ടുമെങ്കിൽ അതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് നട്ടു വളർത്തും. അതിനുശേഷം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എങ്ങനെ ഇതിനെ ബോൺസായിക്ക് വളർത്തിയെടുക്കാം അതെല്ലാം മനസ്സിലാക്കി വീട്ടിലിരുന്ന് ഒരു ചെടി കിട്ടിയാൽ അതിൻ്റെ കമ്പ് പല ചട്ടികളിൽ നട്ടു വയ്ക്കും. എന്നിട്ട് അത് കുറച്ച് വലുതായി കഴിയുമ്പം അതിനെ ഒരു കമ്പി ചുറ്റി ഓരോന്നിനും ഓരോ ഷേപ്പാക്കി വളർത്തിയെടുത്ത് പല ചട്ടികളിലായിട്ട് നട്ടു വയ്ക്കും. അത് പിന്നെ ഓരോ വർഷം കഴിയുമ്പോഴും അതിനെ ഇളക്കിയെടുത്ത് അതിൻ്റെ വേര് കുറച്ച് മുറിച്ച് കളഞ്ഞ് പിന്നെയും മണ്ണ് മാറ്റി പുതിയ മണ്ണൊക്കെ ഇട്ട് വളർത്തിയെടുക്കും. പിന്നെ കടവണ്ണം വെച്ച് കഴിയുമ്പോഴാണ് ബോൺസായി പോട്ടിലേക്ക് മാറ്റും. ഇതിനിടയിൽ കമ്പി ചുറ്റി ഓരോന്നിനെയും ബ്രാഞ്ചസ് നല്ല ഷേപ്പാക്കി ഷേപ്പാക്കി എടുക്കും. അതിന് ഓരോ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ അനുസരിച്ച് ഓരോന്നിനെയും വളർത്തി വളർത്തി അപ്പം നമുക്ക് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. 10 ഇപ്പം ഏറ്റവും കൂടുതൽ ബോൺസായിയാണ്. ശരിക്കും പറഞ്ഞാൽ 1000 അടുത്തോളം ബോൺസായി വരും. പല പല പ്രായത്തിലുള്ളതാണ്. 4 വർഗ്ഗങ്ങളാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അതേപോലെ തന്നെ പുളി ഭയങ്കര നല്ലതാണ്. പുളിയുടെ ബ്രാഞ്ചസൊക്കെ നമുക്ക് ശരിക്കും വളച്ച് ഷേപ്പൊക്കെ ആക്കി എടുക്കാൻ പറ്റും. മിനിമം ഒരു 5 വേണം ഒരു ബോൺസായി രൂപപ്പെട്ട് നല്ലതായി വരാൻ. പക്ഷെ അതിനിടയിൽ നമ്മൾ നന്നായി വളം ചെയ്ത് ഇതിനെ പരിപാലിച്ചാൽ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ബോൺസായി രൂപപ്പെട്ട് കിട്ടും. സ്നേഹത്തോടെ വളർത്തണം, ഒരു ഇൻട്രസ്റ്റ് വേണം, എങ്കിലേ നമ്മളിതിന് പുറപ്പെടുകയുള്ളു. 5 എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ 5 വരെയൊക്കെ കാത്തിരിക്കണ്ടേ. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് വന്നാൽ പിന്നെ ഈ വർഷം പോണത് നമ്മൾ അറിയേയില്ല. ഓരോ ചെടിയിലും നമ്മൾ 2 നോക്കണം. എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കണം ഇലയിൽ ഏതെങ്കിലും പുഴു വന്നിട്ടുണ്ടോ. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് വളർത്തിയാൽ ഈ 5 പോണത് നമ്മൾ അറിയേയില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചെടി കാണാം, അയ്യോ നന്നായിരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായി, പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്. അങ്ങനെയാണ് ഞാൻ വളർത്തി വളർത്തിയെടുക്കുന്നത്. ആദ്യം മനസ്സിലാക്കി അയ്യോ 5 എന്നെ കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇൻട്രസ്റ്റ് വന്നപ്പോൾ നമ്മളെല്ലാം പലരോടും ചോദിച്ച് പഠിച്ച് പലരുടെയും തോട്ടങ്ങൾ കണ്ട് പിന്നെ മക്കളെല്ലാം അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും പറയണ കട്ടറും ബോൺസായിയുടെ ബുക്സാണ് പറയുന്നത്. എല്ലാവരും അതാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. നമുക്കൊരു കട്ടർ വേണം ചെടി മുറിക്കാനും ഷേപ്പാക്കാനും ഒക്കെ. അതെല്ലാം മക്കൾ കൊണ്ടുപോയി തരും. പിന്നെ നല്ല ഫോട്ടോസുള്ള ബുക്സും കൊണ്ടുവരും. പ്രായമായി വരുന്നതോറും നമുക്ക് ഇതേപോലത്തെ ഹോബി വേണം. അതാണ് ഞാൻ പറയണത്. മനസ്സിനൊരു സന്തോഷം വേണ്ടേ? നമ്മൾ ഒറ്റപ്പെടൽ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ വിഷമം പറയണത്. ഒരു തരത്തിലും സമയം പോകാത്ത ഒരവസ്ഥയിലും ഈ ചെടികളുടെ കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്, സത്യം പറഞ്ഞാൽ.
0: ഇവിടെ കാണുമ്പം തന്നെ അറിയാം പല രൂപത്തിലും ആകർഷകമാക്കിയിരിക്കുന്ന വ്യത്യസ്ത ഇനം ബോൺസായികൾ. ഇത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: പല ടൈപ്പ് ഫൈക്കസ് ഉണ്ട്. ബംഗാളൻസീസ്, ഫൈക്കസ് നൂഡ, ടൈഗർ ബ്രാൻഡ് ഫൈക്കസ്, പിന്നെ പലജാതി പുളിയുണ്ട്, ടൊമൻഡോസ കല്ലാൽ, പിന്നെ ബംഗാളൻസീസ്, പിന്നെ ബോധി, പിന്നെ പ്രേമന. പ്രേമന തന്നെ ചെറിയ ലീഫുള്ളതുണ്ട്, കുറച്ച് റൗണ്ട് ലീഫുള്ളതും. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി. അതേപോലെ ഫൈക്കസിൻ്റെ തന്നെ പല ജാതി വെറൈറ്റികളാണ് വെച്ചുകൂട്ടി. പിന്നെ സുറിനാം ചെറി, വെസ്റ്റ് ഇന്ത്യൻ ചെറി, കാൻഡിൽ ട്രീ, പശനാരകൾ, കാഷറീന, ഇങ്ങനെ പല ടൈപ്പാണ്. ഇവിടെ ചെന്നാലും ബോൺസായിക്കുള്ള പ്ലാന്റ്സ് കണ്ട എന്തായാലും വാങ്ങിക്കൊണ്ട് വരും. പിന്നെ അത് ഇവിടെ വന്ന് പലർക്കും അതിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച് തൈ കൊടുക്കും.

0: പിന്നെ അതേപോലെ ചിലത് പതി വെച്ചിട്ടായിരിക്കും എടുത്തു കൊടുക്കുക. അത് ബ്ലൂ ബ്രയ, വൈറ്റ് ബ്രയ, യെല്ലോ ബ്രയ, അത് മൂന്നും നല്ല പൂക്കളുണ്ടാവുന്നതാണ്. അത് പലർക്കും തൈ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം യെല്ലോ ബ്രയ കുറേ പതി വെച്ചിരിക്കണം, പലരും ബുക്ക് ചെയ്ത് വെച്ചിരിക്കണം. ചെറിയ വില വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും ബോൺസായി വളർത്തട്ടെ എന്നാണ് എൻ്റെ മനസ്സിലാഗ്രഹം. പിന്നെ ബോൺസായിക്ക് സെറാമിക് പോട്സ് വില കൂടുതൽ. പക്ഷേ നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് പോട്സ് നല്ല ഓവൽ ഷേപ്പിലുള്ളതും പല പല ഷേപ്പിലുള്ളതും വാങ്ങിക്കുന്നുണ്ട്, നല്ല ആഴമുള്ള കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് വളർത്തിയിട്ട് ട്രങ്ക് നല്ല വണ്ണം വെച്ച് കഴിയുമ്പോൾ പതുക്കെ നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ സെറാമിക് പോട്ടിലേക്ക് മാറ്റിയാൽ മതി. അപ്പം നല്ല ഭംഗിയായിട്ടിരിക്കും. ഞാൻ 4000-5000 രൂപയ്ക്കൊക്കെ പോട്സ് വാങ്ങിച്ചിരിക്കും. അത് ഫ്ലവർ ഷോയ്ക്കൊക്കെ എക്സിബിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സെറാമിക് പോട്ടിൽ തന്നെ വെക്കുക.
1: എങ്ങനെയാണ് ഇതിൻ്റെ സമയം കണ്ടെത്തുന്നത്?
0: രാവിലെ 8 മണി തുടങ്ങി 10 മണി വരെ അവരുടെ കൂടെ ആയിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ വൈകിട്ട് 5 മണിക്ക് കയറുക, പിന്നെ 7 മണിക്ക് ഇറങ്ങുക. ഇപ്പം എൻ്റെ മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും ബോൺസായി തന്നെയാണ്. കാരണം ആരും കൂടെ ഇല്ല, ഇവരെയാണ് കൊച്ചുമക്കളും മക്കളും ഒക്കെ ആയിട്ട് കാണുന്നത്. അപ്പം അവരുടെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം. പിന്നെ അവരുടെ ഏതെങ്കിലും ഒരു ഇലവാടി നിൽക്കുമോ, ഏതെങ്കിലും പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് പിന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായി എന്ന് തോന്നിയാൽ റിപ്പോർട്ട് ചെയ്ത് എപ്പോഴും പ്രൂൺ ചെയ്യാൻ കാണും. നമ്മളെപ്പോഴും പ്രൂൺ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് ശരിയാവില്ല. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും വൈകിട്ട് കയറുമ്പോൾ ഏതെങ്കിലും പ്ലാന്റ് പ്രൂൺ ചെയ്യുകയാണെങ്കിൽ അവർക്കും പിന്നെ പുല്ല് പറിക്കാനുണ്ടെങ്കിൽ അത് പുല്ല് പറിക്കും. അങ്ങനെ ഓരോ ദിവസവും ഇവരുടെ പിന്നാലെ നടക്കും. മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഈ അപ്പുറം അപ്പുറം ഉള്ളവരോടൊക്കെ നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് നല്ല സന്തോഷം. നമ്മുടെ ചെടികൾ ആരെങ്കിലും കാണുമ്പോൾ അയ്യോ നല്ല ഭംഗിയായിരിക്കുന്നു എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ക്രെഡിറ്റ് ആണ്. സത്യത്തിൽ നമ്മൾ കഷ്ടപ്പെടണോണ്ട് അതിൻ്റെ കൂലി നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം.
1: പ്രത്യേകിച്ച് ബോൺസായിക്ക് വളപ്രയോഗമോ പരിചരണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: സാധാരണ ചെടിക്കുള്ള പോലെ, പക്ഷേ വളരെ കുറച്ച് മണ്ണുള്ളവിടുത്ത് ലിക്വിഡ് ഒഴിക്കുമ്പം കുറച്ചും കൂടി വെള്ളം ചേർത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. സാധാരണ ഞാൻ ലിക്വിഡായിട്ടാണ് എല്ലാത്തിനും വളം കൊടുക്കുന്നത്. ആദ്യം ചെടിയെല്ലാം നനയ്ക്കും, അതിനുശേഷം ഈ ലിക്വിഡ് കുറേ വെള്ളം ചേർത്ത് എല്ലാത്തിനും കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കും. രണ്ടാഴ്ച കൂടുമ്പോൾ എല്ലാത്തിനും വളം ഒഴിച്ചു കൊടുക്കും. കടവണ്ണം വെച്ച് വരണമല്ലോ നമുക്ക്, എങ്കിലല്ലേ നല്ലൊരു ബോൺസായി ആയിട്ട് രൂപപ്പെട്ടു വരുള്ളൂ. കാരണം നമ്മൾ ഈ പുറത്ത് കാണുന്ന വൃക്ഷങ്ങളൊക്കെ പോലെ തന്നെ ഇവരും ജീവിക്കും, ഒരു കുഴപ്പവും വരില്ല. നമ്മൾ അതുപോലെ ഇവരെ ശ്രദ്ധിക്കുകയും വേണം. പ്രായമായ പ്ലാന്റ്സ് ആണെങ്കിൽ 2 വർഷം കൂടുമ്പോൾ നമ്മൾ ഇളക്കിയെടുത്ത് അതിൻ്റെ കുറച്ച് വേര് മുറിച്ച് മണ്ണൊക്കെ മാറ്റി പുതിയ വളമൊക്കെ ചേർത്ത മണ്ണിട്ട് അത് നട്ട് 2 ആഴ്ച നമ്മൾ തണലത്ത് വയ്ക്കും. അടച്ചിട്ട മുറിയിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് അപ്പം അതിന് ചെറുതായിട്ട് ഷൂട്ട് വരാൻ തുടങ്ങും, പതുക്കെ വെയിലത്തേക്ക് മാറ്റും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിടയിൽ ഈ പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ പറമ്പിൽ നിൽക്കണ മരമൊക്കെ എത്ര വർഷം ജീവിക്കണം. നമ്മളതേപോലെയല്ലേ ഇവരെ നോക്കുന്നത്, വർഷങ്ങളോളം ജീവിക്കുമെന്നാണ് എൻ്റെ ഇതുവരെയുള്ള അഭിപ്രായം.
1: ബോൺസായി കൂടാതെ മാഡം ഇവിടെ ഓർക്കിഡും ആന്തൂറിയും ഒക്കെ വളർത്തുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ കൂടി ഒന്ന് പറയാമോ?
0: പണ്ട് ആദ്യം ആന്തൂറി ഓർക്കിഡാണ്. അന്ന് ആന്തൂറിയെ കുറേ വിറ്റിരുന്നു, ഒരാൾ കൂടെ വരുമായിരുന്നു. അപ്പം ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും പൂക്കൾ കളക്ട് ചെയ്ത് വിൽക്കുമായിരുന്നു. പിന്നെ ഇപ്പം ഈ ബോൺസായിയോട് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നപ്പോൾ ആന്തൂറിയും കുറച്ച്. പക്ഷേ ഓർക്കിഡ് ഇപ്പോഴും കുറേ ഉണ്ട്. ഇപ്പോൾ കുറേ പതുക്കെ പതുക്കെ റീപോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓർക്കിഡെല്ലാം. എല്ലാ ചെടികളോടും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ റോസ് വെച്ചിട്ടുണ്ട്, കുറേ റോസ് നല്ല പൂത്തിരിക്കുന്നുണ്ട്. കുറേ ബൊഗൈൻമുല്ലയും വളർത്തുന്നുണ്ട്. എനിക്കാണെങ്കിൽ 100-100 ബൊഗൈൻമുല്ലയുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയാണ്. കുറേ അഡീനിയംസ് ഉണ്ട്. ചെടികളോടെല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നല്ല ഭംഗിയായിട്ട് പൂത്തനാണെങ്കിൽ അതും വളർത്തണമെന്ന് തോന്നും. അങ്ങനെയാണ് ഇതെല്ലാ ചെടികളും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെയും പേരൻസ് ഭയങ്കര കൃഷിക്കാരാണ്. എൻ്റെ അമ്മ മരിക്കുന്നത് 96 വയസ്സിലാണ്. ഈ അമ്മയ്ക്ക് അവസാന നിമിഷം വരെ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. കുറേ പ്രായമായപ്പോൾ മക്കൾ അമ്മച്ചിക്ക് കൊണ്ടുവന്ന് വളർത്തണമെന്ന് പറയുമ്പോൾ അമ്മച്ചി ഇനി ചെടിയുടെ പിന്നാലെ പോകണ്ടെന്ന് പറയും. എന്നാൽ എന്നിട്ട് ഞാനിവിടുന്ന് കൊണ്ടേ കൊടുത്തു. കുറേ ആന്തൂറിയൊക്കെ വളർത്തിയിരുന്നു ആൾ. അപ്പം ആ പാരമ്പര്യമായിരിക്കും നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടികൾ. കല്യാണത്തിന് മുമ്പേ ഞാൻ ഭയങ്കരമായിട്ട് ചെടി വളർത്തുമായിരുന്നു.
1: വീട്ടുകാരുടെ പിന്തുണ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ?
0: ആദ്യം ഞാനിത് ഈ ബോൺസായി വളർത്താമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കുറച്ച് നാളത്തേക്കേ കാണുള്ളൂ, വെറുതെ ഇതിനു വേണ്ടി അധികം പൈസ കളയണ്ട. കാരണം ചെടിക്ക് പൈസ വേണ്ടെങ്കിലും ചട്ടി വാങ്ങിക്കാൻ നല്ല പൈസ കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു എനിക്കൊരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കി തരണം. ഓർക്കിഡാണ് ആദ്യം വളർത്തിയത്. അപ്പം ഗ്രീൻ ഹൗസിന് അപ്പം എൻ്റെ അടുത്ത് ഇത് നീ ഇപ്പം 1-2 മാസമേ കാണുള്ളൂ, അത് കഴിയുമ്പോൾ ഈ ക്രൈസ് എല്ലാം പോകും. പിന്നെ കൃഷിഭവനിൽ നിന്ന് കുറച്ച് സബ്സിഡി കിട്ടി. അപ്പൊ പിന്നെ നല്ലൊരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കി. പിന്നെ ഈ ബോൺസായി വളർത്താൻ

0: തുടങ്ങി. നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കുന്നുണ്ട്, വളമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് കണ്ടപ്പം ആൾക്ക് നല്ല ഇൻട്രസ്റ്റായി. പിന്നെ എവിടെയെങ്കിലും ക്ലാസ്സിന് പോകാനൊക്കെ കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല, പൊക്കോളാൻ പറയും, പിന്നെ ചട്ടിക്കൊക്കെ പൈസ തരും. അങ്ങനെയാണ് ചെടിയെല്ലാം വളർത്തിയെടുക്കണം. അപ്പം അവസാനമായപ്പോൾ പുള്ളിക്കാരന് നല്ല ഇൻട്രസ്റ്റായി, ഓരോ ചെടിയും മാറ്റി നടുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ടെറസിൻ്റെ മുകളിലേക്ക് മണ്ണ് കയറ്റണമല്ലോ, അതിന് കിണറിൽ നിന്ന് വെള്ളം കോരുന്ന അതേപോലത്തെ ഉണ്ടാക്കി തന്ന് അതിൽ കുറേ മണ്ണ് കയറ്റി. പുള്ളി മരിക്കണേനും കുറേ ദിവസം മുമ്പ് കുറേ മണൽ ടെറസിൻ്റെ മുകളിൽ കയറ്റി ഒരു സൈഡിൽ ഇഷ്ടികയൊക്കെ വെച്ച് കുറേ മണൽ വെച്ച് തന്നു. ചെടി നടുമ്പം ഇതിൽ നിന്ന് മണലെടുത്താൽ മതി എന്ന് പറഞ്ഞു. അതേപോലെ ഈ വലിയ ബോൺസായി ചട്ടി എടുത്ത് പൊക്കരുത്, ഒരു ഓസ് മുറിച്ച് അതിനെ വട്ടം വെച്ച് അതിനെ എവിടെയാണ് കൊണ്ടുവെക്കണേന്ന് വെച്ചാൽ അതിനെ വലിച്ചു പിടിച്ച് കൊണ്ടുവെച്ചോളണം. അങ്ങനെ അതെല്ലാം കാണിച്ചു തന്നെ എല്ലാം സഹായിക്കുമായിരുന്നു. അല്ലെങ്കിൽ നമ്മളുടെ ഒരാളുടെ മാത്രം കൊണ്ടൊന്നും നടക്കില്ലല്ലോ, ഇവരുടെയൊക്കെ സപ്പോർട്ട് എന്തായാലും വേണ്ടേ. സത്യം പറഞ്ഞാൽ ഇതൊരു ഹോബിയായിട്ട് വളർത്തുന്നല്ലേ. ആരെങ്കിലും ഇൻട്രസ്റ്റോടെ വന്ന് ചോദിക്കുമ്പോൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഒരു ഡോക്ടർ വന്ന് നാലഞ്ചെണ്ണം വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ ചിലരൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ കൊച്ചു ബോൺസായി എന്ന് പറഞ്ഞ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം. പിന്നെ പലയിടത്തു നിന്നും അറിഞ്ഞു കേട്ട് പലരും വരാറുണ്ട്. എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരുമ്പോഴേ ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവരാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ കണ്ട് ചിലരൊക്കെ വന്ന് ബോൺസായി ആക്കാനുള്ള പ്ലാൻസാണ് കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് പോണത്. ചിലർ ഫോട്ടോ ഇട്ട് കാണിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്ക് നമുക്കറിയാവുന്ന പോലെ പറഞ്ഞൊക്കെ കൊടുക്കും, എന്താ ചെയ്യേണ്ടത്, റിപ്പോർട്ട് ചെയ്യണേ, ഏത് രീതിയിലാണെന്നൊക്കെ ചിലരൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. എൻ്റെ മൊബൈൽ നമ്പർ 9895758626. ആർക്ക് വേണമെങ്കിലും വിളിക്കാം, പക്ഷെ വൈകിട്ട് വിളിക്കുകയാണ് നല്ലത്. പകലൊക്കെ എപ്പോഴും ചെടികളുടെ പിന്നാലേക്ക് പോകുമ്പോൾ ഫോൺ എടുക്കൽ കുറച്ച് കുറവായിരിക്കും. വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞ് വിളിച്ച് ആർക്ക് വിളിച്ചാലും പറഞ്ഞു കൊടുക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല.
1: വൻവൃക്ഷങ്ങളെ ചെറുചട്ടികളിലാക്കി സ്നേഹം നിറയ്ക്കുന്ന ശ്രീമതി ഡോളി ജോസഫിന്റെ മക്കളോളം പ്രായമുണ്ട് ഇവിടുത്തെ ബോൺസായികൾക്കും. തിരുവനന്തപുരം നഗരമധ്യത്തിലെ ഈ വീട്ടിലെ സ്നേഹക്കൂടാരത്തിൽ വളരുന്ന ഈ ബോൺസായികൾ വ്യത്യസ്ത കാഴ്ചകളാണ് നമുക്കേവർക്കും സമ്മാനിക്കുന്നത്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇതുവരെ കേട്ടത് ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. ആകാശവാണി അനന്തപുരി എഫ് എം, സമയം 6 മണി. ഇനി പ്രധാന വാർത്തകൾ.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗരമാലിന്യങ്ങൾ എന്നിവയിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ട് ഗോബർത്ത പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപയുടെ പദ്ധതി 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ മാർഗമൊരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. നീറ്റ് വിഷയത്തിൽ ഉൾപ്പെടെ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ധനവിനിയോഗ ബിൽ 3 പാർലമെന്റ് ഇന്ന് പാസാക്കി. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന അവകാശവാദങ്ങൾ തള്ളി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അത്തരമൊരു നിർദ്ദേശവും നിലവിലില്ലെന്നും കേന്ദ്രമന്ത്രി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 8 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. മഴക്കെടുതി മൂലം ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പം എല്ലാ പിന്തുണയുമായി സർക്കാർ ഉണ്ടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ. തിരുവല്ല പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ പോലീസ് സംവിധാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായി മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി ഈ മാസം 15 മുതൽ സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാനും തീരുമാനം. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ ബിജെപിക്ക് ഭരണം നഷ്ടമായി. യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് എൽഡിഎഫും പിന്തുണ നൽകുകയായിരുന്നു. ചാലക്കുടി പോട്ടയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്സിൽ 10 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. മഴയുടെ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് കോഴിക്കോട് കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി KSEB. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും രാത്രി 8 മണിക്ക്.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

ഇപ്പോൾ അനന്തപുരി എഫ്എം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 21 ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, കിഴങ്ങുവർഗ വിളകളിലെ പ്രധാന രോഗങ്ങളും കീടങ്ങളും, ഡോക്ടർ SS വീണയുമായി അഭിമുഖം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസേഡ് പരിപാടി, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീത സുധയിൽ തഞ്ചാവൂർ എസ് കല്യാണരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, സാഹിത പ്രമുഖൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

നാളെ രാവിലെ 5:55 സുഭാഷിതം നീലേശ്വരം സദാശിവൻ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിലൂഷ മല്ലരി കുട്ടമത്ത് എഴുതിയ കേരളവിലാസം എന്ന കവിത ആലാപനം ആദർശ്. അധ്യാത്മരാമായണ പാരായണം 22-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം എസ് ശകുന്തള, എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ. ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിലിന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. ഗ്രാമകേരളം, തൊഴിൽ ദർശനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമ

ഗോപുരം, സുബ്ബയ്യ ജുവലേഴ്സ്, നോവൽ സഞ്ചാരം. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 102 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12 മുതൽ 11 മണി വരെ സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാവിശേഷങ്ങൾ ഭാഗം 2. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില.

രാവിലെ 11:02 ഉച്ചയ്ക്ക് 12:50 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ, ഉച്ചയ്ക്ക് 12:02 നവമാധുരി, 12:40 പ്രകാശധാര, മെലിഞ്ഞവർക്ക് PMOS വരുമോ, പ്രസവശേഷം PMOS മാറുമോ, PMOSനെ കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു, 1:02 പ്രണയഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, വാതിൽപ്പുറ അഭിമുഖങ്ങൾ, 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

വൈകുന്നേരം 4 മണിക്ക് പിഡാര സ്പോൺസർഷിപ്പ് പരിപാടി, 4:30 മഴവില്ല വിവിധ ഭാഷാ ഗാനങ്ങൾ, 5:02 രാത്രി 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട് കുട്ടികൾക്കുള്ള കഥ, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 അധ്യാത്മരാമായണ പാരായണം 22-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, രാജശ്രീ ആർമായി അഭിമുഖം, രാത്രി 9:00 ഗസൽ, 9:30 സംഗീത സുധയിൽ, യു ശ്രീനിവാസ് മാൻഡലിൽ വായിച്ച കൃതികൾ, 10:30 നിശാസരപ്പി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 2 മില്ലിമീറ്റർ. അറിയിപ്പ് സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം അന്ന.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. TV, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
4: ഓഫാവണ്ടാ, മൈജി ഉണ്ടല്ലോ.
3: എന്താ അവിടെ സ്പെഷ്യൽ?
4: മൈജി ഓണം മാസോണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ ഷാമി കാഞ്ഞിരമ്പാറ, 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
1: August 12 ബാലരാമപുരം സുൽത്താന ജുവലറി, 25ാം വയസ്സിലേക്ക്.
7: August 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
8: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മിന്നാ മിനിങ്ങനും മിന്നുകെട്ട, ഈ ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സ്വർണലതയും പാടിയത്. ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുതഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും,
0: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിംഗിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
6: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 6:20.
7: രാമായണ പാരായണം 21-ാം ദിവസമായ ഇന്ന് നമ്മൾ സുന്ദരകാണ്ഡത്തിലേക്ക് കടക്കുകയാണ്.
8: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
7: സമുദ്രലംഘനം, മാർഗവിഘ്നം, ലങ്കാലക്ഷ്മി മോക്ഷം തുടങ്ങിയ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.
8: ശ്രീരാമ രാമ ഹൃദി രാമ താം രാമ രാമ.
9: ലവണ ജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ

മമ ജനകസദൃശനഹമതി ചപലമംബരേ മാനേന പോകുന്നിദാശരേ ശാലയേ തദനു മമ ഹൃദി സപ

സപതി രഘുവരനോടരുണജന്നു സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവ ശാസനാൽ സകല ദിശി കപി

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: ഇനി പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യു ജി

0: പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ. പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. രാജ്യസഭ ഇന്ന് പരിഗണിച്ച ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. നീറ്റ് വിഷയത്തിൽ പലതവണ നടപടികൾ തടസ്സപ്പെട്ട സഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉച്ചയ്ക്ക് ശേഷമാണ് ബിൽ അവതരിപ്പിച്ചത്. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയും ഇന്ന് അംഗീകാരം നൽകി. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അസമിലെ NH-15 ഗുവാഹത്തിക്ക് സമീപമുള്ള നാലുവരി പാതയുടെ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് UG പരീക്ഷ നിലവിലെ രീതിക്ക് പകരം JEE മാതൃകയിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുകയാണെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. എന്നാൽ തീരുമാനം ഉടൻ എടുക്കണമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ ഫൈമ ആവശ്യപ്പെട്ടു. കേസ് August 19 മാറ്റി. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ രാജ്യത്തെ മികച്ച ധനകാര്യ സ്ഥാപനമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മാർക്കറ്റിംഗ് ടെക്നോ മെന്റർമാരുടെ പാനൽ തയ്യാറാക്കും. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ചടങ്ങിൽ വായ്പാ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി നിലവിൽ വരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ലോ ആൻഡ് ഓർഡർ ADGP പദ്ധതിയുടെ ചുമതല. വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കുന്ന ഓരോ പൌരനും മെച്ചപ്പെട്ട സമയബന്ധിതമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്ക് ശേഖരിക്കും. ജനമൈത്രി പോലീസ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനും എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്.
0: നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തി KSRTCയെ പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. KSRTCയുടെ AI അധിഷ്ഠിത വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് 9447071021, ടോൾ ഫ്രീ നമ്പർ 149, നവീകരിച്ച കൊറിയർ സംവിധാനം എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാർക്ക് വേഗത്തിൽ വിവരങ്ങളും ടിക്കറ്റ് ബുക്കിംഗും ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ഓണക്കാലത്തെ അതിർത്തിയിലൂടെയുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നടപടികൾ ഊർജിതമാക്കി എക്സൈസ് വകുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ജില്ലയിൽ സിന്തറ്റിക് മയക്കുമരുന്ന് കേസുകൾ പിടികൂടുന്നതിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ഇതിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്തും പണവും കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM ശ്രീനിവാസൻ അറിയിച്ചു. ലഹരിക്കടത്തിൽ പിടികൂടുന്നവരിൽ അത് ഉപയോഗിക്കുന്നതിനായി കാരിയർമാരാവുന്നവരുമുണ്ട്. എക്സൈസ് പിടിയിലാവുന്ന പ്രതികളും ബന്ധുക്കളും താൽപര്യം പ്രകടിപ്പിച്ചാൽ അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച് വിമുക്തി ചികിത്സ നൽകാൻ വകുപ്പ് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു.
0: ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്രിക്സ് വേവ്സ് ബസാർ അന്താരാഷ്ട്ര മേളയ്ക്ക് മുംബൈയിൽ തുടക്കമായി. 2 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ പരിപാടി ദൃശ്യ ശ്രവ്യ സർഗാത്മക മേഖലകളിൽ ബിസിനസ് പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ചരിത്രപ്രസിദ്ധമായ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് ആദരവായി തപാൽ മുദ്രയും പ്രത്യേക കവറും പുറത്തിറക്കാൻ തപാൽ വകുപ്പ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ മാസം 10 പ്രകാശനം ചെയ്യും. ഇതിനൊപ്പം സംസ്ഥാന മൃഗം സംസ്ഥാന

0: പക്ഷി എന്നിവയുടെ ചിത്രമടങ്ങിയ തപാൽ കാർഡുകളും പുറത്തിറക്കും. ഭിന്നശേഷി അവകാശ നിയമം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കെഎഫ്ബി പ്രസിഡന്റ് കെ ജെ വർഗീസ് അടക്കമുള്ളവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നിലവിലുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതിനിടെ ഹൈറേഞ്ച് മേഖലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 15 മില്ലിമീറ്ററിന് മുകളിലുള്ള ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് മഴയുടെ ശക്തി കുറയുകയായിരുന്നു. മഞ്ഞ ജാഗ്രത നിലവിലുള്ള ലക്ഷദ്വീപിലെ മിനിക്കോയി, കവരത്തി, അമിനി, അഗത്തി തുടങ്ങിയിടങ്ങളിലും ഉച്ച മുതൽ മിതമായ മഴ ലഭിക്കുന്നുണ്ട്.
0: കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി കെഎസ്ഇബി. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് നടപടി. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: മലയോര മേഖലകളിലെ മണ്ണിൽ ഗണ്യമായ അളവിൽ ജലാംശം വർദ്ധിച്ചതിനാൽ റാന്നി, കോന്നി തുടങ്ങിയ താലൂക്കുകളിലും മറ്റു താലൂക്കുകളിലെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലും കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. അപകട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മുൻകൂട്ടി സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ നിർബന്ധമായും മാറണം. ജില്ലയിൽ 143 ക്യാമ്പുകളിലായി 10378 പേരാണ് ഉള്ളത്.
0: കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിൽ നടക്കുന്ന ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിലും ക്രമസമാധാനം പാലിക്കുന്നതിലും കേരള പോലീസ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പേരൂർക്കട SAP ഗ്രൌണ്ടിൽ നടന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അസാപ് കേരളയും ഇൻഫോസിസും സംയുക്തമായി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മൊബൈൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ലബോറട്ടറിയായ ലാബ് ഓൺ വീൽസ് തിരുവനന്തപുരത്ത് വനിതാ കോളേജിൽ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ ഗ്രാമീണ, ആദിവാസി, മലയോര മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകി തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എറണാകുളം കാലടിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ അടിയന്തരയോഗം ചേർന്നു. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ January 15 പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ 3rd പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം രാത്രി 7:25.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യ ഗാനം ധ്വനി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. യൂസഫലി കേച്ചരുടെ വരികൾക്ക് നൌഷാദിന്റെ സംഗീതം.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: യേശുദാസ് പാടിയത് ചിത്രം നീലക്കടമ്പ്, രചന കെ ജയകുമാർ, സംഗീതം നൽകിയത് രവീന്ദ്രൻ.
4: കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി.

0: ഈ ഗാനത്തോടെ സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം, സമയം 6 മണി കഴിഞ്ഞ 50 മിനിറ്റ്.
1: വയലും വേണം.

0: പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഇന്ന് ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ് നാളത്തെ വലിയ വിജയങ്ങളുടെ അടിത്തറ. നല്ല ചിന്തകൾ മനസ്സിൽ നിറയുമ്പോൾ ജീവിതവും മനോഹരമാകും. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് ഈ പരിപാടിയിൽ കിഴങ്ങുവർഗ വിളകളിലെ പ്രധാന രോഗങ്ങളും കീടങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ എസ് എസ് വീണയുമായുള്ള അഭിമുഖം, വിളപരിപാലന നിർദ്ദേശങ്ങൾ, കമ്പോള വില നിലവാരം, കാർഷിക നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചാലോ? ചോദ്യം ഇതാണ്: പശുക്കളുടെ കിടാവുകൾക്ക് ജനിച്ചയുടൻ എത്ര സമയത്തിനുള്ളിൽ എത്ര അളവിൽ കൊളസ്ട്രം അഥവാ ആദ്യപാൽ നൽകണം? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ

0: അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: ആഹാരമാണ് ഔഷധം എന്ന പഴമൊഴി നാം പലപ്പോഴും കേൾക്കാറുണ്ട്. ആരോഗ്യകരമായ ജീവിതത്തിന് സമീകൃതമായ ഭക്ഷണക്രമം അനിവാര്യമാണ്. നമ്മുടെ പൂർവികർ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന കാലത്ത് കിഴങ്ങുവർഗ വിളകൾ അവരുടെ ദൈനംദിന ഭക്ഷണത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു. ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വീണ്ടും കിഴങ്ങുവർഗ വിളകളുടെ പ്രാധാന്യം തിരിച്ചറിയേണ്ട സമയം വന്നിരിക്കുകയാണ്. ഇന്നീ പരിപാടിയിൽ കിഴങ്ങുവർഗ വിളകളിലെ പ്രധാന രോഗങ്ങളെയും കീടങ്ങളെയും കുറിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ എസ് എസ് വീണയോട് ചോദിച്ചു മനസ്സിലാക്കാം. ഷിബു ജോർജ് ആണ് ഡോക്ടർ എസ് എസ് വീണയുമായി സംസാരിക്കുന്നത്.
3: മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: കിഴങ്ങുവർഗ വിളകളിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണ്? ഏതൊക്കെ വിളകളിലാണ് കർഷകർ അധികമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
4: പൊതുവെ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ പച്ചക്കറികളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കിഴങ്ങ് വിളകളിൽ രോഗ കീടങ്ങൾ കുറവെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഈ കാലാവസ്ഥ വ്യതിയാനമെല്ലാം കാരണം ധാരാളം പുതിയ രോഗങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും രോഗങ്ങൾ കണ്ടുവരുന്ന രണ്ടെണ്ണമാണ്, ഒന്ന് മരച്ചീനി അല്ലെങ്കിൽ കപ്പ, ചേന. ഇതിൽ രണ്ടുമാണ് ഇപ്പോൾ കർഷകർക്ക് കൂടുതലായിട്ട് രോഗകീട ഭീഷണിയായിട്ടും ഉള്ളത്. അതിൽ മരച്ചീനിയുടെ കാര്യം പറയുകയാണെങ്കിൽ, നേരത്തെ നമുക്ക് കുരുടിപ്പ് രോഗമാണ് ഉണ്ടായിരുന്നത്, വൈറസാണ് അത് ഉണ്ടാക്കുന്നത്. രോഗലക്ഷണം കൂടുതലായിട്ട് ഞാൻ പറയണമെന്ന് തോന്നുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഇല നന്നായിട്ട് കുരുടിച്ചിരിക്കും, പച്ചയും മഞ്ഞയും ഇടകലർന്നിട്ട്. അതിൻ്റെ രൂപമാറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇലയുടെ രൂപമായിരിക്കത്തില്ല, അതൊരു 5 മാസത്തിനൊക്കെ മുമ്പാണ് ഈ രോഗബാധ വെക്കുന്നതെങ്കിൽ കൂടുതലായിട്ട് നല്ലതായിട്ട് മുരുടിച്ച് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പം ഇത് അങ്ങനെയാണെങ്കിലും, പക്ഷേ കിട്ടുന്ന കിഴങ്ങുകൾക്ക് ഒന്നും അഴുകലൊന്നും ഇല്ലാത്തത് കാരണം പല കർഷകരും ആ രോഗമുണ്ടെങ്കിലും അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല.
3: വിളവ് കുറവാണെങ്കിലും കിഴങ്ങ് കിട്ടും,
4: ഉള്ള കിഴങ്ങ് അവർക്ക് എന്താണ് അത് കൊടുത്തും കാശ് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ പക്ഷയോഗ്യമായിരുന്നു. വൈറസ് രോഗങ്ങൾക്കാണെങ്കിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, നമുക്ക് അതിനുള്ള പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങളുണ്ട്, അത് നമ്മുടെ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തന്നെയുള്ള ശ്രീരക്ഷ, ശ്രീ കാവേരി, ശ്രീശക്തി, ശ്രീ സുവർണ എന്നീ ഇനങ്ങളുണ്ട്. ഇതാണെങ്കിൽ ഈ രോഗം വരികയില്ല, അത് ഒന്നാമത്. ഇനി രണ്ടാമതാണെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നന്നായിട്ട് കുരുടിപ്പ് രോഗം ഉള്ള കപ്പത്തണ്ടുകൾ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാതിരിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ആദ്യത്തെ 5 മാസത്തിൽ വന്നാലാണ് കൂടുതൽ നമുക്ക് കിഴങ്ങ് വരാതിരിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ നടാതിരുന്ന ആദ്യം വരത്തില്ല. പിന്നെ ഒരു ചെടിയിൽ നിന്ന് വേറൊരു ചെടിയിലോട്ട് പോവുകയാണെങ്കിൽ വെള്ളീച്ചകളാണ് പരത്തുന്നത്. അപ്പം വെള്ളീച്ചകൾക്കാണെങ്കിൽ നമുക്ക് കീടനാശിനികൾ ഉപയോഗിച്ച് നശിപ്പിക്കുകയും ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ കപ്പത്തണ്ട് സെലക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. ഇത് രണ്ട് പ്രധാന മാർഗങ്ങളിലാണ് പ്രതിരോധ ശക്തിയുള്ളത് ഉപയോഗിക്കുന്നതും കപ്പത്തണ്ടെടുക്കുന്നതും. ഇത് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഏകദേശം 2019 ആദ്യമായിട്ട് കൊട്ടാരക്കര എന്നതാണ് പുതിയ ഒരു രോഗം, അതായത് തണ്ടും വേരും ചീയല്. ഇപ്പൊ എല്ലാ കപ്പ കർഷകർക്കുമുള്ള ഏറ്റവും വലിയൊരു ആശങ്കയാണ് ഈ രോഗത്തെ കുറിച്ചിട്ടുള്ളത്. ഇത് 2019 കണ്ടു തുടങ്ങിയെങ്കിലും പിന്നെ ഇപ്പോഴെല്ലാ ജില്ലകളിൽ നിന്നും ഈ രോഗം കാണുന്നുണ്ട്. ചെടിയുടെ വളർച്ചയുടെ ഏത് ഘട്ടത്തിലും ഈ രോഗം ബാധിക്കാം. ബാധിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നട്ട് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ അതുപോലെ അങ്ങ്
3: അഴുകിപ്പോകും.
4: ഇതൊരു കുമിൾ രോഗമാണ്. ഇത് ഒരു ഫ്യൂസേറിയം എന്ന് പറഞ്ഞ ഫ്യൂസേറിയത്തിന്റെ തന്നെ പല സ്പീഷീസുകളുണ്ട്. ഫ്യൂസേറിയം ആണ് ഈ രോഗമുണ്ട്. ഫ്യൂസേറിയം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം, നമ്മുടെ വാഴയിലൊക്കെ രോഗമുണ്ടാക്കുന്നത് തന്നെയാണ് ഫ്യൂസേറിയമാണ് ഈ രോഗമുണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു 3 മാസമൊക്കെ ആയിട്ടാണെങ്കിൽ എന്തോന്ന് വെച്ചാൽ, ഇലകളിലും മഞ്ഞിക്കും അല്ലെങ്കിൽ ചെടി വാടിപ്പോയിട്ട് അഴുകിപ്പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് 2 തരം വേരുകളുണ്ടല്ലോ കപ്പയുടെ അകത്ത്, അതായത് നമുക്ക് കപ്പ കിട്ടുന്നതും അല്ലാതെ ആകിരണ വേരുകളുണ്ട്. ഈ 2 വേരുകളെയും ഇത് ബാധിക്കും. ഈ രോഗലക്ഷണം കാണുന്ന ചിലപ്പോഴാണെങ്കിൽ നമുക്ക് താഴെ നിന്നുള്ള ഇലകളിൽ തൊട്ട് അത് വാടി മഞ്ഞ നിറം വന്ന് കഴിയാം. അതല്ലാതെ കടഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇരുണ്ട് നിറം കാണാം, അല്ലെങ്കിൽ കറുത്ത നിറമുണ്ട്. ഈ കടഭാഗത്ത് ആരംഭിക്കുന്ന ഈ രോഗം മുകളിലോട്ടും താഴോട്ടും പോകും. മുകളിൽ ഏകദേശം ഒരു 10 സെന്റിമീറ്ററിൽ കൂടുതൽ തണ്ടിലോട്ട് പോകുന്ന കണ്ടിട്ടില്ല, പക്ഷെ താഴേക്കാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. പതിച്ചു കഴിഞ്ഞ് നന്നായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ ആ കപ്പ നമുക്ക് ഉപയോഗിക്കാനേ പറ്റത്തില്ല, മൊത്തത്തിൽ ചീത്തയായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ 100% തന്നെ അവർക്ക് നഷ്ടം ഉണ്ടാവുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. മാത്രമല്ല ഇരുണ്ട നിറത്തിനോടൊപ്പം നോക്കുക

0: ണെങ്കിൽ അതിനകത്ത് ഈ കുമിളിന്റെ അംശങ്ങൾ ഒരു വെള്ള കളറിനകത്ത് ചെറിയ ചെറിയ പൊട്ടുകൾ പോലെയെല്ലാം കാണാവുന്നതാണ്. ഇതിന് ഇതുവരെയായിട്ട് വലുതായിട്ട് നമുക്ക് റെസിസ്റ്റന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രതിരോധ ശേഷി ഉള്ളതെന്ന് പറഞ്ഞില്ലെങ്കിലും ഈ 4-5 വർഷത്തെ ഗവേഷണത്തിൽ കണ്ടിട്ടുള്ള സ്ത്രീരക്ഷ എന്നുള്ള ഒരു സ്ഥലത്തും ഈ രോഗം ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഈ രോഗം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നെൽവയൽ നികത്തിയിട്ടുള്ള കണ്ടങ്ങളുണ്ടല്ലോ, അതായത് താഴ്ന്ന നിലത്തിലുള്ളത്, ഈ കരഭൂമിയിലൊന്നും ഈ രോഗം കാണുന്നില്ല.
1: ഈർപ്പം അധികമുള്ള സ്ഥലത്ത്
0: അതിന് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ. ഒന്ന്, നീർവാർച്ചക്കുറവ്. 2-ാമതായിട്ട് അസന്തുലിതമായിട്ടുള്ള വളപ്രയോഗം. പിന്നെ അമ്ലത. ഇത് 3 കാരണങ്ങളാണ് എല്ലാ സ്ഥലത്തും കണ്ടിട്ടുള്ളത്. ഈ 3 കാരണങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ തന്നെ ഈ ഒരു കുമിൾ രോഗം ആയതുകൊണ്ട് തന്നെ നീർവാർച്ച വളരെ വളരെ പ്രാധാന്യമാണ്. നീർവാർച്ച നന്നായിട്ട് നമ്മൾ കൊടുക്കണം. വേറെ അതിന്റെ മാനേജ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, രോഗലക്ഷണം ഇതുപോലെയൊക്കെയാണ്, എല്ലാ സ്റ്റേജിലും വരും. ഈ ഒരു കുമിൾ രോഗം ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, അതിന്റെ അവശിഷ്ടങ്ങൾ ഈ കപ്പയുടെ തണ്ടിലോ അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന കപ്പയിലോ ഒക്കെ കാണും. അപ്പൊ അതുകൊണ്ട് കൃഷിയിടം ശുചിത്വമായിട്ട് സൂക്ഷിക്കണം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മണ്ണൊന്ന് പരിശോധിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, അമ്ലത ഇതിന് വലിയൊരു കാരണമാണെന്നുള്ളത് കൊണ്ട്
1: തന്നെ
0: അതുകൊണ്ട് അതൊന്ന് പരിശോധിക്കണം. പിന്നെ നീർവാർച്ച, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ നീർവാർച്ച കുറവുണ്ട്, അപ്പൊ അത് നന്നായിട്ട് ഉറപ്പ് വരുത്തണം. പിന്നെ മണ്ണിന്റെ അമ്ലത നല്ലതായിട്ട്, മണ്ണിന്റെ അമ്ലത ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഫോസ്ഫോ ജിപ്സം അല്ലെങ്കിൽ കുമ്മായം, അത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കപ്പയുടെ നടുന്നതിന് ഏകദേശം 1-2 ആഴ്ച മുമ്പ് വേണം. 1 ഹെക്ടറിന് 1.5 ടൺ എന്നുള്ള കണക്കിനകത്ത് ഇട്ട് കൊടുക്കണം. പിന്നെയാണെങ്കിൽ പറഞ്ഞ പോലെ വളപ്രയോഗം, അത് ശരിക്കും സന്തുലിതമായിട്ടുള്ള വളപ്രയോഗം വേണം. കുമിളായതുകൊണ്ട് തന്നെ മിത്ര കുമിളുകളൊക്കെ വളർന്നു വരണമെങ്കിൽ നന്നായിട്ട് അവിടെ ജൈവ അവശിഷ്ടം ഉണ്ടായിരിക്കണം, വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ട്രൈക്കോഡർമ, ട്രൈക്കോഡർമ വളരെ നന്നായിട്ട് ഈ രോഗത്തെ പ്രതിരോധിക്കുന്നു എന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ട്രൈക്കോഡർമയാണെങ്കിലും അത് വർദ്ധിപ്പിക്കാനുള്ള എല്ലാവർക്കും സമ്പുഷ്ടമാക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ ഞാൻ പറയണം, 1 കിലോ ട്രൈക്കോഡർമ ഉണ്ടെങ്കിൽ നമുക്കത് വേപ്പിൻ പിണ്ണാക്കും കാലിവെള്ളവും കൂടെ ചേർത്ത് 100 കിലോ ആയിട്ട് അങ്ങനെ വർദ്ധിപ്പിച്ചതാണെങ്കിൽ 50 ഗ്രാം ഒരു കപ്പയുടെ ചോട്ടിൽ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ നടാനായിട്ട് ഉപയോഗിക്കുന്നത് രോഗമുള്ള കമ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇത്രയും കഴിഞ്ഞിട്ടും കുറച്ച് രോഗബാധയുള്ള സ്ഥലത്താണെങ്കിൽ ഈ കപ്പത്തണ്ട് നടുന്നതിന് മുമ്പ് തന്നെ ഇതിനെ കാർബൺഡാസിം എന്ന് പറയുന്ന ഒരു കുമിൾനാശിനി ഉണ്ടല്ലോ, അതിനകത്ത് 1 ഗ്രാം 1 ലിറ്റർ അല്ലെങ്കിൽ 10 ഗ്രാം 10 ലിറ്റർ എന്നുള്ള വെള്ളത്തിൽ മുക്കി ഒരു 10-15 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഈ രോഗലക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കപ്പത്തണ്ടിന്റെ ചുറ്റിനുള്ള ചെടികൾക്കും അതേപോലെ തന്നെ കാർബൺഡാസിം വെച്ചിട്ട് ഒന്ന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും കൂടെ വേണം. ഇതാണ് പ്രധാനമായിട്ടുള്ള മാർഗങ്ങൾ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാസവളങ്ങളും എല്ലാം കിട്ടാനുള്ള എല്ലാം കണക്കാക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ കാലിവളങ്ങളോ അല്ലെങ്കിൽ ജൈവ അവശിഷ്ടങ്ങളോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇനി മുതൽ ഈ ട്രൈക്കോഡർമ, സ്യൂഡോമോണസ്, ബാസിലസ് അങ്ങനെയുള്ള മിത്ര കുമിളുകളോ മിത്ര ബാക്ടീരിയകളോ ഇട്ട് സമ്പുഷ്ടമാക്കിയതിനു ശേഷം നടുകയാണെങ്കിൽ നല്ലൊരു പരിധിവരെ നമുക്ക് ഈ രോഗത്തിനെയൊക്കെ
1: പ്രതിരോധിക്കാൻ പറ്റും.
0: പിന്നെ ഇനി ചേനയിലും ഇതുപോലെയാണ്. ചേനയൊക്കെ സാധാരണഗതിയിൽ വലിയ പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ്. നേരത്തെ കടചീലുണ്ട്, കടചീൽ പ്രത്യേകിച്ചും ഈ മഴ കഴിഞ്ഞ് വെയിലാവുമ്പോഴത്തേക്ക് വരും. നമ്മൾ ഓരോ പ്രത്യേകിച്ചും കള പറിച്ച് കഴിഞ്ഞിട്ട് ആണ് വരുന്നത്. ഇപ്പോഴും 3-4 വർഷമായിട്ട് കടചീലിൻ്റെ ആണെങ്കിലും അളവ് കൂടുതലാണ്. 2-ാമതായിട്ട് ഇല മഞ്ഞളിച്ച് അഴുകി പോവുക അല്ലെങ്കിൽ ഉണങ്ങിപ്പോവുക, ഈ വർഷം പ്രത്യേകിച്ചും ഒരുപാട് കർഷകരത് പറയുന്നുണ്ട്. അതിനകത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ ഫ്യൂസേറിയും കൊൽറ്റോട്രിക്കും എല്ലാം കൂടെ ഒരു കോംപ്ലക്സ് ആയിട്ട് ഉള്ള
1: കുമിളുകൾ
0: എല്ലാം കൂടെ ഉള്ളതുണ്ട്. അത് മാത്രമല്ല, ഈ നമ്മുടെ കിഴങ്ങ് വിളകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, മിക്ക രോഗങ്ങളും അല്ലെങ്കിൽ കീടങ്ങളും കൃഷിയിടത്തിലുണ്ടായിരുന്നാൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴും പോവും, അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരും. അതേ സാധനം തന്നെയാണല്ലോ നടുന്നത്.
1: അതെയാണ്.
0: അപ്പൊ ചേനയിലും ഈ ഫ്യൂസേറിയ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഉള്ളത് കാരണം വീണ്ടും അത് വരുന്നുണ്ട്. മീലിമുട്ടയൊക്കെ 2008-2009 ആയപ്പോഴാണ് നമുക്കൊരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. ഈ മീലിമുട്ടകൾ എന്തെന്ന് വെച്ചാൽ അത് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെടിയുടെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആ മുകൾ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ തണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നതിനോടൊപ്പം അതിനകത്ത് മുട്ടുകൾ തമ്മിലുള്ള അകലം അത് വളരെ കുറഞ്ഞായിരിക്കും. കുറഞ്ഞ് ഇലകളും എല്ലാം കുറച്ച് ഇങ്ങനെ തിക്കി തിരങ്ങിയിട്ട് ഒരു നമ്മുടെ സാധാരണ വാഴയുടെ രോഗമുണ്ടല്ലോ, എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുന്ന അതുമാതിരി
1: തന്നെ
0: ബഞ്ച് മാതിരി ഇരിക്കുന്ന പോലെ മീലിബഗ് വന്നു കഴിഞ്ഞാൽ കാണും. പക്ഷെ വെള്ള കളറിൽ കാണുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. പലപ്പോഴും ആദ്യമൊക്കെയാണ് വരുന്നതെങ്കിൽ കപ്പത്തണ്ട് ആകെ പടെ ഉണങ്ങിപ്പോവും. അതുപോലെ തന്നെ വേണം ശൽക്കപ്രാണികളുടെ. ശൽക്ക

0: പ്രാണികളൊക്കെ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ കപ്പത്തണ്ട് ഇപ്പം നമ്മൾ നടാനായിട്ട് കൊണ്ട് എവിടെയെങ്കിലും ചാരി വെച്ചിരിക്കുന്ന സമയത്തെ വരുമെന്നുള്ളൂ. അപ്പം രണ്ട് തരം ചർക്കപ്രാണികളുണ്ട്, അതിനകത്ത് ഒരെണ്ണം ഫീൽഡിലും വരും, അത് വളരെ മൃദുവായിട്ടുള്ള ചർക്കപ്രാണികളാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ അതാണെങ്കിലും പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട്, നമ്മൾ ഫീൽഡിൽ നോക്കുവാണെങ്കിൽ ഈ കപ്പയുടെ കടഭാഗത്ത് ഏകദേശം മാവ് വാരി പൂശിയ പോലെ വെള്ള കളറിൽ കാണും. അത് ശരിക്കും പറഞ്ഞാൽ ഈ സോഫ്റ്റായിട്ടുള്ള ശൽക്ക കിടങ്ങളാണുള്ളത്. അത് അങ്ങനെയാകുമ്പോഴും അത് നീരൂറ്റി കുടിച്ചിട്ട് കപ്പയുടെ തണ്ട് ഉണങ്ങിപ്പോയി കഴിയും. അപ്പം ഇതിന് രണ്ടിനും ചെയ്യാനായിട്ടുള്ള ഒരു നമ്മുടെ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തന്നെയുള്ള ജൈവ കീടനാശിനികളായ ശ്രേയ നന്മ ഇവ ഉപയോഗിക്കുന്നതാണ്. ഇതിനാദ്യം ഇതിനൊരു ഒരു കോട്ടിംഗ് അല്ലെങ്കിൽ കവറിങ് പോലും ഉള്ളത് കൊണ്ട് ശ്രേയ 10 മില്ലി ഒരു ലിറ്റർ എന്നുള്ള കണക്കിന് ആദ്യം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നന്മ 10 മില്ലി ഒരു ലിറ്റർ എന്നുള്ള വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് പക്ഷേ ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, വീണ്ടും കീടങ്ങളുടെ കാഠിന്യം അനുസരിച്ച് വീണ്ടും ചെയ്യേണ്ടി വരും. ഇനി അതല്ലെങ്കിൽ വേപ്പെണ്ണ സോപ്പ് മിശ്രിതം, വേപ്പെണ്ണ 10 മില്ലി, സോപ്പ് മിശ്രിതം 5 മില്ലി എന്ന രീതിയിൽ ഒരു ലിറ്ററിനകത്ത്. ഇത് നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായി കുലുക്കി രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാല് രൂപത്തിൽ വന്നതിന് ശേഷം വേണം സ്പ്രേ ചെയ്യാൻ. അല്ലെങ്കിൽ പലപ്പോഴും ചെടികളിൽ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉണങ്ങിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്, ടോക്സിസിറ്റി ഉണ്ടാവാറുണ്ട്. ഇനി അതല്ല, ഭയങ്കരമായിട്ട് കാഠിന്യമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കീടനാശിനി ഉപയോഗിക്കേണ്ടി വരും. ഇമിഡാക്ലോപ്പിഡ് എന്നുള്ള കീടനാശിനി 6 മില്ലി 10 ലിറ്റർ എന്നുള്ള കണക്കിന് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പം പ്രത്യേകിച്ചും ഈ ഒരു വർഷം കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കീടം എന്ന് പറയുന്നത് എട്ടുകാലി ചെല്ലുകളുടെ വളരെ കൂടുതലുള്ള ആക്രമണമാണ്. കുറച്ച് നാളായിട്ട് നമുക്ക് 2-3 വർഷമായിട്ട് കേരളത്തിൽ അതൊരു പ്രശ്നമാണ്, ആ ഒരു വരണ്ട കാലാവസ്ഥ വരുമ്പോൾ. ഇതെന്തോ ചെയ്യുന്ന വെച്ചാൽ ചെടിയുടെ ഇലയുടെ മുകൾ ഭാഗത്തും കാണാം, കീഴ്ഭാഗത്തും കാണാം, ഇല ഞരമ്പുകളുടെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നീര് ഊറ്റി കുടിച്ചു കഴിഞ്ഞ് ഒരു മഞ്ഞ കളറായി, പിന്നെ ബ്രൗൺ കളറായി, ഇലയുടെ എല്ലാ സത്തും പോയി കഴിഞ്ഞ് കുറച്ചൊരു തുകല് പോലെയായി, അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട് അത് ഉണങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. തുരുമ്പ് പോലെ പിടിച്ച് പല കർഷകരും പറയുമ്പോൾ അങ്ങനെ പറയുന്ന ഇല തുരുമ്പിച്ചു പോയി എന്നങ്ങനെ പറയുന്നത് അതുപോലെ ആയിട്ടാണ് പോകുന്നത്. ഈ എട്ടുകാലി ചെല്ലുകളാണെങ്കിൽ ഏകദേശം എല്ലാ സമയത്തും തന്നെ കാണുമെങ്കിലും വളരെ കുറച്ച് ഈ സമയത്ത് മാത്രമേ ഇത് കൂടുതലായിട്ട് നമുക്ക് ശല്യപ്പെടുത്തുള്ളൂ. കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം സാധാരണ വെള്ളം കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇനി ഒരു മീഡിയമായിട്ട്, അതായത് ഇടയ്ക്കുള്ള ഒരു അത്രയും കൂടുതലൊക്കെ ഉള്ളെങ്കിൽ വേപ്പെണ്ണം മിശ്രി. ഇനി ആദ്യ കാഠിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ മുകളിലെത്ത ഏറ്റവും മുകളിലത്തെ ഇലകളിലൊക്കെ നോക്കുമ്പോൾ പോലും ഒരു ചെറിയ ഒരു ചിലന്തി വല പോലെ ഒരു ഇത് കാണുകയാണെങ്കിൽ അതിനർത്ഥം കൂടുതലുണ്ട്. പോരാത്തതിന് വേണമെങ്കിൽ നമ്മളൊരു വെള്ള പേപ്പർ വെച്ച് ഇല ഒന്ന് 2-3 ദിവസം ടാപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഈ ചെറിയ ചെറിയ ഇതിനെ കാണാം, ഒരു 10 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അർത്ഥം വളരെ കൂടുതലാണെന്നുള്ള. അതിന് ആ സമയത്ത് നമ്മൾ എന്തുവാണേലും നമ്മൾ കീടനാശിനിയിലോട്ട് പോകേണ്ടി വരും. അതിന് നമ്മൾ ചെയ്യേണ്ടത് സ്പൈറോമെസിഫൻ എന്ന് പറയുന്നതാണ്, 1 മില്ലി 1 ലിറ്റർ അല്ലെങ്കിൽ 10 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി കൊടുക്കണം. ഈ വർഷം ഇതെല്ലാം ഈ 3 മില്ലിമുട്ടയാണെങ്കിലും ശൽക്കപ്രാണിയാണെങ്കിലും എട്ടുകാലി ചെള്ളാണെങ്കിലും കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം ഈ മാറിയ കാലാവസ്ഥയിൽ. പണ്ട് ഇല്ലാതിരുന്ന പല പുതിയ രോഗങ്ങളും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രം ആക്രമിച്ചുകൊണ്ടിരുന്ന പലതും ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ട്.
1: പിന്നെ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ മരച്ചീനിലും ചേനയിലും ഈ ചീയൽ രോഗം എന്തായാലും ഒരു പ്രധാന പ്രശ്നം കർഷകർ ഇപ്പം നേരിടുന്നുണ്ട്. അപ്പം നീർവാഴ്ചയും പിന്നെ അതേമാതിരി ശുചിത്വം ഒക്കെ പാലിച്ചാൽ ഒരു പരിധിവരെ ഇതൊക്കെ നമുക്ക്
0: പ്രധാനമായിട്ടും അമ്ലതയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, നീർവാഴ്ചയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, പിന്നെ ഈ വളപ്രയോഗം. പ്രത്യേകിച്ചും പല സ്ഥലത്തും വളപ്രയോഗമായിട്ട് ചെയ്തു നോക്കിയപ്പോഴും മനസ്സിലായത് ഈ നൈട്രജൻ കൂടുതലായിട്ടുണ്ടെങ്കിലും രോഗം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അതേസമയം പല സ്ഥലങ്ങളിലും നൈട്രജൻ കൂടുതലായിരിക്കും എങ്കിൽ കാൽഷ്യം മഗ്നീഷ്യം ബോറോണൊക്കെ വളരെ ആവശ്യത്തിനും കുറവുമായിരിക്കും. അപ്പോൾ ആ വളപ്രയോഗത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ നടീൽ വസ്തു ശരിക്കും എടുക്കുമ്പോൾ അതീവമായിട്ടുള്ള ശ്രദ്ധ വേണം. ഇത് ഒരു രോഗം വേറെ ഏതും നമ്മുടെ ചെലവേറിയ മാർഗ്ഗങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം.
1: ഡോക്ടർ വീണ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ കിഴങ്ങുവർഗ വിളകളിൽ പ്രധാനമായിട്ട് മരച്ചീനിയിലും ചേനയിലും നമ്മൾ കണ്ടുവരുന്ന പ്രധാന രോഗങ്ങളും പിന്നെ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ വരാൻ സാധ്യതയുള്ള കീടങ്ങളും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: കിഴങ്ങുവർഗ വിളകളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതേക്കുറിച്ച് നമ്മൾ

0: വിശദമായി പറഞ്ഞു തന്നത് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ എസ് എസ് വീണയാണ്. ഡോക്ടർ എസ് എസ് വീണയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ വീണയുടെ ഫോൺ നമ്പർ പറയാം, 9447536500.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

ഇനി കമ്പോള വില നിലവാരം. സംസ്ഥാന സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പുറത്തിറക്കിയ മൊത്തവ്യാപാര വില നിലവാര റിപ്പോർട്ട് പ്രകാരമുള്ള പ്രധാന കാർഷികോൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ ഇനി പറയുന്നു. വെളിച്ചെണ്ണയ്ക്ക് കിൻഡലിന് 25,300 മുതൽ 27,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. തൊണ്ടോടുകൂടിയ നാളികേരത്തിന്

0: ത്തിന് 22,500 മുതൽ 26,000 രൂപ വരെയും തൊണ്ടില്ലാത്ത നാളികേരത്തിന് 21,000 മുതൽ 32,500 രൂപ വരെയുമാണ് വില. കുരുമുളകിന് ക്വിന്റലിന് 65,000 മുതൽ 71,500 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ടിന് ക്വിന്റലിന് 23,000 മുതൽ 27,500 രൂപ വരെയും കാപ്പിക്കുരുവിന് ക്വിന്റലിന് 36,500 രൂപ വരെയുമാണ് വില. പച്ച നേന്ത്രക്കായ്ക്ക് ക്വിന്റലിന് 3,700 മുതൽ 18,000 രൂപ വരെയും പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും വില രേഖപ്പെടുത്തി. കശുവണ്ടിപ്പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപയാണ്. കൂടാതെ പൈനാപ്പിളിന് ക്വിന്റലിന് 4,500 മുതൽ 5,500 രൂപ വരെയും വില രേഖപ്പെടുത്തി. കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെൽപ്പാടങ്ങളിൽ സസ്യസംരക്ഷണ നടപടികൾ കൃത്യമായി സ്വീകരിക്കണം. പോളരോഗം കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിൽ രോഗബാധ വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡാമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കണം. മെയ് മാസത്തിൽ നട്ട തെങ്ങിൻ തൈകൾക്ക് ഈ മാസം വളം ചേർക്കാം. ഓരോ ചുവട്ടിലും ഒരു കുട്ട ഉണക്കിപ്പൊടിച്ച ചാണകം ഇട്ടുകൊടുക്കണം. ഒരാഴ്ച കഴിഞ്ഞ് തെങ്ങിന്റെ കൂട്ടുവളം 250 ഗ്രാം ചുറ്റും വിതറി കൊത്തിച്ചേർക്കണം. കുഴിക്ക് ചുറ്റും വരമ്പ് ബലപ്പെടുത്തി ഒഴുക്കുവെള്ളം പ്രവേശിക്കുന്നത് തടയണം. ചരിവുള്ള സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ കൈക്കൊള്ളണം. കായ്ക്കുന്ന തെങ്ങുകളുടെ ഓലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപ്പാദനം കൂട്ടാനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മാഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. തുടർച്ചയായ മഴ മൂലം തെങ്ങിൽ കൂമ്പുചീൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെബ് സാഷെ 5 ഗ്രാം 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം 0.2% കൊസെഡ് പശ ചേർത്ത് തെങ്ങിന്റെ മണ്ടയിൽ മഴയില്ലാത്തപ്പോൾ തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി കാർഷിക കുറിപ്പ്.
4: ആർബസ്കുലർ മൈക്കോറൈസ. വിളകൾക്ക് നല്ല വളർച്ച ലഭിക്കണമെങ്കിൽ നല്ല മണ്ണും വെള്ളവും വളവും ആവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മണ്ണിനടിയിൽ ജീവിക്കുന്ന ചില സൂക്ഷ്മജീവികൾ ചെടികളുടെ വളർച്ചയ്ക്ക് വലിയ സഹായം ചെയ്യുന്നുണ്ടെന്ന കാര്യം പലർക്കും അറിയില്ല. അത്തരത്തിലുള്ള ഒരു ഗുണകരമായ കുമിളാണ് ആർബസ്കുലർ മൈക്കോറൈസ, ചുരുക്കത്തിൽ AM എന്ന് പറയും. ആർബസ്കുലർ മൈക്കോറൈസ സ്വാഭാവിക ഗുണകര കുമിളാണ്. ഇത് ചെടിയുടെ വേരുകളുമായി ചേർന്ന് ജീവിക്കുന്നു. ചെടി പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ഈ കുമിളിന് നൽകുന്നു. പകരമായി കുമിൾ മണ്ണിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും കൂടുതൽ കാര്യക്ഷമമായി വലിച്ചെടുത്ത് ചെടിക്ക് ലഭ്യമാക്കുന്നു. ഇങ്ങനെ ഇരുവരും പരസ്പരം പ്രയോജനം നേടുന്ന ബന്ധത്തെയാണ് സഹജീവനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ചെടികൾക്ക് അത്യാവശ്യമായ ഫോസ്ഫറസ് എന്ന മൂലകത്തെ മണ്ണിൽ നിന്ന് ആഗിരണം ചെയ്യാൻ ആർബസ്കുലർ മൈക്കോറൈസ വളരെ സഹായകമാണ്. കൂടാതെ സിങ്ക്, ചെമ്പ് തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളും കൂടുതൽ ലഭ്യമാക്കുന്നു. ചെടിയുടെ വേരുകളേക്കാൾ വളരെ ദൂരം വരെ പടരുന്ന കുമിളിന്റെ നാരുകൾ മണ്ണിലെ പോഷകങ്ങൾ ശേഖരിച്ച് ചെടിയിലേക്ക് എത്തിക്കുന്നു. കേരള കാർഷിക സർവകലാശാല

0: കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, അംഗീകൃത കാർഷിക ഇൻപുട്ട് വിതരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ആർബസ്കുലർ മൈക്കോറൈസ ഇൻകുലം ലഭിക്കും. തൈകൾ തയ്യാറാക്കുമ്പോൾ പോട്ടിംഗ് മിശ്രിതത്തിൽ ഇത് കലർത്താം. പറിച്ചു നടന്ന സമയത്ത് കുഴിയിൽ വേരിനോട് ചേർത്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. തെങ്ങ്, കമുക്, കുരുമുളക്, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയ സ്ഥിരവിളകളിൽ ചെടിയുടെ ഫീഡർ റൂട്ടുകളുടെ സമീപത്ത് മണ്ണിനടിയിലിട്ടാൽ മികച്ച ഫലം ലഭിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ആർബസ്കുലർ മൈക്കോറൈസ വേരുകളുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരണം. മണ്ണിന് മുകളിൽ വെറുതെ വിതറിയാൽ വേണ്ടത്ര ഫലം ലഭിക്കില്ല. ഇനി കൂടുതൽ ഫലം ലഭിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുകൂടി പറയാം. തൈ നടുന്ന സമയത്ത് തന്നെ ആർബസ്കുലർ മൈക്കോറൈസ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉപയോഗിച്ച ശേഷം മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം ഉണ്ടായിരിക്കണം. അമിതമായി ഫോസ്ഫറസ് വളം നൽകുന്നത് ആർബസ്കുലർ മൈക്കോറൈസയുടെ പ്രവർത്തനം കുറയ്ക്കും. അതുപോലെ വേരിന്റെ ഭാഗത്ത് ആവശ്യമില്ലാതെ കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. ജൈവവളങ്ങൾ, കമ്പോസ്റ്റ്, നന്നായി അഴുകിയ ചാണകവളം എന്നിവ ചേർക്കുന്നത് ആർബസ്കുലർ മൈക്കോറൈസയുടെ വളർച്ചയ്ക്ക് അനുകൂലമാണ്.
1: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പശുക്കളുടെ കിടാവുകൾക്ക് ജനിച്ചയുടൻ എത്ര സമയത്തിനുള്ളിൽ എത്ര അളവിൽ കൊളസ്ട്രം അഥവാ ആദ്യപാൽ നൽകണം? ഉത്തരം, കിടാവ് ജനിച്ചതിന് ശേഷം അതിന്റെ ആരോഗ്യവും വളർച്ചയും ഭാവിയിലെ ഉൽപാദനക്ഷമതയും നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൊളസ്ട്രം അഥവാ ആദ്യപാൽ. ഇത് ശരിയായ അളവിലും ശരിയായ സമയത്തും നൽകണം. ആദ്യ 12 മണിക്കൂറിനുള്ളിൽ കിടാവിന് ശരീരഭാരത്തിന്റെ 15% വരെ കൊളസ്ട്രം ലഭിച്ചിരിക്കണം. ഇന്നത്തെ വൈരം വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
6: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അഭിലാഷം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീഹരി കെ നായരും സംഘവും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഷറഫു, സംഗീതം ശ്രീഹരി കെ നായർ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: മെലിഞ്ഞവർക്ക് PMOS വരുമോ? പ്രസവശേഷം PMOS മാറുമോ? PMOSനെ കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: കൈതപ്രത്തിന്റെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം എന്നോടിഷ്ടം കൂടാമോ.

ഐ എസ് കുണ്ടൂറിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ജയചന്ദ്രനും ചിത്രയും സംഘവും പാടിയത് ചിത്രം അനിയൻ ബാബ ചേട്ടൻ ബാബ.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: യേശുദാസും മഞ്ജുവും പാടിയത് ചിത്രം സോപാനം. രചന കൈതപ്രം, സംഗീതം നൽകിയത് SP വെങ്കടേഷ്.

0: അതെ, നമ്മൾ BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
1: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
0: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
1: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
0: അതെങ്ങനെ?
1: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW ആ, പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
2: മൈജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. KG മാർക്കോസ് പാടിയത് ചിത്രം ഉപഹാരം.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

ആകാശവാണി അനന്തപുരി എഫ് എം, സമയം 8 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗരമാലിന്യങ്ങൾ എന്നിവയിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ട് ഗോവർദ്ധ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപയുടെ പദ്ധതി 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ മാർഗമൊരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. നീറ്റ് വിഷയത്തിൽ ഉൾപ്പെടെ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ധനവിനിയോഗ ബിൽ 3 പാർലമെന്റ് പാസാക്കി. സംരംഭകത്വ വികസന പദ്ധതിയുടെ 3 പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 8 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് പത്തനംതിട്ട, ആലപ്പുഴ, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ചെറുപുഴ മീന്തുള്ളിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ തിരുവനന്തപുരം സ്വദേശി R. രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൌകര്യമില്ലാത്ത വാഹനത്തിൽ കൊണ്ടുപോകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ADMനെ ചുമതലപ്പെടുത്തി ജില്ലാ കളക്ടർ. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യഘട്ട തുക അടയ്ക്കുന്നതിനുള്ള സമയം നീട്ടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് കത്തയച്ച് മന്ത്രി N. ശംസുദ്ദീൻ. SC/ST വനിതാ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സർക്കാർ ആശുപത്രികളിലെ ആശുപത്രി വികസന സൊസൈറ്റികൾ പുനഃസംഘടിപ്പിക്കാൻ ഉത്തരവായതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. കേരളത്തിലെ 419 പോലീസ് സ്റ്റേഷനുകളിൽ August 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രധാനപ്പെട്ട 64 പോലീസ് സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരെ SHOമാരായി നിലനിർത്തും. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്ത്

പ്രളയത്തിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമായി. യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് എൽ ഡി എഫും പിന്തുണ നൽകുകയായിരുന്നു. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ ബി എം ഡബ്ല്യു പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് ബി എം ഡബ്ല്യു ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കെ എസ് ഹരിശങ്കർ, സൂരജ് സന്തോഷ്, സിയ ഉൾഹക്ക്, അജയ് ശ്രാവൺ എന്നിവർ പാടിയത് ചിത്രം ക്യൂൻ. രചന ജ്യോതിഷ് ടി കാശി, സംഗീതം ജേക്സ് ബിജോയ്.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി ചിത്രപാടിയത് ചിത്രം ഇരട്ട കുട്ടികളുടെ അച്ഛൻ.

0: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
1: BMW ആദ്യം കിട്ടട്ടെ.
0: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
2: എങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
1: എന്ന ഞാനും വരും എന്റെ സ്വന്തം BMW.
3: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയത് ചിത്രം കുടമാറ്റം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: മെലിഞ്ഞവർക്ക് PMOS വരുമോ? പ്രസവശേഷം PMOS മാറുമോ? PMOSനെ കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു.
4: BR പ്രസാദിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം. ഞാൻ സൽപ്പേര് രാമൻകുട്ടി.

0: ലക്ഷക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം ഇന്ദ്രപ്രസ്ഥം. രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിൽ പോയിരുന്നോ?
1: എങ്ങനെ പോവാതിരിക്കും.
0: അതെന്താ,
1: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
0: അപ്പോ ഈ ഓണത്തിന് മൈജിയിലൊന്നും കേറാതെ പറ്റില്ലല്ലേ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
3: കെ ജി മാർക്കോസും ചിത്രയും സംഘവും പാടിയത് ചിത്രം കാബൂളിവാല. ഗാനത്തിന്റെ വരികൾ ബിച്ചു തിരുമല, സംഗീതം SP വെങ്കടേഷ്.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: അനന്തപുരി എഫ്എമ്മിലെ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം വിഷ്ണു, ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, രചന പിച്ചു തിരുമല, രവീന്ദ്രന്റെ സംഗീതം.

0: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ദോസ്ത്.

0: സീനിയർ സിറ്റിസൺ അസോസിയേഷൻസ്, പെൻഷനേഴ്സ് അസോസിയേഷൻസ് ആൻഡ് ഇവൻ എൻ ജി ഒസ് ഇസ് ചീസ് കോ ബാഹർ ലാ കെ ഖുലേ മേ ബാത് കർ രഹി ഹൈ. അബ് യെ പ്രശ്ൻ ആതാ ഹൈ ജബ് യെ സർവേ ഹുവ പിച്ചലേ സാത് സാൽ സെ കി യെ എൽഡർ അബ്യൂസ് കർത്തേ കൗൺ ഹൈ. തോ ബഹുത് ചൗക്കാനേ വാലേ ആങ്കഡേ സാമനേ ആയേ കി കം സെ കം ജോ സർവേക്ഷൺ നേ ഷോ കിയാ പൂരേ ഇന്ത്യാ മേ 82% അഡൾട്ട് ജോ ഉൻകേ ബച്ചേ ഹൈ സൺസ് ഓർ ഡോട്ടേഴ്സ് വഹീ ഇസ്കോ ഓർ ഡോട്ടർ ഇൻ ലോ കെ ബാദ് ജോ ഉൻകേ ദേഖ്ഭാൽ കർത്താ ഹൈ ചായേ വോ ഫോർമൽ ദേഖ്ഭാൽ കർത്താ ഹൈ യാ ഇൻഫോർമൽ ദേഖ്ഭാൽ കർത്താ ഹൈ ജോ ബെഡ് റിഡൻ ലോഗ് ഹൈ വോ ഇസ്കേ ശികാർ പായേ ഗയേ. തോ യേ സവാൽ ഉഠതാ ഹൈ കി അബ്യൂസ് തോ ബച്ചോ കാ ഭീ ഹോതാ ഹൈ മഹിലാഓ കാ ഭീ ഹോതാ ഹൈ. തോ വരിഷ്ഠ നാഗരികോ കേ പ്രതി സാദാ ഹം ക്യോ വൽനറേബിൾ ഹോതേ ഹൈ ക്യോ സസെപ്റ്റബിൾ ഹോതേ ഹൈ എൽഡർ അബ്യൂസ് കേ. തോ ഉസ്കേ കുഛ കാരണ ഹൈ. ആപ്നേ സഭി നേ യേ ശബ്ദ ജരൂർ സുനാ ഹോഗാ അൽസൈമേഴ്സ് യാ ഡിമെൻഷിയ. തോ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് കാഫി സാദാ അബ് പ്രൊനൗൺസ് ഹോതേ ജാ രഹേ ഹൈ. ഓർ യദി വ്യക്തി കോ അപ്നേ ബാരേ മേ അപ്നീ കണ്ടീഷൻ കേ ബാരേ മേ അപ്നേ ഫൈനാൻസസ് കേ ബാരേ മേ അപ്നേ ഖാൻ പാൻ കേ ബാരേ മേ സുദ്ബുദ്ധി നഹീ ഹൈ, ഭൂൽനേ കി സമസ്യ ആ രഹി ഹൈ, തോ വോ അബ്യൂസ് കേ പ്രതി സാദാ വൽനറേബിൾ ഹോ ജാതേ ഹൈ. ദൂസരാ ഖാസ്കർ ശഹരി ഇലാക്കോ മേ അകേലാപൻ യാ ബച്ചേ ബാഹർ ചലേ ഗേ, സോഷ്യൽ ഐസോലേഷൻ, അപ്നേ ഹം ഉമ്ര ലോഗോ കെ സാത്ത് മിൽന ജുൽന കം കർ ദേന, ബാഹർ നികൽന കം കർ ദേന, ഉസ്സേ ഭീ ഏക് വൽനറബിലിറ്റി അബ്യൂസ് കെ പ്രതി ബഢ്തി ഹൈ. ഓർ ഏക് ഓർ ജോ സർവേക്ഷൺ മേ ബാത് സാമനേ ആയി ജോ കെയർ ഗിവേഴ്സ് കാ സ്ട്രെസ് ഹൈ, ഉസ്മേ ഭീ ജോ ഉൻകി ദേഖ്ഭാൽ കർത്തേ ഹൈ ലോഗ് കൈ ബാർ വോ പ്രെഷർ നഹീ ഝേൽ പാതേ, ഓർ ഉസ് ഫ്രസ്ട്രേഷൻ മേ ഉൻ ലോഗോ കെ പ്രതി വരിഷ്ഠ നാഗരികോ കെ പ്രതി അത്യാചാർ യാ ദുർഭാവന ഉൻകെ പ്രതി ആതീ ഹൈ. ഇസ്മേ ഏക് ചീസ് ഓർ ദേഖീ ഗീ ഹൈ കി വോ വരിഷ്ഠ നാഗരിക ജോ ഫൈനാൻഷ്യലി ഇൻസെക്യോർ ഹൈ, ജിൻകി റെഗുലർ ഇൻകം നഹീ ഹൈ, സേവിങ്സ് നഹീ ഹൈ, യാ അപ്നേ അധികാരോ യാ ജോ സ്കീംസ് ഹൈ സർക്കാർ കി യാ കാനൂൻ ഹൈ ഉൻകെ പ്രതി ബിൽക്കുൽ കം ജാൻകാരി ഹൈ, വോ സാദാ ഫിസിക്കലി ഓർ ഇമോഷണലി വൽനറബിൾ രഹതേ ഹൈ എൽഡർ അബ്യൂസ് കെ പ്രതി. ഓർ ജോ ഡിപെൻഡൻസ് ഭീ ജോ ഏക് നിർഭർത ഹൈ കെയർ ഗിവർ കെ പ്രതി വോ ഭീ കഹീ നാ കഹീ ഉൻകി ഇസ് വൽനറബിലിറ്റി കോ ബഢാതി ഹൈ. ഏക് അബ്യൂസ് ഹൈ വോ ജോ ഉൻകെ കെയർ ഗിവർ സമാജ് യാ പരിവാർ കെ ലോഗ് കർതേ ഹൈ. ഏക് വോ പ്രകാർ കാ അബ്യൂസ് ഹൈ ജോ സെൽഫ് നിഗ്ലെക്ട് ഹൈ. വ്യക്തി ജബ് ബഹുത് സാദാ നിരാശ ഹോ ജാതാ ഹൈ യാ സമാജ് കെ പ്രതി യാ പരിവാർ കെ പ്രതി ഉദാസീൻ ഹോ ജാതാ ഹൈ, തോ വോ സ്വയം അപ്നേ പ്രതി ഭീ ഉദാസീൻ ഹോ ജാതാ ഹൈ. ഓർ ഐസേ മേ സഹീ സമയ പേ ദവായി ലേനാ, ഖാനാ ലേനാ, അപ്നീ ഹൈജീൻ മെയിൻടൈൻ കർനാ, അപ്നേ ലിയെ ഭജൻ പൂജൻ ബാഹർ ജാനാ, വോ സബ് ചീസേ ജോ സ്റ്റോപ്പ് കർ ദേതേ ഹൈ, വോ അപ്നേ പ്രതി ഭീ നിഗ്ലെക്ട് യാ അബ്യൂസ് മാനാ ജാതാ ഹൈ. ജോ ഏക് ബ്രോഡ് സൈൻസ് ഹം സബ് ജാൻതേ ഹൈ ഫിസിക്കൽ അബ്യൂസ് കെ, നിഗ്ലെക്ട് കെ, വോ ചോട്ട് കെ നിശാൻ ഹോ സക്തേ ഹൈ, ബർൻസ് കെ നിശാൻ ഹോ സക്തേ ഹൈ, യാ കിസി ഭീ വരിഷ്ഠ നാഗരിക ജോ നോർമൽ ആക്ടിവിറ്റി കർ രഹേ ഹൈ പർ ഏകദം സേ വോ വിഡ്രോ കർ ഗയേ, ബാത്ചീത് ഉന്നോനേ ബന്ദ് കർ ദി, ബാഹർ നികൽനാ, ദോസ്തോ സേ മിൽനാ യാ റോസ് കി ജോ ആക്ടിവിറ്റീസ് ഹൈ വോ ബിൽക്കുൽ ബന്ദ് കർ ദി. ഓർ ഉൻകി ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മേ മാൻ ലീജിയേ അച്ചാനക് സേ ആപ് കോയി ബഹുത് സാദാ ബദലാവ് ദേഖ്തേ ഹൈ കി പെഹലേ വോ ഠീക് ഠാക് തേ ഓർ അബ് ബിൽക്കുൽ ഹി ഉൻകെ ലിയേ കോയി ഖർച്ച് കർനേ കേ ലിയേ ഉൻകെ പാസ് പൈസേ നഹീ ഹൈ, യാ വോ ഘര മേ സേ ആപ്കോ ഉൻകെ മാർ പീട് കി യാ ഉൻകെ ആർഗ്യുമെന്റ്സ് കി അഗർ ആപ്കോ ആവാസേ സുനായി ദേതി ഹൈ ഉൻകി ദേഖ്ഭാൽ കർത്താ ഓർ വരിഷ്ഠ നാഗരിക് കെ പ്രതി, ഉൻകാ ഹൈജീൻ, ഉൻകി ഡെയിലി ജരൂരത്തേ, ഉൻകി ദവായി, യേ സബ് ഓർ അൺഎക്സ്പ്ലെയിൻഡ് അഗർ ഉൻകി തബിയത് ഖരാബ് ബഹുത് ലംബേ സമയ തക് ചൽ റഹി ഹൈ, തോ യേ കുഛ സിംപ്റ്റംസ് യാ സൈൻസ് ഹോതേ ഹൈ ജിൻസേ ആപ് പതാ കർ സക്തേ ഹൈ കി വരിഷ്ഠ നാഗരിക് കെ സാത്ത് സബ് കുഛ സഹി നഹീ ഹോ രഹാ ഹൈ. ഇൻറ്റിമിഡേഷൻ, കിസി ഭീ ബാത് പേ ഉൻകോ സൈഡ് ലൈൻ കർനാ, ഉൻകോ ഉൻകെ ബാരേ മേ ചർച്ചാ നഹീ കർനാ, ഫൈനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബഹുത് സാദാ പ്രൊനൗൺസ്ഡ് ഹൈ ഓർ അബ് കാഫി ബഢ്താ ജാ രഹാ ഹൈ. ഹമാരി ജോ മന്ത്രാലയ കി നാഷണൽ ഹെൽപ്പ് ലൈൻ ഹൈ 14567 എൽഡർ ലൈൻ ജോ ഹൈ, ഉസ് പേ ഇസ്കേ ബഹുത് സാദാ കേസസ് ആതേ ഹൈ ജിസ്മേ യാ തോ ബർഗലാ കെ യാ പ്യാർ സേ യാ ഉൻകോ ബഹലാ ഫുസ്ലാ കെ, ചായേ വോ ഉൻകെ ഘർ മേ കാം കർനേ വാലി ഡൊമസ്റ്റിക് ഹെൽപ്പ് ഹോ, ചായേ പരിവാര കെ ലോഗ് ഹോ, ദേഖ്ഭാൽ കർത്താ ഹോ, തോ ഏക് ബാർ അപ്നേ നാം കർ ലേതേ ഹൈ തോ ഫിർ ഉന്നേ ബഹുത് സാദാ പരേശാനി ഹോതി ഹൈ. തോ ഇസ് പ്രകാർ കി ജാഗരൂകത വരിഷ്ഠ നാഗരികോ കെ ലിയേ ബഹുത് ജരൂരി ഹൈ കി വോ സമയ പേ അപ്നീ വസീയത് ബനായേ ഓർ അപ്നേ നാം പേ സേവിങ്സ് രഖേ ഓർ ചീസോ കോ സഭി കെ സാമനേ ഉജാഗർ യാ ഡിസ്ക്ലോസ് നാ കരേ.
1: യു ഹാവ് ബീൻ ലിസണിംഗ് ടു എ ടോക്ക് ഓൺ സീനിയർ സിറ്റിസൺസ് കെയർ സിസ്റ്റം, വൾനറബിലിറ്റി ടു അബ്യൂസ്, വെൽഫെയർ, awareness and strengthening access to justice from the webinar organized by the Department of Justice. We slip into a short break.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. പുതിയംഗം മുരളിയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം പ്രിയപ്പെട്ട കൊക്കു.

0: അറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ആഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യവകുപ്പിൻ്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.
1: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
2: ഓഫ് ആവണ്ട, മൈജി ഉണ്ടല്ലോ.
1: എന്താ അവിടെ സ്പെഷ്യൽ?
2: മൈജി ഓണം മാസ് ഓണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജോൺസൺ സംഗീതം നൽകി ചിത്രം പാടിയത് ചിത്രം ഫോട്ടോഗ്രാഫർ രചന കൈതപ്രം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കമ്പോളം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും ചിത്രയും സംഘവും പാടിയത് രചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അടുത്ത ഗാനം രഘുകുമാറിന്റെ സംഗീതത്തിൽ യേശുദാസ് എം എസ് ജാനകിയും പാടിയതാണ്. ഗിരീഷ് പുതഞ്ഞരുടെ വരികൾ, ചിത്രം മായാമയൂരം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയില്ലേ?
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എം ജി ശ്രീകുമാറും വിധുപ്രതാപും പാടിയത് ചിത്രം ചതിക്കാത്ത ചന്തു. രചന ഗിരീഷ് പതഞ്ജലി, സംഗീതം അലക്സ് പോൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:30 നിശാസുരഭിയിൽ.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
2: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്ക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
5: ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബിൽഡിംഗ്, കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ്, അതൊരു ജീവനുള്ള വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ അധ്യാപകരോടൊപ്പം തന്നെ നമുക്കൊരു അമാനുഷികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അടുത്തൊരു കരുതൽ കാണോ.
4: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: സംഗീതസുധ.
1: ഇപ്പോൾ തഞ്ചാവൂർ എസ് കല്യാണരാമൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി ടി രുക്മിണി വയലിൻ, ശ്രീ ഗുരുവായൂർ ദൊരൈ മൃദംഗം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. ആദ്യം മേജ കല്യാണി രാഗത്തിൽ ഗണപതേ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം

നിങ്ങൾ ഇതുവരെ കേട്ടത് തഞ്ചാവൂർ എസ് കല്യാണരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീമതി ടി രുക്മിണി വയലിൻ, ശ്രീ ഗുരുവായൂർ ദൊരൈ മൃദംഗം.

ഇപ്പോൾ സമയം 10:30. നിശാസുരഭി. മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങൾ. ആദ്യ ഗാനം പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് ചിത്രം അനാഥ.

പല്ലാങ്കുഴി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് എസ് ജാനകിയും പാടിയത്. രചന ഏറ്റുമാനൂർ ശ്രീകുമാർ, സംഗീതം കെ രാഘവൻ.

നിശാസുരഭി മനസ്സിൽ മധുരമുറുന്ന നിത്യഹരിത ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പി.

0: ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. സാഹിത പ്രമുഖൻ അവതരിപ്പിച്ചത്.
1: സ്നേഹത്തിന്റെ മാസ്മരിക ശക്തി എന്തെന്നു തിരിച്ചറിയാതെ വൈരാഗ്യബുദ്ധിയോടെ പ്രതിയോഗികളെ നേരിടുന്നവർ എത്ര ശക്തരാണെങ്കിലും അവർ പരാജയം നേരിടേണ്ടി വരും എന്നതാണ് അനുഭവങ്ങളിലൂടെ നാം പഠിച്ചിട്ടുള്ളത്. എല്ലാ മതദർശനങ്ങളുടെയും കേന്ദ്രഭാവം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ആത്മദാനമാണ് പരമമായ ധർമ്മമെന്ന് പഠിപ്പിച്ച ശ്രേഷ്ഠരായ മുൻഗാമികളാണ് ഭാരതത്തിന്റെ പൈതൃക സമ്പത്തിനെ ഇത്രമേൽ പരിപോഷിപ്പിച്ചിട്ടുള്ളത്. വാങ്ങുന്നതിൽ മാത്രമല്ല കൊടുക്കുന്നതിലും നിർവൃതിയടയാൻ നമുക്ക് സാധിക്കണം. ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ ഒരു ഭാഗത്തിന്റെ പ്രതിപാദ്യം തന്നെ അതിന് തെളിവാണ്. സന്ധ്യാസമയത്ത് വിജനമായ രാജവീഥിക്കരികിൽ വിശന്നു തളർന്ന് അവശനായ ഒരു യാചകൻ കാത്തിരിക്കുന്നു. അന്നത്തെ അത്താഴത്തിനുള്ള അരിമണികൾ പോലും തന്റെ ഭിക്ഷാപാത്രത്തിൽ എത്തിയിട്ടില്ല. പ്രഭാതം മുതൽ ഭിക്ഷയാചിച്ചാലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും തികയുന്നില്ലല്ലോ എന്നോർത്തയാൾ സങ്കടപ്പെട്ടു. അപ്പോൾ അകലെ നിന്നൊരു രഥത്തിന്റെ കൊടിക്കൂറ പാറുന്നത് അയാൾ കാണുന്നു. ഒരു സ്വർണരഥം തന്റെ നേർക്ക് പാഞ്ഞു വരികയാണ്. അയാൾ പ്രതീക്ഷയോടെ ഇരു കൈകളും രഥത്തിനു നേരെ നീട്ടി ആദരവോടെ നിന്നു. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി രഥത്തിനുള്ളിലിരുന്ന ചക്രവർത്തി തുല്യനായ ആൾ കൈക്കുമ്പിൾ നീട്ടി യാചകനോട് അപേക്ഷിച്ചു, എനിക്കെന്തെങ്കിലും തരൂ. ഒരു നിമിഷം പകച്ചുപോയെങ്കിലും ആ രാജകീയമായ തമാശയിൽ അമ്പരന്നുപോയ യാചകൻ ഉള്ളിലൂറിവന്ന ചിരിയോടെ തന്റെ സഞ്ചിയിൽ നിന്നൊരു ധാന്യമണിയെടുത്ത് പൂപോലെ മൃദുലമായ രാജാവിന്റെ കൈവെള്ളിയിലേക്ക് വെച്ചുകൊടുത്തു. രാജാവ് നന്ദിയോടെ അയാളെ നോക്കി മന്ദഹസിച്ചതിനു ശേഷം പൂർവാധികം വേഗത്തിൽ മുന്നോട്ടു പോയി. ഒരു മായക്കാഴ്ച പോലെ അത് നോക്കി അത്ഭുതസ്തബ്ധനായി അയാൾ നിന്നു. യാചിക്കുന്ന രാജാവിനെ അയാൾ ആദ്യമായി കാണുകയായിരുന്നു. പിന്നീട് തന്റെ കുടിലിനുള്ളിൽ ചെന്ന് സഞ്ചിക്കുള്ളിലെ അവശേഷിച്ച ധാന്യമണികൾ മുറത്തിലേക്ക് കുടഞ്ഞിടുമ്പോൾ അതിലൊരു സ്വർണധാന്യം കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. എവിടെ നിന്നാണ് ഈ സ്വർണധാന്യം? ഒരു ഞെട്ടലോടെ അയാൾ തിരിച്ചറിഞ്ഞു. തന്റെ മുന്നിൽ കൈനീട്ടിയത് സാക്ഷാൽ ഈശ്വരൻ തന്നെയായിരുന്നു. താൻ ദാനം ചെയ്ത ധാന്യമണി സ്വർണമായി തിരിച്ചു തന്നിരിക്കുന്നു. മുഴുവൻ ധാന്യവും കൊടുക്കാൻ തോന്നാത്ത തന്റെ സ്വാർത്ഥതയോർത്തയാൾ കരഞ്ഞുപോയി. കൊടുക്കുന്നതിന്റെ സുഖമറിഞ്ഞ ഇതിഹാസപുത്രനാണ് കർണൻ. കർണന്റെയുള്ളിലെ സകല മാലിന്യങ്ങളും കഴുകിക്കളഞ്ഞത് ആ ദാനശീലമാണ്. തന്റെ ആത്മാഭിമാനം വ്രണപ്പെടുന്നു എന്ന് ബോധ്യമായിടത്തെല്ലാം അതിനെതിരെ ശക്തമായ പിന്തുണയുമായി ഒപ്പം നിന്ന ഹസ്തിനപുരിയിലെ രാജകുമാരനായ ദുര്യോധനനു വേണ്ടി ജീവൻ പോലും ബലികഴിക്കാൻ സന്നദ്ധനാവുന്നിടത്ത് കർണന്റെ മഹത്വം അതിന്റെ പാരമ്യതയിലെത്തുന്നു. സ്നേഹിതനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ ധർമ്മമില്ല എന്ന യേശുവചനത്തെ ജീവിതത്തിൽ പകർത്തിയ മറ്റൊരു ധന്യാത്മാവാണ് മാക്സ് മില്യൻ കോൾബേ എന്ന സന്യാസ വൈദികൻ. നാസി ഭരണകൂടത്തിന്റെ കൊടും ക്രൂരതകൾക്കിരകളായി ഔഷ്വിറ്റ്സിലെ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ട നിരപരാധികളുടെ കൂട്ടത്തിൽ ഈ വൈദികനുമുണ്ടായിരുന്നു. പീഡനം ഭയന്ന് ജയിലിൽ നിന്ന് ചാടിപ്പോകുന്ന ഒരാൾക്കു പകരം അന്ന് കൂടെയുള്ള 10 പേരാണ് വധിക്കപ്പെടുക. പകരക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ട 10 പേരിൽ ഫ്രാൻസിസ് ഗെജോ നിഷക് എന്നൊരു സാധുവുമുണ്ടായിരുന്നു. എന്നെ കൊല്ലരുതേ, എന്റെ രോഗിയായ ഭാര്യയ്ക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഞാനല്ലാതെ ആരുമില്ല എന്ന ഫ്രാൻസിസിന്റെ നിലവിളി കേട്ട് മനസ്സു തകർന്ന മാക്സ് മില്യൻ അയാളെ മോചിപ്പിച്ചിട്ട് പകരം തന്നെ കൊന്നോളൂ എന്നു പറഞ്ഞ് സ്വയം വധശാലയിലേക്കു നടന്നു നീങ്ങി ഉദാത്തമായ മനുഷ്യസ്നേഹത്തിനുദാഹരണമായി ചരിത്ര സ്മൃതികളിൽ ഇന്നും മരണമില്ലാത്തവനായി നിലകൊള്ളുന്നു. നമിക്കലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. കൊടുക്കുമ്പോൾ നേടുകയാണെന്ന സത്യദർശനമാണ് ഈ വരികളിലൂടെ ഉള്ളൂരും ഉത്ബോധിപ്പിക്കുന്നത്. സ്നേഹത്തിന് പല ഭാവങ്ങളുണ്ട്. സമ്പത്ത് കൊണ്ട് നേടാൻ കഴിയാത്തത് ജീവൻ കൊടുത്തു നേടുന്ന ത്യാഗത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിന്റെ ദൈവീക ഭാവം. പ്രവൃത്തികളിലൂടെ പ്രകടമാകാത്ത സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. അത്തരം നിസ്വാർത്ഥ സ്നേഹത്തിന്റെ അഭാവമാണ് ഇന്ന് കലാപങ്ങളായും യുദ്ധങ്ങളായും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിടിച്ചടക്കുന്നതല്ല, വിട്ടുകൊടുക്കുന്നതാണ് ധർമ്മമെന്ന് തിരിച്ചറിയുന്നത്

0: അറിഞ്ഞിരുന്നെങ്കിൽ ലോകം എന്നും ഒറ്റ രാഷ്ട്രമായി നിലനിൽക്കുമായിരുന്നു.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പുനഃപ്രക്ഷേപണം, സാഹിത പ്രമുഖൻ അവതരിപ്പിച്ചത്. ആകാശവാണി അനന്തപുരി എഫ്എം കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയുണ്ടാകാൻ സാധ്യത. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

0: दारान शासमान
1: वजीर बाहर दुश्मनों के हमले का मुंह तोड़ जवाब दो।